0: Bihar district of Jharkhand in February of the same year. Operation Thunderstorm targeted strongholds of Naxals in Saraikela, West Singhbhum and Khuti district of Jharkhand in 2022. Operation Black Forest, which was conducted in 2025 across a hill stretching 50 kilometers in length and 37 kilometers in width along the Telangana-Chhattisgarh border, dealt a severe blow to the remaining Maoist cadres. One of the residents of Bastar in Chhattisgarh had lauded the government's efforts, saying that it has fulfilled its promise of making the country free from Naxalism.
1: They fulfilled the promise they made. I thank Modi government, Amit Shah ji and Vijay Sharma ji from the bottom of my heart.
2: Amit Shah ji ko, Vijay Sharma ji ko, main hriday se dhanyawad deta hu.
0: The results of the coordinated multi-pronged strategy on the ground reflected the scale of the crackdown. Several top Naxal leaders were neutralized during this period, including Hidma, Kadri Satyanarayan Reddy, Ganesh Uike and the Naxalite General Secretary Basav Raju. These security efforts brought an unprecedented wave of development activity in Naxal-affected regions. Tambu Orao, a resident of Gumla district, Jharkhand, said that since the Modi government was formed, Naxalism has gradually come to an end and people living with peace and harmony.
3: A decade ago, our village was completely under the control of Naxalites. We are afraid to go out even during the day. Since 2014, when the Modi government was formed, gradually that fear has disappeared. Today we are living a peaceful life. The village is developing. They have made roads. It is very good now.
0: The National Investigation Agency played a critical role in disrupting Naxalite financing, significantly depleting their operational resources. Today, the story of Naxal-free India stands as a testament to the triumph of democracy, development and the constitution over decades of violence. Akshit Vaidyan, Akashwani News, Delhi.
4: US President Donald Trump and Iranian President Masoud Pezeshkian have virtually signed a 14-point memorandum of understanding aimed at ending hostilities between the two countries, reopening the Strait of Hormuz and launching a 60-day process to negotiate a final agreement on sanctions and Iran's nuclear program. We have a report.
5: The White House said that Mr. Trump signed the MOU personally while meeting French President Emmanuel Macron in Paris. On the other hand, Iranian Foreign Ministry spokesperson confirmed that the text of the memorandum has been finalized and signed by both sides. He stated that consultations with Oman and other countries have been underway for some time and that arrangements for managing the Strait of Hormuz have largely been agreed upon. The US has released the official text of the MOU. The 14-point agreement includes an immediate and permanent cessation of military operations, including in Lebanon, and a pledge to conclude negotiations on a final deal within 16 days, extendable by mutual consent. Under the MOU, the US will begin removing its naval blockade and related restrictions, while Iran will facilitate the safe passage of commercial vessels through the Strait of Hormuz free of charge for an initial 60-day period. The document also outlines plans for the phased lifting of sanctions, the release of frozen Iranian assets, treasury waivers for Iranian oil exports, and a US-backed reconstruction and economic development program for Iran worth at least $300 billion. Iran also reaffirmed in the memorandum that it will not develop or acquire nuclear weapons. The agreement also provides for discussions on the future of Iran's enriched uranium stockpiles under the supervision of the International Atomic Energy Agency. With Vishal's report, Chirag Jha, Akashwani News, Delhi.
4: In men's cricket, India defeated Afghanistan by 170 runs in the second ODI of the three-match series in Lucknow to take an unassailable 2-0 lead. Put into bat first, India posted a massive 402 runs in 49.5 overs before being bowled out, powered by Shubman Gill's 154 and Ishan Kishan's 125. For Afghanistan, Nangeh Alia Karoti picked up 4 wickets, while Rashid Khan claimed 3. In reply, Afghanistan were bundled out for 232 in 44.3 overs. For India, Arshdeep Singh and Gurnoor Brar picked up 3 wickets while Prince Yadav claimed 2. Shubman Gill was adjudged the player of the match. The third and the last match will be played in Chennai on Saturday. In the ICC Women's T20 World Cup, India defeated Netherlands by 95 runs in a Group A match at Headingley in Leeds last night. Batting first, India posted a formidable 209 for 5 in 20 overs powered by Smriti Mandana's 74 and Shafali Verma's 55. And now for a look at today's newspapers, it's over to Shagun Chopra.
6: Thank you, Nishit. News of Prime Minister Modi meeting US President Trump on the sidelines of G7 summit in Avignon, France is carried prominently by all the leading dailies. US President Trump says will help India, led by Prime Minister Modi, if attacked, according to Hindustan Times. India-UK trade deal to come in effect from July 15th. No tariff on key exports, writes the Tribune. Parliamentary board meet convened by Shiv Sena UBT today amid split rumours, says the Hindu. Delhi High Court seeks government reply as Telegram challenges ban over NEET exam, according to a report in the Times of India. 10-year wait ends as NSC files for IPO, while Reliance Jio set to file for IPO this week, reports Financial Express. And finally, in QS rankings, IIT Delhi tops India list for second year. Delhi University shines as well, says the Indian Express. And with that, it's back to you, Nishit.
4: Thank you, Shagun. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to attend VivaTech summit in Paris with French President Emmanuel Macron. PM Modi to also address members of Indian community in the French capital. President Draupadi Murmu to embark on a five-day visit to Madhya Pradesh and Odisha beginning today. Polling for two Rajya Sabha seats from Jharkhand and one from Mizoram to take place today. India-UK comprehensive economic and trade agreement to come into force on the 15th of July this year. US President Donald Trump signs 14-point peace deal with Iran to end the West Asia conflict. And in men's cricket, India beat Afghanistan by 170 runs in the second ODI of the three-match series to take an unassailable 2-0 lead. And with that, we end the morning news. Have a nice day.
7: Agashavani, Tiruvananthapuram, Alappuzha. Samayam 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നോവൽ സഞ്ചാരം.
8: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
9: കുട്ടൂസന്റെയും അയ്മദിന്റെയും ഭാര്യമാർ വാതിൽ പൊളി മറഞ്ഞു നിന്ന് കണ്ണുനീർ വാർത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും പോലീസ് വരുന്നുവെന്ന വാർത്ത നാട്ടിൽ പ്രചരിച്ചത്. വേലിത്തറയിൽ നിന്ന് വേലിത്തറയിലേക്ക് ആ വാർത്ത പ്രചരിച്ചു. ആ വൃദ്ധ വിറച്ചുപോയി. അവർ തട്ടവും വലിച്ച് തലയിലിട്ട് ഒരു നടത്തം. ഉമ്മ എവിടേക്കാ? അകത്ത് നിന്ന് മൂത്ത മകന്റെ ഭാര്യ ചോദിച്ചു. ഇപ്പൊ വരാം. അവർ നേരെ ചെന്നത് ഭാർഗവിയമ്മയുടെ വീട്ടിലേക്കാണ്. അവർ ഉമ്മറത്തേക്ക് കയറി ഭാർഗവിയമ്മയുടെ കാലു കെട്ടിപ്പിടിച്ച് ഒരൊറ്റ കരച്ചിൽ. എന്റെ മോനെ കാത്തു തരണേ, ഇനി ഇതൊന്നേ ഉള്ളൂ. എഴുന്നേൽക്കൂ, ഇങ്ങടെ ഉമ്മാനെ പോലെ വിചാരിക്കണേ. ആ കരച്ചിൽ നീണ്ടുപോയി. ഒടുവിൽ കാര്യം വിവരിച്ചു പറഞ്ഞു. എന്തു ചെയ്യണമെന്ന് ഭാർഗവിയമ്മയ്ക്കും നിശ്ചയമില്ല. ആ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി നിഷേധിക്കാൻ വയ്യ. പക്ഷേ ഒരു പോത്തൻ മാപ്പിളെ എന്തു ചെയ്യും? അവർ മാധവിയമ്മയുടെ അടുത്തേക്ക് ഓടി. രണ്ടുപേരും വളരെ നേരം കൂടിയാലോചിച്ച് അവസാനം ആ വൃദ്ധസ്ത്രീയുടെ ചെവിയിൽ എന്തോ മന്ത്രിക്കുകയും ചെയ്തു. അന്നു രാത്രി 12 മണി മുതൽ ഒരു മനുഷ്യൻ ഭാർഗവിയമ്മയുടെ വീട്ടിലെ ചാവടിയിൽ ഒളിച്ചു താമസിക്കാനും തുടങ്ങി. 15 ദിവസം അങ്ങനെ കഴിഞ്ഞു. പക്ഷേ പോലീസ് വന്നില്ല. ആ വഴിക്ക് ഒരു ചലനവും ഉണ്ടായില്ല. ഒടുവിൽ അയാൾ അവിടെ നിന്ന് പോയപ്പോൾ ആ വൃദ്ധസ്ത്രീ മാധവിയമ്മയെയും ഭാർഗവിയമ്മയെയും ഒപ്പം അനുഗ്രഹിച്ചു. നിന്റെ മക്കളെ പടച്ചോൻ കൊയ്ക്കൂല, ഇങ്ങടെ മക്കൾക്ക് ഇതിന്റെ കൊണം കിട്ടും, നോക്കിക്കോളി. ഓലക്ക് ബച്ചടി ബച്ചടി കേറ്റാ. ഈ കഥ ഇതേവരെ മറ്റൊരാൾ അറിഞ്ഞിട്ടില്ല. സർക്കാരിനെതിരായ ഈ പ്രവൃത്തിയെപ്പറ്റി അവർ തന്നെ പിന്നീട് പരസ്പരം സംസാരിക്കുകയുണ്ടായിട്ടില്ല. തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിഞ്ഞത്, ഭാർഗവിയമ്മ കൂടെ കൂടെ ആലോചിക്കും. ഭാർഗവി പോന്നവളാ എന്ന് മാധവിയമ്മയും ഓർക്കും. അത്ര നിഗൂഢമായ ഒരു കഥയാണ് മാധവിയമ്മ വലിച്ചു പുറത്തേക്കിട്ടത്. ഭാർഗവിയമ്മ ഞെട്ടിപ്പോയി. അതിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി ആലോചിച്ചപ്പോൾ അവരുടെ നെഞ്ചിൽ ഒരാളൽ. അത്രത്തോളം പറയണമെന്ന് മാധവിയമ്മയും വിചാരിച്ചതല്ല. കലഹം കാണാൻ വേലിത്തറയ്ക്കൽ വന്നു നിൽക്കുന്ന ബഹുജനങ്ങളുടെ മുൻപിൽ വച്ച് താൻ അപമാനിതയായി എന്ന് വന്നപ്പോൾ ആ അസ്ത്രമങ്ങ് പ്രയോഗിച്ചുവെന്നേയുള്ളൂ. ഭാർഗവിയമ്മ കടായ കവച്ചു നടന്നപ്പോൾ അവരും വേവലാതിപ്പെട്ടു. സ്വന്തം നെഞ്ചിൽ ഒരിടി കൊണ്ടതുപോലെ. ഭാർഗവിയമ്മയുമായി എങ്ങനെയെല്ലാം കഴിഞ്ഞതാണ്! മാധവിയമ്മയെ സംബന്ധിച്ചിടത്തോളം വ്യസനം വരുന്നത് ശുണ്ഠിയുടെ രൂപത്തിലാണ്. ആരോട് ശുണ്ഠിയെടുക്കാൻ? വേലിക്കൽ നിൽക്കുന്ന അയൽപ്പക്കക്കാരുടെ അടുത്തേക്ക് അങ്ങ് നീങ്ങി ചോദിച്ചു,

0: എന്താ താടിക്ക് കയ്യും കൊടുത്ത് വന്ന് നിൽക്കുന്നത്? ഇവിടെ വല്ല വേലയോ പൂരമോ ഉണ്ടോ?
1: ഒരു പ്രമാണികള് വന്ന് നോക്കി നിൽക്കുന്നു.
0: ഓരോരുത്തരായി വേലിക്കടുത്ത് നിന്ന് തലവലിച്ചു. മാധവിയമ്മ രണ്ടു തവണ കാറി തുപ്പി. തലതിരിച്ചപ്പോൾ മുനിഞ്ഞുകൊണ്ട് നിൽക്കുന്ന വിശ്വനാഥനെയാണ് കണ്ടത്. അവനാണ് ആപത്തെല്ലാം വരുത്തിവെച്ചത്. ഒരു പിടകൂടി അവൻ കലശലായി നിലവിളിച്ചു. നിന്ന് പെറുപെറുത്തിരുന്ന രാധയ്ക്കും കിട്ടി. വാതിലിന്റെ മൂലയ്ക്കൽ പാളിപ്പതുങ്ങി നിൽക്കുന്ന ബാലാമണി അമ്മയെ കണ്ടപ്പോൾ ചൂളി.
2: എന്താടി പതുങ്ങി നിൽക്കുന്നത്
0: എന്ന് ചോദിച്ചു. ചിറിക്കൊരു കുത്ത്. ആ സാധു ചിറിയും തുടച്ച് അടുത്ത മുറിയിലേക്ക് നടന്നു. കൊച്ചനുജൻ അവളുടെ അരുപറ്റി നിശബ്ദനായി നിന്നു.
3: ഉറുബേഴിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി ഇപ്പോൾ സ്മൃതി മധുരം. സങ്കല്പം ആത്മാവിൻ്റെ നിശബ്ദ സംഗീതമാണ്. സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ നൽകി പുതിയൊരു ലോകം തീർക്കുന്ന മായാജാലം. സങ്കല്പത്തെക്കുറിച്ചാവട്ടെ ഇന്നത്തെ സ്മൃതി മധുരം. ആദ്യഗാനം സീമന്തപുത്രൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം നൽകിയിരിക്കുന്നു.

0: മാറ്റു മാറ്റു ശീലം മാറ്റു.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റു മാറ്റു ശീലം മാറ്റു. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: ദഹന പ്രക്രിയയെയും. ഇതേക്കുറിച്ച് ഡോക്ടർ വൃന്ദാജി നായർ സംസാരിക്കുന്നു.
1: ആഹാരം ചവച്ചരച്ച് കഴിക്കുന്നത് മുതൽ അതിലെ സാരാംശം ഊർജ്ജമായി ആഗിരണം ചെയ്ത് കിട്ടാംശം അഥവാ വേസ്റ്റ് സുഗമമായി പുറന്തള്ളുന്നത് വരെയുള്ള പ്രക്രിയയാണ് ദഹന പ്രക്രിയ അഥവാ ഡൈജഷൻ. ദഹന വ്യവസ്ഥയിൽ പ്രധാനമായും ലിവർ, പാൻക്രിയാസ്, ഗോൾബ്ലാഡർ മുതലായ അവയവങ്ങളും നിരവധി എൻസൈമുകളുടെ പ്രവർത്തനവും ഉൾപ്പെടുന്നു. യോഗശാസ്ത്രത്തിലും ആയുർവേദത്തിലും ഈ ദഹനശക്തിയെ ജഠരാഗ്നി എന്നാണ് പറയുന്നത്. ദഹനം ശരിയായി നടക്കാതെ വന്നാൽ അസിഡിറ്റി, ഗ്യാസ്, മലബന്ധം, അൾസർ മുതലായ നിരവധി അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഇന്ന് ഈ രീതിയിലുള്ള ദഹന പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം തെറ്റായ ആഹാര രീതികളും കൃത്രിമമായ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ആഹാര പദാർത്ഥങ്ങളും സമയം തെറ്റിയ ആഹാരവും അമിതമായ ഭക്ഷണരീതികളും മാനസിക സമ്മർദ്ദവും ഭക്ഷണ സമയത്തെ സോഷ്യൽ മീഡിയ പോലുള്ളവയുടെ സ്വാധീനവുമാണ്. യോഗ മുന്നോട്ട് വയ്ക്കുന്നത് വെറും വ്യായാമ മുറകൾ അഥവാ എക്സസൈസുകൾ മാത്രമല്ല, ശരീരത്തിലെ ദഹന വ്യവസ്ഥയെയും ശ്വസന വ്യവസ്ഥയെയും രക്തചംക്രമണ വ്യവസ്ഥയെയും നാഡീവ്യൂഹത്തെയും മനസ്സിനെയും ഉൾപ്പെടെ സ്വാധീനിക്കുന്ന സമഗ്രമായ ഒരു ജീവിതശൈലിയാണ്. ദഹന വ്യവസ്ഥയെ സംബന്ധിച്ച് നോക്കിയാൽ ആഹാരം ഏത് രീതിയിലുള്ളതായിരിക്കണമെന്നും എത്ര അളവിൽ ആഹാരം കഴിക്കണമെന്നുമെല്ലാം പ്രത്യേകം യോഗ ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിക്കുന്നുണ്ട്. യോഗാസനങ്ങളിൽ മയൂരാസനം, അപാനാസനം, വജ്രാസനം, അർത്ഥമത്സേന്ദ്രാസനം, അധോമുഖ ശ്വാനാസനം, സേതുബന്ധാസനം, പവനമുക്താസനം, സർവാംഗാസനം, മത്സ്യാസനം എന്നിങ്ങനെയുള്ളവ ആന്തരിക അവയവങ്ങൾക്ക് പ്രത്യേകിച്ച് ലിവർ, പാൻക്രിയാസ് മുതലായവയ്ക്ക് മൃദുവായ മസാജ് നൽകി അവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. യോഗാഭ്യാസങ്ങൾ വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കുവാൻ സഹായിക്കുന്നത് വഴി ദഹനത്തെ മെച്ചപ്പെടുത്താനും ഉപകരിക്കുന്നു. കുടലുകളുടെ ചലനത്തെ അഥവാ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് മെച്ചപ്പെടുത്തുന്നത് നല്ല രീതിയിലുള്ള ദഹന പ്രക്രിയയ്ക്കും സുഗമമായ മലപ്രവൃത്തിക്കും സഹായകമാണ്. പ്രാണായാമങ്ങളായ ഭസ്ത്രികാ പ്രാണായാമം വയറിലെ പേശികൾക്കും ഡയഫ്രത്തിനും നൽകുന്ന ത്വരിതവും ക്രമവുമായ സങ്കോചം ആന്തരിക അവയവങ്ങൾക്ക് നല്ല മസാജ് നൽകി ദഹനശക്തിയെ മെച്ചപ്പെടുത്തുന്നു. നാഡീശോധന പ്രാണായാമം, ഭ്രാമരി, ശീതളി എന്നിവ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും അതുവഴി ഉണ്ടാകുന്ന IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രം പോലെയുള്ള രോഗങ്ങളിലും അവയെ തടയാനും അവയുടെ ചികിത്സയ്ക്കായും ഉപയോഗിക്കാം. സാധാരണയായി യോഗാഭ്യാസങ്ങൾ ആഹാരത്തിന് മുൻപാണ് ചെയ്യേണ്ടത്. എന്നാൽ വജ്രാസനം ആഹാരശേഷം ചെയ്യാവുന്നതും ദഹനത്തെ ത്വരിതപ്പെടുത്തി ദഹന പ്രശ്നങ്ങളെ അകറ്റാൻ സഹായിക്കുന്നതുമാണ്.
0: യോഗയും ദഹന പ്രക്രിയയും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എസ് രമേശൻ നായരുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയത്. ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം.

അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ സനിയ സി കെ സംസാരിക്കുന്നു.

0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് കരുത്തേകി കേന്ദ്ര ബജറ്റ്. ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്, ലഹരിക്കെതിരായ ജനകീയ പ്രതിരോധം. നമ്മുടെ നാടിന്റെയും യുവതലമുറയുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയുയർത്തുന്ന ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയാൻ കേരള പോലീസ് ആരംഭിച്ച നൂതന സംരംഭമാണ് ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. കേവലമൊരു താൽക്കാലിക പരിശോധന എന്നതിനപ്പുറം മയക്കുമരുന്നിന്റെ കരിഞ്ചന്തകളെയും അന്തർ സംസ്ഥാന ശൃംഖലകളെയും പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദൌത്യം ഈ മാസം 2 സംസ്ഥാനത്തുടനീളം ആരംഭിച്ചത്. വിദ്യാലയങ്ങൾ, കോളേജ് ക്യാമ്പസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, സംസ്ഥാന അതിർത്തികൾ എന്നിവ കേന്ദ്രീകരിച്ച് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ജനകീയ ക്യാമ്പയിൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ മാസം 2 തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിച്ചു. ലഹരി വിപത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഈ ദൌത്യത്തിലൂടെ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാൻ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മയക്കുമരുന്ന് പ്രശ്നത്തിന്റെ ഗൌരവം സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നും ഈ ക്യാമ്പയിന്റെ വിജയത്തിനു പിന്നിൽ ജനപങ്കാളിത്തം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ 15 പിന്നിട്ടപ്പോഴേക്കും 10 കോടി രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തതെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് 2575 കേസുകൾ കഴിഞ്ഞ ദിവസം വരെ രജിസ്റ്റർ ചെയ്യുകയും 2778 പേരെ അറസ്റ്റിലാക്കുകയും ചെയ്തു. സംസ്ഥാന വ്യാപക നീക്കത്തിൽ 1.5 കിലോഗ്രാം MDMA, 146.49 കിലോഗ്രാം കഞ്ചാവ്, 464 ഗ്രാം ഹാഷിഷ് ഓയിൽ, 11 LSD സ്റ്റാമ്പ്, 350 ഗ്രാം ബ്രൌൺ ഷുഗർ, 141 കഞ്ചാവ് ചെടികൾ എന്നിവയുൾപ്പെടെ പിടികൂടിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ പിന്തുണയോടെ ഓപ്പറേഷൻ തൂഫാൻ വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു.
1: ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ, ദ നാർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന ഏത് ഒരു വിവരവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ശക്തമായ നടപടി ഉണ്ടാകും. പ്രധാനമായും ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് മുൻതൂക്കം നൽകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവർ, മയക്കുമരുന്നിന്റെ സോഴ്സ്, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരെയെല്ലാം കേരള പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്യും. സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുണ്ടെങ്കിൽ പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5-star ഹോട്ടലുകൾ ഇത് സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട്, അവിടെ പരിശോധിക്കും. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. Sea port കളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്. കാരണം അവരതിൻ്റെ അംബാസഡർമാരാകുകയാണ്.
2: ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് ഒരു വൻ വിജയമാക്കാൻ മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്.
0: കേരളത്തിൽ അടുത്ത കാലത്തായി ലഹരിമരുന്ന് കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പരിശോധിച്ചാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം 5000 നിന്നും 20000 മുകളിലേക്ക് കുതിച്ചുയർന്നതായി കാണാം. ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ

0: ഉപയോഗിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ വലിയൊരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസർ ശ്രീ പുട്ട വിമലാദിത്യ IPS.
1: പ്രിയമുള്ളവരെ, കേരളത്തെ ലഹരിമുക്ത നാടായി മാറ്റാൻ വേണ്ടി ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ലഹരി വിതരണം ചെയ്യുന്ന ആൾക്കാർ, ലഹരിയുമായി ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ അവർക്ക് റീഹാബിലിറ്റേഷനും ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ഇതിനകത്ത് ഭാഗമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടുകാരുടെ പങ്കാളിത്തമില്ലാതെ ഒരു ലഹരി വിമുക്ത കേരളത്തിന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും തൂഫാൻ വാരിയേഴ്സ് ആയിട്ട് നമ്മളോടൊപ്പം ചേർന്ന് ഈ വലിയ ദൗത്യത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഭാഗമാവുക. നമ്മുടെ കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഭാവി സംരക്ഷിക്കാൻ വേണ്ടി, ഡ്രഗ് വിമുക്ത കേരളത്തിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്.
0: കഞ്ചാവ് പോലുള്ള പരമ്പരാഗത ലഹരി വസ്തുക്കളിൽ നിന്ന് മാറി അതീവ മാരകമായ രാസലഹരികളിലേക്ക് അഥവാ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് യുവാക്കൾ ആകർഷിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഓപ്പറേഷൻ തൂഫാൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. പരിശോധനകളിൽ പിടിച്ചെടുക്കുന്ന MDMA, LSD സ്റ്റാമ്പുകൾ, ഹെറോയിൻ എന്നിവയുടെ അളവ് ശതകോടികളുടെ അന്താരാഷ്ട്ര വിപണി മൂല്യമുള്ളതാണ്. ഇതിൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത, ലഹരി കടത്തുന്നതിനായി കാരിയർമാരായി മാറുന്ന ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും എണ്ണത്തിലുണ്ടാകുന്ന വർധനയാണ്. ഈ ശൃംഖല തകർക്കാൻ താഴെത്തട്ടിലുള്ള വിതരണക്കാരെ മാത്രമല്ല ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന വൻ സ്രാവുകളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഓപ്പറേഷൻ തൂഫാൻ വഴി പോലീസിന് സാധിക്കുന്നുണ്ട്. പ്രധാനമായും നഗരങ്ങളും ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളും കേന്ദ്രീകരിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൊച്ചി സിറ്റി നാർക്കോട്ടിക് സെൽ ACP ശ്രീ TD സുനിൽകുമാർ വാർത്താ തരംഗിണിയോട്.
2: പ്രത്യേകിച്ച് മറ്റേ ഇതര സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കൊച്ചി സിറ്റിയാണ്. അപ്പൊ ആ കൊച്ചി സിറ്റിയിൽ അവര് താമസിക്കുന്ന ലോഡ്ജസ്, അതുപോലെ തന്നെ മറ്റ് വീടുകള്, പിന്നെ ഫ്ളാറ്റുകള്, പിന്നെ ജോലി സ്ഥലങ്ങള്, ഇവർ ജോലി ചെയ്യുന്ന കടകൾ, ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ പ്രവർത്തന നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെയ്ഡും ഞങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റെയ്ഡ് നടത്തുന്നുണ്ട്. കൂടുതൽ കേസിൽ ഇവർ ഇൻവോൾവ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് 4 ടീമായിട്ട് ഞങ്ങൾ സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, അതുപോലെ ഡിക്റ്റേഷൻ ഉണ്ട്, ഇൻവെസ്റ്റിഗേഷനും ഇത് നടത്തുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറായിട്ട് ഞങ്ങൾ അത് നിർത്താതെ തന്നെ തുടരും വരും ദിവസങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങൾ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, NCB ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യവകുപ്പ്, ഇവരെല്ലാവരുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് കമ്പൈൻഡ് ആയിട്ടുള്ള റെയ്ഡുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളും കോളേജുകളിലുമൊക്കെ അവിടെയുള്ള സ്റ്റുഡൻസിനെ, അതുപോലെ തന്നെ അവിടുത്തെ ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പൽ, പിന്നെ അവിടുത്തെ പേരൻസ്, ഇവരെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു സ്കൂള് രൂപീകരിച്ചുകൊണ്ട് അവരിൽ നിന്ന് സോഴ്സുകൾ കളക്ട് ചെയ്തുകൊണ്ട് ഈ റെയ്ഡുകൾ നടത്തി കേസുകൾ മാക്സിമം ഡിറ്റക്ട് ചെയ്യുന്ന രീതിയാണ് തുടരാനായിട്ട് പോകുന്നത്.
0: ലഹരിക്കെതിരായ യുദ്ധത്തിൽ ജനങ്ങൾക്കും പങ്കാളികളാകാം. ലഹരി വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിന്റെ 9497979794 അല്ലെങ്കിൽ 9497927797 എന്ന നമ്പറുകളിൽ വിളിച്ച് പോലീസിനെ അറിയിക്കാവുന്നതാണ്. വിവരം നൽകുന്നവരുടെ വിശദാംശങ്ങൾ പോലീസ് പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കും.
2: കൂടാതെ എമർജൻസി സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് 112 എന്ന ഇത് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് തന്നെ അവിടെ പോലീസ് എത്തും. അവിടെ എത്തിയിട്ട് അത് കാര്യങ്ങൾ അത് റെയ്ഡ് നടത്തും. ആ പോകുന്ന കാര്യങ്ങളെല്ലാം വളരെ സീക്രട്ട് ആയിട്ട് തന്നെ ഞങ്ങൾ വെക്കുന്നതാണ്. എമർജൻസി വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. അത് കൂടാതെയാണ് നമുക്ക് ഈ 112 എമർജൻസി ERSS എന്ന് പറഞ്ഞ സിസ്റ്റം നമുക്ക് തന്നിട്ടുള്ളത്.
0: താൽക്കാലികമായി ലഭിക്കുന്ന കൃത്രിമ സന്തോഷത്തിന് വേണ്ടി ഇവ ഉപയോഗിക്കുന്ന വ്യക്തികൾ വളരെ പെട്ടെന്ന് തന്നെ കടുത്ത വിഷാദത്തിനും മാനസിക വിഭ്രാന്തിക്കും അടിമപ്പെടുന്നു. രാസലഹരിയുടെ നിരന്തരമായ ഉപയോഗം കരളും വൃക്കകളും ഹൃദയവും വളരെ വേഗത്തിൽ പ്രവർത്തനരഹിതമാക്കുന്നു. കടുത്ത ആത്മഹത്യാ പ്രവണത, അകാരണമായ ഭയം, ഉറക്കമില്ലായ്മ എന്നിവ ഇവയുടെ ദോഷഫലങ്ങളാണ്. പലരും വിഭ്രാന്തി കാരണം സ്വന്തം ശരീരത്തെ തന്നെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലെത്തുന്നു. ചിന്താശേഷിയും വിവേകവും പൂർണ്ണമായും ഇല്ലാതാക്കുന്നതോടെ വിദ്യാർത്ഥികളുടെ പഠനവും ഭാവിയും ഇരുട്ടിലാക്കുന്നു. സ്കൂളുകളും കോളേജുകളും അവരുടേതായ രീതിയിൽ ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിച്ച് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സ്കൂളുകളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുമായി ചേർന്നാണ് ഓപ്പറേഷൻ തൂഫാൻ നടത്തുന്നത്. തിരുവനന്തപുരം വിദുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓപ്പറേഷൻ തൂഫാൻ മില്യൺ ഗോൾ പദ്ധതിയെക്കുറിച്ച് അധ്യാപകനും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറുമായ ശ്രീ കെ അൻവർ.
3: നമുക്കറിയാം, നമ്മുടെ സമൂഹത്തെ വളരെ ആഴത്തിൽ ഗ്രസിച്ചിരിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെയും ലഹരി മാഫിയകൾക്കെതിരെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അതിശക്തമായി തുടരുന്ന പദ്ധതിയായ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതിയുടെ ഭാഗമായി അതിന്റെ ബോധവൽക്കരണം വിദ്യാർത്ഥികളിലൂടെ ഫലപ്രദമായി സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് രൂപം നൽകുന്ന പദ്ധതിയാണ് 1 മില്യൺ തൂഫാൻ ഗോൾസ് എന്നുള്ളത്. ഇപ്പൊ ലഹരി എന്ന മഹാവിപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ ഗോൾ അടിക്കുന്ന ഒരു ക്യാമ്പയിനാണിത്. ഇതിന്റെ ഭാഗമായിട്ട് വിദുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ നേതൃത്വത്തിൽ ആ പദ്ധതിക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു. വിദുര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അതുപോലെ നെടുവങ്ങാട് എക്സൈസ് റേഞ്ച് ഓഫീസും ചേർന്ന് ഓരോ വിദ്യാർത്ഥിയെയും ലഹരിക്കെതിരെ പോരാടുന്ന ഒരു തൂഫാൻ വാരിയറാക്കി മാറ്റുന്നതിനുള്ള വിവിധ പദ്ധതികളാണ് വിദുര സ്കൂളിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്.
0: സമാനമായ രീതിയിൽ കോളേജുകളിലും ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ പ്രവർത്തിച്ചു വരുന്നു. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിലെ അധ്യാപികയായ ഡോക്ടർ സൗമ്യ വർഗീസ്.
4: ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുതലായി കണ്ടുവരുന്നത് യുവജനങ്ങൾക്കിടയിലും കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലുമാണ്. അതിനാൽ നിരവധിയായ യുവമനസ്സുകൾ ഒരുമിച്ചു കൂടുന്ന കോളേജ് ക്യാമ്പസുകളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കുന്നതിനായി ദേവഗിരി കോളേജിൽ ആന്റി ഡ്രഗ് സ്ക്വാഡ് എന്ന പേരിൽ ഒരു ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും പി ടി എ പ്രതിനിധികളും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ SHO ഉൾപ്പെടുന്ന ഈ കൂട്ടായ്മ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ ലഹരി മുക്തമായ ഒരു ക്യാമ്പസ് സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. ബോധവൽക്കരണത്തിന്റെ അഭാവം മൂലം ഒരു കുട്ടിയും ലഹരിയുടെ അടിമയാകരുത്, അതാണ് നമ്മുടെ ആന്റി ഡ്രഗ് സ്ക്വാഡിന്റെ മുഖ്യ സന്ദേശവും പ്രതിജ്ഞയും. അതുകൊണ്ട് തന്നെ ദേവഗിരി കോളേജിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനായി നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു.
0: ലഹരി വിമുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നത് കേവലം പോലീസിന്റെയോ ഗവൺമെന്റിന്റെയോ മാത്രം ഉത്തരവാദിത്വമല്ല, അത് ഓരോ പൗരന്റെയും കടമയാണ്. ഓപ്പറേഷൻ തൂഫാൻ വിഭാവനം ചെയ്യുന്നത് പോലീസും ജനങ്ങളും കൈകോർക്കുന്ന ഒരു ജനകീയ പ്രതിരോധമാണ്. വിദ്യാലയങ്ങളിലും കോളേജ് ക്യാമ്പസുകളിലും അധ്യാപകരും വീടുകളിൽ മാതാപിതാക്കളും കുട്ടികളുടെ സ്വഭാവ വ്യതിയാനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണം. ലഹരി വിൽപ്പനയെക്കുറിച്ചോ ഉപയോഗത്തെക്കുറിച്ചോ എന്തെങ്കിലും സൂചന ലഭിച്ചാൽ ഭയപ്പെടാതെ പോലീസിനെ വിവരമറിയിക്കണം. നമ്മുടെ നാടിന്റെ യഥാർത്ഥ കരുത്ത് യുവാക്കളാണ്. അവരുടെ സർഗശേഷിയും അധ്വാനവുമാണ് നാടിന്റെ പുരോഗതിക്ക് ആധാരം. എന്നാൽ അവരെ മയക്കുമരുന്നിന്റെ ഇരുട്ടറകളിലേക്ക് തള്ളിവിടാൻ ലഹരി മാഫിയയെ നമ്മൾ അനുവദിച്ചുകൂടാ. നമ്മുടെ യുവതയെ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ഭരണകൂടത്തോടൊപ്പം സമൂഹവും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഒരു വ്യക്തി പോലും മയക്കുമരുന്നിന് അടിമയാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഓരോ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കുമുണ്ട്. ലഹരിയോട് പൂർണ്ണമായി നോ പറയാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കാം. ഓപ്പറേഷൻ തൂഫാൻ എന്ന ദൌത്യത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് കൂടുതൽ കരുത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ലഹരിമുക്തമായ ഒരു നല്ല നാളേക്ക് വേണ്ടി ഒന്നിച്ച് അണിചേരാം. വാർത്താതരങ്ങിനി സമാപിക്കുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താതരങ്ങിനി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

ആകാശവാണി ഹലോ സന്ദേശഗാനം.

0: വാക്കുകൾ കൊണ്ട് തോണി തുഴഞ്ഞ് ഓർമ്മകളുടെ കടവ് കടന്ന് കഥകൾ പങ്കിട്ട് പാട്ടിൻ്റെ തീരത്ത് ആശംസകളുടെ വളകിളിക്കവും സന്തോഷത്തിൻ്റെ തിരയിളക്കവുമായി ഇതാ നിങ്ങളുടെ ഹലോ സന്ദേശഗാനം. പ്രിയ സന്ദേശഗാനത്തിന് ചെമ്പകശ്ശേരിയിൽ നിന്നും താര എന്ന ഞാൻ അയക്കുന്ന ഒരു വിനീതമായ അപേക്ഷയാണ്. ഈ വരുന്ന June 20 ശനിയാഴ്ച എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയുടെ പിറന്നാളാണ്. ചേച്ചിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയാം. സ്ഥിരതാമസം ബാംഗ്ലൂരാണ്. ജയന്തി എന്ന പേരുള്ള ജയാ ഗോപിനാഥ്. ഭർത്താവ് മേജർ ഗോപിനാഥ്. ചേച്ചിക്ക് 77 ചേട്ടൻ 86 വയസ്സുണ്ട്. വയസ്സ് കേട്ട് ഞെട്ടണ്ട കേട്ടോ. രണ്ടുപേരും നല്ല ചുറുചുറുക്കുള്ളവരാണ്. ചിട്ടയായ ജീവിതം, ആരോഗ്യകരമായ ആഹാരരീതി, വേണ്ടത്ര വ്യായാമം, ക്രിയാത്മക ചിന്ത, ഇതൊക്കെയാണ് അവരുടെ ആരോഗ്യരഹസ്യം. മക്കൾ യാമിനി ഓസ്ട്രേലിയ, മകൻ വിശാഖ് ബാംഗ്ലൂർ, കൊച്ചുമക്കൾ റിയാലി, നവമി. ഞാനും ചേച്ചിയും തമ്മിൽ 12 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോഴും എന്നെ കൊഞ്ഞു പെങ്ങളായി കാണുന്ന എൻ്റെ വഴികാട്ടിയായ ചേച്ചി. ഞങ്ങൾ ബാംഗ്ലൂർ പോകുന്നത് ചേച്ചിയുടെ വ്യത്യസ്തങ്ങളായ ആഹാരം കഴിക്കാനാണ്. ഞാൻ ചെല്ലുന്നു എന്നറിഞ്ഞാൽ ഇപ്പോഴും വേഫർ ബിസ്ക്കറ്റും പലതരം ജ്യൂസുകളും ഒക്കെ വാങ്ങിവെക്കുന്ന ഗോപിച്ചേട്ടൻ. ഇതൊക്കെയാണെങ്കിലും ആരെയും പെട്ടെന്ന് വകവെച്ച് കൊടുക്കുന്ന ആളല്ല എൻ്റെ ചേച്ചി. ആകാശവാണി സന്ദേശഗാനം പരിപാടിയിലൂടെ ചേച്ചിയെ വിളിച്ച് എൻ്റെയും ഭർത്താവ് പത്മകുമാറിൻ്റെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും പിറന്നാളാശംസകൾ ഒന്ന് അറിയിക്കാമോ എന്ന് താര ചെമ്പകശ്ശേരി. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ജയന്തിയാണോ?
1: അതെ, ആരാണ്?
0: ബാംഗ്ലൂരിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
1: ബാംഗ്ലൂരിലൊക്കെ സുഖമായിരിക്കുന്നു. ആരാണ്?
0: ഞാൻ അങ്ങോട്ട് വന്നാൽ എനിക്ക് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കി തരും?
1: ആളാരാണെന്ന് പറഞ്ഞിട്ടല്ലേ സ്പെഷ്യൽ ഇട്ട് തീരുമാനിക്കാൻ പറ്റും.
0: അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും തിന്നുന്ന ആളാ.
1: അങ്ങനെ പറ്റൂല.
0: സാർ എന്ത് ചെയ്യുന്നു?
1: ഇവിടെ ഇരിക്കുന്നു. എനിക്ക് മനസ്സിലായല്ല.
0: എനിക്ക് വേണ്ടി വേഫർ ബിസ്ക്കറ്റും ജ്യൂസ് ഒക്കെ വാങ്ങിച്ചു വെച്ചേക്കൂ. അല്ല, അതുകൊണ്ട് ഞാൻ വരുന്നത് പ്രമാണിച്ച്. അതിഥികളെയൊക്കെ ഭംഗിയായിട്ട് കൂട്ടുന്ന ഒരാളാണ് എന്നറിയാം. പിന്നെ യാമിനിയും വിശാഖും ഒക്കെ എന്ത് പറയുന്നു? റിയാലിയും നവമിയും കുടുംബത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒത്തം പറയുന്നുണ്ടല്ലോ, പക്ഷെ ഇവൻ ആരാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഞാൻ
1: തിരുവനന്തപുരത്തുനിന്നാരാണോ?
0: ഈ ശബ്ദം കേട്ടിട്ട് ഒരു പരിചയവും തോന്നില്ല. എങ്ങനെ പരിചയം തോന്നുന്നു? നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കല്ലേ. ചെമ്പകശ്ശേരിയിൽ ഒരു താരയുണ്ടല്ലോ. അനിയത്തി പറഞ്ഞിട്ട് വിളിക്കുക. താര ആന്റി ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. എന്റെ ചേച്ചിയുണ്ട്. ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ ബാംഗ്ലൂരിൽ അടിപൊളിയായിട്ട് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഫുഡും വ്യായാമവും നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡൊക്കെ ആയിട്ടിരിക്കുന്ന ഉള്ള ചിട്ടയായ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. കൂടുതലൊന്നും ബുദ്ധിമുട്ടിക്കരുത്, പക്ഷെ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അടുത്തെങ്ങാനും തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടോ?
1: ഒരു പ്ലാൻ ഉണ്ട്, അടുത്ത മാസം ഒന്ന് വരണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്.
0: അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. അപ്പൊ ഒരു പാട്ട് പറഞ്ഞാൽ നമ്മൾ ആ പാട്ട് വയ്ക്കും. ഏത് പാട്ട് വെക്കണം?
1: പെട്ടെന്നായോണ്ട് എനിക്ക് പെട്ടെന്നൊന്നും വായാലും വരും.
0: ഞാൻ വെയിറ്റ് ചെയ്യാം.
1: ഒരു എനിക്ക് സിനിമയുടെ ഇത് പറഞ്ഞുതരാം, പക്ഷെ എനിക്ക് ആ പാട്ട് പറയാൻ പറ്റൂല. ഖുഷ്ബു അഭിനയിച്ച ഒരു സിനിമയാണ്, ഒരു തമ്പുരാട്ടി ആയിട്ടുണ്ടോ. അതില് നല്ല പാട്ടുണ്ട്. ഒരു പിടി
0: വരുന്നില്ല, ടെൻഷൻ വേണ്ട, സമാധാനമായിട്ട്. മലയാള സിനിമയായിരുന്നു തമിഴ് സിനിമയായിരുന്നു?
1: മലയാള സിനിമ.
0: ഇലവുംകോട് ദേശമാണ്?
1: ആ ഇലവുംകോട്. അതെ അതെ അതെ.
0: ഇലവുംകോട് ദേശത്തിലെ ഒരു പാട്ട് വെച്ചാ മതിയോ?
1: ആണല്ലേ, അതൊരു പാട്ട് വെച്ചോളൂ.
0: നമുക്ക് ചെമ്പക മലരൊളി എന്ന് തുടങ്ങുന്ന പാട്ട് കേൾക്കാം. എല്ലാ പാട്ടുകളും

0: വി സാറാണ് എഴുതിയിരിക്കുന്നത്, മ്യൂസിക് ചെയ്തിരിക്കുന്ന
1: ഓക്കെ.
0: വിദ്യാസാഗറാണ്, യേശുദാസും ചിത്രയുമാണ് പാടിയിരിക്കുന്നത്. നമുക്ക് പാട്ട് കേൾക്കാം.
1: യാ യാ പ്ലീസ് പ്ലീസ്. താങ്ക് യു,
0: അപ്പോൾ
1: താങ്ക് യു
0: സന്തോഷം
1: സോ മച്ച്.
0: സംസാരിക്കാൻ കഴിഞ്ഞതിൽ.
1: അതെ അതെ
0: അപ്പോൾ
1: ഓക്കെ
0: എനിക്ക്
1: താങ്ക് യു.
0: വേണ്ടിയിട്ടുള്ള ചായ ഇറസ്കും ഒക്കെ അവിടെ തന്നെ വെച്ചേക്കുക, ഞാൻ ഒരു ദിവസം കഴിക്കാൻ വരും.
1: അതെ അതെ ശരി ശരി
0: താങ്ക് യു.
1: ഓക്കെ.

0: പ്രിയ ഹലോ സന്ദേശഗാനം, എൻ്റെ പേര് ആർച്ച. തിരുവനന്തപുരത്ത് പട്ടത്ത് താമസിക്കുന്നു. എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ ഞങ്ങൾ 5 കസിൻസ് ഉണ്ട്. 5 പേരും പെൺകുട്ടികളാണ്. ആരതി, ആർച്ച, ദേവിക, ദീപിക, സ്നേഹ. അതിൽ സ്നേഹ ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ 1200-ൽ 1199 മാർക്ക് നേടി മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. ഈ പരിപാടിയിലൂടെ അവളെ വിളിച്ചൊന്ന് അഭിനന്ദിക്കണം. ബിടെക്കിന് പോകണമെന്നാണ് അവളുടെ ആഗ്രഹം. സിനിമ കാണുക എന്നതാണ് അവളുടെ ഹോബി. ഞാനും അവളും നിറം സിനിമയുടെ കട്ട ആരാധികമാരാണ്. നിറം സിനിമയെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ അവളുടെ സ്വഭാവം മാറും. അവളും അവളുടെ അമ്മയും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. അതുകൊണ്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്ന എന്റെ ദൗത്യം കുറച്ച് ദുഷ്കരമാണ്. ഇനിയെല്ലാം താങ്കളുടെ കൈകളിലാണ്. ഈ സന്ദേശം പരിഗണിക്കണേ. നിർത്തുന്നു, സ്നേഹത്തോടെ, ആർച്ച. നമുക്ക് വിളിച്ചു നോക്കാം.
1: ഹലോ.
2: ഹലോ.
1: ആ സ്നേഹ, എന്തുണ്ട് വിശേഷം? ഞാൻ വിളിച്ചത് ആക്ച്വലി ഒരു മാർക്ക് എവിടെ പോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഒരു മാർക്ക് എവിടെ പോയി?
2: ഇംഗ്ലീഷിനാണ് ഒരു മാർക്ക് പോയത്.
1: ആകെ വിഷമത്തിലാണോ ആ ഒരു മാർക്കിന്റെ പേരില്?
2: ചെറിയ വിഷമമുണ്ട്.
1: ഇനി ഒന്ന് ഓർത്തു നോക്ക് നന്നായിട്ട്.
0: സ്നേഹ, ഇങ്ങനെ സംസാരിച്ച മനസ്സിലാവൂ?
1: ഇപ്പൊ മനസ്സിലായി അല്ലേ?
0: അതാരാ?
2: സാറ് തന്നെയാണ്. അത്
0: ഏത്?
2: മനേഷ് സാർ. എന്റെ അമ്മ ഇവിടെ എന്നും ആകാശവാണി കേൾക്കുന്ന ഒരാളാണ്. ഹലോ സന്ദേശഗാനം പരിപാടിയുടെ ഫാനാണ് ഞാനും അമ്മയും. അപ്പൊ ഈ സൗണ്ട് നന്നായിട്ട് അറിയാം.
1: അതാണ് നോക്കുമ്പോ വേറൊരു ശബ്ദം വരുന്നു, അതിനുശേഷം സാറ് വരുന്നു. അപ്പൊ ഇത് എവിടുന്നാണെന്നല്ലേ
2: ഇപ്പൊ മനസ്സിലായി, ആകാശവാണിന്നായിരിക്കും.
0: എന്നിട്ട് ഈ പോയ ഒരു മാർക്കിന് വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കി?
2: അങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല, ജസ്റ്റ് ഇമ്പ്രൂവ്മെന്റ് എഴുതി നോക്കി, എന്നിട്ടും കിട്ടിയില്ല. ഇപ്പൊ അതിന് റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്.
0: അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ബിടെക്കിന് പോകാനാണ് പ്ലാൻ എന്നൊക്കെ അറിഞ്ഞു ഞാൻ.
2: ഇത് ആരാണ് പറഞ്ഞത്?
0: അതൊന്നും പറയാൻ സൗകര്യമില്ല.
2: ഞാനും എന്റെ ഫ്രണ്ട്സിന് ഈ പണി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവർക്കാരെങ്കിലും ആയിരിക്കും.
0: എന്നാലേ ഫ്രണ്ട്സ് അല്ല, വേറൊരാളാ തന്നിരിക്കുന്ന, അത് ഞാൻ പറയാം. പറയണോ? വേണ്ടല്ലേ?
2: അല്ല പറഞ്ഞോ.
0: ചുമ്മാ ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ.
2: എന്നാലും
0: ഈ സാധാരണ സ്നേഹയ്ക്ക് കിട്ടുന്ന ഐസ്ക്രീം വേറൊരാൾക്ക് കിട്ടുന്ന ഐസ്ക്രീം കൂടി മാറ്റിയൊക്കെ എടുക്കൂലേ, ചില സിനിമകളിലൊക്കെ പോലെ.
2: എന്നെ പറ്റി നന്നായിട്ട് അറിയാന്നുള്ള ആരോമാണ് തന്നിട്ടുള്ളത്?
0: ആണോ? അതല്ലേ നമ്മുടെ പ്രത്യേകത. വിളിക്കാൻ പോകുന്ന ആളുടെ കംപ്ലീറ്റ് ജാതകം എടുത്തു വെച്ചിട്ടല്ലേ നമ്മൾ വിളിക്കുന്നത്. എന്നിട്ട് അടുത്ത് അഡ്മിഷന് മുന്നേ ഉള്ള പരിപാടി എന്താണ്?
2: അങ്ങനെയൊന്നും ഇല്ല, എൻട്രൻസ് എഴുതി, ഡ്രൈവിംഗിന് പോണം.
0: അപ്പൊ ഈ ഒരുപാട് സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാള് ഈ നിറം സിനിമയെ മാത്രമാണ് ഇഷ്ടം?
2: അങ്ങനെയല്ല, എനിക്കും എന്റെ കസിനും ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്.
0: ഏത് കസിൻ?
2: എന്റെ വല്യമ്മയുടെ മോളാണ്.
0: 5 കസിൻസിൽ നല്ലിയാരാവതാണ്.
2: അപ്പൊ അവരിൽ ആരോ ഒരാളാണ് ഈ പണി തന്നത്, ഉറപ്പാണ്.
0: ഈ 5 കസിൻസ് ആരൊക്കെയാണ്?
2: പേര് മൂത്താള് ആരതി, പിന്നെ ദേവിക, പിന്നെ ഞാൻ, പിന്നെ ആർച്ച, ദീപിക.
0: 1, 2, 3, 4, 5 ആയല്ലേ, കംപ്ലീറ്റ് എണ്ണമൊക്കെ പോയി. ഈ ഇതില് ഈ മെസ്സേജ് അയച്ച ആള് പറഞ്ഞു സ്നേഹയെ ഒരു കാരണവശാലും സർപ്രൈസ് ചെയ്യിക്കാൻ പറ്റൂല.
2: ശബ്ദം കേട്ടപ്പോ മനസ്സിലായി, അതിനു മുമ്പ് ചെറിയ
0: ഇതാരാ വിളിച്ച് എന്റെ മാർക്കിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതാണ്? ഇനി ടീച്ചർമാര് വല്ലതും ആണോ?
2: ഇങ്ങനെ ടീച്ചറാണോ സംശയിച്ചു, പക്ഷെ എന്റെ അറിവിന് ഈ ഒരു സൗണ്ട് ആർക്കില്ല. പിന്നെ സാറ് വന്നപ്പോഴാണ് കൺഫേം ആയത്.
0: വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം നമ്മൾ ഈ ടീച്ചറിനെ ഇറക്കും. ഈ ആകാശവാണിയൊക്കെ കേൾക്കുന്ന ആള് സെവിൽ ജിഹാൻ എന്ന് കേട്ടിട്ടില്ലേ? ആ സെവിൽ ജിഹാനാണ് സംസാരിച്ചത്.
2: ഓ,
0: ആ യൂത്ത് പ്രോഗ്രാം ഒക്കെ
2: കേൾക്കാറില്ല. അമ്മയാണ് ഇവിടെ ഏറ്റവും വലിയ ഫാൻ. ഹലോ സന്ദേശം സ്കൂളടച്ചതിന് ശേഷം മിക്ക ദിവസവും ഞാൻ കേൾക്കാറുണ്ട്. അത് പണിയും കൊടുത്തിട്ടുണ്ട്.
0: ആഹാ,
2: അമ്മയും വഹിച്ചിട്ടുണ്ട്, നെടുമങ്ങാടുന്ന രാജേശ്വരി.
0: അപ്പൊ കുടുംബത്തിനായിട്ട്
2: ഞങ്ങളിനി ഫാൻ ചെയ്തോണ്ടിരിക്കുന്നതായിരുന്നു. ഇനി ആർക്ക് പണി കൊടുക്കണം കൊടുക്കണം? അപ്പൊ അങ്ങനെ ആരും കിട്ടിയില്ല.
0: അപ്പൊ ഉറപ്പായിട്ട് ഈ പണി കിട്ടേണ്ടതായിരുന്നു. ഞാൻ കുറച്ചുകൂടി
2: പറഞ്ഞു, ഇനി ഇതുപോലെ ആരും വിളിക്കുന്നില്ലല്ലോ, ഒന്ന് സംസാരിക്കും. ഇന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞതേ ഉള്ളു.
0: ഈ 5 കസിൻസിൽ ആർച്ചയാണ് ആകാശവാണിക്ക് സന്ദേശം അയച്ചത്.
2: തോന്നി നിറത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവളും ഞാനുമാണ് നിറത്തിന്റെ കട്ട ഫാൻ.
0: നല്ല പാട്ടുകളുള്ള സിനിമയല്ലേ?
2: എല്ലാം ഉണ്ട്.
0: സ്നേഹ പാടുന്ന ആളാണോ?
2: അല്ല.
0: അപ്പൊ പാട്ട് കേൾക്കുന്ന ആളാണ്?

0: പാട്ടുകൾക്കാ ഇഷ്ടമാണ്.
1: അപ്പൊ പിന്നെ ഇപ്പൊ നമുക്ക് ഏത് പാട്ട് വെക്കാം?
0: നിറത്തിലെ മിഴിയറിയാതെ തന്നെ മതി.
1: ഞാൻ വിചാരിച്ചു അത് തന്നെ പറയുമെന്ന്. കുഞ്ചാക്കോ ബോബൻ CBC ബൈക്കിൽ ഇങ്ങനെ മഴയത്തോടി വണ്ടി ഓടിച്ചു പോണതൊക്കെ ഓർത്തിട്ടല്ലേ പാട്ട്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. അപ്പോ ആ പാട്ട് വെച്ചാലോ?

0: പ്രിയ ആകാശവാണി, ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ നിന്നാണ് ഈ സന്ദേശം അയക്കുന്നത്. എൻ്റെ പേര് അരുണ. ആകാശവാണിയുടെ മിക്ക പരിപാടികളും ഞാൻ കേൾക്കാറുണ്ട്. April 30 കരുനാഗപ്പള്ളി സബ് കോടതിയിൽ നിന്ന് റിട്ടയറായ എൻ്റെ സഹോദരൻ അനിൽകുമാറിനെ ഒന്ന് വിളിക്കാമോ? നന്നായി പാട്ട് പാടുന്ന ആളാണ്. വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും പാടുന്നത് കേൾക്കാം. അദ്ദേഹത്തിനെ വിളിച്ച് ഇഷ്ടഗാനം ചോദിക്കണം, പറ്റുമെങ്കിൽ രണ്ടു വരി പാടിക്കുകയും വേണം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് ആലപ്പുഴ ചെങ്ങന്നൂർ നിന്ന് അരുണ മോഹൻ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, അനിൽകുമാർ സാറാണോ?
1: അതെ, ആരാണ്?
0: അനിൽകുമാർ സാർ തിരക്കിലാണോ? അനിൽ സാർ തിരക്കിലല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാന്ന് പറഞ്ഞ് വിളിച്ചതാ. ആരായാലും പാട്ട് കേൾക്കണമെന്നൊരു ആഗ്രഹമായിട്ട് ഒരാൾ വിളിക്കുന്നല്ലേ സാറേ? ആ, അപ്പൊ പിന്നെ കൂട്ടുകാരനും കൂടി കേക്കട്ടെ. ആ, അപ്പം ഉണ്ടാക്കുന്നത് എന്ത് തന്നെ ആയാലും കൂടുതൽ
1: മധുരതരാവും.
0: ആണോ? എന്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിശദമായിട്ട്? റിട്ടയർമെന്റ് ജീവിതം അങ്ങ് അടിച്ച് പൊളിക്കുകയാണ്. ആ ശരി, അപ്പൊ കരുനാഗപ്പള്ളിയിലൊന്നും ഇല്ല ഇപ്പൊ. ഓ, അത് ശരി. എന്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ അരുണ മോഹൻ എന്ന് പറഞ്ഞ ഒരാൾ പിണങ്ങും. അതാരാ? ആളി ഇനി ഇവിടെ എങ്ങും വന്നില്ല. ഇതിപ്പോ പാട്ട് കേൾക്കാൻ പറ്റുമോ ഇല്ലേ? വർഷോപ്പിലൊന്നുമില്ല, പാട്ട് കേൾക്കാൻ പറ്റുമോ ഇല്ലേ? പക്ഷെ എന്നാലും ഒരു സഹൃദയനായിട്ടുള്ള ഒരാള് ഒരു പാട്ട് ചോദിച്ചോ പാടുന്നില്ല എന്ന് പറയുന്നത് വലിയ കഷ്ടമല്ലേ. അളിയനി ഇവിടെ എങ്ങും ഇല്ല. എവിടെ നിന്ന്? ഞാനൊരു പാട്ട് ചോദിച്ചപ്പോഴത്തേക്ക് സാറ് അളിയൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അളിയൻ എവിടെ നിന്ന് പെങ്ങളോട് ചോദിക്കണം. സാറിന് ഇഷ്ടമുള്ള ഒരു പാട്ട്? അങ്ങനെയൊന്നുമില്ല, സാർ എന്ത് പാടിയാലും എനിക്കിഷ്ടാവും. സാറ് വീട്ടിലിരിക്കുമ്പോ സ്ഥിരമായിട്ട് പാടുന്ന പാട്ട് കേൾക്കാന്നാണ് പെങ്ങള് പറയുന്നത്. വീട്ടിലിരിക്കുമ്പോ ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കാതെ പാട്ടാണെന്ന് സാറിന്റെ പെങ്ങള് തന്നെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പാടുന്ന ഒരു പാട്ട്. അനിൽ സാർ അതുവഴി പോയോ? അപ്പൊ പിന്നെ ധൈര്യമായിട്ട് പാടാലോ, പരിചയമുള്ള ശബ്ദത്തിനടുത്താണല്ലോ. താങ്കളുടെ പെങ്ങള് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാന പരിപാടിക്ക് ഒരു കത്ത് അയച്ചു. താങ്കൾ ഒരു വലിയ പാട്ടുകാരനാണ്, താങ്കളെ വിളിച്ച് പാടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. ആ, അങ്ങനെ വിളിച്ചതാണ്. ഞാൻ ഇത്രയൊക്കെ നിർബന്ധിച്ചിട്ടും സാറ് പാടിയില്ലല്ലോ. ആ, ഊഹ്, എനിക്ക് വയ്യ. അപ്പൊ അതെല്ലാം കൂടി ചേർത്തൊരു പാട്ട് വരട്ടെ.
2: മൗനത്തിൽ ഇടനാഴി ഒരു ജാലകം വെള്ളി തുറന്നു ചെല്ല പൂങ്കാറ്റു പൂനിലാവും പേരിൽ ഒരു ഗന്ധർവനോ മൗനത്തിൽ ഇടനാഴി ഒരു ജാലകം വെള്ളി തുറന്നതാരോ എന്നെ

0: ഏതോ രാഗഗാനം നിന്നിൽ കൊതിചേർക്കും നാളണഞ്ഞു, നീയരുളും സ്നേഹം ഒരു മാന്തളിര എന്നും. അത് എഴുതിയത് ആരാണെന്ന് അറിയാവോ? വളരെ കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുള്ളൂ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. പഴവള രമേശിന്റെ വരികളാണത്. ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ് മാളൂട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എന്തായാലും താങ്കളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. അപ്പോൾ പാട്ടുകളൊക്കെ ഗംഭീരമായി തുടരട്ടെ. റിട്ടയർമെന്റ് ലൈഫിൽ ഇതുപോലുള്ള ആഘോഷങ്ങളും പാചകങ്ങളും വാചകങ്ങളും പാട്ടുകളുമായി അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: ഞാൻ ലൈല, പത്തനംതിട്ട തട്ടയിൽ നിന്നാണ്. കഴിഞ്ഞ മാസം 22 മകൾ ആതിരാലക്ഷ്മിയുടെ ജന്മദിനമായിരുന്നു. ജൂൺ 13 മകൻ വികാസ് വസന്തിന്റെ ജന്മദിനമാണ്. ഞങ്ങൾ കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരും ഡൽഹിയിലാണ്. കണ്ണൻ മോൻ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നു. മോൾ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇവരിൽ ഒരാളെ വിളിച്ച് രണ്ടുപേരുടെയും ജന്മദിനാശംസകൾ അറിയിക്കണേ. ആതിരാലക്ഷ്മിയുടെയും വികാസിന്റെയും നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആതിരാലക്ഷ്മിയെ വിളിച്ചു നോക്കാം. ഹലോ,
1: ഹലോ.
0: ആതിരാലക്ഷ്മിയാണോ?
1: അതെ.
0: ആതിരാലക്ഷ്മി തിരക്കാണോ?
1: അല്ല.
0: ആതിരാലക്ഷ്മി തിരക്കല്ലെങ്കിൽ ഞാൻ വൈകി ഒരു കാര്യം പറയട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു.
0: കുറച്ച് വൈകിപ്പോയി, എന്നാലും ഞാൻ ഇട്ടിരിക്കുന്നു. താങ്ക് യു.
1: താങ്ക് യു.
0: ആ, അതിന്റെ കൂടെ വേറൊരാൾക്കും ഈ അടുത്ത് ബർത്ത്ഡേ ഉണ്ടല്ലോ.
1: അതെ.
0: ആർക്കാ?
1: എന്റെ ഹസ്ബൻഡ് ആയിരുന്നു.
0: അപ്പൊ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ വിഷയം കൂടി ഞാൻ ഇപ്പൊ അങ്ങ് പറയാം. അതും കഴിഞ്ഞു. ഈ രണ്ട് ബർത്ത്ഡേയും കഴിഞ്ഞതുവരെ ഇത് ആര് കാത്തിരുന്നത് ആശംസ പറയാൻ?
1: അമ്മ.
0: ഏ, അമ്മയോ?
1: അമ്മയാണ് ആകാശവാണിയുടെ.
0: അതിന് ഞാനെന്ത് വേണം?
1: അല്ല, എനിക്ക് ട്രൂ കോളറില് വന്നിരുന്നു ആകാശവാണി എന്നുള്ളത്.
0: അതിപ്പം ഞാൻ ആകാശവാണി എന്ന പേര് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നതിൽ അങ്ങനെയല്ലേ കാണിക്കുള്ളൂ?
1: ഞാനിത് കേട്ടിട്ടുണ്ട്.
0: എന്ത് കേട്ടിട്ടുണ്ട്?
1: ഈ ആകാശവാണിയുടെ പ്രോഗ്രാം കേട്ടിട്ടുണ്ട് വീട്ടിലായിരുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ എനിക്ക് ഈ ട്രൂ കോളർ ഈ നെയിം വന്നത് ഒപ്പം ഒരു ഡൗട്ട് വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞതാണ്.
0: ആഹാ, എന്താ അമ്മയുടെ പേര്?
1: ലൈല.
0: എവിടെന്ന്?
1: അടൂര്.
0: അപ്പൊ തട്ടയിലുള്ളതാരാ?
1: അതെ, തട്ട അടൂര്, അത് തന്നെയാണ്.

0: അതറിയില്ല എന്ന് പറയരുത്.
1: അയ്യടാ
0: അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. എന്നാലും ആദ്യം കണ്ട സിനിമ കണ്ട കണ്ട ഈ പറയണ കേട്ടതൊന്നും ഇങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞാണെന്ന്. 5 വർഷം എന്ന് പറയുന്ന ഒരു കാലമാണ്. ഓക്കെ, ഞാൻ സജഷൻ ഒക്കെ തന്ന് കൺഫ്യൂഷൻ ആക്കുന്നില്ല. പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പാട്ട് പറഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ വരില്ല. ഉള്ളടക്കം സിനിമയിൽ അന്തിവേയിൽ പൊന്നെതിരും ഏതൻ സ്വപ്നവുമായി മോഹൻലാൽ അമല, അത് മോഹൻലാൽ ശോഭനയാണോ? രണ്ടുപേരും ഉണ്ട് ആ സിനിമയിൽ. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. രണ്ടുപേർക്കും ഒന്നുകൂടി പിറന്നാൾ ആശംസകൾ. കൈതപ്രത്തിന്റെ വരികൾക്ക് അവസാനിപ്പിച്ച ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ സർ, താങ്ക് യു.

0: மது சந்திரபிம்பமே அந்திவையில் பொன்னுதிரும் ஏதன் சொப்னவுமாய்.
1: എന്റെ മകൻ യാദവിന്റെ കൂട്ടുകാരന്റെ അമ്മ അനിതയെ വിളിക്കാനാണ് ഈ കത്ത്. അനിതയ്ക്ക് ഒരു റേഷൻ കടയുണ്ട്. ചേട്ടൻ ഓട്ടോ ഡ്രൈവറാണ്. മക്കൾ ശബരി, ഗൗരി. ആളൊരു പാട്ടുകാരിയാണ്, പക്ഷേ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് എപ്പോഴും പരാതിയാണ്. അനിതയെ വിളിക്കുമെന്നും പാട്ട് പാടാൻ അവസരം നൽകും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ബീന ഹരിപ്പാട്. നമുക്ക് അനിതയെ വിളിച്ചു നോക്കാം.
2: ഹലോ,
1: അനിതയാണോ? എവിടെയാണ്? കടയിലാണോ? തിരക്കാണോ?
2: അല്ല, ആരായിരുന്നു?
1: പാട്ട് നന്നായി പാടുന്ന ഒരാളാണ് എന്നറിഞ്ഞിട്ട്.
2: എന്താ?
1: അനിത നന്നായി പാടുന്ന ആളാണ് എന്നറിഞ്ഞിട്ട് വിളിച്ചതാണെന്ന്.
2: എന്റെ പാട്ട് എപ്പോ കേട്ടു?
1: അതൊക്കെ കേട്ടു. അഡ്മിഷനുകളൊക്കെ ഇപ്പൊ എന്താ? എന്റെ തിരക്കൊക്കെ തുടങ്ങിയോ?
2: അഡ്മിഷനൊക്കെ നന്നായിട്ട്.

0: നടക്കുന്നുണ്ട്.
1: അപ്പൊ അതിനിടയിൽ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഗായികയെ നമ്മളൊന്ന് പുറത്തു കൊണ്ടുവരണ്ടേ?
0: തൽക്കാലം അതിന് താല്പര്യമില്ല.
1: ഇങ്ങനെ പറഞ്ഞുകൂടാ.
0: അഡ്മിഷന്റെ കാര്യത്തിന് വല്ലതും ആണോ വിളിച്ചത്?
1: അഡ്മിഷന്റെ കാര്യത്തിനൊന്നുമില്ല, ഞാൻ പാട്ട് കേൾക്കാൻ വേണ്ടി, പിന്നെ അതിന്റെ കൂടെ അഡ്മിഷന്റെ കാര്യം കൂടി ചോദിച്ചെന്നേ ഉള്ളൂ, എന്റെ തിരക്ക് വല്ലതും ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്.
0: ഞാൻ അഡ്മിഷൻ ചെയ്യുന്ന ആളാന്ന് എങ്ങനെ അറിയാം?
1: എല്ലാം അറിയാം. ശബരിയും ഗൗരിയൊക്കെ എന്ത് ചെയ്യുന്നു?
0: ശബരിയും ഗൗരിയൊക്കെ വീട്ടിലുണ്ട്.
1: ചേട്ടൻ ഇന്ന് ഓട്ടോ ആയിട്ട് പോയോ?
0: ആ പോയി.
1: അപ്പോ ഇനി നമുക്ക് സമാധാനമായി നമ്മുടെ പാട്ടിലേക്ക് കിടക്കാം.
0: അല്ല, ഇത് ആരാന്ന് പറയാം. ശബരിയും ഗൗരിയൊക്കെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ പിന്നെ പറയുന്നുണ്ട്.
1: ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ആളാവുമ്പോഴത്തേക്ക് ഇനി കൂടുതൽ എന്താ അറിയേണ്ടത്? പാടിയാ പോരെ.
0: ഇത്രയും കാര്യങ്ങൾ അറിയാവുമ്പോ എന്നെ അറിയാവുന്ന ആളാണെന്ന് മനസ്സിലായി. പക്ഷെ എന്റെ ഈ ഫോണിൽ എന്റെ നമ്പർ സേവ് അല്ല, അതുകൊണ്ടായത്.
1: അത് അങ്ങനെ ഒന്നും സേവ് ആക്കാൻ പറ്റുന്ന നമ്പറല്ല. ഇപ്പൊ പാട്ട് പാടാൻ പറ്റുമോ? ഇല്ലേ,
0: അതൊന്നും പറ്റത്തില്ല.
1: ആരും ചാൻസ് തരുന്നില്ല, ചാൻസ് തരുന്നില്ല എന്ന് ആൾക്കാരുടെ അടുത്തൊക്കെ പരാതിയൊക്കെ പറയുകയും ചെയ്യും. ആ ബീനയുടെ അടുത്തൊക്കെ പരാതി പറഞ്ഞില്ലേ, ഹരിപ്പാടുള്ള ബീന? അപ്പൊ അങ്ങനെ ചാൻസ് ചോദിച്ച സ്ഥിതിക്ക് എന്നാ പിന്നെ ആ പാട്ടൊന്ന് കേട്ടേക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു ഞാനാരാ ഞാനാരാ എന്ന് അന്വേഷിച്ചോണ്ട് നിൽക്കാതെ ആ പാട്ടങ്ങ് പാടണേ. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ ആരാന്ന്. ആ ടെൻഷൻ തീരാൻ ഏറ്റവും ബെസ്റ്റ് കാര്യം പാട്ടാണ്.
0: നല്ല മെഡിസിൻ അത് മാത്രമേ ഉള്ളൂ, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആദ്യത്തെ സിറ്റുവേഷൻ മൈൻഡിലെ അങ്ങനെ അല്ല.
1: രണ്ടു വരി പാടുന്നു.
0: ബീന നേരത്തെ പാടിയിട്ടുണ്ടായിരുന്നല്ലോ. ബീനയുടെ ആരെങ്കിലും ആണോ?
1: ബീനയുടെ ആരുമല്ല. ഞാൻ ഇവിടെ അനിതയെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നപ്പോ അനിത ബീന ബീന എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് മോശമല്ലേ ബീന? ഛേ അനിത, ഇതൊക്കെ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആയല്ലോ. ഞാനും ബീന അനിതയും എല്ലാം കൂടി കുഴഞ്ഞു.
0: മനസ്സിലായി, ബീന എന്തെങ്കിലും നമ്പർ തന്നിട്ടായിരിക്കും വിളിക്കുന്നത്. അനോണിമസ് കോൾ ഒന്നുമല്ല.
1: പിന്നെ അതല്ലേ ഞാനും പറയുന്നത്, ഞാൻ അനോണിമസ് അല്ല, അനോണിമസ് അല്ല, ഞാൻ അറിയുന്ന ആളാണ്. ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ, രണ്ടു വരി പാടിയാൽ അപ്പൊ പറയുമെന്ന്.
0: യാദവിന്റെ അച്ഛനാണോ ഇത്?
1: ഈ പറഞ്ഞ ആളുടെ അച്ഛനല്ല, അച്ഛനാണ്.
0: യാദവിന്റെ അച്ഛന്റെ സൗണ്ട് പോലെ ഉണ്ട്. ഞാനേ, അതെ, ഞാൻ രണ്ടു ദിവസം കഴിയട്ടെ, ഞാൻ പറയാം.
1: ഇല്ല പറ്റില്ല, ഇപ്പോ ഇപ്പൊ ആണ് ഇപ്പൊ നടക്കണം.
0: ഇപ്പൊ ഞാൻ അഡ്മിഷന്റെ ഒരു തിരക്കിൽ അവന്റെ ആ ടെൻഷൻ.
1: ആ എനിക്കത് മനസ്സിലാവുന്നുണ്ട്, ആ ടെൻഷനൊക്കെ മാറി. ഞാനിപ്പോ ആരാണെന്ന് പറഞ്ഞാൽ ആ ടെൻഷനൊക്കെ പമ്പ കിടക്കും. മാത്രമല്ല ഇപ്പൊ തുള്ളിച്ചാടി എനിക്ക് നാല് പാട്ട് ഉണങ്ങി പാടിത്തരും.
0: അയ്യോ, അങ്ങനെയൊന്നുമുള്ള ആളല്ല ഞാൻ. എന്റെ ക്യാരക്ടർ നന്നായിട്ട് അറിയാൻ വയ്യാട്ടോ. പാട്ടിനെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന ആളാ. പാട്ട് പാടുന്നവരെ ഇഷ്ടം, ഞാൻ പാടുകയും ചെയ്യും. പക്ഷെ എനിക്കിപ്പോ അതിനുള്ളൊരു മൈൻഡ് ഇല്ല.
1: മൊത്തം തിരക്കിലായി, ടെൻഷൻ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ആരാന്ന് അറിയണ്ടേ? അപ്പൊ
0: പറയാൻ താല്പര്യമില്ല. പിന്നെ എനിക്ക് അറിയാനും
1: താല്പര്യമില്ലെന്നില്ലല്ലോ ഞാൻ പറഞ്ഞത്. പാട്ട് പാടി കഴിഞ്ഞാൽ പറയാന്നല്ലേ പറഞ്ഞത്? ഞാൻ പറയൂല എന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും.
0: ഓക്കേ, ഞാൻ വിളിക്കാം.
1: അനിത, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിൽ നിന്ന് വിളിച്ചതാണ്. ഹരിപ്പാടുള്ള ബീന ഒരു പോസ്റ്റ് കാർഡില് ഇങ്ങനെ ഈ വിവരങ്ങളെല്ലാം എഴുതി അയച്ചു. അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഞാൻ എങ്ങനെയാ അനിതയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത്?
0: സോറി സോറി സോറി.
1: അല്ല സോറി, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിന് പോലെ നാല് പാട്ട് പാടുമെന്ന്. ചാൻസ് കിട്ടുന്നില്ലേ, ചാൻസ് കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ചാൻസ് വന്ന് മുട്ടി വിളിച്ചപ്പോഴത്തേക്ക് പാടാൻ പറ്റാതായി പോയല്ലോ അനിത. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെക്കാം. ധ്വനിയിലെ മാനസ നിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീര ധ്വനി ഉണർത്തി. യൂസഫ് അലിയുടെ വരികളാണ്, നൌഷാദിന്റെ സംഗീതം യേശുദാസ് ആണ് പാടിയിരിക്കുന്നത്. പാടം പൂത്തകാലം പാടിക്കോ, പാടം പൂത്തകാലം പാടാൻ വന്ന് നീയും എന്നാണ് വരി. പക്ഷെ അനിത പാടാൻ വരുന്നില്ല. ഇനി പാടാൻ വരുന്നില്ല നീയും എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പാടണോ? അനിത പാടാത്ത സ്ഥിതിക്ക് ഞാൻ ധ്വനിയിലെ മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീര ധ്വനി ഉണർത്തി എന്ന പാട്ട് വെക്കാം.
0: ഓക്കേ,
1: പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കാനും അനിതയുടെ പാട്ട് കേൾക്കാനൊക്കെ പറ്റട്ടെ.
0: ഓക്കേ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയ്ഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയ്ഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പം നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിന്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പം എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നത്.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
2: തൈറോയ്ഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവേ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവേ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവേ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിന്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെന്റിനെയൊക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, തൈറോയ്ഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിന്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെന്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിൻ്റെ സമയത്ത് മാത്രം തൈറോയിഡിൻ്റെ റിക്വയർമെൻറ്റ്, തൈറോയിഡ് ഹോർമോണിൻ്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെല്ലാം ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
2: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ ഒരു തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം

0: മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിന്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവേ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുകൂടാ, കോളിഫ്ലവർ കഴിച്ചുകൂടാ, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുകൂടാ, സോയ കഴിച്ചുകൂടാ, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ളൊരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. അത് പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ കപ്പ്, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിൻ്റെ ചേർന്ന് കഴിക്കാൻ പാടില്ല. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികൾ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3rd തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് അതിൽ മുഴകൾ വരുന്നത്. അപ്പൊ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനം ഈ ഹൈപ്പോ തൈറോയിഡിസും ഹൈപ്പർ തൈറോയിഡിസും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിൻ്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, ബെത്തിസ്റ്റ ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെ ഉണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാന്നുള്ളതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടി ഏൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും ഓഫീസുകളിലും ഡ്രൈ ഡേ ആചരിക്കുക. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി

എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ശ്രീമുഷ്ണം വി രാജറാവു. ഈരവാണി രാഗത്തിൽ കലികയുണ്ടേ എന്നാരംഭിക്കുന്നു ആദ്യതാളം. ത്യാഗരാജസ്വാമികൾ കൃതി.

0: പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സെൻസസ് 2027 ഈ വിഷയവുമായിട്ടുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സെൻസസ് ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഹാരിസ് കെ.എം ആണ്. എല്ലാ ശ്രോതാക്കളും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇപ്പോൾ മുതൽ ഈ നേരത്തെ ഇവിടെ പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമുക്കറിയാം ശ്രീ ഹാരിസ് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസിൻ്റെ അതിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ പരിപാടി ഇപ്പോൾ നമുക്കറിയാം സെൻസസ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസാണ്. അതായത് 2011 തോന്നുന്നു നമ്മുടെ അവസാനത്തെ സെൻസസ് കഴിഞ്ഞത്. അതായത് 15 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു സെൻസസ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെൻസസിൻ്റെ ഒരു പ്രാധാന്യം, ഇതിനെക്കുറിച്ച് പല ആളുകൾക്ക് പല തരത്തിലുള്ള ആകാംക്ഷകളും ആശങ്കകളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇത് നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കാണോ ഈ സെൻസസ് എടുക്കുന്നത്, അങ്ങനെയുള്ള പല സംശയങ്ങളുമൊക്കെ സാധാരണ ജനങ്ങൾക്കുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സെൻസസ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്?
1: എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും നമസ്കാരം. സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പഴയ ബ്രിട്ടീഷ് കാലഘട്ടം മുതലേ നമ്മൾ നടത്തി വന്നിരുന്ന ഒരു എക്സസൈസാണ്. ഏതാണ്ട് 150 വർഷത്തെ പഴക്കമുണ്ട് ഇന്ത്യൻ സെൻസസിന്. ആദ്യത്തെ സെൻസസ് 1872 ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ ഇതിലാണ് നമ്മൾ നടത്തി വന്നത്. അതിനുശേഷം 1872 സെൻസസ് ഇന്ത്യയിലെല്ലായിടത്തും ഒരേ സമയത്തല്ലായിരുന്നു നടന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ നോൺ സിങ്ക്രോണിയസ് സെൻസസ് എന്നാണ് പറയുന്നത്. എന്നാൽ 1881 മുതൽ എല്ലാ 10 വർഷവും നമ്മൾ സെൻസസ് നടത്തി വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ യുദ്ധ സമാനമായ സാഹചര്യങ്ങളിലപ്പോഴും അതുപോലെ തന്നെ മഹാമാരികൾ ഉള്ളപ്പോഴും ഒക്കെ സെൻസസ് ആ 10 വർഷത്തെ ഇടവേളകൾ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1948 സെൻസസ് റൂ ആക്ട് ഉണ്ടാക്കുകയും 1990 ഇതിന് റൂൾസ് വരികയും ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ സുപ്രധാനമായ ഒരു നയ പരിപാടിയായി സെൻസസ് നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സെൻസസിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരവും സ്ഥിതി വിവര സംബന്ധിയുമായിട്ടുള്ള ഒരു സംരംഭമാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 1.4 ബില്യൺ ആളുകളെ 30 ലക്ഷത്തിലേറെ വരുന്ന ഫീൽഡ് എന്യൂമറേറ്റേഴ്സും സൂപ്പർവൈസേഴ്സും അവരുടെ വ്യക്തി വിവരങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തുക എന്ന ചരിത്ര പ്രധാനമായ ഒരു സംഗതിയാണ് സെൻസസ്. സെൻസസ് നമ്മൾ എടുക്കുന്നത് ഇന്ത്യയിൽ ഒരു സമയത്ത് ഒരു പീരിയഡിലുള്ള ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ്. ആരൊക്കെയാണോ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കുള്ളിൽ താമസിക്കുന്നത് അവരുടെ വിവരങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി പൗരത്വം അതുപോലെ തന്നെ വോട്ടർ അതുപോലെയുള്ള കൺസെപ്റ്റുകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് താമസിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിവരങ്ങളാണ് നമ്മൾ സെൻസസിലൂടെ കളക്ട് ചെയ്യുന്നത്. ഇനി ഈ സെൻസസിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ,
0: ഈ 2027 സെൻസസ് അതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് ഈ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ്.
1: അതെ അതെ.
0: നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പ്രാരംഭ നടപടികൾ ഓൾറെഡി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഈ സെൻസസിന്റെ പ്രത്യേകതകൾ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതേ കുറിച്ചൊന്ന് പറയാം.
1: അതായത് 2011 അവസാനം നടന്ന സെൻസസ് നമ്മൾ പേപ്പർ മോഡലായിരുന്നു ചെയ്തത്. അതായത് എന്യൂമറേറ്റേഴ്സ് ഷെഡ്യൂൾ A3 സൈസിലുള്ള ഷെഡ്യൂൾസ് ഫീൽഡിൽ കൊണ്ടുപോവുകയും അത് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അതിനെ സ്കാൻ ചെയ്ത് പ്രോസസ്സ് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ക്യാപ്ചർ ചെയ്യുന്നതിനും ടെക്നോളജി OCR ടെക്നോളജി ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്നതിനൊക്കെ വളരെയധികം സമയം പിടിക്കേണ്ടായി. ഇത് സെൻസസ് കഴിഞ്ഞിട്ട് വളരെ കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം പോലും സെൻസസിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ ഇന്ത്യയിൽ ഡിജിറ്റൽ എൻവറോൺമെൻ്റ് ഉണ്ടായ ഒരു മാറ്റം നമ്മൾ സെൻസസിലേക്കും വരികയാണ്. ഈ സെൻസസിന് വേണ്ടി ഒട്ടേറെ ഡിജിറ്റൽ ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്യൂമറേറ്റേഴ്സ് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പാണ്. സെൻസസിന് വേണ്ടി ഫീൽഡിൽ ഷെഡ്യൂളുകൾ, പേപ്പർ ഷെഡ്യൂളുകൾ ഉപയോഗിക്കുന്നതിന് പകരം മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് എന്യൂമറേറ്റേഴ്സ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സംഗതി, CMMS സെൻസസ് മാനേജ്മെൻറ്റ് ആൻഡ് മോണിറ്ററിംഗ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻട്രലൈസ്ഡ് പോർട്ടലിലാണ് ഈ എന്യൂമറേറ്റേഴ്സിൻ്റെ അലൊക്കേഷൻ ഞങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന യൂണിറ്റുകൾക്കാണ് HLB എന്ന് പറയുന്നത്. ആ HLBകളെ തിരിക്കൽ മുതലായ എല്ലാ സെൻസസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നത് CMMS പോർട്ടലാണ്. ഇനി മൂന്നാമതൊരു സംഗതി, ഈ പബ്ലിക്കിനു വേണ്ടി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള സെൽഫ് എന്യൂമറേഷൻ പോർട്ടലാണ്. അതിനൊക്കെ പുറമെ നമ്മൾ മാപ്പിംഗ് വളരെ വ്യാപകമായിട്ട് ഈ സെൻസസിൽ ചെയ്തു

0: ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയും നമ്മൾ എച്ച് എൽ ബി സി മാപ്പിംഗ് ആപ്പ് എന്ന് പറഞ്ഞ് ഒരു ഏതാണ്ട് 4 കോമ്പണൻസ് ചേർന്നതാണ് ഈ ഡിജിറ്റൽ സെൻസസ്.
1: ഇപ്പോൾ ഈ സെൻസസിന് പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളാണുള്ളത്. ആദ്യ 1 ഈ July 1 to 30 അതിനുശേഷം 2 കണക്കെടുപ്പ്, ജനങ്ങളുടെ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലും ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നമ്മൾ ഈ മാസം 16 മുതൽ ഈ സെൽഫ് എന്യൂമറേഷൻ എന്നുള്ള രീതിയിൽ 15 ആൾക്കാർക്ക്, ജനങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ പോർട്ടലിൽ കയറി അവർക്ക് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ളൊരു സംവിധാനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോർട്ടലിൻ്റെ വിവരങ്ങളും അതുപോലെ തന്നെ ഈ സെൽഫ് എന്യൂമറേഷനിൽ ജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു കോളർ ഫോണിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: സ്വാഗതം. രവീന്ദ്രൻ നായരാണ് വിളിക്കുന്നത്, അമ്പലത്തറയിൽ നിന്ന്.
1: ആ, തിരുവനന്തപുരത്ത്.
2: തിരുവനന്തപുരത്ത്
1: അമ്പലത്തറ എന്ന്
2: പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്.
0: പറഞ്ഞു
2: നിൽക്കുന്നത്.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ
1: സാർ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: ഞാൻ സർവീസ് ചെയ്യുന്ന വിരമിച്ച ആളാണ്, 71 വയസ്സായ ആളാണ്.
0: അതെ സാർ, പറയൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, പറഞ്ഞു.
2: സെൻസസിന് എന്തൊക്കെ കാര്യങ്ങളാണ്, ആരാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
0: സാർ വീട്ടിൽ ആരൊക്കെ, സാറിന്റെ വീട്ടിൽ ആളുകളുണ്ടല്ലോ സാർ, അല്ലാതെ മറ്റ് മെമ്പർമാരുണ്ടോ?
2: രണ്ടുപേരെയുള്ളൂ, ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ.
0: അപ്പൊ ഇപ്പൊ നമ്മള്
2: കുട്ടികളെ രണ്ടുപേരുണ്ട്, അവര് പ്രത്യേകം താമസിക്കുകയാണ്.
0: ശരി ശരി ശരി. അപ്പൊ സാർ ചെയ്യേണ്ടത്
2: സെൻസസിന് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം?
0: അതായത് നമ്മൾ സെൻസസ് നേരത്തെ പറഞ്ഞതുപോലെ 2 ഘട്ടങ്ങളിലായാണ്. അത് ആദ്യത്തെ ഘട്ടം നമ്മൾ July 1 മുതൽ 30 വരെയാണ് നടക്കുന്നത്. അപ്പൊ സാറിന്റെ വീടുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ, അതായത് സാറിന്റെ വീടിന്റെ പ്രധാനപ്പെട്ട നിർമ്മാണ സാമഗ്രികൾ എന്തൊക്കെയാണ്, സാറിന് പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ്, കിച്ചൺ, LPG കണക്ഷൻ എന്നതുമാതിരിയുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതും, സാർ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അസൻസ്, അതായത് റേഡിയോ, TV, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് 2 സാറിന് ചെയ്യാം. നമ്മളിപ്പോൾ 16 മുതൽ 30 വരെ, June 30 വരെ നമ്മൾ സെൽഫ് എന്യൂമറേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ പോകാൻ കഴിയുന്ന ആളുകൾക്ക് ഈ വിവരങ്ങൾ സ്വന്തം വീടിൻ്റേത് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായി ഒരു പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അത് സാറിന് ഇനി ഒരു പക്ഷേ സാർ ഈ പറഞ്ഞതുപോലെ സാറിന് പ്രായമായി ഈ വിവരങ്ങൾ എങ്ങനെ കൊടുക്കുമെന്നുള്ള ആശങ്കയുണ്ടെങ്കിൽ ഞങ്ങൾ July 1 to 30 സാറിൻ്റെ ഏരിയയിൽ ഒരു എന്യൂമറേറ്റർ, പ്രധാനമായും സ്കൂൾ ടീച്ചേഴ്സാണ്, അവർ സാറിൻ്റെ വീട്ടിൽ വന്ന് ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഡാറ്റ കളക്ട് ചെയ്യും. അപ്പോൾ അവർ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും സാർ അതിന് മറുപടി കൊടുത്താൽ മാത്രം മതി, അല്ലാതെ സാറിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രൊആക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്തിരിക്കുന്നത് ഓൺലൈനായിട്ട് വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വളരെ ലളിതമായ രീതിയിൽ ഓൺലൈനായി ഡാറ്റ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്.
2: പറഞ്ഞു സാർ. ഇതിലെ സംശയം, രണ്ടുപേരുള്ളതിലെ ഗൃഹനാഥനെ ഗൃഹനാഥയാണ്.
0: ശരി,
2: ആരാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
0: ഗൃഹനാഥനാണ് പറയേണ്ടത്. വരുമാനത്തിന്റെ
2: കാര്യം
0: നമ്മൾ സെൻസസിൽ ഒരിക്കലും ചോദിക്കുന്നില്ല. നമ്മൾ സെൻസസിൽ ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പ്രധാനമായും ആ ഒരു ഭവനത്തിൽ ലഭ്യമായ സൗകര്യങ്ങൾ, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരു മനുഷ്യത്വ സഹജമായ സാഹചര്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ്, കുക്കിംഗ് ഫെസിലിറ്റി, അതായത് ഏത് തരത്തിലുള്ള വെളിച്ചം, വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെയുള്ള ചോദ്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഏത് തരം ടോയ്ലറ്റാണ് ഉപയോഗിക്കുന്നത്, വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് ഉണ്ടോ, എവിടെയാണ് കുക്ക് ചെയ്യുന്നത്, പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള സാധാരണഗതിയിൽ നമുക്ക് ഉള്ള അസറ്റ്സ്, അതായത് വാഹനങ്ങളുണ്ടോ, റേഡിയോ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചറിയുന്നത്. അത്രയേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വരുമാനമൊന്നും ചോദിക്കുന്നില്ല സെൻസസിൽ.
1: അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം അദ്ദേഹം ചോദിച്ചതുപോലെ ഇപ്പം നമുക്ക് ഈ സെൽഫ് എന്യൂമറേഷനിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയാത്ത വ്യക്തികൾക്ക് അതൊരു നിർബന്ധമാണോ, അതോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് ആ സമയത്ത് അല്ലെങ്കിൽ July 1 നടക്കുന്ന നേരിട്ട് എന്യൂമറേറ്റർമാർ വീട്ടിൽ ചെന്ന് എടുക്കുമ്പോൾ അന്നേരം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താലും മതിയാവും?
0: അതായത് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്താൽ പോലും സെൽഫ് എന്യൂമറേഷനിൽ നമ്മൾ ചെയ്യുന്ന ഓൺലൈനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ഒരിക്കലും ഇതിൻ്റെ പ്രധാന സെർവറിലേക്കല്ല പോകുന്നത്. നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സെൽഫ് എന്യൂമറേഷൻ വിജയകരമായി സമർപ്പിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ID കിട്ടും. അതിന് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ID SEID എന്നാണ് പറയുന്നത്.

0: ഐ ഡി ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും അത് എഴുതി സൂക്ഷിക്കുകയോ അവർക്ക് എസ് എം എസിൽ വന്നത് സൂക്ഷിക്കുകയോ ചെയ്യണം. ഇനി 16 മുതൽ 30 വരെ സെൽഫ് എന്യൂമറേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ സെൽഫ് എന്യൂമറേഷനിൽ ആ ഒരു ലൊക്കേഷനിൽ ആ ഒരു ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ ആരൊക്കെ ചെയ്തോ ആ മുഴുവൻ ഡാറ്റയും എന്യൂമറേറ്ററുടെ മൊബൈൽ ആപ്പിലേക്ക്, അതായത് സ്കൂൾ ടീച്ചർ വിസിറ്റ് ചെയ്യുന്ന അവരുടെ മൊബൈൽ ആപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആ മൊബൈൽ ആപ്പുമായി എന്യൂമറേറ്റർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ എസ് സി ഐ ഡി നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ എന്യൂമറേറ്റർ ആ എസ് സി ഐ ഡി ആപ്പിൽ എൻ്റർ ചെയ്യുകയും ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആൾ ഫില്ല് ചെയ്ത മുഴുവൻ ഡാറ്റയും എന്യൂമറേറ്റർക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് എന്യൂമറേറ്ററാണ് അവസാനമായി ഇതിനെ ഫൈനലി സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് സി ചെയ്താലും
1: എന്യൂമറേറ്റർ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ പോലും കുഴപ്പമില്ല, അത് എന്യൂമറേറ്റർ നേരിട്ട് വന്ന് ഇത് ചെയ്യുന്ന സമയം കണക്കെടുക്കുന്ന സമയത്ത് അത് തിരുത്താവുന്നതാണ്.
0: തിരുത്താനുള്ള സൗകര്യം ഉണ്ട്.
1: ഓക്കെ, അപ്പോൾ ഈ ഈ സെൽഫ് എന്യൂമറേഷൻ്റെ ഒരു പ്രാധാന്യം എന്താണ്, അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം? ഒരുപക്ഷെ കൂടുതൽ നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ വിവരങ്ങൾ പോർട്ടലിൽ കൊടുക്കുകയും അതിന് എന്യൂമറേറ്റർ വരുമ്പോൾ അതൊന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അതിനൊരു കൺഫർമേഷൻ കിട്ടുകയും ചെയ്യും, അങ്ങനൊരു സൗകര്യമാണ് അല്ലേ?
0: ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഇപ്പോൾ പല വീടുകളിലും നമുക്കറിയാം ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ഈ എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് അവർ മുഴുവൻ സമയം അവൈലബിൾ ആണോ എന്നില്ല, ഈ ഇൻ്റർവ്യൂ മുഴുവൻ പീരീഡിലും ക്ഷമാപൂർവ്വം നിന്ന് കൊടുക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ചിലപ്പോൾ വീട്ടുകാർക്ക് കാണില്ല. അപ്പോൾ ആ സമയത്ത് ഈ എക്സസൈസ് ഓൺലൈൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ എന്യൂമറേറ്റർ വരുമ്പോൾ ഈ എസ് സി ഐ ഡി മാത്രം ഷെയർ ചെയ്താൽ മതിയാവും. അത് ഒരു ഗുണമാണ്. ഇനി രണ്ടാമത്തേത്, ഇപ്പം നമുക്ക് സ്വന്തം വിവരങ്ങൾ നമ്മളൊരാൾ വരുമ്പോൾ അത് എന്യൂമറേറ്റർ ആണോ എന്നുള്ളൊക്കെയുള്ള സംശയങ്ങൾ വീട്ടുകാർക്ക് കാണും. അപ്പോൾ അതിനൊന്നും നിൽക്കാതെ സ്വന്തം നിലയ്ക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഐ ഡി മാത്രം പറഞ്ഞു കൊടുത്താൽ യഥാർത്ഥ എന്യൂമറേറ്റർ ആരാണോ അയാൾക്ക് മാത്രമേ നമ്മളുടെ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റൂ. പിന്നെ മൂന്നാമത് ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ്, നമ്മളൊരു അഡ്വാൻസ്മെൻറ്റിൻ്റെ ഭാഗമായി നമ്മളും സെൻസസും മാറുന്നു എന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്തേ സാർ.
1: നമസ്തേ, നമസ്തേ, ആരാണ് വിളിക്കുന്നത്?
2: സാർ, ചന്ദ്രൻ നായർ പേയാടാണ്. സാർ, ഒരു പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാനെന്ന് വെച്ചാൽ കുറച്ച് ജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടായി സാർ. പ്രധാനമായിട്ട് ഒന്നാം
1: ഇമിഗ്രേഷനുമായിട്ട്
2: ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ. അതിനകത്ത് പ്രധാനമായിട്ടും ഹരീഷ് സാറിനോട് ചോദിക്കാന്ന് വെച്ചാൽ, അതായത് 34 ചോദ്യങ്ങളാണ് വരുന്നത്. അതിനകത്ത് 2, 3, 7, 8, 9, 21 ഇതിനെന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒന്ന് വിശദീകരണം തന്നാൽ വലിയ ഉപകാരമായിരുന്നു. പ്രധാനമായിട്ടും എന്ന് വെച്ചാൽ കെട്ടിട നമ്പർ തൊട്ടടുത്ത് തന്നെ സെൻസസ് കെട്ടിട നമ്പർ, ഇങ്ങനെ രണ്ടും ചോദിച്ചിട്ടുണ്ട്. രണ്ടും ഒന്ന് തന്നെ അല്ലേ സാർ?
0: ആ, അതായത് ഞാൻ പറയാം, അതിൽ കെട്ടിട നമ്പർ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് നമ്മുടെ ഒരു എച്ച് എൽ ബി ഹൗസ് ലിസ്റ്റിംഗ് ഒരു ഒരു ടീച്ചർക്ക് കൊടുത്തിട്ടുള്ള ഏരിയ മുഴുവൻ ആ ടീച്ചർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സന്ദർശിച്ച് അതിലുള്ള ഓരോ ബിൽഡിങ്ങുകൾക്കും നമ്പർ കൊടുക്കും. ആ ബിൽഡിങ്ങുകൾ നമ്പർ കൊടുത്തതിന് ശേഷം ആ ബിൽഡിങ്ങിൽ പലതരം ഭാഗങ്ങൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പല ഭാഗങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അതിനെല്ലാം വേറെ വേറെ നമ്പർ കൊടുക്കും. ഇനി ബിൽഡിങ്ങിൽ ഈ പറയുന്ന എന്യൂമറേറ്റർ, അതായത് സ്കൂൾ ടീച്ചർ ആയിരിക്കും മിക്കവാറും അവർ നമ്പർ കൊടുക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ ആ ബിൽഡിങ്ങിനിട്ടിട്ടുള്ള നമ്പറിനെ തന്നെ ആണ് ബിൽഡിംഗ് നമ്പറായിട്ട് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ആ ബിൽഡിങ്ങിലുള്ള വിവിധ ഭാഗങ്ങളെ നമ്മളൊരു റണ്ണിങ് സീരിയൽ നമ്പറിൽ, അതായത് ഒരു എച്ച് എൽ ബിയിൽ 0001 തുടങ്ങി അങ്ങനെ എത്ര യൂണിറ്റുകളാണോ ഡ്വെല്ലിംഗ് മീൻസ് ബിൽഡിങ്ങിൻ്റെ വേറെ വേറെ ഭാഗങ്ങളാണോ അതിനോരോന്നിനും ഓരോ നമ്പർ കൊടുക്കും. അപ്പോൾ ബിൽഡിംഗ് നമ്പർ എന്ന് പറയുന്നത് എൽ എസ് ജി ഡി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുത്ത നമ്പറിനെ അങ്ങനെ തന്നെ എടുക്കുകയും ഇനി ഈ ഓരോ ബിൽഡിങ്ങിനുള്ള വിവിധ ഭാഗങ്ങളെ വെവ്വേറെ ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ വേറെ വേറെ സെൻസസ് ഹൗസ് നമ്പറുകളായി എഴുതുകയും ചെയ്യും. ഇത് പബ്ലിക് അറിയേണ്ട
1: ആവശ്യമില്ല.
0: ഇത് എന്യൂമറേറ്റർ തന്നെ ആ ഓരോ ബിൽഡിങ്ങിനെ കണ്ടെത്തി ഞങ്ങളുടെ നിർവചനങ്ങൾ അനുസരിച്ച്.
1: അപ്പോൾ ഈ സെൽഫ് എന്യൂമറേഷന്റെ സമയത്ത് ആ ഭാഗം ബ്ലാങ്ക് ഇട്ടിരുന്നാൽ മതിയോ?
0: അതെ, സെൽഫ് എന്യൂമറേഷന്റെ സമയത്ത് സത്യത്തിൽ നാലാമത്തെ ചോദ്യം, അതായത് പ്രിഡോമിനന്റ് മെറ്റീരിയൽ ഓഫ് ഫ്ലോർ, നമ്മുടെ തറയ്ക്ക് ഉപയോഗിച്ചിരുന്ന പ്രധാന സാമഗ്രി എന്ന് തുടങ്ങി ഉള്ള കാര്യങ്ങളാണ് പൊതുജനം സമർപ്പിക്കേണ്ടത്. ഈ ഈ നമ്പറുകളെ കുറിച്ച് പൊതുജനം വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഓ, തീർച്ചയായും തിരുത്താനുള്ള അവസരമുണ്ട് സാർ. ധൈര്യമായി സെൽഫ് എന്യൂമറേഷൻ ചെയ്യൂ. നമ്മളൊരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ആണ്. അതിനുശേഷം എന്യൂമറേറ്റർ വീട്ടിൽ വരുമ്പോൾ അവരോട് ഡാറ്റ വായിച്ചു കേട്ട് അതുപോലെ തന്നെ ഇതിൽ പല ഇതിൽ പല ടൂൾസും നമുക്ക് അവൈലബിൾ ആണ്. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്ത് തന്നെ നമുക്ക് അതിൽ പലതരം ടൂൾസ്, ഈ ചോദ്യം കൊണ്ടുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിനെന്താണ് വരുന്നത് എന്നൊക്കെയുള്ള സഹായങ്ങളും നമുക്ക് ലഭ്യമാണ്.
2: ഓക്കെ,
1: വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി 33 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളതെന്ന്. അതിലെ കുറേ ചോദ്യങ്ങൾ എന്യൂമറേറ്റർ സ്വന്തമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്, അതിലിപ്പോൾ ജനങ്ങളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളൊന്ന് പറയാമോ? അപ്പോൾ ഒരുപക്ഷെ അവർക്ക് അതൊക്കെ ആയിരിക്കണം സംശയങ്ങൾക്ക് കാരണമാകുന്നത്.
0: അതായത് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തുടങ്ങുന്നത് തന്നെ നമ്മുടെ വീട്, അതായത് ആൾത്താമസമുള്ള വീട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട സാമഗ്രികളാണ്. അപ്പം അതിൽ മൂന്ന് തരത്തിലുള്ളത്, ഒന്ന് നമ്മൾ തറയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രി, ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ സാമഗ്രി ഏത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്
1: ടൈലാണോ സിമെന്റ് തറയാണോ ഗ്രാനൈറ്റ് ആണോ അങ്ങനെയൊക്കെയുള്ള,
0: അതെ അതിന് കുറേ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈവൻ നമ്മൾ ടൈൽ എന്നുള്ളത് ഒരു കുറച്ചുകൂടെ ഒരു ഹയർ ലിവിങ് കണ്ടീഷൻസിലുള്ളതാണ്. നമ്മൾ മണ്ണിൻ്റെ തറ മുതൽ ടൈൽസ് വരെയുള്ള, മൊസൈക്ക് ഫ്ലോർ ടൈൽസ് വരെയുള്ള ഇന്ത്യയുടെ സാമാന്യ ജീവിതത്തിൽ ഉപയോഗിച്ച് കണ്ടുവരുന്ന എല്ലാത്തിനെയും കോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചുവരാണ്, ചുവരിന് ഏതാണ് പ്രധാനപ്പെട്ട സാമഗ്രി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ റൂഫ്. ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ. അതിനുശേഷം നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഈ സെൻസസ് വീട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻസസ് വീട് ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അതിൽ പ്രധാനമായും താമസ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, താമസത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി താമസത്തിനല്ലാതെ നമ്മൾ കാണുന്ന ഷോപ്പുകൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് താമസേതര ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ കാറ്റഗറൈസ് ചെയ്യാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ സെൻസസ് വീട് ഏത് തരത്തിലുള്ളതാണ്, അതായത് നല്ല വീടാണോ, ജീവിക്കാൻ പറ്റുന്നതാണോ, ഇനി അതല്ല ജീർണിച്ചതാണോ, അതിൻ്റെ ഒരു ഒരു കണ്ടീഷൻ ഒരു നമ്മൾ അസസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുടുംബനാഥൻ എൻ്റെ സെക്സ് നമ്മൾ ചോദിക്കുന്നുണ്ട്, അവർ SC ആണോ ST ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഓണർഷിപ്പ്, പ്രത്യേകിച്ച് സെൻസസ് എന്ന് പറയുന്നത് ഓണർഷിപ്പുമായിട്ട് ഈ സെൻസസ് എടുക്കുന്ന വീടിന് ബന്ധമൊന്നുമില്ല, അവിടെ താമസം ആരാണോ അവരുടെ വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളിൽ ഈ ഒരു താമസിക്കുന്ന വീടിൻ്റെ ഓണർഷിപ്പ് സ്റ്റാറ്റസ്, അതായത് ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ചോദ്യം വരുന്നുണ്ട്.
1: അപ്പോൾ ഈ അവിടെ താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിൽ അയാൾ എന്താണ് എഴുതേണ്ടത്?
0: അയാൾ താമസിക്കുന്ന വീട്ടിൻ്റെ വിവരങ്ങൾ കൊടുക്കണം. അയാളുടെ അത് സ്വന്തമാണോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കുന്നത്, അതിൻ്റെ ഒരു കണ്ടീഷൻ.
1: ഓണർഷിപ്പ് സ്റ്റാറ്റസിൽ റെന്റഡ് ഹൗസ് എന്ന് എഴുതാം,
0: അയാൾക്ക് റെന്റഡ് ഹൗസ് എന്ന് എഴുതാം. ഇനി റെന്റഡ് ഹൗസിൽ രണ്ട് തരമുണ്ട്,
1: റെന്റഡ് ഹൗസിൽ താമസിക്കുന്ന ആളും പക്ഷേ ഈ പറഞ്ഞ ബിൽഡിങ്ങിന്റെ പ്രത്യേകതകൾ അതെല്ലാം എഴുതണം,
0: എല്ലാം പറയണം, എല്ലാം പറയണം. നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായും ഈ സർവേ ചെയ്യുന്നത്. ഇനി റെന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേറൊരിടത്ത് സ്വന്തമായി വീടുണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട്. അത് അദ്ദേഹം തന്നെ പറയണം,
1: ഡീറ്റെയിൽസ് കൊടുക്കണം.
0: അതെ, അത് വേറെ ഒരു കോഡാണ്. അതായത് ഈ വീട് എൻ്റെ സ്വന്തമാണ് എന്നതിന് നമ്മളൊരു പ്രത്യേക കോഡ് കൊടുക്കുന്നുണ്ട്. ഈ വീടിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു, പക്ഷേ എനിക്ക് വേറൊരിടത്ത് സ്വന്തമായി വീടുണ്ട്,
1: അത്
0: സഹായിക്കും. നമ്മുടെ ഗവൺമെന്റിന്റെ പദ്ധതികളിൽ, ഹൗസിംഗ് പ്ലാനിൽ, ഭവന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴത്തേക്ക് ഈ വിവരം വളരെ സഹായകരമാണ്. മറ്റൊരിടത്തും വീടില്ലാത്ത ഒരു റെന്റിന് താമസിക്കുന്ന ആളും മറ്റൊരിടത്ത് വീടുണ്ടായിട്ട് റെന്റിന് താമസിക്കുന്ന ആളും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, അതിനെ തിരിച്ചറിയാൻ വേണ്ടി.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: സാറേ, പിന്നെ ഇത് കായംകുളത്തുനിന്ന് സാലിഹായ.
1: സാലിഹ, എന്താണ് സംശയമുള്ളത് ചോദിച്ചോളൂ.
3: എന്റെ സംശയം, ഞങ്ങൾ താമസിക്കുന്ന വീട് വിൽക്കുകയാണ്, ആണ് അതിന്റെ എഴുത്ത്. പുതിയ വീടിന്റെ പെർമിറ്റ് കിട്ടിയില്ല, അന്നേരം എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്?
0: മേഡം, ഇപ്പൊ എവിടെയാണ് താമസം? ഇപ്പൊ രാത്രി ഉറക്കം എവിടെ? കായംകുളത്ത്. വിൽക്കാൻ പോകുന്ന വീട്ടിലാണോ? അപ്പം കായംകുളത്ത് നിങ്ങൾ വിൽക്കാൻ പോകുന്ന വീട്ടിലെ വിവരങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതായത് സെൻസസിന് ഞാൻ പറഞ്ഞു രണ്ട് ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ എവിടെയാണോ താമസം, ആ സ്ഥലത്തിന്റെ വിവരങ്ങൾ നമ്മൾ എടുക്കുകയും പിന്നീട് വീട് മാറുന്നതിനനുസരിച്ചും നിങ്ങൾക്ക് വിവരം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ആ സമയത്ത് പുതിയ വീട്ടിലേക്ക് മാറിയാൽ അതിനെയും നമ്മൾ പുതിയതായി എടുക്കും. ആശങ്കപ്പെടേണ്ട കാര്യമില്ല.
1: ഓക്കെ ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമ്മൾ വീടിൻ്റെ കാര്യങ്ങളാണല്ലോ, ഓണർഷിപ്പിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
0: നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ താമസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന എത്ര മുറികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ അതിൽ കിച്ചൺ, ബാത്റൂം, കോറിഡോർ, വരാന്ത, ഇതൊന്നും പെടാത്ത മറ്റ് പൂജാമുറി, ഇതൊന്നും പെടാത്ത മറ്റ് റൂമുകൾ, അതായത് നമ്മൾ ഡൈനിങ് റൂം വരും, ലിവിങ് റൂം വരും, പിന്നെ നമ്മുടെ ബെഡ്റൂം വരും, ഇതെല്ലാം അതിൽ വരുന്ന.
1: ഓക്കെ, അപ്പോൾ അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ മെയിൻ സോഴ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കുടിവെള്ളം എങ്ങനെയാണ്, പൈപ്പ് വാട്ടറാണോ കിണറാണോ അതാണോ ഉദ്ദേശിക്കുന്നത്?
0: അതെ അതെ, ഏത് രീതിയിലാണ് കുടിക്കാനുള്ള വെള്ളം ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഡ്രിങ്കിങ് വാട്ടർ മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്, മറ്റ് വാട്ടർ സപ്ലൈയെ പറ്റി നമ്മൾ ചോദിക്കുന്നില്ല. അതിൽ പ്രധാനമായും ടാപ്പ് വാട്ടർ ഫ്രം ട്രീറ്റഡ് സോഴ്സ്, അതായത് ശുദ്ധീകരിച്ച പൈപ്പ് വെള്ളം, അതായത് നമ്മൾ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളൊക്കെ നടപ്പാക്കുന്ന ശുദ്ധജല വിതരണ സംബന്ധിയായിട്ടുള്ള കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ടാപ്പ് വാട്ടർ ഫ്രം ട്രീറ്റഡ് സോഴ്സ് എന്നുള്ള രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ ഈ ശുദ്ധീകരണ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഡ്രിങ്കിങ് വാട്ടറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ടാപ്പ് വാട്ടർ ഫ്രം അൺട്രീറ്റഡ് സോഴ്സ്, അതായത് ശുദ്ധീകരിക്കാത്ത പൈപ്പ് വെള്ളം എന്ന ഒരു ഒരു വിഭജനം അതിന് നമ്മൾ വരുത്തുന്നു. പിന്നെ നമുക്ക് കിണറുണ്ട്, ഹാൻഡ് പമ്പുണ്ട്, ട്യൂബ് വെൽ, ബോർവെൽ ഉണ്ട്, ഇനി സ്പ്രിങ് പോലെയുള്ള വിരളമായ കുടിവെള്ള സ്രോതസ്സുകളെയും നമ്മൾ പിന്നെ കവർ ചെയ്യുന്നുണ്ട് ഇതിൽ സെൻസസിൽ.
1: ഓക്കെ, പിന്നീടുള്ളത് ആക്സസ് ടു ലാട്രിൻ, മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റിംഗ്, അങ്ങനെയുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അല്ലേ?
0: അതെ അതെ അതെ.
1: വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് കണക്റ്റഡ് ടു, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
0: അതായത് നമ്മൾ ഈ ടോയ്ലറ്റിൽ നിന്നുള്ള അല്ല വെള്ളം ഒഴികെ മറ്റ് നമ്മൾ അടുക്കളയിൽ നിന്നുള്ള ജലം, ഉപയോഗിച്ച് കഴിഞ്ഞ ജലം എങ്ങോട്ടാണ് നമ്മൾ ഒഴുക്കി വിടുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യം. പല വീടുകളിലും അതിന് സംവിധാനങ്ങളുണ്ടായിരിക്കും, അടച്ച് മൂടിയ സംവിധാനമുണ്ടോ, ഇനി അതല്ല അതൊരു ജനറൽ ഡ്രെയിനേജിനോടാണോ കണക്ട് ചെയ്തിട്ടുള്ളത്, ഇനി അതല്ലെങ്കിൽ ഓപ്പൺ ഡ്രെയിനേജ് ആയിട്ടുള്ള തുറന്നു കിടക്കുന്ന കാനയിലേക്കാണോ, ഇനി അങ്ങനെ ഡ്രെയിനേജ് ഒന്നും ഇല്ലാതെ വെറുതെ പറമ്പിലേക്ക് ഇറക്കി വിടുകയാണോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ ചോദ്യം. ഇത് ശുചീകരണ സംബന്ധിയായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്. ശുചിത്വമായി ബന്ധപ്പെട്ട
1: അവൈലബിലിറ്റി ഓഫ് കിച്ചൺ ആൻഡ് എൽപിജി കണക്ഷൻ.
0: എൽ പി ജി കണക്ഷൻ നമ്മളത് രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അത് അതിൽ എൽ പി ജി കണക്ഷൻ ഉണ്ടോ, നിങ്ങൾക്ക് അടുക്കളയുണ്ടോ, എൽ പി ജി കണക്ഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത് തരം അടുക്കളയാണ്, ഓരോ തരം അടുക്കളയിലും എൽ പി ജി കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ അടുക്കളയിൽ സ്വന്തമായി ഒരു അടുക്കളയുണ്ട്, ആ അടുക്കളയിൽ വെച്ചാണ് പാചകം ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് എൽ പി ജി കണക്ഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇനി അതിന് പുറമെ അടുക്കള ഇല്ലാതെ വീടിനുള്ളിൽ തന്നെ വേറൊരിടത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് എൽ പി ജി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്.
1: അത് പ്രത്യേക കോളമുണ്ടോ,
0: എല്ലാത്തിനും പ്രത്യേക കോളങ്ങളുണ്ട്. ഇത് വളരെ വിശദമായി തന്നെ മലയാളത്തിൽ പോലും നമുക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് എന്യൂമറേഷൻ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുള്ളത്.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം സാർ,
1: നമസ്കാരം,
4: ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത്?
4: ഞാൻ ഇന്നലെ തന്നെ ഇന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തു.
0: പറഞ്ഞോളൂ.
4: അതിൽ എനിക്കൊരു പ്രായോഗിക ബുദ്ധിമുട്ട് തോന്നിയത്, ആ വീട് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യാൻ എനിക്ക് ശരിക്കും ഇപ്പൊ പറ്റിയിട്ടില്ല. ഞാൻ എന്റെ ലൈൻ കൊണ്ടുവന്നിട്ടാണ് ഞാൻ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്യൂമറേറ്റർ വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വരാതെ പോകില്ലോ അല്ലേ?
0: കണ്ടുപിടിക്കാൻ
4: പറ്റാതെ
0: ഇല്ല ഇല്ല. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ലൊക്കേഷൻ ഏത് എന്യൂമറേറ്ററുടെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലാണോ വരുന്നത്, ആ ലൊക്കേഷൻ ആ എന്യൂമറേറ്റർക്ക് നമ്മൾ ഈ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്ത് കൊടുക്കും ആപ്പിൽ. അവര് വീട്ടിൽ വന്നിട്ട് വരുന്ന സമയത്ത് സാറിന് ഈ എസ് സി ഐ ഡി ഹാൻഡ് ഓവർ ചെയ്യാം. അതായത് ഒരു 100 മീറ്റർ ബഫർ നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാർ ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് മാറി ചെയ്താൽ പോലും നമുക്ക് ഈ ഈ ഐ ഡി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി സാറ് എസ് സി ഐ ഡി ഉപയോഗിച്ച് ചെയ്തു, എന്യൂമറേഷൻ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വളരെ ദൂരത്തേക്ക് മാറിപ്പോയി, ആ സമയത്ത് സംഭവിക്കുന്നത് ഈ ഒരു എന്യൂമറേഷൻ ഐ ഡി വേറെ ഒരു എന്യൂമറേറ്റർക്കായിരിക്കും ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ വരുന്ന ആൾക്ക് സാർ എസ് സി ഐ ഡി പറഞ്ഞു കൊടുക്കുമ്പം അത് മാച്ച് ആവാത്ത സാഹചര്യം വരും. അങ്ങനെ മാച്ച് ആവുന്നില്ലെങ്കിൽ എന്യൂമറേറ്റർ ഏറ്റവും ആദ്യം ചെയ്യുന്നത് സാറിൻ്റെ വിവരങ്ങൾ ഒന്നുകൂടെ ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഐ ഡി മാറിപ്പോയത് കൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നില്ല. ഓരോ ഉത്കണ്ഠയും ആവശ്യമില്ല, എല്ലാവരോടും കൂടിയുള്ള ഒരു ജനറൽ പോയിന്റ് ആണിത്.
4: സാർ വേറെ സംശയം കൂടെ അതിനകത്ത് പ്രത്യേകം ചോദിക്കുന്നുണ്ട്, വീട്ടിൽ ഇപ്പോൾ സ്ഥിരമായി താമസിക്കുന്നവർ ആരാന്ന് ചോദിക്കുന്നത്. കാരണം മക്കൾ രണ്ടുപേരും സ്ഥലത്ത് വീട്ടിലില്ലാത്ത മാരി ചെയ്ത് പോയതുകൊണ്ടും ഞാൻ മകൾ എന്റെ ഭാര്യയുടെ പേര് മാത്രമേ പിടിച്ചിട്ടുള്ളൂ.
0: മാത്രം മതി, മാത്രം മതി, അങ്ങനെയാണ് ചെയ്യേണ്ടത്, താങ്കൾ ചെയ്തത് ശരിയാണ്.
1: ഓക്കെ, ഹരിദാസ് ജി വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം ഈ ലൊക്കേഷൻ മാപ്പിങ്ങിൻ്റെ ആ കാര്യം പറയുമ്പോൾ, ഇപ്പം ഒരാൾ വാടകയ്ക്ക് താമസിക്കുന്നു, അവിടെ നിന്നാണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വേറെ വീടുണ്ട്. അപ്പം അദ്ദേഹം മാപ്പ് ചെയ്യേണ്ടത് ഏതാണ്, ലൊക്കേറ്റ് ചെയ്യേണ്ടത്?
0: അദ്ദേഹം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ താമസിക്കുന്ന സ്ഥലമാണ് മാപ്പ് ചെയ്യേണ്ടത്, സ്വന്തം വീടല്ല. നമ്മൾ ഓണർഷിപ്പിനെ ഇതിനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല.
1: ഓക്കെ, റേഡിയോ ടെലിവിഷൻ ലഭ്യമാണോ, പിന്നെ ആക്സസ് ടു ഇന്റർനെറ്റ്. അപ്പം അതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്.

0: കാര്യങ്ങൾ.
1: ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അവൈലബിൾ ആണോ, ടെലിഫോൺ മൊബൈൽ കണക്ഷൻ ഉണ്ടോ, ബൈസിക്കിൾ സ്കൂട്ടർ ഇല്ലേ, കാർ ജീപ്പ് വാൻ, മെയിൻ സെറിയൽ കൺസ്യൂംഡ് ഇൻ ദ ഹൗസ് ഹോൾഡ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ആഹാര രീതിയെ കുറിച്ച്
0: കഴിഞ്ഞ സെൻസസിൽ നിന്നും ഈ സെൻസസിലേക്കുള്ള ഒരു വ്യത്യാസപ്പെട്ട ചോദ്യമാണത്. നമ്മളിപ്പോൾ ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യസുരക്ഷയൊക്കെ ബന്ധപ്പെട്ട് ഓരോ മേഖലയിലും ആളുകൾ, ഓരോ വീട്ടിലും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ധാന്യം, അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ധാന്യം ഏതാണെന്നുള്ളൊരു ചോദ്യം നമ്മൾ ഈ പ്രാവശ്യം സെൻസസിൽ പുതുതായി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അറിയാവുന്നതുപോലെ ഇപ്പോൾ മലയാളികളുടെ സാഹചര്യത്തിൽ, നമ്മുടെ ഒക്കെ സാഹചര്യത്തിൽ ഒരു പക്ഷേ അരിയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ സെൻസസ് എന്ന് പറയുന്ന സംഗതി ഓൾ ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഓപ്ഷൻസും നമ്മളതിൽ ചേർത്തിട്ടുണ്ട്. അത് ഏതാണോ നമ്മൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആഹാരത്തിന് ഉപയോഗിക്കുന്ന ധാന്യം, അതാണ് നമ്മളതിൽ കൊടുക്കേണ്ടത്.
1: ഈ അവൈലബിലിറ്റി ഓഫ് കിച്ചൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രത്യേകമായിട്ട് കിച്ചൺ ഉണ്ടോ എന്നുള്ളതാണോ?
0: അത് നമ്മൾ പറഞ്ഞു വന്നിരുന്നു നേരത്തെ. അതായത് അവൈലബിലിറ്റി ഓഫ് കിച്ചൺ എന്ന് പറഞ്ഞാൽ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു റൂം അങ്ങനെ തന്നെ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ നമുക്കിത് കുക്കിംഗ് ചെയ്യാമല്ലോ. അതായത് ഒരു കിച്ചൺ ഉള്ളിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി ഒരു ഒരു കുടുംബത്തിന് ഒരു ഒറ്റ മുറിയാണുള്ളത്. അപ്പോൾ ആ മുറിയെ അവർ കിച്ചണെന്നോ ബെഡ്റൂമെന്നോ ഒന്നും ക്ലാസിഫൈ ചെയ്യാതെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പൊതുവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കിച്ചൺ വെവ്വേറെ ഇല്ല, പ്രത്യേകം ഇല്ല എന്ന് നമ്മൾ പറയും. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഒരു എൽ പി ജി കണക്ഷൻ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ഇനി ഇത്രയും ഇല്ലാത്ത ഈ ഇപ്പോൾ ഒരു വെവ്വേറെ ഒരു കിച്ചൺ ഇല്ല, ഇനി ഒരു ഒറ്റ മുറിയിലും കിച്ചൺ ഇല്ല, പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നു, വീടിന് പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നവരെ പോലും നമ്മളിതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ, ആ ചോദിച്ചാട്ടെ, എന്താണ് അറിയാനുള്ളത്? സംശയം ചോദിച്ചോളൂ.
2: ഇതിന്റെ ഈ ഫോം ഒക്കെ എവിടുന്നാണ് കിട്ടുന്നത്? ഇതെങ്ങനെ സൂചിപ്പിക്കണം? എവിടെ കൊടുക്കേണ്ടത്?
0: അതെ, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ സെൻസസിന്റെ ഫോം, നമ്മളൊരു ഫോം വാങ്ങി പൂരിപ്പിച്ച് കൊടുക്കുന്നതല്ല, മറിച്ച് സെൻസസിന് രണ്ട് കാര്യങ്ങളാണ്, സ്വന്തം വിവരം നൽകാൻ രണ്ട് സാഹചര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്നാമത്തേത്, ഈ വിളിച്ച ആൾക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉപയോഗിച്ച് ഒരു പോർട്ടലിൽ പോയി, അതായത് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ മറ്റോ ഉപയോഗിച്ച് ഒരു പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് സ്വന്തം വിവരങ്ങൾ കൊടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അത് സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയും. അതിലും നമ്മൾ ഫോം ഓൺലൈനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സാറിന് ഈ 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഈ ഓൺലൈനിൽ കയറി സ്വന്തം വിവരങ്ങൾ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആ വിവരങ്ങൾ ഓൺലൈനിൽ കൊടുക്കാം. ഇനി ആ ഒരു ഒരു കാലാവധിയിൽ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വരുന്ന ജൂലൈ 1 മുതൽ 30 വരെ എല്ലാ വീടുകളിലും നമ്മുടെ സെൻസസ് എന്യൂമറേറ്റർമാർ, ടീച്ചർമാർ ഉൾപ്പെടുന്ന സെൻസസ് എന്യൂമറേറ്റർമാർ അതിൻ്റെ ഫോമുമായി അല്ലെങ്കിൽ മൊബൈൽ ആപ്പുമായി നേരിട്ട് വരികയും ആളുകളെ കണ്ട് വിവരം ശേഖരിക്കുകയും ചെയ്യും. അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്യൂമറേറ്റർക്ക് പറഞ്ഞാൽ അവരത് മൊബൈൽ ഫോണിൽ ആപ്പിൽ റെക്കോർഡ് ചെയ്യും.
1: ഹലോ, ഹലോ, സംശയം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേ നമ്മൾ ഇപ്പം വീടിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്നവർ അവിടെ തന്നെ ആണ് പറയേണ്ടത്. അതുപോലെ ഈ അംഗങ്ങൾ, അവിടെ താമസിക്കുന്ന എത്ര പേരുടെ അംഗങ്ങളുണ്ട് എന്നുള്ള ചോദ്യമുണ്ടോ?
0: അതെ, അങ്ങനെ.
1: അതെങ്ങനെയാണ്? ഒരു പക്ഷേ ഇപ്പം നമ്മുടെ ആ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് ഇപ്പം ഇപ്പം ഒരാൾ സൂചിപ്പിച്ചതുപോലെ രണ്ട് പേര് പേരൻസ് മാത്രമേ കാണുകയുള്ളൂ, മക്കളൊക്കെ വേറൊരു സ്ഥലത്ത് പഠിക്കാൻ പോയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ ആയിരിക്കും, അവരുടെയൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്?
0: അതായത് സെൻസസിൽ ഈ ഘട്ടത്തിൽ ഈ പറയുന്ന വീടുകളുടെ സെൻസസിൽ നമ്മൾ ഒരു വീട്ടിൽ താമസമുള്ള ആളുകളുടെ എണ്ണം, അതിൽ നമ്മൾ പറയുന്നത് സാധാരണ താമസക്കാരെന്നാണ് പറയുന്നത്. അതായത് സാധാരണ താമസക്കാരെന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ആ വീട്ടിൽ ഉണ്ടുറങ്ങുന്ന ആളുകളുടെ എണ്ണമാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ വീട്ടിലുള്ള ഒരാൾ പഠിക്കാൻ വേണ്ടിയോ വിദേശത്തോ മറ്റോ സ്ഥിര താമസമായിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഈ പറയുന്ന എണ്ണത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ഇന്ത്യൻ സെൻസസിൻ്റെ മെത്തഡോളജി അനുസരിച്ച് ഒരു വീട്ടിൽ സ്ഥിരമായി അല്ലെങ്കിൽ സാധാരണ താമസിക്കുന്ന ആളുകളെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പുറത്ത് സ്ഥിര താമസമുള്ള ആളുകളെ നമ്മളിതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. പക്ഷേ ഇതിലുള്ള ഒരു സംഗതി, ഒരു താൽക്കാലിക വിസിറ്റ്, ഏതാനും ദിവസത്തേക്ക് മറ്റെടെങ്കിലും വിസിറ്റിന് പോയിട്ടുള്ള ആളുകളെ, തിരിച്ചു വരാവുന്ന ആളുകളെ നമ്മളിതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അല്ലാതെ പഠനത്തിനോ ജോലിക്കോ മാറി താമസിക്കുന്ന ആളുകളെ നമ്മൾ ഇതിൽ രേഖപ്പെടുത്തേണ്ടതില്ല.
1: ഇപ്പോൾ ഒരു ഹൗസിംഗ് കോംപ്ലക്സ് പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ഈ ഷെയർഡ് അക്കോമഡേഷനായിട്ടുള്ള വീടുകളൊക്കെ ഇപ്പോൾ ഇപ്പം നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ഇപ്പം ഷെയർ ചെയ്ത് അക്കോമഡേഷൻ ഉള്ള ഒരു ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് യൂണിറ്റ് ആയിട്ടൊക്കെ ജീവിക്കുന്നവർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്?
0: അതായത് നമ്മളിതിനെ സെൻസസ് വീട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഒരു ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് വെവ്വേറെ കുടുംബങ്ങൾ താമസമുണ്ട്. ഇനി കുടുംബം എന്ന് പറയുന്നത് തന്നെ സെൻസസിലെ ഒരു പ്രത്യേക നിർവചനമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. അതിൽ ബന്ധമുള്ള ആളുകളുണ്ടായിരിക്കാം, ബന്ധമില്ലാത്ത ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരിക്കാം, ഇനി ബന്ധമുള്ളവരും ഇല്ലാത്തവരും ചേർന്ന് താമസിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരൊറ്റ യൂണിറ്റായി ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന ആളുകളെ നമ്മൾ ഒരു കുടുംബം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ മൂന്ന് വീടുകൾ, മൂന്ന് മുറികളിലായിരിക്കും ഇവർ താമസിക്കുന്നുണ്ടാവുക. അതിൽ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരൊറ്റ കിച്ചണാണുള്ളതെങ്കിൽ ഇവരെല്ലാവരെയും ചേർത്തിട്ട് നമുക്കൊരൊറ്റ കുടുംബമായിട്ട് പരിഗണിക്കാം. അതാണ്
1: ഓക്കെ. ഇപ്പോഴേ ഒരു നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ, ആ നമസ്തേ.
1: നമസ്തേ,
3: എന്റെ പേര് അരുൺ എന്നാണ്.
1: എവിടെ?
3: എന്റെ പേര് അരുൺ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ചാവടിമുക്കിൽ നിന്നാണ് വിളിക്കുന്നത്.
1: എന്താണ് അറിയേണ്ടത്, ചോദിച്ചോളൂ.
3: ഓക്കെ സാർ, എന്റെ സംശയം, നമ്മുടെ ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വീടിന്റെ കണക്കെടുപ്പാണല്ലോ ആദ്യ ഘട്ടത്തിൽ നടക്കുന്നത്. സാധാരണ പദപ്രയോഗം തന്നെ വീടായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
0: അപ്പൊ
3: അതിൽ ഈ അപ്പാർട്ട്മെന്റ് ഉൾപ്പെട്ട് വരുന്നുണ്ടോ? അവിടെ ഈ സെൻസസുമായി ബന്ധപ്പെട്ട് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവര് കാര്യം ധാരാളമായിട്ട് കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഈ സെൻസസിലെ ആ ഡേറ്റ കളക്ഷനില് എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു സംശയം. രണ്ടാമത്തെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ ഇപ്പൊ നിലവിൽ ആ താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട വിവരമാണ് സമർപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ വീടുകളുള്ള അവസരത്തില് ചിലപ്പോൾ ഒരു വീട് ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പൊ അത് സംബന്ധിക്കുന്ന വിവരം നമുക്ക് നിലവിലിപ്പം ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായിട്ട് ഒരു നമ്പറിൽ നിന്ന് ഒരു ഫോമല്ലേ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്തരം ഘട്ടത്തിൽ എങ്ങനെയാണ് ഒഴിഞ്ഞു കിടക്കുന്ന വീടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കാൻ പറ്റുന്നത്? അതാണ് എന്റെ രണ്ട് സംശയം.
0: അതായത് ആദ്യത്തെ സംശയം എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റുകളെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ സെൻസസിന്റെ ഭവന സെൻസസ് അല്ലെങ്കിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസിന്റെ ഭാഗമായിട്ട് എന്യൂമറേറ്റർ ആദ്യം ചെയ്യുന്നത് ജൂലൈ 1 മുതൽ 30 വരെയുള്ള തീയതികളിൽ ആദ്യത്തെ 1-ഓ 2-ഓ ദിവസം ഈ അദ്ദേഹത്തിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ, ഒരു ഏതാണ്ട് ഒരു 200 വീടുകൾ ഉള്ള ഒരു ഏരിയ ആയിരിക്കും അത്, അല്ലെങ്കിൽ ഒരു 800 പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയ ആയിരിക്കും. ആ ഏരിയയിൽ ചുറ്റി നടന്ന് എല്ലാ ബിൽഡിങ്ങുകളെയും തിരിച്ചറിയുകയും അതിൽ അപ്പാർട്ട്മെൻ്റ് ഉൾപ്പെടും, ഒറ്റയ്ക്ക് നിൽക്കുന്ന ചെറിയ ബിൽഡിങ്ങുകൾ ഉൾപ്പെടും, നോൺ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ ഉൾപ്പെടും, ആരാധനാലയങ്ങൾ, മറ്റ് എല്ലാ ഹോട്ടലുകൾ, നോൺ റെസിഡൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സംഗതികളെയും ലിസ്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായി നമ്പർ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ അപ്പാർട്ട്മെൻറ്റുകളെ നമ്മളൊരു ബിൽഡിംഗ് ആയിട്ട് മാർക്ക് ചെയ്യും. ആ അപ്പാർട്ട്മെൻറ്റുകളിൽ വെവ്വേറെ താമസിക്കുന്ന താമസമുള്ള ഓരോ യൂണിറ്റിനെയും ഓരോ സെൻസസ് ഹൗസുകൾ അല്ലെങ്കിൽ സെൻസസ് വീടുകളായി മാർക്ക് ചെയ്യുകയും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും കൗണ്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എങ്ങനെ റെക്കോർഡ് ചെയ്യും? ഈ കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിലാണ് നമ്മളിതിനെ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒഴിഞ്ഞു കിടക്കുന്ന, അതായത് 1-ഓ 2-ഓ വീടുകൾ ഉണ്ടായിരിക്കുകയും അതിലൊന്നിൽ താമസിക്കുകയും മറ്റേതിൽ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യും. അപ്പോൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വിവരമാണ് കൊടുക്കേണ്ടത്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന വീടിനെ കുറിച്ച് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടതല്ല. ആ സമയത്ത് എന്യൂമറേറ്റർ അവിടെ ചെന്നിട്ട് ആ വീട് ലോക്ക്ഡ് ആണോ വേക്കൻ്റ് ആണോ ഏതാണ് സ്റ്റാറ്റസ് അത് റെക്കോർഡ് ചെയ്തോളൂ.
1: അതായത് ഇൻഡിവിഡ്യുവല് എന്യൂമറേഷൻ ഫോമിൽ അത് കാണിക്കണമെന്നില്ല,
0: തൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന മറ്റെവിടെയെങ്കിലും ഉള്ള വീടുകളെ കുറിച്ച് പൊതുജനം ഈ സെൽഫ് എന്യൂമറേഷൻ ഘട്ടത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്.
1: സാർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സ്വന്തമായിട്ട് വീടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത്
0: രേഖപ്പെടുത്തണം. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സ്വന്തമായിട്ട് വേറൊരിടത്ത് ഉണ്ട്, ഇനിയിപ്പോൾ ഇദ്ദേഹം താമസിക്കുന്നത് ചിലപ്പോൾ ഈ മൂന്ന് ബിൽഡിങ്ങുകൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിരിക്കും. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഈ വീടിൻ്റെ സ്റ്റാറ്റസ്, ഓണർഷിപ്പ് സ്റ്റാറ്റസ് സ്വന്തം എന്ന് എഴുതാം. റെൻ്റഡ് ആയിട്ടുള്ള കേസിലാണ് നമ്മൾ വേറൊരിടത്ത് വീടുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്.
3: അനുബന്ധമായ ഒരു ഉപചോദ്യം സാറ്, നമ്മളിപ്പം ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവർക്ക് ഈ ഡിജിറ്റൽ സെൻസസിലെ സെൽഫ് എന്യൂമറേഷൻ ഫോം ഇപ്പോ 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള സമയത്ത് സമർപ്പിക്കുന്നതിന് വേറെ തടസ്സമൊന്നുമില്ലല്ലോ?
0: ഒരു തടസ്സമില്ല. താങ്കളുടെ കുടുംബം, താങ്കളുടെ കുടുംബത്തെ, കുടുംബത്തിലെ ഒരാളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് താങ്കൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഏത് ഭാഗമാണോ, ഒരു പ്രത്യേക റൂം ആയിരിക്കല്ലോ, ഒരു ഫ്ലാറ്റ് ആയിരിക്കുമല്ലോ, അതിന്റെ വിവരങ്ങൾ ചേർത്തിട്ട് സമർപ്പിക്കാം.
3: ഓക്കെ.
1: ഈ ഇപ്പം ഈ ഒരുമിച്ച് താമസിക്കുന്ന അവരെ ഒരു കുടുംബമായിട്ട്

0: കാണും, അത് ബന്ധുക്കളല്ലെങ്കിലും അങ്ങനെ നല്ല സൂചിപ്പിച്ചത്. അപ്പോൾ ഈ വീട്ടു ജോലിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പെർമനൻ്റായിട്ട് ഒരു വീട്ടിൽ താമസിക്കുകയാണെന്ന് കരുതുക, അപ്പോൾ അവരെ ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ടോ?
1: അതെ, കുടുംബത്തിൻ്റെ നിർവചനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശാലാർത്ഥത്തിലുള്ള ഒരു നിർവചനമാണ്. ഒരു സെൻസസ് വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അവരുടെ രക്തബന്ധം കണക്കിലെടുക്കാതെ നമ്മൾ ഒരു കുടുംബമായി പരിഗണിക്കും. ആ ഒരർത്ഥത്തിൽ ഒരു ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാൾ, ഹൗസ് മെയ്ഡ് കൂടെ താമസിക്കുന്നുണ്ട് എടുക്കണം, ഡ്രൈവർ ഉണ്ടെങ്കിൽ എടുക്കണം, മറ്റ് സഹായികളൊക്കെ താമസിക്കുന്നുണ്ട്, എല്ലാവരെയും ചേർത്തിട്ട് ഒരു കുടുംബമായി പരിഗണിക്കേണ്ടതാണ്.
0: അതുപോലെ തന്നെ പല നമ്മുടെ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, ഇപ്പം ഹോട്ടൽ തൊഴിലാളികൾ, അവരവിടെ തന്നെ ആയിരിക്കും ഉറക്കവും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്?
1: അതായത് ഒരു ഹോട്ടൽ തൊഴിലാളി ആ ഹോട്ടലിൽ തന്നെ രാത്രി ഉറങ്ങുന്ന സാഹചര്യമായിരിക്കും.
0: അത് ആരാണ് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്? ആ ഹോട്ടലിൻ്റെ ഉടമയാണോ ഷോപ്പിൻ്റെ ഉടമയാണോ, എങ്ങനെയാണ് അതിൻ്റെ?
1: അതിനെ നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു നോൺ റെസിഡൻഷ്യൽ ഭവന, എന്താ പറയുക, താമസേതര ഉപയോഗത്തിന് ഉള്ള ഒരു ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ അതിൽ ഈ കക്ഷി താമസിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ താമസവും താമസേതര ഉപയോഗവും മിക്സഡ് പർപ്പസായിട്ട് അതിനെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരാൾ താമസം ഉണ്ടെന്ന്. അപ്പോൾ എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് ഈ പറയുന്ന താമസിക്കുന്ന വ്യക്തിക്ക് വിവരം കൊടുക്കാവുന്നതേ ഉള്ളൂ.
0: അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഓണറാണ്, ആ ബിൽഡിങ്ങിൻ്റെ ഓണറാണ് ഇത് ചെയ്യേണ്ടത് അല്ലേ?
1: ബിൽഡിംഗ് ഇത് സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തേക്കും ആ ബിൽഡിങ്ങിൽ ആരാണോ താമസിക്കുന്നത് അയാളാണ് ചെയ്യേണ്ടത്.
0: ആ അതായത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ അതിൻ്റെ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഹോട്ടൽ നടത്തുന്ന ആൾ വേറൊരാളായിരിക്കും, അയാൾക്ക് സ്വന്തമായിട്ട് വീട് കാണും, അയാൾ അയാളുടെ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എന്യൂമറേഷനിൽ കൊടുക്കുന്നത്.
1: അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം കൊടുക്കണം
0: കൊടുക്കണം. ഈ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഷോപ്പിൽ താമസിക്കുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് എന്യൂമറേഷൻ കൊടുക്കേണ്ടതുണ്ടോ?
1: അവരുടെ വിവരം അവർക്ക് കൊടുക്കാം. സെൽഫ് എന്യൂമറേഷനിൽ അവർ ഡാറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്ക് അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ കൊടുക്കാം.
0: ഓക്കെ. അതുപോലെ തന്നെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം.
0: നമസ്തേ. ആരാണ് വിളിക്കുന്നത്?
2: എൻ്റെ പേര് ജയരാമൻ.
0: ആ, എവിടെ നിന്ന് വിളിക്കുന്നു?
2: ഞാൻ ഒലിപ്പനട.
0: ആ, പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്, ചോദിച്ചോളൂ.
2: എന്റെ സംശയം, റേഡിയോയില് വരുന്നില്ലല്ലോ.
1: ഉണ്ട്, കേൾക്കാമല്ലോ,
0: പറഞ്ഞോളൂ.
2: അല്ല, ഇവിടെ എനിക്ക് റേഡിയോയില് പരസ്യമാണ് കേൾക്കുന്നത്.
0: ആ, അത് വി അത് നമ്മുടെ അനന്തപുരി എഫ് എം ആണോ വെച്ചിരിക്കുന്നത്? ആ, അത് ഇപ്പം വരും, അത് കുറച്ച് സമയത്തിനകം വീണ്ടും ഈ പരിപാടി അതിനകത്ത് തന്നെ തുടർന്ന് കേൾക്കാൻ പറ്റും. താങ്കൾ ചോദ്യം ചോദിച്ചോളൂ, കുഴപ്പമില്ല.
2: നമസ്കാരം സാർ.
1: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ആ, നമസ്കാരം. എനിക്കൊരു സംശയം, ഈ നമ്മുടെ ഈ നേരത്തെ മറ്റേ ഈ എസ് ഐ ആർ എടുത്തല്ലോ.
1: അതെ.
2: ആ സമയത്ത് ഇവിടെ ഈ നമ്മുടെ ഈ നോമിനേഷൻ എടുക്കാനായിട്ട് എന്റെ വീട്ടിൽ വന്നത് ഹരിതയുടെ ഒരു ജീവനക്കാരിയാണ് വന്നത്.
1: ശരി.
2: അപ്പൊ ഇതുപോലെ ഇപ്പൊ ഈ സെൻസസ് എടുക്കുന്ന സമയത്ത് ഈ സാർ പറയുന്ന നോമിനേറ്റ് അവര് തന്നെ നേരിട്ട് വരുമോ, അതോ ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ എങ്ങനെ അയക്കുമോ എന്നൊരു സംശയമാണ് എനിക്ക്.
1: അതെ, സെൻസസിന് വേണ്ടി നമ്മൾ ഒരാളെ എന്യൂമറേറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യും. സാറിൻ്റെ വീടിരിക്കുന്ന കുറേ വീടുകൾക്ക് ആ ഒരു സ്ഥലത്തെ ഒരു പ്രത്യേക ഏരിയ തിരിച്ചിട്ട് ഒരു എന്യൂമറേറ്റർ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അത് മിക്കവാറും ഒരു സ്കൂൾ ടീച്ചറായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും. അവർ നേരിട്ട് വീട്ടിൽ വന്ന് കണക്കെടുക്കും.
2: കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഞാനത് ചോദ്യം ചെയ്തപ്പോ അത് അന്നത്തെ ബി എൽഒക്ക് സുഖമില്ലാതായി പോയി, അങ്ങനെ അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വരുമെന്ന് പറഞ്ഞു, പിന്നെ ആരും വന്നില്ല.
1: ഇത് രണ്ടും രണ്ട് പരിപാടികളാണ്, ഒന്ന് ഇലക്ഷൻ.
2: എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞാൻ റിട്ടയർഡ് എംപ്ലോയി ആണ്.
1: ശരി,
2: എനിക്ക് അറിയാം കാര്യം. പിന്നെ ഇങ്ങനെ ഒരു സംശയം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോണ്ടാണ് ഞാനിപ്പോ വിളിച്ചത്.
1: നമുക്ക് സാറിന് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമുക്ക് സെൻസസിൽ നമ്മളൊരു ടോൾ ഫ്രീ നമ്പർ 1855 എന്ന് പറഞ്ഞ ഒരു ടോൾ ഫ്രീ നമ്പർ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1855. ആ 1855 സാറിപ്പോൾ കവർ ചെയ്യുന്നില്ല, വീട്ടിൽ ആൾ വരുന്നില്ല, സെൻസസ് കഴിഞ്ഞിട്ടും ആൾ വരുന്നില്ലെങ്കിലും സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കൊക്കെ നമുക്ക് ഈ 1855 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗിക്കാം. അതായത് സെൽഫ് എന്യൂമറേഷൻ സംബന്ധിച്ച സംശയങ്ങൾക്കെല്ലാം ഈ 1855 എന്ന ടോൾ ഫ്രീ ഉപയോഗിക്കാം. സാറിൻ്റെ വീട്ടിൽ തീർച്ചയായും എന്യൂമറേറ്റേഴ്സ് വരും, ഡാറ്റ കളക്ട് ചെയ്യും. അതിനു മുമ്പ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺലൈനായിട്ട് സെൽഫ് എന്യൂമറേഷൻ.
2: മക്കളെ പ്രത്യേകമാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ.
1: ശരി ശരി ശരി. ശരി, അപ്പോൾ എന്യൂമറേറ്റർ വരുമ്പോൾ വിവരങ്ങൾ കൊടുത്താൽ മതി.
0: ഓക്കെ, ജയരാമൻജി വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം വേറൊരു സംശയം, ഇപ്പം നമ്മുടെ ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ഈ പല ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അന്യ ജില്ലകളിൽ നിന്ന്, അടുത്തുള്ള ജില്ലകളിൽ നിന്ന്, ഇപ്പോൾ കൊല്ലത്തോ അങ്ങനെ

0: ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും, അവരായിരിക്കും ഗൃഹനാഥൻ്റെ പേരിൽ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം വീട്ടിലെ ഡീറ്റെയിൽസ് കൊടുക്കാൻ, അങ്ങനെ ഇതിനകത്ത് സെൽഫ് എന്യൂമറേഷനിൽ കൊടുക്കാൻ കഴിയുമല്ലോ.
1: ഈ തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്യുന്ന ആൾ ദിവസവും തിരിച്ച് വീട്ടിൽ ദിവസവും പോയി വരുന്ന ആൾക്ക് അവരുടെ വീടിൻ്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് വിവരങ്ങൾ കൊടുക്കാൻ പറ്റുന്നതാണ്. അതിൽ തടസ്സമൊന്നുമില്ല.
0: അപ്പോൾ അവർ സ്വന്തം വീട്ടിലെ ലൊക്കേഷനാണ്
1: ആ ലൊക്കേഷൻ മാപ്പിൽ മാർക്ക് ചെയ്താൽ മതി.
0: മാർക്ക് ചെയ്താൽ
1: അതായത് സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് അല്ലെങ്കിൽ ഇവിടെയുള്ള ഗവൺമെൻറ് ഓഫീസിലിരുന്ന് സ്വന്തം ഡെസ്ക്ടോപ്പിൽ അവിടുത്തെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് അവിടെ താൻ സ്ഥിരമായി താമസിക്കുന്ന വീടിൻ്റെ വിവരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത് സെൽഫ് എന്യൂമറേഷൻ ചെയ്ത് ഈ ഐ ഡി വേണമെങ്കിൽ ഭാര്യയെ ഏൽപ്പിച്ചിട്ട്.
0: അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: അതെ അതെ അതെ, അതും പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതുപോലെ പുറത്ത് ജോലിക്ക് വേണ്ടി മാറി താമസിക്കുന്ന ആളുകൾ കുടുംബത്തോടും അല്ല ഒപ്പം അല്ലെങ്കിൽ അദ്ദേഹം സാധാരണ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് ചെയ്യേണ്ടത്.
0: അതായത് ഇപ്പോൾ ഒരാൾ ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾ ഇവിടെ താമസിക്കുന്ന ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പം സ്വന്തം വീട്ടിലെ ഡീറ്റെയിൽസ് വേറെ കൊടുക്കണം.
1: ആരൊക്കെയാണോ അവിടെ താമസമുള്ളത്, അവിടെ ഇപ്പോൾ കുടുംബത്തിലെ കുറച്ച് അംഗങ്ങൾ മാത്രം അവിടെ താമസമുണ്ട്, ഇദ്ദേഹം ഇവിടെ തനിച്ചാണ് താമസമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കണക്കുകൾ ഇവിടെയും അവരുടെ കുടുംബത്തിൻ്റെ കണക്ക് അവരെവിടെയാണ് താമസിക്കുന്നത് അവിടെയാണ് സെൻസസിൻ്റെ ഒരു മെത്തഡോളജി.
0: അത് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലോ.
1: അവർക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. സ്വന്തം ഫോൺ നമ്പർ ഉപയോഗിച്ച് ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഇതിനു വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത്രയേ
0: ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഐ ഡി നമ്പറിന് എന്തെങ്കിലും സവിശേഷതയുണ്ടോ? അതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇതാണ് ഐ ഡി നമ്പർ എന്നുള്ളത്?
1: ആ ഈ ഐഡന്റി നമ്പർ
0: എച്ചിൽ
1: എച്ചിലാണ് തുടങ്ങുന്നത്. അത് നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിട്ട് വരും. അത് SEID സെൽഫ് എന്യൂമറേഷൻ ഐ ഡി എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഐ ഡി അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് SMS ആയും ഈ ഐ ഡി ലഭ്യമാവും. ഇനി നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും ഈ ഐ ഡി വരും. ഇനി എന്യൂമറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഐ ഡി അറിയാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ചെയ്യും.
0: ഓക്കെ, വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ
2: ഹലോ, ഞാൻ
0: എവിടെയെന്ന് വിളിക്കുന്നു?
2: കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിൽ.
0: ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ള സംശയം ചോദിച്ചോളൂ.
2: ഞാൻ എന്റെ പേരിലുള്ള വസ്തുവും വീടും എന്റെ മകൻ ഞാൻ ധനനിശ്ചയം ചെയ്ത് എഴുതി കൊടുത്തിട്ടുണ്ട്.
1: ശരി,
2: എനിക്ക് ഇവിടെ ഇത് എന്യൂമറേഷന് വരുന്നതന്നെ അവരുടെ ജഗന്നാഥൻ എന്ന് പറയുന്ന എന്റെ മോന്റെ പേര് കൊടുത്താൽ മതിയോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്.
1: അത് ഗ്രഹനാഥൻ എന്ന് പറഞ്ഞാൽ കുടുംബനാഥൻ എന്നാണ് നമ്മൾ പറയുന്നത്. കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള ഏത് അംഗത്തെയും ആ കുടുംബത്തിന് കുടുംബനാഥനായി തീരുമാനിക്കാം. കുടുംബം ആരെയാണോ കുടുംബനാഥൻ എന്ന് പറയുന്നത് അതായിരിക്കും ആ കുടുംബത്തിൻ്റെ നാഥൻ.
2: ഞാൻ മോഹൻ ഇതെല്ലാം എഴുതി കൊടുത്ത് വീടും സ്ഥലവും എല്ലാം എഴുതി കൊടുത്തിരിക്കുക.
0: അത് അതുമായിട്ട് ബന്ധമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വന്തം പേര് തന്നെ താങ്കൾക്ക് കൊടുക്കാവുന്നതാണ് അല്ലേ?
1: പറയാം പറയാം, ഇദ്ദേഹത്തിന്റെ പേരിൽ ചെയ്യാം. അത് ആ കുടുംബം എന്താണോ കുടുംബനാഥനായി സെൻസസിന് പറഞ്ഞു കൊടുക്കുന്നത് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. വീട് മകന് കൊടുത്തത് കൊണ്ട് മകൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അത് ഓണറോ പ്രായം കൂടിയ ആളാവണമെന്നില്ല, പ്രായം കുറഞ്ഞ ആളാവാം, ഇനി പ്രധാനപ്പെട്ട വരുമാനം ലഭിക്കുന്ന ആളാവണമെന്നില്ല, സ്ത്രീ ആവണമെന്നില്ല, പുരുഷനാവണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഒരു നിശ്ചയമില്ല അതിൽ. അത് ആരാണോ കുടുംബം തീരുമാനിക്കുന്നത് അതാണ് കുടുംബം.
2: എല്ലാവരും കൂടെ ഒരുമിച്ചാണ് താമസിക്കുന്നത്.
1: ശരി,
0: അപ്പോൾ ആരുടെ പേര് വേണമെങ്കിലും അവിടെ താങ്കളുടെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ് അല്ലേ? ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം. നമ്മളെ കേരളത്തിലെ ഒരു പ്രത്യേകത, നിരവധി ആൾക്കാർ ജോലിക്കായും മറ്റുമായിട്ടൊക്കെ വിദേശങ്ങളിലുമൊക്കെ പഠിക്കാനായിട്ട് കുട്ടികളും ഒക്കെ പോകുന്ന ഒരു സവിശേഷതയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഈ കണക്കുകൾ ഈ സെൻസസിൽ വരുമോ?
1: ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ സെൻസസ് ഭാരത സെൻസസ് 2027 അല്ലെങ്കിൽ സെൻസസ് നമ്മൾ നടത്തുന്നത് എപ്പോഴും ഇന്ത്യയുടെ ജോഗ്രഫിക്കകത്ത് നമ്മുടെ ജൂറിസ്ഡിക്ഷണൽ യൂണിറ്റ്സുകളിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അതാണ് സെൻസസിൻ്റെ ഡെഫിനിഷൻ. അതുകൊണ്ട് തന്നെ സ്ഥിര താമസമില്ലാത്ത അല്ലെങ്കിൽ ഈ സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ സന്നിഹിതരല്ലാത്ത ആളുകളെ നമ്മൾ സെൻസസിൽ ഉപയോഗിക്കുന്നില്ല. അവരുടെ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിക്കുന്നില്ല. വിദേശ രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ പ്രവാസികളുടെ വിവരങ്ങൾ നമ്മൾ സെൻസസിൽ ശേഖരിക്കുന്നില്ല. അതിന് കാരണം ആളുകളെ അവരുടെ താമസ സ്ഥലത്താണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ സെൻസസിൻ്റെ മെത്തഡോളജി അനുസരിച്ച്.
0: ഓക്കെ, പക്ഷേ നമ്മുടെ ഈ സെൻസസിൻ്റെ ഡാറ്റ പല കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിനുമൊക്കെ ഈ വിവരങ്ങൾ അനുസരിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇത്തരം

0: ഇത്തരം ആൾക്കാരെ ഈ സെൻസസിൽ ഉൾപ്പെടാതെ പോയി കഴിഞ്ഞാൽ അത് ഒരു കറക്റ്റായിട്ടുള്ള രേഖയായിരിക്കും.
1: അത് നമ്മുടെ ഒരു നമ്മുടെ ഇന്ത്യൻ സെൻസസ് ഞാൻ പറഞ്ഞു 150-ഓളം വർഷം പഴക്കമുള്ള ഒരു ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള നിർവചനങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ സെൻസസ് എടുക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യവും സെൻസസ് എടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഇപ്പം ഇന്ത്യൻ സെൻസസ് നടക്കുന്ന സമയത്ത് ഇവിടെ താമസമുള്ള ഒരു വിദേശിയെ നമ്മളിവിടെ എണ്ണുന്നുണ്ട്,
0: ഇവിടെ എണ്ണുന്നുണ്ട്.
1: ഇവിടെ എണ്ണുന്നുണ്ട്.
0: ഓക്കെ.
1: അതിന് കാരണം അദ്ദേഹം ഇന്ത്യയുടെ ജോഗ്രഫിക്കുള്ളിൽ സെൻസസ്, അതായത് സെൻസസിൻ്റെ പോപ്പുലേഷൻ നമ്മൾ കൊടുക്കുന്നത് ഒരു പർട്ടിക്കുലർ മൊമെൻ്റാണ്. അതായത് 2027 ഫെബ്രുവരിയിലാണ് നമ്മൾ പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്ന് പറയുന്ന ഫേസ് നടത്തുന്നത്. അങ്ങനെ നടന്ന് ഫെബ്രുവരി 28-ാം തീയതി രാത്രി 00 hours സെൻസസിൻ്റെ റെഫറൻസ് ടൈമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആ പീരിയഡിൽ ഇന്ത്യയുടെ ജോഗ്രഫിയിൽ, ആ ദിവസം ആ നിമിഷം ഇന്ത്യയുടെ ജോഗ്രഫിയിൽ എത്ര ആളുണ്ടോ അതാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. അതനുസരിച്ച് നമുക്ക് വിദേശത്തുള്ള ഒരാളെ ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സവിശേഷത.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: നൂറാട് ബിജുകുമാർ.
0: ആ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: സംശയം എന്ന് പറഞ്ഞാൽ, ഒരു 3 വർഷമായിട്ട് എന്റെ കൂടെ എന്റെ ഭാര്യയുടെ അച്ഛൻ താമസമുണ്ട്.
1: ശരി.
2: അപ്പൊ പുള്ളിയുടെ അഡ്രസ് ഒക്കെ വേറെയാ, പക്ഷെ പുള്ളിക്ക് തിരിച്ചങ്ങോട്ട് പോകാനുള്ള താല്പര്യമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ വിഷയങ്ങളുള്ളതാ. അപ്പൊ സ്ഥിരമായിട്ട് എന്റെ വീട്ടിലാണ്. അപ്പൊ നമുക്ക് ആ സെൻസസിലേക്ക് ഇറങ്ങാം എന്നറിയാൻ വേണ്ടിയാ.
1: തീർച്ചയായും തീർച്ചയായും അവരെ നമ്മൾ സെൻസസിലൂടെ ഉപയോഗിക്കാം. ഇവിടെ പേര് ചേർക്കാം.
2: നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ ചേർക്കാമല്ലോ.
1: ചേർക്കാം ചേർക്കാം.
0: ഇപ്പം ഈ നമ്മുടെ ഈ ലൊക്കേഷൻ മാപ്പ് അതിൽ ലൊക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഒരുപക്ഷെ എല്ലാവരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണോ ഈ നമ്മുടെ സെൽഫ് ഇന്യൂമറേഷൻ്റെ സമയത്ത്? ഇപ്പോൾ സാധാരണക്കാർ ഒരുപക്ഷെ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും ലൊക്കേഷനൊക്കെ എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുമോ? അപ്പം എങ്ങനെയായിരിക്കും അത്?
1: അതായത് സെൽഫ് എന്യൂമറേഷൻ നമ്മൾ ഒരു തരത്തിൽ ഡിജിറ്റലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഉള്ള ആളുകളിൽ ഈ പറയുന്ന ഈ പോയിന്റർ മാർക്ക് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടായിരിക്കും. സാർ, പ്രായമായ ആളുകൾക്കൊക്കെ അതിൽ ചെറുതായി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു സംരംഭമായ സ്ഥിതിക്ക് ആ കുടുംബത്തിൽ തന്നെയുള്ള കുറച്ചുകൂടെ ഡിജിറ്റൽ ലിറ്ററസിയുള്ള ആളുകൾക്ക് ഇവരുടെ സഹായിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ലൊക്കേഷനിലെ ഡേറ്റ ഈ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾക്ക് എന്യൂമറേറ്റർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. ആ ഒരു സമയത്ത് മാത്രമാണ് ഈ ഫൈനൽ ഡാറ്റയെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്യൂമറേറ്റർ വെരിഫൈ ചെയ്യണമെങ്കിൽ ഈ ലൊക്കേഷൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലേക്ക് ചേർത്തിട്ട് ഡാറ്റ ഡൗൺലോഡബിൾ ആവേണ്ടതുണ്ട്. അതപ്പോൾ അത് ഒരു പ്രാധാന്യമേറിയ ഒരു ഒരു നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ലൊക്കേഷൻ മാർക്ക്.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്ക് പോപ്പുലേഷൻ വില്ലേജിന്ന് ഹേമേന്ദ്രകുമാറാണ്.
0: ആ, ചോദിച്ചോട്ടെ, നമ്മുടെ സംശയം എന്താണെന്ന് ചോദിച്ചോളൂ.
3: ആ ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് സാർ, എനിക്ക് എന്റെ മകന്റെ പേരിലാണ് വീട്. അപ്പൊ വീടിന്റെ പണി മൊത്തം കഴിഞ്ഞിട്ടില്ല. പിന്നെ ആ അപ്പൊ അതുകൊണ്ട് അതിന് നമുക്ക് എങ്ങനെ എന്തോ വേണമെന്നുള്ളതാണ്.
1: വീടിന്റെ മേൽക്കൂര പണി കഴിഞ്ഞോ? അപ്പൊ നമ്മുടെ സെൻസസിന്റെ മെത്തഡോളജി അനുസരിച്ച് മേൽക്കൂര പണി തീർന്ന മുഴുവൻ വീടുകളെയും നമ്മൾ നമ്പർ ഇടുകയും സെൻസസ് വീടുകളായി അടയാളപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യും. അവിടെയുള്ള താമസക്കാരിൽ ആരാണോ കുടുംബനാഥനായ അവർ പറയുന്നത്, ആ മുഴുവൻ താമസക്കാരുടെയും എണ്ണം നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ എടുക്കുകയും ചെയ്യും. ആയിക്കോട്ടെ, മകൻ ഗൾഫിലായ സ്ഥിതിക്ക് സ്ഥിര താമസം അല്ലാത്ത ആളുകളെ നമ്മൾ സെൻസസിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല, നമ്മൾക്കും ബുദ്ധിമുട്ടില്ല. അപ്പം നിങ്ങൾ സ്ഥിര താമസമുള്ള ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ മതി.
0: ഇപ്പം ഇദ്ദേഹം ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ പലർക്കും ഒരു ആശങ്കയുണ്ട്. ഇപ്പം വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പേര് ഇപ്പം ഇതിനകത്ത് കൊടുത്തില്ലെങ്കിൽ അത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായി മാറുമോ എന്നൊക്കെയുള്ള രീതിയിൽ.
1: ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ സെൻസസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, നമ്മൾ ഒരു വ്യക്തി അയാളുടെ വ്യക്തിവിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. നമ്മൾ ആ ഡാറ്റ ഇൻഡിവിജ്വൽ ബേസിസിൽ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല അതൊരു കോടതിക്ക് മുന്നിൽ പോലും തെളിവായി ഉപയോഗിക്കാൻ സാധ്യമല്ല. ഈ സെൻസസിൽ കൊടുക്കുന്ന ഇൻഡിവിജ്വൽ ഇൻഫർമേഷൻ 100% സെക്യൂരിറ്റിയോടുകൂടി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിനെ നമ്മൾ റിവീൽ ചെയ്യില്ല. ഇതിൻ്റെ അഗ്രിഗേറ്റ്സ്, അതായത് ഒരു പഞ്ചായത്തിൽ എത്ര, വില്ലേജിൽ എത്ര, എത്ര ടോയ്ലറ്റ് വീടുകൾക്ക് ടോയ്ലറ്റ് ഉണ്ട്, എത്ര മൊബൈൽ കണക്ഷൻ ഉണ്ട്, വീടുകളുടെ സാഹചര്യം, ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
0: അഗ്രിഗേറ്റ്
1: ഇൻഫർമേഷൻ മാത്രമേ പാസ്. അപ്പോൾ ഇതിൽ ആരുൾപ്പെട്ടിട്ടുണ്ട്, ഒരാൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല.

0: കാരണം ഇത് നമ്മുടെ മൊത്തത്തിലുള്ള വികസന സൂചികകളെ അറിയാനും ഭരണപരവും സ്ഥിതിവിവരപരമായ പ്രധാനപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുമാണ് ഡാറ്റ ഉപയോഗിക്കുന്നത്. വ്യക്തിവിവരങ്ങൾക്ക് ഇതിൽ പ്രാധാന്യമില്ല.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ആ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ചന്ദ്രൻ എന്ന് പറഞ്ഞോളാം.
1: എവിടെ നിന്നാ?
2: കൂത്തുപറമ്പ്. കൂത്തുപറമ്പ്.
1: ഓക്കെ ഓക്കെ, കണ്ണൂരിൽ നിന്ന്. ഓക്കെ, ചോദിച്ചോളൂ, ചോദിച്ചോളൂ.
2: സാറെ, എന്റെ മകൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്, അപ്പോ അതിന്റെ പേര് കൊടുക്കാവോ?
0: മകനെ ബാംഗ്ലൂരിൽ, നമ്മൾ എന്താ പറയുക, ഈ ഹൗസ് ലിസ്റ്റിംഗ്, നമ്മൾ ഈ വീടുകളുടെ കണക്കെടുപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് മകൻ ബാംഗ്ലൂരിൽ താമസമുള്ളത് അദ്ദേഹത്തിന് അവിടെ ബാംഗ്ലൂരാണ് സാധാരണഗതിയിൽ എടുക്കുന്നത്. അപ്പോൾ മകൻ്റെ വിവരം ഇവിടെ കൊടുക്കേണ്ട സാഹചര്യം ഇല്ല.
1: അപ്പൊ സ്ഥിരതാമസം ഇവിടെ ഇല്ലല്ലോ, അപ്പൊ ആ സ്ഥിതിക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമാണ്
0: കൊടുക്കേണ്ടത്. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മൾ അതൊരു ആ ഒരു മെത്തഡോളജിയാണ് ഇന്ത്യൻ സെൻസസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്.
1: ഓക്കെ ഓക്കെ, വിളിച്ചാൽ സന്തോഷം. ആ, നമ്മുടെ ഇപ്പോൾ ഈ മാസം 30-ാം തീയതിയോടുകൂടി സെൽഫ് ന്യൂമറേഷൻ്റെ പ്രോസസ്സ് കഴിയും. അപ്പോൾ ഇതിൻ്റെ അടുത്ത 1-ാം ഘട്ടം, ശരിക്കുള്ള 1-ാം ഘട്ടം എന്ന് പറയുന്നത് ജൂലൈ 1 മുതലാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ അത് ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് എന്തെല്ലാം വിവരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: അതായത് എന്യൂമറേറ്റർ വീട്ടിൽ വന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ നമ്മൾ സെൽഫ് എന്യൂമറേഷൻ കൊടുത്തിട്ടുള്ള അതേ വിവരങ്ങൾ തന്നെയാണ്.
1: ഒരു പക്ഷേ ഒരു സംശയം കൂടി, ഈ എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് ഒരു പക്ഷേ വീട്ടിൽ ആളുണ്ടാവാൻ വഴിയല്ലോ, ഒരു പക്ഷേ ജോലിക്ക് പോയിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്?
0: എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് വീട് പൂട്ടിക്കിടക്കുകയാണ്, ആളില്ല എങ്കിൽ
1: ഓൾറെഡി
0: സെൽഫ് എന്യൂമറേറ്റർ ചെയ്താണെങ്കിൽ പോലും എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ ഒരാൾ ലഭ്യമാവണം. അപ്പോൾ എന്യൂമറേറ്റർ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം, എന്യൂമറേറ്റർ ഒരു തവണ ചെല്ലുമ്പോൾ വീട്ടിൽ ആളില്ലെങ്കിൽ അദ്ദേഹം വർക്ക് കണ്ടിന്യൂ ചെയ്യും, എന്നിട്ട് പിന്നീട് സമയമുള്ള എപ്പോഴാണോ ഈ വീട്ടിൽ ആള് ലഭ്യമാകുക എന്നുള്ള വിവരം അടുത്ത വീട്ടുകാരിൽ നിന്നോ മറ്റോ അന്വേഷിച്ചറിഞ്ഞിട്ട് വീണ്ടും ആ വീട് സന്ദർശിക്കും. ഇനി അങ്ങനെ റിപ്പീറ്റഡ് എഫേർട്ട് എന്യൂമറേറ്റർ.
1: ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ടല്ലോ, ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ അങ്ങനത്തെ സംവിധാനം ഉണ്ടോ?
0: അങ്ങനെ എന്യൂമറേറ്റർ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് സെൻസസ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഫോൺ നമ്പർ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് ലഭ്യമാകുകയാണെങ്കിൽ ഇയാളെ വിളിച്ചിട്ട് നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ ഉണ്ടാവുക, ആ സമയത്ത് വീട്ടിൽ പോയി
1: ഡാറ്റ.
0: അതിലൊരു പ്രത്യേകത, ഈ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായിട്ട് കൊടുത്ത ഫോൺ നമ്പർ എന്യൂമറേറ്റർക്ക് ലഭ്യമാണെങ്കിൽ ഈ വീട്ടുകാരൻ ഈ ഐ ഡി കൊടുത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ.
1: ഓക്കേ ഓക്കേ.
0: അതുകൊണ്ട് ഈ അടഞ്ഞു കിടക്കുന്ന വീട് സെൽഫ് എന്യൂമറേഷൻ ചെയ്തോ ഇല്ലേ എന്ന് എന്യൂമറേറ്റർക്ക് ഈ ഐ ഡി ആപ്പിൽ ടൈപ്പ് ചെയ്ത് ഡാറ്റ റിട്രീവ് ചെയ്യുന്നതിന് മുമ്പ് പറയാൻ പറ്റില്ല.
1: അപ്പോൾ അത് ജൂലൈ 1-ാം തീയതി മുതൽ ജൂലൈ 30-ാം തീയതി വരെയാണ് അല്ലേ? ഒരു പക്ഷേ ഒരു 15-ാം തീയതി ഒക്കെ ആയിട്ടും നമ്മുടെ വീട്ടിൽ എന്യൂമറേറ്റർ എത്തിയില്ല എങ്കിൽ ഈ ദേഹത്തിന് എന്ത്, ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും?
0: അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ, സെൻസസ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നമ്മൾ നോ യുവർ എന്യൂമറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ പർട്ടിക്കുലേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഏതാണോ എന്യൂമറേറ്റർ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മാത്രമല്ല, തൊട്ടടുത്ത വീടുകളിലൊക്കെ ഈ എന്യൂമറേറ്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ ലൊക്കാലിറ്റിയിൽ പരിചയമുള്ള ഒരു ടീച്ചറോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും എന്യൂമറേറ്ററായിട്ട് വരുന്നത്. ഇതിന് നമ്മൾ നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു മേഖലയിലുള്ള എന്യൂമറേറ്ററുകളെ അറിയാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, ഇപ്പം നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് ഈ ഇന്ത്യൻ സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എത്രയോ ജനങ്ങൾ, 140 കോടി ജനങ്ങളുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. അപ്പോൾ വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും അവർ കൊടുക്കുന്ന കൃത്യമായ വിവരങ്ങൾ കൊടുക്കുക, അവരോട് സഹകരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഈ തരത്തിലൊരു ജനങ്ങളുടെ ഭാഗത്ത് നിന്നൊരു സഹകരണം ഉണ്ടാവുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇതിന് ഇത് ശിക്ഷ അർഹമാണോ?
0: അതായത് സെൻസസ് നമ്മളെപ്പോഴും ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണത്തോടു കൂടിയാണ് ചെയ്തു വരുന്നത്. കാരണം സുപ്രധാനമായ ഡേറ്റ ശേഖരണം ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള സഹകരണം നമുക്ക് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. പക്ഷേ സാറ് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ സെൻസസുമായിട്ട് സഹകരിക്കാതിരിക്കുക, സെൻസസിൻ്റെ ജോലി തടസ്സപ്പെടുത്തുക, അതുപോലുള്ള സംഗതികൾ സെൻസസ് ആക്ടിൻ്റെ പരിധിയിൽ ശിക്ഷാർഹമാണ്. അത് വേണ്ട സമയങ്ങളിൽ അതുമായതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ്.

0: ചെയ്തിട്ടുള്ളത്.
1: ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം പൂർണ്ണമായും തീരുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിരവധി ശ്രോതാക്കൾ വിളിക്കുകയും താങ്കൾ അതിന് വളരെ വിശദമായിട്ടുള്ള മറുപടികൾ കൊടുക്കുകയും ചെയ്തു. ഒരുമാതിരി ഒട്ടുമിക്ക സംശയങ്ങൾക്കും നമുക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുത്ത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുകയും ഇവിടെ എത്തി ഒരു മണിക്കൂർ തിരക്കിട്ട ജോലികൾക്കിടയിലും ഇവിടെ വന്ന് ഈ നമ്മളോട് സഹകരിക്കുകയും ചെയ്ത ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് KM ആകാശവാണിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നമസ്കാരം. ആകാശവാണിയായി വരാനും നിങ്ങളോട് സംസാരിക്കാനും ജനങ്ങളോട് സംവദിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷം. നന്ദി. നമസ്കാരം.
2: ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് KM അതിഥിയോടൊപ്പം ഉണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ, ഒപ്പം ശാന്തി മാധവി, സൊഹറ മമ്മു. സാങ്കേതിക സഹായം നൽകിയത് ബിജു കോലോത്ത്, വി സുരേഷ് കുമാർ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെഡ്സ്, ആലപ്പുഴ 576 കിലോഹെഡ്സ്, കവരത്തി 1152 കിലോഹെഡ്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെഡ്സ്, കായംകുളം എഫ് എം 100.1 മെഗാഹെഡ്സ്, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെഡ്സ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം
1: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് അദൃശ്യതയുടെ ദൃശ്യത. എടത്വ സെന്റ് അലൂഷ്യസ് കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയായ ഡോക്ടർ ഡീന സീസ് കറിയ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: അദൃശ്യമായ ഒന്നിൽ വേരൂന്നി യാഥാർത്ഥ്യത്തിന്റെ മഹാമരങ്ങൾ തളിർക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഗണിതമെന്നത് വെറുമൊരു അക്കങ്ങളുടെ കളി മാത്രമല്ല, അത് പ്രപഞ്ചത്തിന്റെ ഉള്ളറകളിലേക്ക് തുറന്നുവെച്ച ഒരു ദൂരദർശിനിയാണ്. ഇല്ലാത്ത ഒന്നിനെ അന്വേഷിച്ചിറങ്ങി ഒടുവിൽ അസ്തിത്വത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ സത്യങ്ങളെ കണ്ടെത്തുന്ന ഒരു ഏകാന്ത തീർത്ഥയാത്രയാണത്. നെഗറ്റീവ് ഒന്നിന്റെ വർഗമൂലം എന്ന ഒറ്റ നോട്ടത്തിൽ അസംഭവ്യമെന്ന് തോന്നുന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് സമ്മിശ്ര സംഖ്യകളുടെ അഥവാ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മാന്ത്രിക പ്രപഞ്ചം വിടരുന്നത്. വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്. ചരിത്രത്തിന്റെ താളുകളിലേക്ക് മടങ്ങുമ്പോൾ കോംപ്ലക്സ് സംഖ്യകളുടെ ഉത്ഭവം വളരെ സങ്കീർണമായിരുന്നു എന്ന് കാണാം. പലരും കരുതാറുള്ളതുപോലെ ദ്വിമാന സമവാക്യങ്ങളുടെ പരിഹാരം അന്വേഷിച്ചല്ല ഗണിതശാസ്ത്രജ്ഞർ ഈ സങ്കല്പത്തിൽ എത്തിച്ചേർന്നത്. മറിച്ച് 16-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ ഗണിതജ്ഞരായ ഗിരോലാമോ കർദാനോ, റാഫേൽ ബോംബെല്ലി തുടങ്ങിയവർ ത്രിമാന സമവാക്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ സമസ്യ ജനിക്കുന്നത്. ചില ത്രിമാന സമവാക്യങ്ങൾക്ക് വ്യക്തമായ യഥാർത്ഥ ഉത്തരങ്ങൾ ഉണ്ടെങ്കിലും ആ ഉത്തരങ്ങളിലേക്ക് എത്തുന്നതിനുള്ള ഗണിതക്രിയകൾക്കിടയിൽ നെഗറ്റീവ് സംഖ്യകളുടെ വർഗമൂലം ഉപയോഗിക്കേണ്ടി വരുന്നുവെന്ന വിരോധാഭാസം അവരെ കുഴക്കി. ബോംബെല്ലിയാണ് ഈ അസാധ്യതയെ ഒരു ഗണിത വസ്തുതയായി അംഗീകരിക്കുകയും അവയെ ഉപയോഗിച്ച് ക്രിയകൾ ചെയ്യാനുള്ള നിയമങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തത്. പിന്നീട് റെനെ ഡെസ്കാർട്ടസ് ഇതിനെ ഇമാജിനറി എന്ന് വിളിച്ചെങ്കിലും കാലാന്തരത്തിൽ അവ ഭൗതിക ലോകത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു. ലിയോണാർഡ് ഓയിലർ, ആർഗൻ, കാൾ ഫെഡറിക് ഗോസ് തുടങ്ങിയ മഹാരഥന്മാരുടെ കാലത്താണ് കോംപ്ലക്സ് സംഖ്യകൾക്ക് അതിന്റെ പൂർണ്ണ രൂപം കൈവന്നത്. ഏതൊരു സംഖ്യയുടെയും വർഗം ഒരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കുമെന്ന സാമാന്യധാരണയെ തിരുത്തിക്കൊണ്ട് ഒരു സംഖ്യയുടെ വർഗം

റോബർട്ട് ആർഗൻ്റ് എന്ന ഗണിതജ്ഞൻ വികസിപ്പിച്ചെടുത്തു. ആർഗൻ്റ് പ്ലെയിൻ എന്നറിയപ്പെടുന്ന ഈ രീതിയിൽ തിരശ്ചീനമായ എക്സ് അക്ഷത്തെ യഥാർത്ഥ അക്ഷമായും ലംബമായ വൈ അക്ഷത്തെ സാങ്കല്പിക അക്ഷമായും നിശ്ചയിച്ചുകൊണ്ടാണ് സംഖ്യകളെ അടയാളപ്പെടുത്തുന്നത്. അതോടെ ഗണിതത്തിൽ പുതിയൊരു ഗണിത വ്യാഖ്യാന തലം സൃഷ്ടിക്കപ്പെട്ടു. ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന ലളിതമായ രൂപത്തിൽ യാഥാർത്ഥ്യവും റിയൽ പാർട്ട് എ, ഭാവനയും ഇമാജിനറി പാർട്ട് ബി കൈകോർക്കുന്ന ഒരു പുതിയ ഗണിതശാസ്ത്ര ശാഖയ്ക്ക് അത് അടിത്തറ പാകി. ഈ അടിത്തറയിലാണ് കാൾ ഫെഡറിക് ഗോസ് തന്റെ അടിസ്ഥാന ബീജഗണിത സിദ്ധാന്തം സ്ഥാപിച്ചത്. കോംപ്ലക്സ് സംഖ്യകളുടെ പ്രായോഗിക തലത്തിൽ നിർണായകമായ ഈ സംവിധാനത്തിൽ അക്ഷങ്ങളുടെ സംഗമ സ്ഥാനത്ത് നിന്ന് പ്രസ്തുത സംഖ്യയിലേക്കുള്ള ദൂരത്തെ അതിന്റെ മോഡുലസ് എന്നും എക്സ് അക്ഷവുമായി അത് സൃഷ്ടിക്കുന്ന കോണിനെ ആംപ്ലിറ്റ്യൂഡ് എന്നും വിശേഷിപ്പിക്കുന്നു. ഗണിതത്തിലെ ഏറ്റവും മനോഹരമായ സമവാക്യമായി വാഴ്ത്തപ്പെടുന്ന ഓയിലറുടെ e⁻⁶ എന്ന സമവാക്യം സാങ്കല്പിക സംഖ്യയുടെ അപാരമായ സൗന്ദര്യത്തെയും ഗണിത പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സ്ഥിരാംഗങ്ങളുമായുള്ള ഐക്യത്തെയും വരച്ചുകാട്ടുന്നു. ഇന്ന് കോംപ്ലക്സ് സംഖ്യകൾ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകില്ല. അവ കേവലം ഗണിതശാസ്ത്രജ്ഞരുടെ ചിന്താവിനോദമല്ല, മറിച്ച് നമ്മുടെ നിത്യജീവിതത്തെ നിയന്ത്രിക്കുന്ന അനേകം സാങ്കേതിക വിദ്യകളുടെ ആണിക്കല്ലാണ്. ഇലക്ട്രോണിക്സ് മേഖലയിൽ കോംപ്ലക്സ് സംഖ്യകളുടെ ഏറ്റവും മികച്ച പ്രായോഗിക ഉപയോഗം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ടുകളുടെ വിശകലനത്തിലാണ് കാണാൻ സാധിക്കുന്നത്. എ സി സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സൈൻ തരംഗങ്ങളായാണ് സഞ്ചരിക്കുന്നത്. ഇവയുടെ ആംപ്ലിറ്റ്യൂഡും ഫേസും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ എഞ്ചിനീയർമാർ ഫേസർ എന്ന ആശയം ഉപയോഗിക്കുന്നു. ഇത് അടിസ്ഥാനപരമായി കോംപ്ലക്സ് സംഖ്യകളുടെ ഒരു പ്രായോഗിക രൂപമാണ്. റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ് എന്നിവ ചേർന്നുള്ള ഒരു സർക്യൂട്ടിലെ ആകെ പ്രതിരോധമായ ഇംപീഡൻസ് കണക്കാക്കാൻ കോംപ്ലക്സ് സംഖ്യകൾ അത്യന്താപേക്ഷിതമാണ്. എഞ്ചിനീയറിംഗിൽ കറണ്ടുമായുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ഐക്ക് പകരം ജെ ആണ് ഉപയോഗിക്കാറുള്ളത്. സങ്കീർണമായ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ ഉപയോഗിച്ച് മാത്രം പരിഹരിക്കാൻ കഴിയുമായിരുന്ന സർക്യൂട്ട് പ്രശ്നങ്ങളെ ലളിതമായ ആൾജിബ്ര ഉപയോഗിച്ച് എളുപ്പത്തിൽ രൂപകൽപ്പന ചെയ്യാൻ ഇത് എഞ്ചിനീയർമാരെ പ്രാപ്തരാക്കുന്നു. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ നട്ടെല്ലാണ് സിഗ്നൽ പ്രോസസ്സിംഗ്. ശബ്ദ തരംഗങ്ങൾ, റേഡിയോ സിഗ്നലുകൾ, ഇന്റർനെറ്റ് ഡാറ്റ എന്നിവയുടെ വിശകലനത്തിനായി ഉപയോഗിക്കുന്ന ഫൊറിയർ ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോം തുടങ്ങിയ ഗണിതശാസ്ത്ര സങ്കേതങ്ങൾ പൂർണ്ണമായും കോംപ്ലക്സ് അനാലിസിസിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതുപോലെ ഒരു യന്ത്രമോ വാഹനമോ റോബോട്ടോ എത്രത്തോളം സുസ്ഥിരമായി പ്രവർത്തിക്കും എന്ന് നിർണയിക്കാൻ കൺട്രോൾ സിസ്റ്റം എഞ്ചിനീയർമാർ ആശ്രയിക്കുന്നതും കോംപ്ലക്സ് സംഖ്യകളെയാണ്. ഒരു സിസ്റ്റത്തിന്റെ എസ് പ്ലെയിൻ എന്ന കോംപ്ലക്സ് തലത്തിലുള്ള പോളുകളുടെയും സീറോകളുടെയും സ്ഥാനം പരിശോധിച്ചാണ് ആ സിസ്റ്റത്തിന്റെ സ്വഭാവം മുൻകൂട്ടി പ്രവചിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഗണിതശാസ്ത്രത്തിലെ കോംപ്ലക്സ് സംഖ്യകൾക്കും ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് അത്ഭുതം തോന്നാം. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഇത്രയും മനോഹരവും കൃത്യതയും ഉള്ളതാകുന്നതിന് പിന്നിൽ കോംപ്ലക്സ് സംഖ്യകളുടെ അദൃശ്യമായ ഒരു വലിയ പങ്കുണ്ട്. നാം ഫോണിലോ ക്യാമറയിലോ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത് വെറുമൊരു ചിത്രമായല്ല, മറിച്ച് നമ്പറുകളുടെ ഒരു കൂട്ടമായാണ് ക്യാമറ സേവ് ചെയ്യുന്നത്. ഈ ചിത്രത്തെ കൂടുതൽ വ്യക്തമാക്കാനും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനും അനാവശ്യമായ ഘടകങ്ങൾ ഒഴിവാക്കാനും ക്യാമറയുടെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ ചില ഗണിത ക്രിയകൾ ചെയ്യുന്നുണ്ട്. ഇതിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച ഫൊറിയർ ട്രാൻസ്ഫോം എന്ന ഗണിതശാസ്ത്ര രീതിയാണ്. കൂടുതൽ മെഗാപിക്സലുള്ള ക്യാമറകളിൽ എടുക്കുന്ന ചിത്രങ്ങൾക്ക് വലിയ ഫയൽ സൈസ് ആയിരിക്കും. എന്നാൽ നമ്മുടെ ഫോണിന്റെ മെമ്മറി വേഗം നിറയാതിരിക്കാൻ ചിത്രത്തിന്റെ സൈസ് കുറയ്ക്കേണ്ടതുണ്ട്. ചിത്രത്തിന്റെ ഭംഗി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ മനുഷ്യന്റെ കണ്ണിന് തിരിച്ചറിയാൻ കഴിയാത്ത അനാവശ്യ ഡേറ്റകൾ ഒഴിവാക്കി ഫയൽ സൈസ് കുറയ്ക്കാൻ സഹായിക്കുന്ന അൽഗുരുതങ്ങൾ പൂർണ്ണമായും കോംപ്ലക്സ് സംഖ്യകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ക്യാമറ ലെൻസുകളിൽ വെളിച്ചം തട്ടി പ്രതിഫലിച്ച് ചിത്രത്തിന്റെ ഭംഗി നശിക്കാതിരിക്കാൻ ലെൻസുകൾക്ക് പുറത്ത് വളരെ നേർത്ത പ്രത്യേക തരം കോട്ടിങ്ങുകൾ നൽകാറുണ്ട്. പ്രകാശം ഒരു തരംഗമായാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ ഈ തരംഗങ്ങളുടെ ഏറ്റക്കുറിച്ചിലുകളും ഫേസും കൃത്യമായി കണക്കുകൂട്ടിയാണ് ഈ കോട്ടിങ്ങുകൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം ഒരൊറ്റ സമവാക്യത്തിൽ ഉൾപ്പെടുത്തി കണക്കുകൂട്ടാൻ എഞ്ചിനീയർമാരെ സഹായിക്കുന്നത് കോംപ്ലക്സ് സംഖ്യകളാണ്. നാം ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറ തനിയെ ആളുകളുടെ മുഖം കണ്ടെത്തി ഫോക്കസ് ചെയ്യാറുണ്ടല്ലോ. ഒരു വസ്തു എവിടെ അവസാനിക്കുന്നു, അടുത്തത് എവിടെ തുടങ്ങുന്നു എന്ന് ക്യാമറ തിരിച്ചറിയുന്നത് നിറങ്ങളുടെയും വെളിച്ചത്തിന്റെയും വ്യത്യാസങ്ങൾ ഗണിതശാസ്ത്രപരമായി

പരിശോധിച്ചാണ്. ഇത്തരം സങ്കീർണമായ സോഫ്റ്റ്വെയർ പ്രക്രിയകൾ വേഗത്തിൽ നടക്കാൻ ഈ സംഖ്യകൾ ഉപയോഗിക്കുന്നു. നിർമ്മാണ മേഖലയും കോംപ്ലക്സ് സംഖ്യകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും ആധുനിക സിവിൽ എഞ്ചിനീയറിംഗിന്റെ സൈദ്ധാന്തിക അടിത്തറ ഉറപ്പിച്ചു നിർത്തുന്നതിൽ ഈ ഗണിതശാസ്ത്ര ആശയത്തിന് നിർണായക പങ്കുണ്ട്. കേവലം സാങ്കല്പികമെന്ന ഒരു കാലത്ത് കരുതപ്പെട്ടിരുന്ന ഈ സംഖ്യകൾ ഇന്നത്തെ കൂറ്റൻ കെട്ടിടങ്ങളുടെയും പാലങ്ങളുടെയും സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്തുന്ന അദൃശ്യമായ കണക്കുകൂട്ടലുകളുടെ യഥാർത്ഥ ഭാഷയാണ്. ഭൂകമ്പം, ശക്തമായ കാറ്റ് തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ വലിയ കെട്ടിടങ്ങൾക്കും പാലങ്ങൾക്കും സംഭവിക്കുന്ന പ്രകമ്പനങ്ങൾ എഞ്ചിനീയർമാർ നിർണയിക്കുന്നത് സ്ട്രക്ചറൽ ഡൈനാമിക്സ് വഴിയാണ്. ഈ പ്രകമ്പനങ്ങളെ ഗണിതശാസ്ത്രപരമായി നിർവചിക്കുന്നത് സങ്കീർണമായ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളിലൂടെയാണ്. ഈ സമവാക്യങ്ങളുടെ നിർദ്ധാരണത്തിൽ ലഭിക്കുന്ന കോംപ്ലക്സ് സംഖ്യകളുടെ റിയൽ പാർട്ട് കെട്ടിടത്തിന്റെ പ്രകമ്പന ഊർജം എത്ര വേഗം ക്ഷയിക്കുന്നുവെന്നും ഇമാജിനറി പാർട്ട് പ്രകമ്പനങ്ങളുടെ ആവൃത്തിയെയും സൂചിപ്പിക്കുന്നു. ഈ കണക്കുകൂട്ടലുകൾ കൃത്യമല്ലെങ്കിൽ തായ്പേയ് 101 പോലുള്ള അമ്പരചുംബികൾ പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുക അസാധ്യമാണ്. അണക്കെട്ടുകൾ, വലിയ കെട്ടിടങ്ങൾ എന്നിവയുടെ അസ്ഥിവാരത്തിലൂടെയും ചുറ്റുമുള്ള മണ്ണിലൂടെയുമുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഫ്ലോ നെറ്റുകൾ എന്നറിയപ്പെടുന്ന ഗ്രാഫിക്കൽ രീതികൾ ഉപയോഗിക്കുന്നു. കോംപ്ലക്സ് അനാലിസിസിലെ കൺഫോമൽ മാപ്പിംഗ് എന്ന സങ്കേതമാണ് ഇത്തരം ദ്വിമാന ജലപ്രവാഹങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാനും മണ്ണിലുണ്ടാകുന്ന മർദ്ദം കണക്കാക്കി അസ്ഥിവാരം കൂടുതൽ സുരക്ഷിതമാക്കാനും സഹായിക്കുന്നത്. ഒരു വലിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് അതിലെ സങ്കീർണമായ ഇലക്ട്രിക്കൽ HVAC സിസ്റ്റങ്ങളുടെ രൂപകൽപ്പനയോടുകൂടിയാണ്. ഭീമമായ തോതിൽ വൈദ്യുതി ആവശ്യമുള്ള ഇത്തരം കെട്ടിടങ്ങളിലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പവർ ഗ്രിഡുകൾ രൂപകൽപ്പന ചെയ്യുന്നത് കോംപ്ലക്സ് സംഖ്യകൾ ഉപയോഗിച്ചാണ്. നേരത്തെ സൂചിപ്പിച്ച ഇംപീഡൻസ് കണക്കാക്കാതെ സുരക്ഷിതമായ ഒരു വൈദ്യുത വിതരണ ശൃംഖല പൂർത്തിയാക്കാൻ കഴിയില്ല. നിർമ്മാണ രംഗത്തെ ഈ കോംപ്ലക്സ് സംഖ്യാപ്രയോഗങ്ങൾക്ക് അനിഷേധ്യമായ സൈദ്ധാന്തിക പിൻബലമുണ്ട്. ലിയോണാർഡ് ഓയിലറുടെയും ഡാനിയൽ ബെർണോളിയുടെയും പ്രശസ്തമായ ഓയിലർ ബെർണോളി ബീം ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ഭാരം താങ്ങുന്ന ബീമുകളുടെ വളവും ഭാവിയിൽ വന്നേക്കാവുന്ന ആന്തരിക ഘടനാമാറ്റങ്ങളും കൃത്യമായി പ്രവചിക്കുന്നതിന് കാലങ്ങളായി ഈ സിദ്ധാന്തം ഉപയോഗിക്കുന്നു. കൂടാതെ ജോസഫ് ഫൊറിയർ 18th century വികസിപ്പിച്ചെടുത്ത ഫൊറിയർ ട്രാൻസ്ഫോം എന്ന സങ്കേതം ഭൂകമ്പ തരംഗങ്ങളുടെ വിശകലനത്തിനായി സിവിൽ എഞ്ചിനീയറിംഗിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നു. കെട്ടിടത്തിന്റെ ചട്ടക്കൂടിന്റെ സ്ട്രക്ചറൽ മാട്രിക്സുകളുടെ ഐഗൻ വിലകൾ പലപ്പോഴും കോംപ്ലക്സ് സംഖ്യകളായിരിക്കും എന്ന ഗണിതശാസ്ത്ര സത്യമാണ് യഥാർത്ഥത്തിൽ ഒരു കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ ഭൗതികമായി നിർണയിക്കുന്നത് എന്ന് ആധുനിക എഞ്ചിനീയറിംഗ് ഗ്രന്ഥങ്ങൾ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ഗണിതശാസ്ത്രത്തിലെ അമൂല്യമായ ഈ കണ്ടെത്തലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നാം കാണുന്ന ആധുനിക നിർമ്മാണ വിദ്യകൾ കേവലം സ്വപ്നമായി തന്നെ അവശേഷിക്കുമായിരുന്നു. വ്യോമഗതാഗത നിയന്ത്രണ മേഖലയിൽ കോംപ്ലക്സ് സംഖ്യകളുടെ സ്വാധീനം വളരെ വലുതാണ്. ഉപരിപ്ലവമായി നോക്കുമ്പോൾ വിമാനങ്ങളുടെ യാത്രയും ഗണിതശാസ്ത്രത്തിലെ സാങ്കല്പിക സംഖ്യകളും തമ്മിൽ ബന്ധമില്ലെന്ന് തോന്നാമെങ്കിലും ആയിരക്കണക്കിന് വിമാനങ്ങളെ ഒരേ സമയം ആകാശത്ത് സുരക്ഷിതമായി നയിക്കുന്ന റഡാർ സാങ്കേതിക വിദ്യയുടെയും ആശയവിനിമയ സംവിധാനങ്ങളുടെയും ജീവനാഡി യഥാർത്ഥത്തിൽ ഈ സംഖ്യകളാണ്. കോംപ്ലക്സ് സംഖ്യകൾ വെറുമൊരു അക്കാദമിക് ആശയമല്ല, മറിച്ച് ആധുനിക വ്യോമയാന മേഖലയെ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന അദൃശ്യ ഉപകരണമാണ്. ആകാശത്തെ തിരക്കുകൾക്കിടയിലും ആയിരക്കണക്കിന് വിമാനങ്ങൾ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് പിന്നിൽ ഈ സാങ്കല്പിക സംഖ്യകളുടെ വളരെ യാഥാർത്ഥ്യമായ പ്രായോഗിക തലമുണ്ട്. ഗണിതശാസ്ത്രമെന്ന മഹാസാഗരത്തിൽ ഗിരോലാമോ കർദാനോ 16th century കണ്ടെത്തിയ ഒരു ചെറിയ അലേടിയായിരുന്നു നെഗറ്റീവ് സംഖ്യകളുടെ വർഗമൂലമെന്ന ആശയം. റെനെ ഡെസ്കാർട്ട് സൂചിപ്പിച്ച സാങ്കല്പികം എന്ന പേരിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ആ ചിന്തയ്ക്ക് ലിയോണാർഡ് ഓയിലറുടെയും കാൾ ഫെഡറിക് ഗോസിന്റെയും സ്പർശമേറ്റപ്പോൾ ലഭിച്ചത് അനന്തമായ അർത്ഥതലങ്ങളുള്ള ഒരു ഗണിത കാവ്യരൂപമാണ്. യാഥാർത്ഥ്യത്തിന്റെ പരുക്കൻ നിലത്ത് നിന്ന് ഭാവനയുടെ അദൃശ്യമായ ആകാശത്തേക്ക് പടർന്നു കയറുന്ന ഒരു വടവൃക്ഷമായി അത് മാറിയതിന് കാലം സാക്ഷിയാണ്. കേവലം സമവാക്യങ്ങളുടെ തടവറ ഭേദിച്ച് ജ്യാമിതിയുടെ വിശാലമായ പ്രതലത്തിൽ ഒരു ശലഭത്തെ പോലെ അതിനെ പാറിപ്പറക്കാൻ ആർഗന്റും കാൾ ഫെഡറിക് ഗോസും പ്രാപ്തമാക്കി. ഗണിതമെന്നാൽ കേവലം അക്കങ്ങളുടെ കണക്കെടുപ്പല്ല, മറിച്ച് മനുഷ്യചിന്തയുടെ ഏറ്റവും അഗാധവും സങ്കീർണവുമായ ദാർശനിക തലങ്ങളെ സ്പർശിക്കുന്ന ഒരു കലയാണെന്ന് ഈ മഹാഗണിതജ്ഞർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമ്മിശ്ര

0: സംഖ്യകൾ അഥവാ കോംപ്ലക്സ് സംഖ്യകൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാർശനിക പാഠം പ്രപഞ്ചത്തിന്റെ പൂർണ്ണതയെക്കുറിച്ചാണ്. നാം കണ്ണുകൊണ്ട് കാണുന്ന, സ്പർശിച്ചറിയുന്ന ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം അദൃശ്യവും എന്നാൽ അനിവാര്യവുമായ മറ്റൊരു തലം കൂടി ഈ പ്രപഞ്ചത്തിൽ അന്തർലീനമായിട്ടുണ്ട്. അവ രണ്ടും കൂടിച്ചേരുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിന്റെ താളം പൂർണ്ണമാകുന്നുള്ളൂ. അതുകൊണ്ട് കോംപ്ലക്സ് സംഖ്യകൾ കേവലം ഒരു ഗണിതശാസ്ത്ര സമസ്യയല്ല, മനുഷ്യന്റെയും പ്രകൃതിയുടെയും അസ്തിത്വത്തെ നിർവചിക്കുന്ന അതിസൂക്ഷ്മമായ രൂപകങ്ങളാൽ സമ്പന്നമായ ഒരു ഉത്തമ കവിതയാണ്. ദൃശ്യമായതിനെ പൂർണ്ണമാക്കാൻ അദൃശ്യമായതിന്റെ കൂടി സാന്നിധ്യം ആവശ്യമാണെന്ന ഈ തിരിച്ചറിവിലാണ് നമ്മുടെ ഓരോ അന്വേഷണങ്ങളും സാർത്ഥകമാകുന്നത്.
1: അദൃശ്യതയുടെ ദൃശ്യത. എടത്വ സെന്റ് അലൂഷ്യസ് കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയായ ഡോക്ടർ ഡീന സീസ്കറിയ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഡോക്ടർ ബി അരുന്ധതി, രാധിക തിലക് എന്നിവർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. വരികൾ എഴുതിയത് എസ് രമേശൻ നായർ. ആദ്യ ഗാനത്തിൻ്റെ സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഡോക്ടർ ബി അരുന്ധതി പാടിയത് ഒരു സ്വപ്നരാഗം എനിക്ക് തരൂ, ഓർമ്മതൻ സുഗന്ധം എനിക്ക് തരൂ എന്നാരംഭിക്കുന്നു.

പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി രാധിക തിലക് പാടിയ ഒരു ഗാനം കൂടി കേൾക്കാം. വിത്തെവിടെ കൈക്കോട്ടെവിടെ വിഷുപ്പാട്ട് കേട്ടില്ലേ.

0: ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് തുടക്കമായി. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. യോഗയിലും ആയുർവേദത്തിലും സ്ലോവാക്യൻ ജനതയ്ക്ക് വലിയ താൽപര്യമാണുള്ളതെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ അംബാസഡർ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കേരളത്തെക്കുറിച്ചും അതിന്റെ ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധമുള്ള നിരവധി പേരാണ് സ്ലോവാക്യയിൽ ഉള്ളതെന്ന് ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരള ടൂറിസത്തിനും ആയുർവേദ മേഖലയ്ക്കും ഇവിടെയെത്തി അത് പ്രചരിപ്പിക്കാൻ വലിയ തോതിലുള്ള അവസരങ്ങളാണുള്ളത്. നിരവധി സ്ലോവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് പോകുന്നുണ്ടെന്നും അപൂർവ ശ്രീവാസ്തവ ചൂണ്ടിക്കാട്ടി.
1: നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം നിപ ബാധിത പ്രദേശവും രോഗി ചികിത്സ തേടിയ ആശുപത്രികളും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും. മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി സംഘം ചർച്ച നടത്തി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. കണ്ണൂർ ജില്ലയിൽ ഷിഗല്ല രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നടപടികൾ കർശനമാക്കി. ഈ വർഷം 6 പേർക്ക് ഷിഗല്ല രോഗം ബാധിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും ജില്ലയിൽ വർദ്ധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6 വയസ്സുകാരിയിലുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. മൊകേരി പഞ്ചായത്തിൽ 2 കുട്ടികളിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിവരികയാണ്. കഴിഞ്ഞയാഴ്ച 113 ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജില്ലയിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാതല സംയോജിത രോഗനിരീക്ഷണ സമിതി യോഗം ചേർന്നു. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈ ഡേ ആചരിക്കുന്നതിനും ആഴ്ചയിലൊരിക്കൽ പൊതുയിടങ്ങളിൽ ഡ്രൈ ഡേ കർശനമായി ആചരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്.
1: വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബസേലിയോസ് എ യു പി സ്കൂളിൽ അവധി ഈ മാസം 21 വരെ തുടരും.

0: എന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മറ്റു സ്കൂളുകൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർദ്ദേശങ്ങൾ പാലിച്ചാണ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്ന് ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ കർശന പ്രോട്ടോകോൾ പാലിച്ചാണ് ഇവരെ ഐസൊലേഷനിലാക്കിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TG തോമസ് ജേക്കബ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കോട്ടയം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ സംഘടിപ്പിക്കുന്ന PMVBRY പരിപാടിയിൽ പദ്ധതിക്ക് കീഴിലുള്ള ഗുണഭോക്താക്കളായ തൊഴിലുടമകളെയും തൊഴിലാളികളെയും ആദരിക്കും. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്ദ്ലാജെ എന്നിവർ ചടങ്ങിൽ വെർച്വലായി സംബന്ധിക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതു ചർച്ച നടക്കും. July 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയും വികസന ലക്ഷ്യങ്ങളും തമ്മിൽ സന്തുലിതമാക്കിക്കൊണ്ടുള്ള ബജറ്റായിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളും ഗ്യാരന്റികളും ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PM ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്നും കേന്ദ്ര സഹമന്ത്രി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ജലവിതാനം ക്രമീകരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന 6 ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. കാലവർഷം ശക്തി പ്രാപിക്കാത്തതിനാൽ സംഭരണിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന കളിയിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും മഞ്ചേരി പ്രസ് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന മാധ്യമ ശില്പശാല വാർത്താലാബ് മഞ്ചേരിയിൽ പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ വിനയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷത വഹിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ ED പരിശോധന നടത്തുന്നു.

0: പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീരന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന മാധ്യമ വാർത്തയെ തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 17 വയസ്സുള്ള കുട്ടിയെ വൃദ്ധസദനത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
2: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് റിസർച്ച് ഓഫീസർ ഡോക്ടർ സനിയ സി കെ സംസാരിക്കുന്നു.
3: സമത്വം യോഗ ഉച്ചതി. സമത്വമാണ് യോഗമെന്ന് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നു. ശരീരത്തിന്റെയും മനസ്സിന്റെയും വികാരങ്ങളുടെയും ജീവിതശൈലിയുടെയും സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിനുള്ള മാർഗമാണ് യോഗ. ഈ സന്തുലിതാവസ്ഥയാണ് യഥാർത്ഥ ആരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും അടിത്തറ. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകമെമ്പാടും ആരോഗ്യ സംരക്ഷണത്തിന്റെയും മാനസിക ശാന്തിയുടെയും ജീവിത നിലവാര മെച്ചപ്പെടുത്തലിന്റെയും ഭാഗമായി യോഗ കൂടുതൽ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്നതാണ്. ദീർഘായുസ്സിനൊപ്പം ആരോഗ്യപൂർണവും സജീവവുമായ വാർദ്ധക്യവും ഉറപ്പാക്കേണ്ടത് ഇന്നത്തെ ലോകത്തിന്റെ പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം മുതിർന്ന പൌരന്മാരുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരികയാണ്. കൂടുതൽ കാലം ജീവിക്കുക എന്നതിനൊപ്പം ആരോഗ്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും ജീവിക്കുക എന്നതാണ് ഇന്ന് പ്രാധാന്യമർഹിക്കുന്നത്. പ്രായം കൂടുമ്പോൾ ശാരീരിക ശേഷിയും പ്രവർത്തനക്ഷമതയും മാനസിക ഉല്ലാസവും നിലനിർത്താൻ സഹായിക്കുന്ന ജീവിതശൈലി രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അതിലേക്കുള്ള ലളിതവും ശാസ്ത്രീയവുമായ മാർഗമാണ് യോഗ. ഇന്ന് നമ്മുടെ ജീവിത രീതികളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശാരീരിക അധ്വാനം കുറഞ്ഞ ജീവിതശൈലി, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, സാങ്കേതിക ഉപകരണങ്ങളോടുള്ള അമിത ആശ്രയം എന്നിവ കാരണം പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ നില, ഹൃദ്രോഗങ്ങൾ, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ ജീവിതശൈലിജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ സഹായിക്കുന്ന പ്രതിരോധ ആരോഗ്യ സംരക്ഷണമാണ് ഇന്നത്തെ ആവശ്യം. ഈ സാഹചര്യത്തിലാണ് യോഗയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. യോഗ എന്നത് ഏതാനും ആസനങ്ങളിലോ ശ്വസനാഭ്യാസങ്ങളിലോ ഒതുങ്ങുന്നതല്ല. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ അഷ്ടാംഗങ്ങളിലൂടെ വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ജീവിത മൂല്യങ്ങളെയും ഒരുപോലെ പരിപോഷിപ്പിക്കുന്ന സമഗ്രമായ ജീവിതശാസ്ത്രമാണ് യോഗ. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണത്തിനപ്പുറം ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്ന ഒരു സംസ്കാരവും ജീവിത ദർശനവുമായി യോഗ ഇന്ന് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദശകങ്ങളിലായി ലോകമെമ്പാടുമുള്ള സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും യോഗയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് വിപുലമായ പഠനങ്ങൾ നടത്തിവരുന്നു. പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗം, ഉയർന്ന കൊളസ്ട്രോൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയുടെ നിയന്ത്രണത്തിൽ യോഗയ്ക്ക് ഗുണകരമായ സ്വാധീനമുണ്ടെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. രക്തസമ്മർദ്ദ നിയന്ത്രണം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, ശരീരഭാരം നിയന്ത്രിക്കുക, ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, സമ്മർദ്ദം കുറയ്ക്കുക തുടങ്ങിയ മേഖലകളിൽ യോഗയുടെ ഫലപ്രാപ്തി തെളിയിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ടുതന്നെ യോഗ ഇന്ന് ലോകമെമ്പാടും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ആരോഗ്യ സംരക്ഷണ മാർഗമായി പരിഗണിക്കപ്പെടുന്നു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിലേക്കുള്ള 25 ദിവസത്തെ കൌണ്ട് ഡൌൺ പരിപാടിയായ യോഗ മഹോത്സവ് 2026 May 27 മധ്യപ്രദേശിലെ ലോക പൈതൃക കേന്ദ്രമായ ഖജുരാഹോയിൽ സംഘടിപ്പിക്കപ്പെട്ടു. ആയുഷ് മന്ത്രാലയത്തിന്റെയും മൊറാൽജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയുടെയും നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത്

0: യോഗ പ്രോട്ടോകോൾ അഭ്യസിച്ചു. ഈ ചടങ്ങിലാണ് ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്ന ഈ വർഷത്തെ പ്രമേയം പ്രഖ്യാപിക്കപ്പെട്ടത്. June 21 പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൌണ്ടിൽ ദേശീയ തലത്തിലുള്ള പ്രധാന ആഘോഷം സംഘടിപ്പിക്കപ്പെടുന്നു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് യോഗ സാധകരും പൊതുജനങ്ങളും പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളിലേക്ക് യോഗയുടെ സന്ദേശം എത്തിക്കുന്ന മഹത്തായ വേദിയായിരിക്കും ഈ പരിപാടി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രധാന ജനപങ്കാളിത്ത പരിപാടികളിലൊന്നാണ് യോഗാ സംഘം. രാജ്യത്തുടനീളമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം കോമൺ യോഗ പ്രോട്ടോകോൾ അവതരിപ്പിച്ച് ജനങ്ങളെ യോഗയിലേക്ക് ആകർഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സന്നദ്ധ സംഘടനകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങി സമഗ്ര ആരോഗ്യ പ്രോത്സാഹന പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുള്ള ഏതൊരു സ്ഥാപനത്തിനും യോഗാ സംഘം നടത്താം. ഇതിനായി ആയുഷ് മന്ത്രാലയം പ്രത്യേക പോർട്ടൽ ഒരുക്കിയിട്ടുണ്ട്. https://yoga.ayush.gov.in/yoga-sangam എന്ന പ്രത്യേക പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടെ പരിപാടികൾ ദേശീയ തലത്തിൽ രേഖപ്പെടുത്താനും അംഗീകാരം നേടാനും അവസരമുണ്ട്. വിജയകരമായി യോഗാ സംഘം സംഘടിപ്പിക്കുന്നവർക്ക് ആയുഷ് മന്ത്രാലയത്തിന്റെ സർട്ടിഫിക്കറ്റുകളും അഭിനന്ദന പത്രങ്ങളും ലഭിക്കുന്നതാണ്. ഈ വർഷം ആയുഷ് മന്ത്രാലയം യോഗ 365 എന്ന ആശയത്തിന് പ്രത്യേകം പ്രാധാന്യം നൽകുന്നുണ്ട്. യോഗയെ ഒരു ദിവസത്തെ ആഘോഷമായി മാത്രം ഒതുക്കാതെ വർഷത്തിലെ 365 ദിവസവും ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. അതുപോലെ യോഗ ബ്രേക്ക് ക്യാമ്പയിനും ഈ വർഷം വിപുലമായി നടപ്പിലാക്കുന്നു. ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലിക്കിടയിൽ ഏതാനും മിനിറ്റുകൾ യോഗയ്ക്കും ശ്വസനാഭ്യാസങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഇത് ഏറെ പ്രയോജനകരമാണ്. യോഗയെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്ന ഹരിത യോഗ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണം, വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ, ഔഷധ സസ്യ വിതരണം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കുന്നു. യോഗ കണക്ട് എന്ന പരിപാടിയിലൂടെ ഡിജിറ്റൽ മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, വാർത്താമാധ്യമങ്ങൾ എന്നിവ ഉപയോഗിച്ച് യോഗയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. യോഗയെ ഒരു ദിവസത്തെ ആഘോഷമായി മാത്രം കാണാതെ വർഷം മുഴുവൻ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിനുള്ള വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ യോഗ പാർക്ക് പദ്ധതിയും നടപ്പിലാക്കുന്നു. പൊതു പാർക്കുകൾ, തുറസായ ഇടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമൂഹിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ തുറസായ സ്ഥലം എന്നിവയെ സ്ഥിരമായ യോഗാഭ്യാസ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന CCRIS, സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് ഈ വർഷവും യോഗാ സംഘം, യോഗാ സമാവേശ്, ഹരിത യോഗ, യോഗ പാർക്ക്, യോഗ കണക്ട് എന്നീ പരിപാടികളിലൂടെ അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആചരിക്കുകയാണ്. ഈ വർഷം CCRIS ഒരു പ്രധാന ഗവേഷണ സംരംഭത്തിനും തുടക്കം കുറിക്കുകയാണ്. CCRIS സംയോഗ എന്ന പേരിൽ രാജ്യത്തുടനീളമുള്ള 30 ഗവേഷണ സ്ഥാപനങ്ങളിലൂടെ 3 സംയോജിത ആയുർവേദ യോഗ ഗവേഷണ പദ്ധതികളാണ് ആരംഭിക്കുന്നത്. അസ്ഥിസന്ധി പേശി സംബന്ധമായ രോഗങ്ങൾ, ജീവിതശൈലീജന്യവും ഉപാപചയ സംബന്ധവുമായ രോഗങ്ങൾ, പൊതുജനങ്ങളുടെ ജീവിത നിലവാരവും ക്ഷേമവും മെച്ചപ്പെടുത്തൽ എന്നീ 3 മേഖലകളിലാണ് ഈ ഗവേഷണങ്ങൾ നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലെ CCRIS പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം ഈ ദേശീയ പദ്ധതിയുടെ ഭാഗമാണ്. പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ പ്രമേഹം, പ്രീ ഡയബറ്റീസ്, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയ ഉപാപചയ സംബന്ധമായ രോഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഗവേഷണമാണ് നടപ്പിലാക്കുന്നത്. 30 മുതൽ 70 വയസ്സുവരെയുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ പഠനത്തിൽ ഉൾപ്പെടുത്തും. ആയുർവേദ ചികിത്സയ്ക്കൊപ്പം രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത യോഗ പരിശീലനവും നൽകും. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പഠനം ആയുർവേദവും യോഗയും സംയോജിപ്പിക്കുമ്പോൾ രോഗനിയന്ത്രണത്തിലും ജീവിത നിലവാരത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിലയിരുത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി പൂജപ്പുരയിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൌരന്മാർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേക പരിപാടികൾ, രോഗാവസ്ഥകൾക്കനുസരിച്ചുള്ള പ്രത്യേക യോഗ പ്രോട്ടോകോളുകളുടെ പരിശീലനം, ബോധവൽക്കരണ ക്ലാസുകൾ, പ്രകൃതി നടത്തങ്ങൾ, യോഗ പ്രദർശനങ്ങൾ, ഔഷധ സസ്യ വിതരണം തുടങ്ങിയ പരിപാടികൾ ഇതിന്റെ ഭാഗമാണ്. യോഗയെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി പൂജപ്പുരയിലെ പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം കോവളം കടൽ തീരത്ത് പ്രകൃതി നടത്തവും മൈൻഡ്ഫുൾനെസ് പരിപാടിയും തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള യോഗ പ്രദർശനവും നടത്തുന്നു. പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലീജന്യ രോഗമുള്ളവരും ആരോഗ്യകരമായ ജീവിതശൈലി ആഗ്രഹിക്കുന്നവരും പൂജപ്പുരയിലെ CCRIS പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നടത്തുന്ന പരിപാടികൾ സജീവമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗവേഷണ പദ്ധതിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്. ഒ പി സേവനം എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും രാവിലെ 9 മണി മുതൽ 1 മണിവരെ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471234068 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആരോഗ്യകരമായ ശരീരം, ശാന്തമായ മനസ്സ്, സജീവമായ വാർദ്ധക്യം, സന്തുഷ്ടമായ ജീവിതം, ഇതെല്ലാം നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്ന അമൂല്യ പാരമ്പര്യമാണ് യോഗ.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് റിസർച്ച് ഓഫീസർ ഡോക്ടർ സനിയ സി കെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 57 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ ബിബാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ന് സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇൻഡോറിലെത്തി. ഗവർണർ മാങ്കുഭായ് പട്ടേലും മുഖ്യമന്ത്രി മോഹൻ യാദവും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുത്തു. ഓംകാരേശ്വറിൽ അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റാണ് വിവാടെക് 2026. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്നലെ എത്തിയ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകി. നിർമ്മിത ബുദ്ധി, നവീകരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത ആഗോള സഹകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിവാടെക് ഉച്ചകോടിക്ക് മുന്നോടിയായി പാരീസിൽ ഒരു മാധ്യമ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീകരണം കൂടുതൽ വേഗത്തിൽ നടപ്പാക്കാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
2: Right from a very young age. To my mind, there's no better place than India today to locate your facilities, to locate data centers, to get a pool of talent to help you innovate smarter, faster. And we see India providing that enabling environment to encourage these innovators.
1: India UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15-ന് പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്കും മിസോറാമിലെ 1 സീറ്റിലേക്കുമുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ജാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനുമാണ് ജാർഖണ്ഡിൽ മത്സരിക്കുന്നത്. മിസോറാമിൽ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റും പ്രതിപക്ഷത്തെ മിസോ നാഷണൽ ഫ്രണ്ടും മത്സരരംഗത്തുണ്ട്. ബിജെപിയും കോൺഗ്രസും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലുണ്ടായ റോഡപകടത്തിൽ 7 മരണം. മരിച്ചവരിൽ 4 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അന്താരാഷ്ട്ര യോഗാദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21-ന്

0: നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്തു നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്ററിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. പിഎം വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ, ഷിഗല്ല, മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വിഷയങ്ങൾ ഉൾപ്പെട്ട ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവച്ചു. ഒരു റിപ്പോർട്ട്.
2: പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ധാരണാപത്രത്തിലെ നിബന്ധനകൾ ഇരുപക്ഷവും അന്തിമമാക്കുകയും ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അന്തിമ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ 60 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നു. US നാവിക ഉപരോധം നീക്കം ചെയ്യാനും ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് 60 ദിവസത്തേക്ക് കടന്നുപോകാനുള്ള സൌകര്യം ഒരുക്കാനും ഉപരോധങ്ങൾ ഘട്ടംഘട്ടമായി പിൻവലിക്കാനും ധാരണാപത്രത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PM-ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM-ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെ എന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ബിനോയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026-27 ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രക്കർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 120 ഉയർന്ന് 77,057, നിഫ്റ്റി 47 നേട്ടത്തിൽ 24,078 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,10,800 ഗ്രാമിന് 13,850 ഇന്നത്തെ വില. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും മുറിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. രാജ്യത്തെ എല്ലാ ഭക്ഷ്യ വ്യവസായ സംരംഭകർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ഗുണനിലവാരമില്ലാത്ത കത്തി, ബ്ലൈഡ് തുടങ്ങിയ ഉപകരണങ്ങൾ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുമെന്നും FSSAI വ്യക്തമാക്കി. കേരളത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ഇന സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെഡ്സ്, ആലപ്പുഴ 576 കിലോഹെഡ്സ്, കവരത്തി 1152 കിലോഹെഡ്സ്, ആലപ്പുഴ FM 103.5 മെഗാഹെഡ്സ്, കായംകുളം FM 100.1 മെഗാഹെഡ്സ്, പത്തനംതിട്ട FM 101 മെഗാഹെഡ്സ്. സമയം 1 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു വട്ടം കൂടി. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു വട്ടം കൂടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഒരു വട്ടം കൂടിയിൽ ആദ്യ ഗാനം പാടിയത് ചിത്രയും കൂട്ടരുമാണ്. ബിച്ചു തിരുമല വരികളെഴുതി SP വെങ്കടേഷ് ഈണം പകർന്നത്. ചിത്രം ഇത് മഞ്ഞുകാലം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഒരു വട്ടം കൂടിയിൽ ഇനി നമുക്ക് യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. കോന്നിയൂർ ഭാസിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ചിത്രം കളിപ്പാട്ടം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സമയം 1:31 ആകാശവാണിയിലൂടെ നമ്മൾ കേൾക്കുന്നത് ഒരു വട്ടം കൂടി. കൈതപ്പുറം വരികളെഴുതി ഇളയരാജ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം അനുരാഗ് കൊട്ടാരം.

ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ജോജി ജോൺസ് ഈണം പകർന്ന് ചിത്രം പാടിയ ഗാനമാണ് കേട്ടത്, ചിത്രം ഭഗവാൻ. ഇനി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് അവസാനിപ്പിച്ച സംഗീതത്തിൽ ചിത്രം പാടിയ മറ്റൊരു ഗാനം, ചിത്രം ആകാശത്തേക്കൊരു കിളിവാതിൽ.

ഒരു വട്ടം കൂടിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീശൻ കാലത്ത് വരികൾ എഴുതി ഉണ്ണിരാജ് മുറിയാട് സംഗീതം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം സ്നേഹിച്ചിരുന്നെങ്കിൽ.

0: 49-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ, കവിത സഖി, സിന്ധു വിജയൻ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
1: കൊലപാതക കുറ്റം ഏറ്റുപറഞ്ഞു കഴിഞ്ഞു. ശിക്ഷയേറ്റുവാങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയാനുള്ള കുരിശുകളും തയ്യാറായി. കഥയുടെ ആദ്യം ഇരട്ടക്കൊലപാതകം ചെയ്ത റസ്കോൾനിക്കോവിന് ഹൃദയം താങ്ങിപ്പിടിച്ചു നടക്കാൻ സോണിയ എന്ന കൂട്ടുകാരി നീട്ടിയത് തൻ്റെ ജീവിതകാലം മുഴുവനേറ്റ ദുരിതങ്ങളിൽ തനിക്ക് താങ്ങായിരുന്ന സൈപ്രസ് മരത്തിൽ തീർത്ത കുരിശാണ്. കൊല്ലപ്പെട്ട ലിസവറ്റ നൽകിയ ചെമ്പുകുരിശ് അവൾ തനിക്കായി മാറ്റിവെക്കുന്നുണ്ട്. കാരണം അവൾക്കുള്ള പീഡനങ്ങൾ ഇനിയും തുടരുകയാണല്ലോ. സോണിയയുടെ അച്ഛൻ മർമലഡോവ് മരിച്ചുപോയി. നിസ്സഹായയായ ക്ഷയം പിടിച്ച അമ്മ കാതറീന മനോനില തെറ്റി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. കുഞ്ഞുമക്കളുമൊത്ത് കരളലിയിക്കുന്ന നൃത്തപ്പാട്ടുകളുമായി കാതറീന എങ്ങോട്ടു പോകുന്നു? സഹായിയായ ആൻഡ്രി, പെങ്ങൾ ഡോണിയയോട് യാത്ര പറയുന്ന നിക്കോവ്, എല്ലാവരും ചേർന്ന് കണ്ണീരുപ്പിൽ കുതിർന്ന രംഗങ്ങൾ കടന്നുവരുന്നു.
2: ആരാ?
3: ഞാൻ ആൻഡ്രി. ഒരു പ്രധാന കാര്യം അറിയിക്കണം ഞാൻ വന്നത്.
2: എന്താണ്? എന്തു പറ്റി?
3: കാതറീനയ്ക്ക്
2: എന്താണുണ്ടായത്?
3: അവർക്ക് ഭ്രാന്തായിരിക്കുന്നു. മനോനില തെറ്റി വീടിന് പുറത്തിറങ്ങി ഓടി. ഇപ്പോ വീണ്ടും വീട്ടിലെത്തി പരസ്പര ബന്ധമില്ലാത്തവ പുലമ്പിക്കൊണ്ട് ആകെ പ്രശ്നം.
2: കഷ്ടം.
3: എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. നിന്റെ അച്ഛന്റെ പഴയ മേലുദ്യോഗസ്ഥന്റെ അടുക്കലേക്ക് അവർ ഓടിയത്. അവരവിടെ ചെന്നപ്പോ അയാളെ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. ഏതോ ജനറലിനൊപ്പം അയാൾ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു. കാതറീന അവിടേക്ക് പാഞ്ഞു ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. അവരവിടുന്ന് തിരിച്ചോടിച്ചിരിക്കണം. അമാലിയ ഇതിനോടൊക്കെ നാട്ടിൽ പാട്ടാക്കി.
2: എന്നിട്ടിപ്പോൾ
3: തന്നെ എല്ലാവരും ഉപേക്ഷിച്ച സ്ഥിതിക്ക് അവര് കുട്ടികളെയും കൂട്ടി തെരുവിലിറങ്ങി പാട്ടുപാടിയും നൃത്തം ചെയ്തും ഭിക്ഷയെടുത്തും പണം ഉണ്ടാക്കുമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുക. ദിവസവും ജനറലിന്റെ മുന്നിൽ ചെന്ന് ഈ പരിപാടി നടത്തൂ അത്രേ.
2: ഞാൻ ഇപ്പൊ ഇറങ്ങാം.
3: അവര് കുട്ടികളെ കാരണമില്ലാതെ തല്ലിക്കൊണ്ടിരിക്കുക. കുട്ടികളെല്ലാവരും കരയുകയാണ്. അതിനിടയിലും ലിസയെ പാട്ട് പഠിപ്പിക്കുന്നു, ആൺകുട്ടിയെയും പോലങ്കിയെയും നൃത്തം ചെയ്യാൻ അഭ്യസിപ്പിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന തുണികളെല്ലാം വാരി വലിച്ചു കയറി കുട്ടികൾക്ക് നടന്മാരെ പോലെ തൊപ്പി തയ്യാറാക്കുന്നു. മുഴുവട്ടായി. സോണിയ, നീ വന്ന് കാണണം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം.
2: ചുമ കൂടിയിട്ടുണ്ടായിരുന്നു. അത് മൂർച്ഛിച്ചാൽ മസ്തിഷ്കത്തെ ബാധിച്ചേക്കും.
3: ഈ നില തുടർന്ന പിടിച്ചാ കിട്ടില്ല. സോണിയ, ഇത് നിന്നെ അറിയിക്കണമെന്ന് തോന്നി. അതാ ഞാൻ ഇപ്പൊ തന്നെ വന്നത്.
2: ആൻഡ്രി, നിങ്ങൾ വന്നത് നന്നായി. ഞാൻ ഇറങ്ങാം.
4: ഒടുവിൽ ഞാൻ എന്റെ ഇരുട്ടുമുറിയിലെത്തിയിരിക്കുന്നു. മുമ്പൊരിക്കലുമില്ലാത്ത ഏകാന്തത. ആരുമില്ലല്ലോ. നസ്താസിയും വന്നിട്ടില്ല. കയറി വരാം. ഓ, ഡോണിയ.
5: ചേട്ടാ, എന്നോട് ദേഷ്യപ്പെടല്ലേ. ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല. എനിക്ക് ഒരു നിമിഷമേ വേണ്ടു. ചേട്ടാ, എനിക്കിപ്പോ എല്ലാം അറിയാം. പെട്രോവിച്ച് എല്ലാം വിശദമായി പറഞ്ഞിരുന്നു.
2: നിന്ദ്യമായൊരു സംശയത്തിന്റെ പേരിൽ അവർ ചേട്ടനെ പീഡിപ്പിക്കുക. യാതൊരു അപകടവും ഇല്ലെന്നാണ് പെട്രോവിച്ച് പറഞ്ഞത്. അതിനെ ചൊല്ലി അനാവശ്യമായി ഭയപ്പെടുകയാണെന്ന്. ഞാൻ ജീവിതത്തിലും മരണത്തിലും ചേട്ടനോടൊപ്പം തന്നെ ഉണ്ടാവും.
4: ഡോണിയ, റസുമുഹിൻ വളരെ നല്ല മനുഷ്യനാണ്. അവൻ വളരെ ഉത്സാഹശാലിയും സമർത്ഥനും പ്രയത്നശീലനും സത്യസന്ധനും സ്നേഹസമ്പന്നനുമായ ഒരു ചെറുപ്പക്കാരനാണ്. ആ ശരി, ഇപ്പോൾ പൊയ്ക്കോളൂ, നമുക്ക് പിന്നെ കാണാം.
2: ചേട്ടാ, ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്നേക്കുമായി വിട പറയുകയാണോ?
4: സാരമില്ല, നമുക്ക് പിന്നെ കാണാം, പൊയ്ക്കോളൂ.
2: ഇന്ന് ഞാൻ പോയേക്കാം.
4: അവൾ തിരിഞ്ഞു നോക്കിപ്പോകുന്നു. എല്ലാ തവണയും ചെയ്യുന്നത് പോലെ യാത്ര പറയുമ്പോൾ വാത്സല്യത്തോട് ആലിംഗനം ചെയ്യാത്തതെന്താണെന്ന് അവൾ സന്ദേഹിച്ചേക്കാം. പതിവുകൾ തെറ്റിക്കുന്നത് അവൾക്ക് സഹിക്കില്ല. ഇപ്പോൾ എന്റെ മനസ്സ് മുഴുവൻ സോണിയയാണ്. സോണിയ, നീയാണ് എന്റെ രക്ഷാമാർഗം, അഭയം.
3: റസ്കോൾനിക്കോ, ഞാൻ ആൻഡ്രി.
4: എന്താണ് നിങ്ങൾ പരിഭ്രാന്തനായി?
3: നിങ്ങളെ അന്വേഷിച്ച് ഞാൻ നടക്കുകയാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു. അവർ പിഞ്ചു കുട്ടികളെയും കൂട്ടി ആരോടും മിണ്ടാതെ പുറത്തുപോയി. അവരെ കണ്ടെത്താൻ സോണിയും ഞാനും വളരെ കഷ്ടപ്പെട്ടു. അവർ ചട്ടിയിൽ താളം പിടിച്ച് തെരുവിൽ മക്കളെയും കൊണ്ട് നൃത്തം ചെയ്യിക്കുന്നു. കുട്ടികൾ കരയുക, കവലകളിലും കടകളുടെ മുന്നിലും നിന്ന് കലാപരിപാടി അവതരിപ്പിക്കുന്നു. ഒരു കൂട്ടം തെരുവ് പിള്ളേർ അവരുടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. റസ്കോൾനിക്കോ, നിങ്ങൾ വേഗം വരൂ.
4: അപ്പോൾ സോണിയ
3: ആകെ വെപ്രാളത്തിലാ. സോണിയുടെ മനസ്സിനും എന്തോ പറ്റിയിരിക്കുന്നു. കാതറീനയ്ക്ക് മുഴുഭ്രാന്താ. പോലീസ് ഉടനെ പിടിച്ചുകൊണ്ടു പോവും. അപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കൂ.
4: ഇപ്പോൾ അവരെവിടെ?
3: പുഴയോരത്തുണ്ട്, പാലത്തിനടുത്ത്, സോണിയുടെ താമസ സ്ഥലത്തിനടുത്താ.
4: നമുക്കിറങ്ങാം.
3: ആ ശരി.

0: ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാലും രണ്ട് പിഞ്ചു കുട്ടികളുടെ കരളലിപ്പിക്കുന്ന നൃത്തപ്പാട്ട് കണ്ണുള്ളവർ കാണുവിൻ, കാതുള്ളവർ കേൾക്കുവിൻ.
1: ഇത് നമ്മുടെ കുടിയൻ മർമലഡോവിന്റെ ഭാര്യയും കുട്ടികളും അല്ലേ, എന്തു നല്ല നിലയിൽ കഴിഞ്ഞവരാ.
2: അയാൾ ഉള്ളത് മുഴുവൻ കുടിച്ചു നശിപ്പിച്ചു, കുടുംബം വഴിയാതാരാക്കി.
0: പീറ്റേഴ്സ്ബർഗിലെ എല്ലാരും കാണട്ടെ, ജീവിതകാലം മുഴുവൻ സത്യസന്ധമായി സർക്കാരിനെ സേവിച്ച് ജോലിയിൽ ഇരുന്ന് മരിച്ച മാന്യനായ അച്ഛന്റെ കുഞ്ഞുങ്ങൾ തെരുവിൽ പിച്ചതെണ്ടുന്നത്. ഉപജീവനം നഷ്ടപ്പെട്ട ഒരു കുടുംബം ഇതാ ഇതാ തെരുവിൽ, ഇതാ ഇതാ തെരുവിൽ പിച്ചതെണ്ടുന്നു. ഞങ്ങൾ എന്നും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു സാർ ചക്രവർത്തി. ഇതിലേക്ക് കടന്നു പോകുമ്പോ കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തി ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു പറയും, അനാഥരായ ഞങ്ങളെ രക്ഷിക്കൂ പിതാവേ എന്ന്. അനാഥരുടെ രക്ഷകനാണ് അദ്ദേഹം, അച്ഛനില്ലാത്തവർക്ക് അച്ഛൻ. അയ്യോ, ദയാലുവാണ് അദ്ദേഹം, അദ്ദേഹം ഞങ്ങളെ രക്ഷിക്കും. ആ വൃത്തികെട്ട ജനറൽ ലിഡാ കോയില, നൃത്തം തുടരൂ. ദൈവമേ, ഇവരെയും കൊണ്ട് ഞാനിനി എന്താണ് ചെയ്യുക?
1: പാവം, ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാനായിരുന്നു അവർക്ക് ആഗ്രഹം, കഷ്ടം, ഇപ്പോൾ ഇങ്ങനെയായി.
2: മനുഷ്യന്റെ വിധിയാ, എങ്ങനെയൊക്കെ മാറുമെന്ന് ആർക്കറിയാം.
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 49-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ, കാതറീന സിന്ധു വിജയൻ, ഡോണിയ കവിതാ സഖി, ആൻഡ്രി അനീഷ് നായർ, കൂടാതെ സന്ദീപ് സുരേഷ്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇന്ന് വൈകുന്നേരം 6:30 വയലും വീടും പരിപാടിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം ഡോക്ടർ എ സജീന മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ June 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് June 28 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
2: ആകാശവാണി, സമയം 2:30 ഇപ്പോൾ ഉമംഗ് CIT സ്പോൺസർ പരിപാടി.

96.6 കിലോ ഹെഡ്സ്, കവരത്തി 1152 കിലോ ഹെഡ്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാ ഹെഡ്സ്, കായംകുളം എഫ് എം 100.1 മെഗാ ഹെഡ്സ്, പത്തനംതിട്ട എഫ് എം 101 മെഗാ ഹെഡ്സ്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഗാനോപഹാരം. ആദ്യ ഗാനം പാടിയത് ചിത്രയാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ചിത്രം മഹാനഗരം.

ഗാനോപഹാരത്തിൽ ഇനി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ഇളയരാജ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ചിത്രം കാലാപാനി.

ഗാനഭാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പൊത്തഞ്ചേരി വരികൾ എഴുതി എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന്, എൻ ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം രക്തസാക്ഷികൾ സിന്ദാബാദ്.

0: പ്രിയശ്രോതാക്കളെ, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാകുന്നു. ഗാനോപഹാരം വീണ്ടും എത്തും നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 4:30 മഴവില്ലിലൂടെ തുടർന്ന് കേൾക്കാം. ആകാശവാണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം. രചന ജേക്കബ് എബ്രഹാം.
3: മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും സവിശേഷതയുള്ള ബന്ധമാണ് ദാമ്പത്യം. ദാമ്പത്യത്തിന്റെ പൂന്തോട്ടത്തിൽ പ്രേമത്തിന്റെ വസന്തം വിരിയിക്കാൻ ശ്രമിക്കുന്നവരാണ് സ്ത്രീ പുരുഷന്മാർ. എന്നാൽ ശ്രദ്ധയോടെയുള്ള പരിപാലനമില്ലെങ്കിൽ പെട്ടെന്ന് വാടുകയും കൊഴിയുകയും ചെയ്യുന്ന ഉദ്യാനത്തിലെ പൂക്കൾക്ക് സമമാണ് വിവാഹ ജീവിതം. ഇന്ത്യയിലെ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും ദാമ്പത്യത്തിന്റെ കഥ എന്ന് നിരൂപകലോകം വാഴ്ത്തിയ ഒരു നോവലുണ്ട് ഭാരതീയ സാഹിത്യത്തിൽ. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഉദ്യാനം അഥവാ മാലഞ്ച.
4: ആയിരത്തി 1861 കൽക്കട്ടയിലെ ജൊറാഷങ്കോ എന്ന പുരാതന ബ്രാഹ്മണ കുടുംബത്തിൽ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ പിറവിയെടുത്തു. ഗീതാഞ്ജലി എന്ന കൃതിയിലൂടെ ഭാരതത്തിലേക്ക് ആദ്യമായി ടാഗോർ നൊബേൽ സമ്മാനം എത്തിച്ചു. വംഗനാട്ടിൽ പിറന്ന ആ സാഹിത്യ താരകം ഇന്നും ലോകമെങ്ങുമുള്ള സാഹിത്യപ്രേമികൾക്ക് മുന്നിൽ ഇന്ത്യയുടെ വിസ്മയമായി നിലനിൽക്കുന്നു.
3: കഥകൾ, കവിതകൾ, നോവലുകൾ, നാടകങ്ങൾ, ആത്മകഥകൾ, ലേഖനങ്ങൾ തുടങ്ങി വിശാലമായ ടാഗോർ സാഹിത്യ പ്രപഞ്ചത്തിലെ ഒരു ക്ലാസിക് നോവലാണ് ഉദ്യാനം. ഭാവനയിലും ഭാഷയിലും ഒരു നീണ്ട ഗദ്യകവിതയുടെ ലിറിക്കൽ സ്വഭാവം നിലനിർത്തുന്ന ഈ നോവൽ രണ്ട് സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും ജീവിത വഴികളിലൂടെ ദാമ്പത്യത്തിന്റെയും സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെയും കാണാപ്പുറങ്ങൾ ലളിത സുന്ദരമായി ആവിഷ്കരിക്കുന്നു.
5: പിറകിൽ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന തലയണകളെ താങ്ങി രോഗശയ്യയിൽ പകുതി ചാഞ്ഞ നിലയിൽ ഇരിക്കുകയാണ് നീരജ. വെളുത്ത ഒരു പട്ടുപുതപ്പ് അവളുടെ കാലുകളെ മറയ്ക്കുന്നുണ്ട്. നേർത്ത മേഘത്തിനപ്പുറം ശുക്ലപക്ഷത്തിന്റെ 3-ാം നാളിലെ ചന്ദ്രന്റെ മങ്ങിയ പ്രഭ പോലെ ഉണ്ടാ കാഴ്ച. കങ്കണങ്ങൾ അയഞ്ഞും നീലഞരമ്പുകൾ തെളിഞ്ഞും കിടന്ന അവളുടെ കൈകളും നീണ്ട രോഗഗ്രസ്തമായ ഒരു കാലത്തിന്റെ ലക്ഷണങ്ങൾ പേറുന്ന ഇടതൂർന്ന കൺപീരികളും എല്ലാം കൂടി അവൾക്ക് വിളറിയ ഒരു വെൺശംഖിന്റെ ഛായ പകർന്നു.
3: ഉദ്യാനം എന്ന നോവൽ തുടങ്ങുകയാണ്. നോവൽ തുടങ്ങുമ്പോൾ നാം കാണുന്നത് രോഗശയ്യയിൽ കിടക്കുന്ന യുവവധുവായ നീരജയെയാണ്. ഒരു വലിയ ജമീന്ദാരി കുടുംബത്തിലെ മരുമകളാണ് അവൾ. ആ മുറിയുടെ ഉൾഭാഗം കണ്ടാലറിയാം, ദീർഘകാലമായി നീരജ രോഗക്കിടക്കയിലാണ്. നീരജയുടെ മുറിയുടെ ചുമരിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ചിത്രം തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു പൂമാലിക മേശപ്പുറത്ത്, അതിൽ നിറയെ പൂന്തോട്ടത്തിൽ നിന്നും അന്ന് ഇറുത്തെടുത്ത നവപുഷ്പങ്ങൾ പരിമളം പരത്തുന്നുണ്ട്. മരുന്നുകളും കഴിക്കാനുള്ള പഴസത്തും ആ ടേബിളിൽ കാണാം. ജനാലയ്ക്കപ്പുറം വസന്ത പ്രൗഢിയിൽ വിടർന്ന് വിലസിച്ചു നിൽക്കുന്ന പൂന്തോട്ടം കാണാം. ആ വലിയ വീട്ടിലേക്ക് അവൾ വധുവായി വരുന്നതിന് മുൻപ് തന്നെ പൂക്കച്ചവടത്തിൽ പേരും പ്രശസ്തിയും നേടിയ യുവ വ്യാപാരിയാണ് ആദിത്യൻ. അയാളുടെ പൂന്തോട്ടം ആ നാട്ടിൽ മാത്രമല്ല അന്യനാടുകളിലും ഖ്യാതി നേടിയതാണ്.
4: നീരജയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നതോടെയാണ് ആദിത്യന് ഐശ്വര്യം ഇരട്ടിച്ചതെന്ന് പലരും പറയാറുണ്ട്. വിവാഹത്തിന് ശേഷം ഇരുവരും തങ്ങളുടെ അനുരാഗത്തിന്റെ പ്രതിഫലനം എന്ന വണ്ണം ഉദ്യാനത്തിൽ പുതിയ പുതിയ തരുലതാദികൾ വളർത്തി. ഓരോരോ ഋതുക്കളിലും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ചെടികളുടെയും വള്ളിച്ചെടികളുടെയും മരങ്ങളുടെയും ഒരു ഉപവനമായി ആ ഉദ്യാനം മാറി. തങ്ങളുടെ പ്രിയപ്പെട്ട ആരാമത്തിൽ ഓരോ തളിർക്കല്ലിലും പൂക്കല്ലിലും തങ്ങളുടെ ആനന്ദവും പ്രേമവും പൂത്തു തളിർക്കുന്നത് ആദിത്യനും നീരജയും അനുഭവിച്ചു. എന്നാൽ വിധിയുടെ പ്രഹരം ആ പൂന്തോട്ടത്തിൽ പതിച്ചു. നീരജ ഒരു ചാവിള്ളെ പ്രസവിച്ചു. അവൾ രോഗശയ്യയിലുമായി.

0: കളിൽ സഹായിക്കാനായി ആദിത്യൻ കൂട്ടിക്കൊണ്ടുവരുന്നതോടെയാണ് നോവലിൽ പുതിയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. സരളയുടെ വരവ് നീരജയെ അഗാധമായി വിഷമിപ്പിക്കുന്നു. തൻ്റെ സ്ഥാനത്ത് നിന്ന് ഉദ്യാനത്തിലെ ജോലിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന സരളയെ ജനാലയിലൂടെ നീരജ കാണുന്നു.
1: തൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും തകർച്ചയും തളർച്ചയും നീരജയെ അതീവ ഖിന്നയാക്കുന്നതോടെ ആദിത്യനോട് തീരാത്ത പരിഭവവും സരളയോട് പകയും അവളുടെ മനസ്സിൽ ഉദയം ചെയ്യുന്നു. ആയയായ റോഷ്നിയും തോട്ടത്തിലെ പ്രധാന ജോലിക്കാരനായ ഹോലയും നീരജയുടെ വിശ്വസ്തരാണ്. യജമാനും സരളയും എന്തൊക്കെ കാര്യങ്ങളിലാണ് ഏർപ്പെടുന്നതെന്ന് അവർ കൃത്യമായി അവളെ ധരിപ്പിക്കാറുണ്ട്. തങ്ങളുടെ കൂറ് അവളോട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോലയും നീരജയെ തന്ത്രത്തിൽ വശീകരിച്ച് തനിക്ക് വേണ്ടതെല്ലാം ഇങ്ങനെ സമ്പാദിക്കാറുണ്ട്. പഴയ സാരി മുതൽ പല വസ്തുവകകളും നീരജ അവന് നൽകും.
2: മേശപ്പുറത്തിരുന്ന പിച്ചള പാത്രത്തിൽ നിന്നും നീരജ പൈസ എടുത്ത് ഹോലയ്ക്ക് കൊടുത്തു. എന്നിട്ടും അവൻ അവിടെ തന്നെ നിന്നു. എന്റെ ഭാര്യയ്ക്ക് കൊടുക്കുവാൻ പഴയതെന്തെങ്കിലും യജമാനത്തിക്ക് ആവശ്യമില്ലാത്തത് തന്നാൽ അവിടെ നിന്ന് നീണാൾ വാഴും. ഇത് പറയുമ്പോൾ വെറ്റിലക്കറ പിടിച്ച പല്ലുകൾ മുഴുവൻ വിടർത്തി ഹോല യജമാനത്തെ നോക്കി പുഞ്ചിരിച്ചു. റോഷ്നി, എന്താ യജമാനത്തെ? ആ അയയിൽ കിടക്കുന്ന സാരി എടുത്ത് ഇവന് കൊടുക്കൂ. എന്താ പറയുന്നത്? അത് കുഞ്ഞിന്റെ ധാക്കാ സാരിയല്ലേ?
0: നീരജയുടെ മനസ്സിലിരുപ്പ് അറിയാതെ സരള മിക്കവാറും രോഗക്കിടക്കയിൽ കഴിയുന്ന രോഗിയെ സന്ദർശിക്കാൻ വരുന്നത് പതിവായിരുന്നു. യൗവനത്തിന്റെ എല്ലാ പ്രസരിപ്പും അവളുടെ ഉടലിൽ തിളങ്ങി നിന്നു. എന്നിരുന്നാൽ തന്നെയും നീരജയ്ക്ക് അസ്വസ്ഥത തോന്നാതിരിക്കുന്നതിനായി പരമാവധി അനാകർഷകമായാണ് സരള വസ്ത്രം ധരിച്ചിരുന്നത്. ഒരു കൈത്തറി സാരിയുടുത്ത് കയ്യിൽ ഒരു ഓർക്കിഡ് പൂവുമായി നീരജയുടെ സവിധം അവളെത്തി. ശുദ്ധഗതിക്കാരിയായ നീരജയ്ക്ക് അവളോടുള്ള അമർഷം അടക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല.
3: നിന്നോടാര് പറഞ്ഞു ഇത് കൊണ്ടുവരാൻ?
4: ആദിത്യ യജമാനൻ.
3: അതെന്താ, അദ്ദേഹത്തിന് വരാൻ പറ്റില്ലേ?
4: ചായ കുടിച്ചുടാൻ അദ്ദേഹം ചന്തയിലേക്ക് ധൃതി പിടിച്ചു പോയി.
3: എന്താ ഇത്ര ധൃതി?
4: കഴിഞ്ഞ രാത്രി ആരോ കടയുടെ പൂട്ട് തകർത്ത് പണം മോഷ്ടിച്ചതായി അറിഞ്ഞു.
3: എനിക്കു വേണ്ടി 5 നിമിഷങ്ങൾ ചെലവഴിക്കാൻ അദ്ദേഹത്തിന് സമയമില്ലേ?
4: കഴിഞ്ഞ രാത്രി ദീദിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. വെളുപ്പിനെയാണ് ദീദി ഉറങ്ങിയത്. അദ്ദേഹം രാവിലെ വരെ വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. പോവുമ്പോൾ ഉച്ചതിരിഞ്ഞ് ഈ പൂവ് ദീദിക്ക് കൊണ്ടുവന്നു തരണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു.
3: എനിക്കീ പൂ വേണ്ട. നിനക്കറിയാമോ ചന്തയിൽ ഈ പൂവിന് എന്ത് വില കിട്ടുമെന്ന്? കടയിലേക്ക് തന്നെ കൊടുത്തയക്കൂ. എന്തിനാ ഇത് വെറുതെ കളയുന്നത്?
1: ക്ഷോഭം കൊണ്ട് നീരജ സരളയോട് പൊട്ടിത്തെറിച്ചു. അവൾ മനഃപൂർവ്വം തന്നെ അപമാനിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് സരളയ്ക്ക് മനസ്സിലായി. താൻ കഴിവില്ലാത്തവളാണെന്ന് പറഞ്ഞു വരുത്തുകയും ഉദ്യാനത്തിലെ തൊഴിലിന് തന്നെ കൊള്ളില്ലെന്ന് നീരജ പറഞ്ഞത് അവൾക്ക് മനോവിഷമുണ്ടാക്കി. യജമാനിന്റെ അഭാവത്തിൽ നീരജ യജമാനത്തെ ചമഞ്ഞ് അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഓർക്കിഡാലയത്തിലെ പണി ചെയ്യാൻ ഹോലയോട് പറഞ്ഞാൽ മതിയെന്ന് നീരജ പറയുന്നു. ക്ഷീണിതയായ രോഗി സ്ത്രീ സഹജമായ അസൂയയാൽ തിളയ്ക്കുകയാണെന്ന് സരളയ്ക്ക് മനസ്സിലായി. തന്റെ ഭർത്താവിന്റെ സ്നേഹം മറ്റൊരു സ്ത്രീ സ്വന്തമാക്കുന്നുവെന്ന സംശയമാണ് നീരജയെ നയിക്കുന്നത്. നീരജയെ ശുശ്രൂഷിക്കാൻ സരള ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ സരളയെ ആട്ടിപ്പുറത്താക്കുന്നു.
0: സരളയ്ക്ക് ഉദ്യാന തൊഴിലുകളിൽ ഒന്നും പ്രാവീണ്യമില്ലെന്ന് നീരജ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആദിത്യൻ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അയാൾ സരളയെ പുകഴ്ത്തുന്നു. ആദിത്യൻ ഒരു വലിയ പ്രതിസന്ധിയിലകപ്പെട്ടു. നീരജയുടെ പരാതികൾ പരിഹരിക്കാൻ അയാൾ തീരുമാനിച്ചു. സരളയെ ഉദ്യാനത്തിൽ നിന്നും പുറത്താക്കാമെന്ന് അവൾക്ക് അയാൾ വാക്കുകൊടുത്തു. ആരാമം തകർന്നാലും കച്ചവടം നശിച്ചാലും സരളയുടെ തകർച്ച മാത്രമാണ് നീരജയുടെ ലക്ഷ്യം

0: എന്നോർത്തപ്പോൾ ആദിത്യന് അതികഠിനമായ സങ്കടം തോന്നി. അയാൾ ഭാര്യയോട് പിണങ്ങി പൂന്തോട്ടത്തിൽ പോകുന്നു. ഇതിനിടയിൽ ആദിത്യന്റെ ബന്ധുവായ രമൺ എന്ന യുവാവ് സരളയെ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നു. നീരജയുടെ സഹായത്തോടെ സരളയെ വിവാഹം കഴിക്കാൻ രമൺ പദ്ധതി ആവിഷ്കരിക്കുന്നു. എന്നാൽ സരളയുടെ മനസ്സിൽ തന്റെ സഹോദരതുല്യനായ ആദിത്യനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത്. എന്നാൽ നീരജ തമാശയായി പറഞ്ഞതാണെങ്കിലും സരളയെ വിവാഹം കഴിക്കാനും ഒരു പുതുജീവിതം തുടങ്ങാനും മനസ്സിൻ്റെ ഉള്ളിൽ ആദിത്യൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉദ്യാനത്തിൽ നിന്നും ഈ ഭവനത്തിൽ നിന്നും താൻ വിട്ടുപോയാൽ മാത്രമേ നീരജയ്ക്ക് ശാന്തി ലഭിക്കൂ എന്ന് സരള തിരിച്ചറിയുന്നു. എന്നാൽ ആദിത്യനാവട്ടെ അവളെ ഏതുവിധേനയും ഉദ്യാനത്തിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു.
1: ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, എന്നെ പോകാൻ അനുവദിക്കണം, എന്നെ കൂടുതൽ തളർത്തരുതേ, സരള കണ്ണീരോടെ പറഞ്ഞു. ആദിത്യൻ സരളയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, അത്രമേൽ ആത്മാർത്ഥമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്നെന്റെ ഹൃദയം ആനന്ദത്തിലാണ്. അമൃതമഹിമയുള്ള ഒരു മുകുളം ഇന്നിതാ വിടർന്നിരിക്കുന്നു. 23 വർഷമായി കാത്തിരുന്ന പൂവ് ഇന്ന് എന്റെ മുന്നിൽ വിടർന്നു നിൽക്കുന്നു. മതി മതി, അങ്ങിങ്ങനെയൊന്നും പറയരുതേ, എനിക്ക് മാപ്പ് തരൂ.
0: ഇതിനിടയിൽ രമൺ തന്റെ പ്രാണപ്രേയസിയായ സരളയെ സ്വന്തമാക്കുന്നതിനായി പല പദ്ധതികളും ആവിഷ്കരിക്കുകയാണ്. രോഗക്കിടക്കയിൽ കഴിയുന്ന നീരജയാണ് അവന്റെ ഏക പ്രതീക്ഷ. രമൺ അവളെ ബാവോ ദീദി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഡോക്ടറുടെ വിദഗ്ധ ചികിത്സയിലൂടെ തന്റെ ബാവോ ദീദി പരിപൂർണ ആരോഗ്യവതിയായി മടങ്ങിയെത്തുമെന്നും ഉദ്യാനത്തിലെ റാണിയായി വീണ്ടും വിലസുമെന്നും രമൺ പ്രതീക്ഷിക്കുന്നു. ആ ശുഭാപ്തി വിശ്വാസം അവൻ നീരജയുമായി പങ്കുവയ്ക്കാറുണ്ട്.
2: എന്നാൽ വിധിയുടെ കയ്യിലെ കളിപ്പാവകളാണ് മനുഷ്യർ എന്ന തരത്തിൽ നീരജയ്ക്ക് ഇനി അധിക നാളുകളില്ലെന്ന് ഡോക്ടർ പറയുന്നതോടെ ആ ഉദ്യാനത്തിൽ വീണ്ടും ദുഃഖം പടർന്നു പിടിക്കുന്നു. രോഗശയ്യയിൽ കഴിയുന്ന ഭാര്യയെ താൻ ഒരുപാട് വേദനിപ്പിച്ചതായി ആദിത്യന് തോന്നുന്നു. മരണക്കിടക്കയിൽ കഴിയുന്ന നീരജയെ ശുശ്രൂഷിക്കുന്നതിനായി ഇനി ദിവസങ്ങൾ മാറ്റിവെക്കണമെന്ന് സരള അയാളെ ഉപദേശിക്കുന്നു.
1: ആദിത്യന്റെ കൈപിടിച്ച് സരള പറഞ്ഞു, ഈ പ്രതിജ്ഞ അങ്ങ് എനിക്ക് വേണ്ടി നിറവേറ്റൂ. അങ്ങയുടെ സ്നേഹവും കരുതലും കൊണ്ട് ദീദിയുടെ അവസാന നാളുകൾ നിറയ്ക്കൂ. ആദിത്യൻ നിശബ്ദനായി നിന്നു. എനിക്ക് വാക്ക് തരൂ. ഞാൻ നിനക്ക് വാക്ക് തരാം, നീയും എനിക്കൊരു വാക്ക് തരണം. ചിലപ്പോൾ എനിക്ക് ആ വാക്ക് പാലിക്കാൻ കഴിയാതെയാകും, അതിനാൽ എനിക്ക് വാക്ക് തരാൻ കഴിയില്ല, സരള അതീവ ദുഃഖിതയായി പറഞ്ഞു.
0: തുടർന്ന് പല നാടകീയ സംഭവങ്ങളും നോവലിൽ ഉടലെടുക്കുന്നു. സരളയും ആദിത്യനുമൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആദിത്യൻ യോഗങ്ങളിൽ പ്രസംഗിക്കാൻ പോകാറുണ്ട്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യമാണ് അവരുടെ ലക്ഷ്യം. ഒരു രാഷ്ട്രീയ ആവശ്യത്തിനായി രാജ്ഞിയുടെ മുദ്ര മോഷ്ടിക്കാനായി സരള വൈസ്രോയിയുടെ ഭാര്യയുടെ മുറിയിൽ കയറി. എന്നാൽ പാറാവുകാരൻ അവളെ കയ്യോടെ പിടികൂടിയതോടെ സരളയെ ജയിലിലടയ്ക്കുന്നു. സരള ജയിലിൽ അകപ്പെട്ടത് പത്രവാർത്തയിലൂടെ നീരജ അറിയുന്നു. അത് അവളുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തുന്നു. സരളയോട് താൻ അനീതി കാണിച്ചതായി നീരജയ്ക്ക് തോന്നുന്നു. അവൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ജയിലിലേക്ക് ഒരു കത്തയക്കുന്നു.
1: ഒരു കപ്പ് മരുന്നുമായി ആദിത്യൻ മുറിയിലേക്ക് കയറി വന്നു. ഇതെന്താ, നീരജ ചോദിച്ചു. ഓരോ മണിക്കൂറിലും ഈ മരുന്ന് കഴിക്കണമെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ആദിത്യൻ മറുപടി പറഞ്ഞു. ഈ വീട്ടിൽ വേറെ ആരുമില്ലേ എനിക്ക് മരുന്ന് തരാൻ? അങ്ങേക്ക് ഇത്ര ആധിയുണ്ടെങ്കിൽ പകൽ സമയത്ത് ഇവിടെ ഒരു നേഴ്സിനെ നിർത്താമല്ലോ, നീരജ പറഞ്ഞു. നിന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി, നിന്നോട് കൂടുതൽ അടുക്കാൻ വേണ്ടി എന്തിനാണ് ഞാൻ കിട്ടുന്ന അവസരം

0: കളയുന്നത്. അങ്ങേക്ക് ഉദ്യാനത്തിൽ ഈ വിലപ്പെട്ട സമയം വിനിയോഗിച്ചുകൂടെ? എന്തിനാ വെറുതെ സമയം പാഴാക്കുന്നത്? നീരജ സങ്കടപ്പെട്ടു.
1: സ്ത്രീ സഹജമായ നിലയിൽ ഒരിക്കൽ താൻ റാണിയായുവാണ് ഉദ്യാനത്തിൽ നിന്നും തന്റെ പ്രാണനാഥനായ ഭർത്താവിന്റെ ഹൃദയത്തിൽ നിന്നും അസുഖബാധിതയായതോടെ മാനസികമായി പുറത്താക്കപ്പെട്ട നീരജയുടെ ചെറുത്തുനിൽപ്പ് അവസാനിക്കുന്നതാണ് നാം പിന്നീട് നോവലിൽ കാണുന്നത്. സരളയോട് ആദിത്യൻ കാണിക്കുന്ന അടുപ്പത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന നീരജ ക്രമേണ രോഗത്തിന്റെ മൂർദ്ധന്യതയിൽ എല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നത് നോവലിൽ കാണാം. മരണത്തോടടുക്കുന്ന നിമിഷത്തിലും ജീവിതത്തെ ചേർത്തുപിടിക്കാൻ അവൾ ശ്രമം നടത്തുന്നു. വാടിക്കൊഴിഞ്ഞ് മണ്ണോട് ചേരുന്ന ഒരു സുന്ദരമായ പൂവിന്റെ ക്ഷണനേരത്തേക്കുള്ള ജീവിതമാണ് നാം നീരജയുടെ കഥാപാത്രത്തിന്റെ മാനസിക സഞ്ചാരങ്ങളിലൂടെ തിരിച്ചറിയുന്നത്. വിധിയുടെ കയ്യിലെ പാവകളാണ് മനുഷ്യർ എന്ന സത്യം നീരജ ഓർമ്മിപ്പിക്കുന്നു.
2: ഉദ്യാനത്തിലെ സൂര്യപ്രഭ കണ്ട് പ്രഭാതങ്ങളിൽ പൂക്കളെ താലോലിക്കാൻ കൊതിച്ച നീരജ നമ്മുടെ സഹാനുഭൂതി അർഹിക്കുന്ന കഥാപാത്രമാണ്. ടാഗോർ നോവലുകളിലെ ഏറ്റവും ശക്തമായ കഥാപാത്രം. ഇളം തെന്നലിന് കാതോർത്തും ആരാമത്തിലെ പുഷ്പങ്ങളെ താലോലിച്ചും ഒരു അമ്മയാവാൻ കൊതിച്ച നീരജയുടെ ജീവിതം ഇരുളടയുന്നത് വായനക്കാരൻ ദുഃഖത്തോടെ തിരിച്ചറിയുന്നു. ഏറ്റവും സജീവമായ ഉപമകളാൽ സമ്പന്നമാണ് ടാഗോറിന്റെ ഈ നോവലെന്ന് നിസ്സംശയം പറയാം. വിശ്വമഹാകവിയുടെ തൂലികയിൽ നിന്നും പിറന്ന അനശ്വര സൃഷ്ടി. നീരജയുടെ പ്രതീക്ഷകൾ ഏതൊരു യുവവധുവിന്റെയും സ്വപ്നങ്ങളാണ്. ഭർത്താവിന്റെ മനസ്സിൽ മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാൻ കഴിയാത്ത ഉത്തമ ഭാര്യയാണവൾ. എന്നാൽ ഒരു വേള ഭർത്താവിനു വേണ്ട കടമകൾ തനിക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അവൾ ദുഃഖിക്കുന്നുണ്ട്. തന്റെ ബാല്യകാല സഖിയായ സരളയുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 4, ശകവർഷം 1948 ജ്യേഷ്ഠം 28, 2026 ജൂൺ മാസം 18 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പതിവ് പോലെ ഇന്നത്തെ പരിപാടിയും നമുക്ക് ചോദ്യോത്തര വേളയോടെ തന്നെ തുടങ്ങാം. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും ആദ്യം പറയാം. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആര്? ഈ ചോദ്യമാണ് ശ്രോതാക്കളോട് ഇന്നലെ ചോദിച്ചത്. ഉത്തരം ജെറോമിക് ജോർജ്. ഇനി ഇന്നത്തെ ചോദ്യം പറയാം. ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടിയവരുടെ പട്ടികയിൽ അർജൻറ്റീന താരം ലയണൽ മെസ്സിയും ഇടം നേടിയത് ശ്രോതാക്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഈ ലോകകപ്പിലെ കളികളിൽ ശ്രദ്ധേയമായ ഒരു നേട്ടം ലയണൽ മെസ്സി ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ ഇടം നേടിയതും അദ്ദേഹത്തിൻ്റെ ഹാട്രിക്കുമായിരുന്നു. ഇതിലൂടെ ആരുടെ നേട്ടത്തിനൊപ്പമാണ് മെസ്സി തൻ്റെ സ്ഥാനം ഉറപ്പിച്ചത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 ഉം 7:59 ഉം കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനം. ഗാനരചനയും സംഗീതവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ചിത്രം ഉദയപുരം സുൽത്താൻ.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല.
1: ഹമേ ഗർവ ഹേ കി പിച്ചലേ ഏക ദശക് സേ ഹമാരി സേന ഹേ

0: तेजी से आत्मनिर्भरता की ओर कदम बढ़ा रही है।
1: 12 वर्ष വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: മാറ്റു മാറ്റു ശീലം മാറ്റു.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റു മാറ്റു ശീലം മാറ്റു. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
0: लोगों तक पानी पहुंचाने का ही नहीं है, ये डिसेंट्रलाइजेशन का, विकेंद्रीकरण का, उसका भी एक बहुत बड़ा मूवमेंट है. ये विलेज ड्रिवन, विमेन ड्रिवन मूवमेंट है.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
2: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇനി സന്തോഷ് കേശവ് പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ എസ് രമേശൻ നായരും ഔസഫ് ഭജനും. ചിത്രം ഞങ്ങൾ സന്തുഷ്ടരാണ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: സോളർ പവർ കെ മാമലേ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കെ മാമലേ മേ ഭാരത് ദുനിയാ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.
4: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
5: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
7: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
6: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: സോളർ പവർ കെ മാമലേ മേ

0: ടോപ്പ് ഫൈവ് ദേശമേ ആകെയ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
0: നോർത്ത് ഈസ്റ്റ്
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
2: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
2: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹേ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
2: अब दिल के भी पास है, दिल्ली के भी पास है.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
4: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇനി 5 മണിക്ക് ഹിന്ദി പാഠം കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: चलते रुककर पोखर के पानी के अंदर की मछलियां और पानी के ऊपर की बतकें देखने लगता है। बरगद के ऊपर से नीचे आती जड़े पकड़कर झूलने लगता है। खेत में घुसकर खाने की कोई चीज खोजने लगता है। बाग से गुजरने पर आम या अमरूद तोड़ने लगता है। नाली को उधर से इधर और इधर से उधर छलांग लगाकर पार करने का खेल खेलने लगता है। नदी के पुल को जल्दी से पार करने के बजाय उसकी मुंडेर से टिक कर नीचे बहती नदी को निहारने लगता है। अच्छा, तो जनता पढ़िए।
1: झटपट छुंझ रहा था पर कुछ कह ना पाता। बड़ा था चोटे का ध्यान तो उसे रखना ही था, लेकिन उसे लगता कि नटखट कुछ ज्यादा ही नटखट है। रास्ता चलते रुककर पोखर के पानी के अंदर की मछलियां और पानी के ऊपर की बतके देखने लगता है। बरगद की ऊपर से नीचे आती जड़े पकड़कर झूलने लगता है। खेत में घुसकर खाने की कोई चीज खोजने लगता है। बाग से गुजरने पर आम या अमरूद तोड़ने लगता है। नाले को उधर से इधर और इधर से उधर छलांग लगाकर पार करने का खेल खेलने लगता है। नदी के पुल को जल्दी से पार करने के बजाय उसकी मुंडेर से टीकर नीचे बहती नदी को निहारने लगता है।
0: बहुत अच्छे। तो देखिए, झटपट झुंझलाता पर कुछ कहना पाता। बड़ा था छोटे का ध्यान तो उसे रखना ही था, लेकिन उसे लगता था कि नटखट कुछ ज्यादा ही नटखट है। तो झटपट जो है झुंझलाता था। झुंझलाना मतलब क्या था? उदासी या
1: उदास
0: क्रोध से कुछ बोलना। लेकिन वो कुछ माँ से कह नहीं पाता था, क्योंकि माँ कहती थी कि छोटे का ध्यान तो बड़े को
1: बड़े
0: रखना ही है। इस वजह से वो कुछ वापस कह नहीं पाता था। लेकिन उसे भी पता था कि वो बड़ा है, उसे छोटे का ध्यान रखना है। लेकिन उसे लगता था कि नटखट जो है कुछ ज्यादा ही नटखट है। छोटे बच्चे हैं, उसका ध्यान तो रखना बड़े का फर्ज है। लेकिन यहाँ पर उसको लगता था कि नटखट कुछ ज्यादा ही नटखट है। पोंदाने झटपट ने अम्मा പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എന്താ തോന്നിയത്? മൂത്ത കുട്ടി തന്നെയാണ്, ചെറിയ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവനെ ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ ഒരു അമർഷമോ ഒക്കെ തോന്നി. പക്ഷെ ഒന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ അവൻ ചേട്ടനാണ്, അവനാണ് കുഞ്ഞനിയന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്നുള്ള കാര്യം അവനും അറിയാം. പക്ഷെ അവൻ തോന്നിയിരുന്ന കാര്യം എന്ന് വെച്ചാലേ, നട്ട്കട്ട് കുറച്ചധികം കുസൃതിയല്ലയോ എന്ന് അവന് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് അവൻ അങ്ങനെ തോന്നിയത്? रास्ता चलते रुककर पोखर के पानी के अंदर की मछलियां और पानी के ऊपर की बतके देखने लगता है। तो जब नटखट जो है स्कूल से घर जाता था और या फिर घर से स्कूल जाता था, तो रास्ते में जो पोखर दिखता था उसके अंदर के मछलियां और बतके देखता रहता था। पेंदा मनसला निंक നട്കട്ട് തിരിച്ച് സ്കൂളിലോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് പോകുമ്പോ കാണുന്ന കുറെ കാഴ്ചകളില്ലേ, ആ ചെറിയ കുളത്തിന്റെ അവിടെ എത്തുമ്പോഴേക്കും നട്കട്ട് അവിടെ എന്താണ്, വേഗത്തിൽ വീട്ടിൽ പോകാൻ നോക്കില്ല, അല്ലെങ്കിൽ സ്കൂളിലെത്താൻ നോക്കില്ല. അവിടെ നിന്ന് ആ കുളത്തിലെ അതിനുള്ളിലെ മീനുകളെയും അതുപോലെ തന്നെ പാനിക്ക് ഊപ്പർ തേർത്തി ബത്തക്കെ എന്ന് വെച്ചാല് വെള്ളത്തിന്റെ പുറത്ത് കാണപ്പെടുന്ന നീന്തുന്ന താറാവിനെയും നോക്കി നിൽക്കുമായിരുന്നു. അത് പോരാഞ്ഞിട്ട് പിന്നെയോ, ബർഗത് കി ഊപ്പർ സെ നീച്ചെ ആത്തി ജഡേ പക്കടുക്കർ ജൂൽനെ ലഗ്താ ഹെ. ബർഗത് മത്ലബ് ക്യാ ഹെ?
1: വാൽമരം
0: ഉസ്കെ ജഡേ പക്കടുക്കർ, ജഡ് മത്ലബ് ക്യാ ഹോത്താ ഹെ?
1: വേര്
0: വേര്. ആ ആൽമരത്തിന്റെ വേരിനെ പിടിച്ച് എന്ത് ചെയ്യുമായിരുന്നു?
1: ഊഞ്ഞാലിട്ടായിരുന്നു.
0: ആ സബാഷ്, ജൂലിലേക്ക് കോശിഷ് കർത്താ താ, ജൂലാ ജൂൽത്താ താ. അത് കൂടാതെ ഖേത് മേ ഗുസ്കർ, ഖേത് മാനി ക്യാ ഹോത്താ ഹെ?
1: വയൽ.
0: വയൽ. അതില് കേറിയിട്ട് ഖാനേ കി ചീസ്, ഖാനേ കി ചീസ് മത്ലബ് ക്യാ ഹോത്താ ഹെ?
1: കഴിക്കാൻ വല്ലതുണ്ടോ
0: ആ
1: നോക്കുമായിരുന്നു.
0: ബിൽക്കുൽ ഠീക്ക്, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് തിരഞ്ഞ് ആ വയലിലൊക്കെ പോയി നോക്കുമായിരുന്നു. ബാഗ് സെ ഗുസർനെ പർ ആമിയ അമരു തോടനെ ലഗ്താ ഹെ. ബാഗ് മേ ഗുസ്കർ, അത് പോരാഞ്ഞിട്ട് തോട്ടത്തിൽ കയറിയിട്ട് എന്തിനെ പറിക്കാൻ നോക്കുമായിരുന്നു?
1: മാങ്ങയും അതുപോലെ
0: മാങ്ങയും.
1: പേരക്കയും.
0: ആ മാങ്ങയും പേരക്കയും ഒക്കെ പറിച്ച് കഴിക്കാൻ നോക്കുമായിരുന്നു. നാലേക്കോ ഉദർ സെ ഇതർ ഓർ ഇതർ സെ ഉദർ ഛലാങ് ലഗാക്കർ പാർ കർണേ കാ ഖേൽ ഖേൽനേ ലഗ്ത. അതുപോലെ ഓടയുടെ അവിടെ എത്തുമ്പോഴേക്കും ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കും ചാടി ചലാങ് മാറണ എന്ന് പറഞ്ഞു എന്നാണ്, ചാടി കളിക്കാൻ ശ്രമിക്കുമായിരുന്നു. നദിക്ക് പുൽക്കോ ജൽദി സെ പാർ കർണേ കേ ബജാ.

0: നോക്കി നിൽക്കുമായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നട്ട്കട്ട് കാണിക്കുന്ന കുസൃതികൾ. എന്തൊക്കെയാണ് നട്ട്കട്ട് കാണിക്കുന്ന കുസൃതികൾ? പോക്കറിലെ മീനുകളെയും താറാവിനെയും നോക്കി നിൽക്കുക കുറേ നേരം. അത് കഴിഞ്ഞ് ആൽമരത്തിലെ വലിയ വള്ളികളുണ്ടല്ലോ, അതിനെ പിടിച്ച് ഊഞ്ഞാലാടും പോലെ ആടിക്കളിക്കുകയായിരുന്നു. അതുപോലെ ഖേത്തിൽ പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുക, അതുപോലെ തോട്ടത്തിൽ പോയി മാങ്ങയും പേരക്കയും ഒക്കെ പറിച്ചു കഴിക്കുക, അതുപോലെ ഓടയിൽ അപ്പുറം ഇപ്പുറം ചാടിക്കളിക്കുക, നദിക്കരയിൽ പോയിട്ട് കുറേ നേരം അങ്ങനെ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കാരണമാണ് നട്ട്കട്ട് താമസിച്ചു പോകുന്നത്. മനസ്സിലായോ? ശരി, അടുത്ത നോക്കിയേ. ഏക് ദിൻ തോ നട്ട്കട്ടിനെ ഹത് ഹി കർദി ദോനോ ബായ് സ്കൂൾ സേ ലോട്ട് രഹേ തേ നദി കാ പുൽ ആയാ തോ നട്ട്കട്ട് പുൽ പർ ചഡ്നേ കെ ബജായ് നീച്ചേ ഉതർ ഗയാ ഓർ നദി കിനാരെ ജാ പോഞ്ച बस्ते में पहले से बनाकर रखी हुई कागज की दो नावें निकाली और एक एक करके बहते पानी में छोड़ दी. नावें बह चली तो नटकट खुश होकर ताली बजाने लगा. कृष्णप्रिया,
1: एक दिन नटकट ने हाथ ही कर दी दोनों भाई स्कूल से लौट रहे थे. नदी का पुल आया तो नटकट पुल पर चढ़ने के बजाय नीचे उतर गया और नदी किनारे जा पहुंचा. बस्ते में पहले से बनाकर रखी हुई कागज की दो नावें निकाली और एक एक करके बहते पानी में छोड़ दी. नावें वह चली तो नटकट खुश होकर ताली बजाने लगा.
0: अच्छा, तो देखिए, एक दिन तो हद कर दी. उसने क्या किया था? एक दिन नटकट ने क्या किया? एक दिन तो नटकट ने हद ही कर दी. मतलब क्या होता है हद करना? हद पार कर देना, जो करते हैं उससे अधिक करना, उसको कहते हैं एक हद होती है उसको पार करना, है ना. तो देखिए, जब वो दोनों नदी के पुल के पास पहुंचे तो झटपट आगे चला गया, लेकिन नटकट पुल को पार करने के बजाय पुल से नीचे नदी की ओर उतर गया और वहां जाकर पहले से बस्ते में क्या बना के रखा था उसने? कागज के नाव बना के रखा था और उसको बस्ते से बाहर उठाया और पानी में बहा दिया. और जब वो नावे जो है चल पड़ी पानी में तो बहुत खुश होकर ताली बजाने लगा. അപ്പൊ എന്താ ചെയ്തത്? ഒരു ദിവസം നട്ട്കട്ട് എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള കുസൃതികൾ കാണിക്കുമായിരുന്നു. ഒരു ദിവസം അങ്ങ് അതിരി കടന്നു. എന്താ ചെയ്തത്? ഒരു ദിവസം സ്കൂളിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ നദിയുടെ അവിടെ എത്തിയിട്ട് നദിയുടെ പുൽപുള്ളെന്ന് പറഞ്ഞ എന്തോന്നാണ്, പാലം. ആ പാലം കടന്നു പോകാതെ എന്താ ചെയ്തത്? അതിന്റെ താഴെ നദിക്കരയിൽ പോയി നിന്നു. അതിൽ നിന്ന് ഇറങ്ങി താഴെ കരയിൽ പോയി നിന്നു. ഝട്ട്പെട്ട് അങ്ങ് പാലം കടന്ന് അങ്ങ് മുന്നോട്ടും പോയി. നട്ട്കട്ട് എന്ത് ചെയ്തു? താഴെ നദിക്കരയിലേക്ക് പോയി നിന്നു. എന്നിട്ടാ എന്താ ചെയ്തത്? പതിയെ ബാഗിൽ നിന്ന്, ബസ്താന്ന് പറഞ്ഞ എന്തോ ആ ബാഗ്, ബാഗിൽ നിന്ന് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന, നിർമ്മിച്ചു വെച്ചിരുന്ന എന്താണ്, കാഗസ് കി നാവ്, പേപ്പറിന്റെ ബോട്ട് എടുത്തു. എന്നിട്ട് പതുക്കെ ആ വെള്ളത്തിലോട്ട് അങ്ങ് ഒഴുക്കി വിട്ടു. അപ്പൊ ആ ബോട്ട് ഇങ്ങനെ വെള്ളത്തിൽ പോകുന്നത് കണ്ടപ്പോഴേക്ക് ആൾക്ക് നല്ല സന്തോഷമായി. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി? ചിരിച്ച് കൈയോട്ടാൻ തുടങ്ങി അല്ലെ, താലി ബജാനെ ലഗ, ക്ലാപ്പ് അടിക്കാൻ തുടങ്ങി. തോ നാവ് ക്യാ ഉസ്നെ പെഹലേ സേ ബനാ കേ ലായാ ഥാ? നട്ട്കട്ടിനെ
1: ഘർ സേ പെഹലാ ബനാ കേ,
0: പെഹലേ ബനാ കേ ലായാ ഥാ. കഹാ പേ രഖ് കേ ലായാ ഥാ?
1: ബസ്താ മേ,
0: ബസ്തേ കേ അന്ദർ രഖ് കേ ലായാ. തോ അഗ്ലാ ദേഖിയേ. ഉദർ പുൽ പർ പഹുഞ്ച് ചുക്കേ ഝട്ട്പട്ട് നേ പീച്ചേ മുഡ്കർ ദേഖാ തോ നട്ട്കട്ട് നഹി ദിഖാ. ഝട്ട്പട്ട് ഗബ്രാ ഗയാ കി നട്ട്കട്ട് കഹാ ഗയാ. ताली बजने की आवाज सुनकर नीचे देखा तो नटकट नीचे नदी किनारे खड़ा दिखा. झटपट को उस पर बहुत गुस्सा आया, जोर से चिल्लाकर बोला, अरे छोटे, तुम वहाँ नीचे क्या कर रहे हो? नटकट ने चौंक कर ऊपर देखा और नदी किनारे रखा अपना बस्ता उठाने के लिए झुका. अचानक उसका पांव फिसला और वह पानी में गिर पड़ा. पानी का बहाव तेज था और नटकट को तैरना नहीं आता था. छोटा सा ही तो था, बह गया, डूबते उतरते दूर जाने लगा. तो कौन पानी में गिर गया?
1: नटकट.
0: क्या उसको तैरना आता था?
1: नहीं.
0: तो देखिए क्या होता है, जब वो झटपट जो है पुल के उस पार पहुंच गया तो उसने पीछे मुड़कर देखा. उसने देखा कि नटकट आ रहा है कि नहीं, लेकिन उसे कौन नहीं दिखा? नटकट नहीं दिखा. तो झटपट जो है घबरा गया. उसने चारों ओर देखा कि कहां गया नटकट. उसी समय पूल के नीचे से ताली बजने की आवाज आई तो उसको समझ में आया कि नटकट कहां पर है, नदी किनारे है. उसने वहां पर देखा और उसको गुस्सा आ गया, इसलिए उसने चिल्लाकर कहा कि अरे छोटे, तुम वहां नीचे क्या कर रहे हो? नटकट ने चौंक जब वो गुस्से वाली आवाज सुनी

0: नटखट चौंक गया, घबरा गया और उसने ऊपर देखा, चौंक गया। और तभी उसने नीचे झुककर अपना बस्ता लेने की कोशिश की। जैसे ही वो नीचे झुका, क्या हुआ, उसका पैर जो है फिसल गया और वो कहाँ गिर पड़ा, नदी में गिर पड़ा। और जो है उसको तैरना नहीं आता था और डूबते उतरते वो नदी में बहने लगा। അങ്ങനെ ആ പാലം കടന്ന് മുന്നോട്ട് പോയ ഝട്ട്പട്ട് പെട്ടെന്ന് എന്നെ തിരിഞ്ഞു നോക്കി, നട്ട്ഖട്ട് കൂടെ വരുന്നുണ്ടോ എന്ന്. അപ്പം കൂടെ ഉണ്ടായിരുന്നോ നട്ട്ഖട്ട്?
1: ഇല്ല.
0: ഇല്ലായിരുന്നു. അങ്ങനെ ഝട്ട്പട്ട് ആകെ പേടിച്ചുപോയി, എവിടെ പോയി അനിയൻ എന്നുള്ള രീതിയിൽ ടെൻഷനായി, പേടിച്ചുപോയി. ആ സമയത്താണ് താഴെ നദിക്കരയിൽ നിന്ന് എന്തിന്റെ ശബ്ദം കേട്ടത്?
1: കൈയടിക്കുന്നതും
0: കൈയടിക്കുന്ന ശബ്ദം.
1: സന്തോഷിക്കുന്നതും
0: ആ താലി ബജ്നേക്കും കൈയടിക്കുന്ന ശബ്ദം കേട്ടത്. ആ സമയത്ത് ഝട്ട്പട്ടിന് ദേഷ്യം വന്നു. അതുകൊണ്ട് തന്നെ നല്ല ഒച്ചത്തില് ഝട്ട്പട്ട് ആർക്ക് വഴക്ക് കൊടുത്തു? നട്ട്ഖട്ടിന്. ആ അരേ ചോട്ടേ തു വഹാ ക്യാ കറാ ഹൈ, നീ അവിടെ എന്താ ചെയ്യുന്ന താഴെ എന്നും പറഞ്ഞിട്ട് വഴക്ക് കൊടുത്തു. ഈ വഴക്ക് കേട്ടത് നട്ട്ഖട്ട് ഞെട്ടിപ്പോയി. ആ ഞെട്ടലില് കുനിഞ്ഞ് ബാഗ് എടുക്കുന്നതിന്റെ ഇടയില് കാല് വഴുതി. പാവൻ നട്ട്ഖട്ട് എവിടെ പോയി വീണു? നദിയിൽ പോയി വീണു. നട്ട്ഖട്ടിന് നീന്താൻ അറിയായിരുന്നു? ഇല്ല, അറിയില്ലായിരുന്നു. കുഞ്ഞായിരുന്നു, അവനെ അറിയില്ലായിരുന്നു. അങ്ങനെ മുങ്ങിയും താഴ്ന്നു അവൻ കുറച്ചധികം ദൂരം. എന്ത് ചെയ്യാൻ തുടങ്ങി? വെള്ളത്തിൽ ഒഴുകാൻ തുടങ്ങി. തോ ആജ് കി ജോ കക്ഷ ഹെ അഭി തക് ഹംനെ ജഹാ തക് പഠാ ഉസ്സേ മേ കുച്ച് പ്രശ്ന പൂച്ഛ്നേ ജാ രഹി ഹൂം. കൃഷ്ണപ്രിയ ആപ് ബതായേ കി കാഗസ് കെ നാവ് കിസ്നെ ബനായ?
1: നട്ട്ഖട്ട് നെ കാഗസ് കെ നാവ് ബനായ ഹേ.
0: കാഗസ് കെ നാവ് നട്ട്ഖട്ട് നെ കിസ് കെ അന്ദർ രക്കേ ലേക്ക് ആയ?
1: കാഗസ് കെ നാവ് ബസ്തേ കെ അന്ദർ
0: രക്ക ലായ. जब नटखट ने कागज के नाव को पानी में बहाया, वो खुश होकर क्या करने लगा?
1: नटखट खुश होकर ताली बजाने लगा.
0: अचानक जब झटपट ने उसे आवाज दी, उसने बस्ता लेने की कोशिश की तो पैर फिसल कर पानी में गिर गया. क्या उसे तैरना आता था?
1: नहीं,
0: उसे तैरना नहीं आता था. बच्चों, अभी आपको आज की कक्षा की कुछ शंका है?
1: नहीं जी.
0: तो आज की कक्षा यहाँ पर समाप्त करती हूँ.
1: धन्यवाद अध्यापिका जी.
0: धन्यवाद.
2: ഹിന്ദി പാഠമാണ് കേട്ടത്. പഠിപ്പിച്ചത് പ്രമീള കുമാരി പി എൽ, പഠിച്ചത് കൃഷ്ണപ്രിയ, ജനിത എന്നിവർ.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തലതൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയ്ഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവേ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവേ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പോൾ നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിൻ്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവേ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പോൾ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവേ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
2: തൈറോയിഡിൻ്റെ എല്ലാ രോഗങ്ങളും പൊതുവേ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവേ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവേ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിൻ്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെൻറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, തൈറോയ്ഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെൻ്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിൻ്റെ സമയത്ത് മാത്രം തൈറോയിഡിൻ്റെ റിക്വയർമെൻറ്റ്, തൈറോയിഡ് ഹോർമോണിൻ്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരിലും ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
2: വണ്ണം കൂടുന്നത് തൈറോയിഡിൻ്റെ ഒരു തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവുകൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ലേ?
2: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിൻ്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവേ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുവിടുക, കോളിഫ്ലവർ കഴിച്ചുവിടുക, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്റ്റ്സ് ഒന്നും കഴിച്ചുവിടുക, സോയ കഴിച്ചുവിടുക, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ളൊരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ, കാപ്പി, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ, കാൽഷ്യം ഗുളികൾ. ഈ ഗുളികൾ നമ്മൾ തൈറോയിഡിൻ്റെ ചേർന്ന് കഴിക്കാൻ പാടില്ല. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. ഇപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
2: തീർച്ചയായിട്ടും കുട്ടികൾ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
2: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3rd തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് അതിൽ മുഴകൾ വരുന്നത്. അപ്പോൾ തൈറോയിഡ് മുഴകൾ വരുന്ന തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം ഈ ഹൈപ്പോ തൈറോയിഡ്സും ഹൈപ്പർ തൈറോയിഡ്സും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകളുണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിൻ്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, വ്യത്യസ്ത ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെയുണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
2: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച്

0: ഇതാക്കാന്നുള്ളതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെയോ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തിപരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തിപരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിൻ്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടി ഏൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും ഓഫീസുകളിലും ഡ്രൈ ഡേ ആചരിക്കുക. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിൻ്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
4: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
6: ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. നാടകം പാഞ്ചജന്യം ഈ ഗാനം പാടിയത് ജോസ് സാഗറും ശുഭയും.

നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിന് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം പറയാം. ചോദ്യം ഇതായിരുന്നു: ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടിയവരുടെ പട്ടികയിൽ അർജൻറ്റീന താരം ലയണൽ മെസ്സിയും ഇടം നേടിയത് ശ്രോതാക്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഈ ലോകകപ്പിലെ കളികളിൽ ശ്രദ്ധേയമായൊരു നേട്ടം ലയണൽ മെസ്സി ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ ഇടം നേടിയതും അദ്ദേഹത്തിൻ്റെ ഹാട്രിക്കുമായിരുന്നു. ചോദ്യം ഇതാണ്: ഇതിലൂടെ ആരുടെ നേട്ടത്തിനൊപ്പമാണ് മെസ്സി തൻ്റെ സ്ഥാനം ഉറപ്പിച്ചത്? ഉത്തരം: ജർമ്മൻ താരം മിറോസ്ലോവ് ക്ലോസയുടെ. 2002 മുതൽ 2014 വരെയുള്ള 4 ലോകകപ്പ് മത്സരങ്ങളിൽ കളിച്ച അദ്ദേഹം 24 കളികളിൽ നിന്നായി ആകെ 16 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ലയണൽ മെസ്സി 2006 മുതൽ നിലവിലുള്ള ലോകകപ്പ് വരെ 6 ലോകകപ്പ് മത്സരങ്ങളിൽ 27 കളികൾ കളിച്ചിട്ടുണ്ട്. ഇതുവരെ 16 ഗോളുകൾ നേടിയാണ് അദ്ദേഹം മിറോസ്ലാവ് ക്ലോസയുടെ നേട്ടത്തിനൊപ്പം എത്തിയത്.

ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേർഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6:10 പദ്ധതികൾ ജനനന്മയ്ക്ക് സുകന്യ സമൃദ്ധി യോജന. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലിയിൽ ജി ശങ്കർകുറുപ്പിൻ്റെ കൊച്ചമ്മ എന്ന കവിത. ആലാപനം രവിശങ്കർ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണിയിൽ ഇടുക്കി സേനാപതിയിലെ ഏലം കർഷകനായ ജയകുമാറുമായുള്ള അഭിമുഖം കേൾക്കാം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 സാഹിത്യവേള. ഇന്ന് സാഹിത്യവേളയിൽ ബാബു പാർത്ഥൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും ദീപമോൾ ഇയു അവതരിപ്പിക്കുന്ന കഥകളും കേൾക്കാം.

0: നേർവഴി ക്ഷമിക്കണം നേർമൊഴി കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായ എൻ പ്രശാന്തുമായി എം കെ ദിലീപ് നടത്തുന്ന അഭിമുഖം കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്കീം ഓഫ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ഹൈസ്കൂൾ ശ്രേഷ്ഠ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കോഴ്സുകൾ സാധ്യതകൾ, പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞാൽ, 9:30 കേന്ദ്ര സർക്കാരിൻ്റെ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പരിപാടി കേൾക്കാം, 15:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ഹൃദയരാഗങ്ങൾ, ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളിൽ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ: നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5:10 വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഭാഗമായി ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റോസ്ഗാർ മേള 2026 ചടങ്ങിൻ്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, 7:30 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ആരോഗ്യവേദി, 8:00 പുത്തൻ പാട്ടുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പരിപാടി കേൾക്കാം, 15:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ശ്രോതാക്കളുടെ പ്രിയ ഗാന പരിപാടി ഹൃദയരാഗങ്ങൾ.
1: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
2: हमारा छोटा किसान बाजार से महंगे ब्याज पर ऋण लेने के लिए मजबूर था. हमने ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടികൾക്കും ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ,
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
2: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നതുപോലെ ഇന്ന് ധാരാളം കർഷകർ പ്രകൃതി കൃഷിയും കൃഷിയിടത്തിൽ അവലംബിച്ചു കാണുന്നുണ്ട്. നമുക്കിന്ന് പ്രകൃതി കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ കേട്ടാലോ? പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സിആർ ആണ്. ഭൂമിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ളതും ചെലവ് നന്നേ കുറഞ്ഞതുമായ പ്രകൃതി കൃഷി രീതികൾക്ക് കർഷകർക്കിടയിൽ പ്രചാരം ഏറി വരികയാണ്. എന്താണ് ഈ പ്രകൃതി കൃഷി? കർഷകർക്കിടയിൽ ഈ രീതികൾ എത്രത്തോളം

0: സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: തീർച്ചയായും. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ടുകാലം മുതൽക്കേ നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്ന ഒരു കൃഷിരീതിയാണ്. കാലക്രമേണ അത് അന്യം നിന്നുപോയി. എന്നാൽ ഇന്നത്തെ ഒരു സുസ്ഥിരമായ നിലനിൽപ്പിന് ഈ ഒരു കൃഷിരീതിയിലേക്ക് തിരിച്ചു വരേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആണ് പ്രകൃതി കൃഷിരീതികൾ കർഷകർക്കിടയിൽ ജൈവ കൃഷിയോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമായും സ്വീകാര്യത വർദ്ധിക്കുന്നതായും കണ്ടു തുടങ്ങിയത്. പരമ്പരാഗത കാർഷിക മുറകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രകൃതി കൃഷിരീതികൾ അനുവർത്തിക്കുന്നത്. പൂർണ്ണമായും പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഈ പ്രകൃതി കൃഷിരീതിയിൽ നമ്മൾ സ്വീകരിക്കാറുള്ളത്. നാടൻ പശുക്കൾ തന്നെയാണ് ഇതിൻ്റെ ആധാരം. നാടൻ പശുവിൻ്റെ ചാണകം, അതുപോലെ തന്നെ ഗോമൂത്രം, മറ്റ് സസ്യാധിഷ്ഠിതമായ കൂട്ടുകൾ, ഇവയൊക്കെയാണ് പ്രകൃതി കൃഷിയിൽ പ്രധാന ഉൽപ്പന്നോപാധികളായും സസ്യസംരക്ഷണ മാർഗങ്ങളായും നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിൽ തന്നെ പ്രകൃതി കൃഷി വ്യാപനം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷങ്ങളിൽ വളരെ കൂടുതലാണ്. ശ്രീ സുഭാഷ് പാലേക്കർ എന്ന വ്യക്തിയാണ് പ്രകൃതി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പ്രാദേശികമായി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും നാടൻ പശുവും ഉണ്ടെങ്കിൽ തന്നെ സുസ്ഥിരമായ രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുമാനം. അദ്ദേഹത്തിൻ്റെ ഈ കൃഷിരീതിയെ സുഭാഷ് പാലേക്കർ നാച്ചുറൽ ഫാമിംഗ് അഥവാ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ തന്നെ 17 സംസ്ഥാനങ്ങളിലായി ഏകദേശം 13.05 ലക്ഷം ഹെക്ടറിൽ ഇന്ന് പ്രകൃതി കൃഷിരീതികൾ പിന്തുടർന്നു വരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ കണക്കുകളിലുള്ള വർധനവ് തന്നെ പ്രകൃതി കൃഷിരീതിയുടെ സ്വീകാര്യത വ്യക്തമാക്കുന്നുണ്ട്. പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ അഥവാ 4 ചക്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ബീജാമൃതം, ജീവാമൃതം, പുതയിടൽ, വാവ്സ എന്നിവയാണ്. ഇനി ബീജാമൃതത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കുമ്മായം എന്നിവ ഉപയോഗിച്ച് വിത്തുപചാരത്തിനായി പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണ് ബീജാമൃതം. വിത്തിൻ്റെ അങ്കുരണശേഷി വർദ്ധിപ്പിക്കുവാനും വിത്തിൽ കൂടിയും മണ്ണിൽ കൂടിയും പകരുന്ന വിവിധ രോഗങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ഒരു പ്രതിവിധി കൂടിയാണ് ബീജാമൃതം. 1 കിലോ വിത്തിന് 200 മില്ലി ബീജാമൃതം ആവശ്യമായിട്ട് വരുന്നു. 2 പ്രധാന ചക്രമായി കണക്കാക്കുന്നത് ജീവാമൃതമാണ്. പ്രകൃതി കൃഷിയിൽ അനുവദനീയമായ ഒരു സസ്യപോഷണ കൂട്ടാണ് ജീവാമൃതം. സംസ്കൃത പദങ്ങളായ ജീവം അർത്ഥമാക്കുന്നത് ജീവനുള്ളത്, അമൃത് ആയുസ് വർദ്ധിപ്പിക്കുന്നത് എന്നതിൽ നിന്നുമാണ് ജീവാമൃതം എന്ന വാക്കിൻ്റെ ഉത്ഭവം. പേരുപോലെ തന്നെ വിളകളെയും മണ്ണിനെയും പരിപോഷിപ്പിക്കുന്നു എന്ന തരത്തിൽ പ്രകൃതി കൃഷിയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ജീവാമൃതത്തിന്. നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കടലമാവ് അല്ലെങ്കിൽ പയർപൊടി, ശർക്കര, വെള്ളം എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവാമൃതം മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ തോത് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ജീവാമൃതം വിളകളിൽ നേരിട്ടോ നേർപ്പിച്ചോ 2 ഒരിക്കൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഫലവൃക്ഷ തൈകൾക്കെല്ലാം തന്നെ ജലസേചനത്തോടൊപ്പം ഇത് ചുവട്ടിൽ ചേർത്ത് നൽകാം. വെള്ളത്തിൻ്റെ അംശം കുറച്ച് ഖരരൂപത്തിൽ തയ്യാറാക്കുന്ന ഒന്നാണ് ഘനജീവാമൃതം. 200 കിലോ ഏക്കറിന് എന്ന തോതിലാണ് ഇത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത്. മണ്ണിൻ്റെ ഘടന, ജൈവാംശം, സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം എന്നിവയെ മെച്ചപ്പെടുത്താൻ ഘനജീവാമൃതം സഹായിക്കുന്നു. പ്രകൃതി കൃഷിയിലെ 3 ചക്രമായി കണക്കാക്കുന്നതാണ് അച്ചടന അഥവാ പുതയിടൽ. ഇത് പ്രകൃതി കൃഷിയുടെ ഒരു പ്രധാന ഭാഗമാണ്. മണ്ണിൻ്റെ ഘടന നിലനിർത്തി മണ്ണിനെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുവാനും മണ്ണിൻ്റെ ജൈവാംശം വർദ്ധിപ്പിക്കുവാനും ഊഷ്മാവിനെ നിയന്ത്രിക്കുവാനും മണ്ണ് ജല സംരക്ഷണത്തിനും പുതയിടൽ സഹായകരമാകുന്നു. 4 ചക്രമായി കണക്കാക്കുന്നതാണ് വാവ്സ. മണ്ണിലെ ജല വായു സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സാധിക്കുന്നതും സഹായിക്കുന്നതുമായ ഒന്നാണിത്. മണ്ണിനെ സംരക്ഷിക്കുവാനും മണ്ണിനേൽക്കുന്ന ക്ഷതത്തെ പൂർണ്ണമായി കുറയ്ക്കാനും വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ വാവ്സ സഹായിക്കുന്നു. ഇതൊക്കെയാണ് പ്രകൃതി കൃഷിയിലെ പ്രധാന ചുവടുകൾ

0: അഥവാ ചക്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്.
1: ഈ ജൈവ കൃഷിയിൽ നിന്നും പ്രകൃതി കൃഷി രീതികൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
0: ജൈവ കൃഷിയും പ്രകൃതി കൃഷിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നത് നോക്കിയാൽ നമുക്കറിയാം, ജൈവ കൃഷിയിൽ ഉൽപ്പന്നോപാധികളായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങൾ, അതിൽ തന്നെ കമ്പോസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്, ചാണകം, ഗോമൂത്രം ഇവയെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ജൈവ വളങ്ങൾ ഇവയെല്ലാം ഉപയോഗിക്കാം. എന്നാൽ പ്രകൃതി കൃഷിയിൽ പ്രധാനമായിട്ടും നമ്മൾ നാടൻ പശുക്കളുടെ ഗോമൂത്രവും ചാണകവും അത് ആസ്പദമാക്കി വരുന്ന കൂട്ടുകളുമാണ് ഉപയോഗിക്കുന്നത്. സസ്യസംരക്ഷണ മേഖല നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും കീടരോഗ നിയന്ത്രണത്തിന് സസ്യാധിഷ്ഠിത കൂട്ടുകളായ അസ്ത്രങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഇവയാണ് പ്രധാനമായിട്ടും പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്നത്. ഒരു ഇടവിള ബഹുവിള സമ്പ്രദായമാണ് പ്രകൃതി കൃഷിയിൽ കൂടുതലായിട്ടും ചെയ്തു പോരുന്നത്. എന്നാൽ ഒരു തനിവിള ബഹുവിള സമ്പ്രദായമാണ് കൂടുതലായിട്ടും ജൈവ കൃഷിയിലും കർഷകർ അവലംബിച്ചു വരുന്നത്. പിന്നെ കൂടുതലായിട്ടും നല്ല അത്യുത്പാദന ശേഷിയുള്ള വിത്തിനങ്ങളെല്ലാം തന്നെ നമുക്ക് ജൈവ കൃഷിയിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പരമ്പരാഗത വിത്തിനങ്ങളും പരമ്പരാഗതമായിട്ടുള്ള അറിവുകളുമാണ് കൂടുതലും പ്രകൃതി കൃഷിയിൽ വരുന്നത്.
1: മാഡം ഇപ്പോൾ പറഞ്ഞല്ലോ, പ്രകൃതി കൃഷിയിൽ നാടൻ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നതെന്ന്. ഏതൊക്കെ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നത്?
0: കേരളത്തിൽ തന്നെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നാടൻ പശു ഇനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്കെല്ലാം അറിവുള്ള ഒന്നാണ് വെച്ചൂർ പശു. അതുകൂടാതെ കാസർഗോഡ് കുള്ളൻ എന്ന ഒരു ബ്രീഡുണ്ട്. അതുകൂടാതെ വില്ലുവാദ്രിനാഥൻ, ചെറുവള്ളി, ഹൈറേഞ്ച് കുള്ളൻ, വടകര കുള്ളൻ, ഇവയാണ് പ്രധാനമായും ഇന്ന് കേരളത്തിൽ നിലവിലുള്ള നാടൻ പശുക്കൾ. അപ്പം കർഷകരുടെ കൃഷിയിടത്തിൽ ഇവ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം പ്രകൃതി കൃഷി രീതികൾ അവർക്ക് കൃഷിയിടത്തിൽ അവലംബിക്കാവുന്നതാണ്.
1: ഈ രോഗ കീട നിയന്ത്രണം എങ്ങനെയാണ് പ്രകൃതി കൃഷിയിൽ സാധ്യമാകുന്നത്?
0: മുൻപ് തന്നെ ഞാൻ വ്യത്യാസത്തിൽ സൂചിപ്പിച്ചിരുന്നു എപ്രകാരമാണ് ജൈവ കൃഷിയിൽ നിന്ന് പ്രകൃതി കൃഷി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പ്രധാന വ്യത്യാസം ഇത് തന്നെയാണ്. ജൈവ കൃഷിയിൽ പല വിധത്തിലുള്ള ജൈവ കൂട്ടുകളും അതേപോലെ തന്നെ കീടരോഗ നിയന്ത്രണത്തിനായിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികളും എല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രകൃതി കൃഷിയിൽ സസ്യസംരക്ഷണത്തിനായി രണ്ട് പ്രധാന മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. അതിൽ ഈ ബീജാമൃതം ഉപയോഗിച്ചുള്ള വിത്ത് ഉപചാരമാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഏത് കൃഷിക്കും മുന്നോടിയായിട്ടും വിത്തുകളും തൈകളും ബീജാമൃതം ലായനിയിൽ മുക്കിയതിന് ശേഷം നടുകയോ ചെയ്യാവുന്നതാണ്. തുടർന്ന് രണ്ടാമതായി വരുന്ന പ്രയോഗം എന്ന് പറയുന്നത് സസ്യാധിഷ്ഠിത കൂട്ടുകൾ, ഇവയെ അസ്ത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, വിള സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കീട നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നത് അഗ്നിയസ്ത്ര, നീമാസ്ത്ര, ബ്രഹ്മാസ്ത്ര, ദശപർണി അർക്ക് എന്നീ കൂട്ടുകളാണ്. രോഗ നിയന്ത്രണത്തിനായി ശുന്തി അസ്ത്രയും ഇവയിൽ പ്രധാനമാണ്. ഇതുകൂടാതെ പുളിപ്പിച്ച തൈര് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും രോഗ നിയന്ത്രണത്തിന് പ്രകൃതി കൃഷിയിൽ അനുവർത്തിക്കാം.
1: അപ്പോൾ ഒരുപാട് കർഷകർ പ്രകൃതി കൃഷി രീതികളിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്?
0: ഇന്ന് കർഷകർക്കിടയിൽ ഏറെ പ്രചാരം നേടി വന്ന ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി. നമുക്കറിയാം, സുസ്ഥിരമായ കാർഷിക പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും അതേപോലെ തന്നെ മണ്ണ് പരിപോഷിപ്പിക്കുന്നതിനും ഈ പ്രകൃതി കൃഷി രീതികൾ തികച്ചും സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല.
1: പ്രകൃതി കൃഷിയുടെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതേക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സിയാർ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്ത് പകരുന്നു.
3: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
3: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 ജനുവരി 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 ഡിസംബർ 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യ സമൃദ്ധി അക്കൗണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2%. പദ്ധതി ആരംഭിച്ചത് മുതൽ ഏകദേശം 2.73 crore അക്കൗണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 lakh crore ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യ സമൃദ്ധി അക്കൗണ്ടിൻ്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അക്കൗണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ട്

0: ഡിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല. അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിൻ്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൗണ്ടിൽ വരവ് വയ്ക്കും. ഫോം 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ അക്കൗണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൗണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൗണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനു ശേഷമോ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിനു ശേഷമോ അക്കൗണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യാസമൃദ്ധി അക്കൗണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 വയസ്സ് തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറക്കാവുന്നതാണ്. 1ാമത്തെയോ 2ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2ലും കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. 3 കുട്ടികൾ ജനിച്ചതിൻ്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2ോ അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽപ്പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: more than 1,600 geographic data layers on a single GI-based map. We have created an integrated, data-driven, whole-of-government planning platform for infrastructure.
1: The Viva Tech Summit is Europe's largest technology and startup event, where Mr. Modi is expected to highlight India's growing innovation ecosystem and technological advancements. The Prime Minister is also scheduled to address members of the Indian community during a special diaspora event. Education Ministry today said that 52 Indian institutions are featured in the QS World University Rankings 2027. IIT Delhi remains India's highest ranked institution at 118th globally, while IIT Delhi, IIT Bombay and IIT Madras are among the world's top 200 universities. Education Minister Dharmendra Pradhan expressed happiness that India's global academic footprint continues to expand. Union Education Minister Dharmendra Pradhan today chaired a high-level review meeting to assess preparations for the NEET UG re-examination scheduled on Sunday. During the meeting, Minister stressed the need to maintain the highest standards of integrity, transparency and efficiency in the examination process. He directed all concerned authorities to remain vigilant and ensure all necessary arrangements for the free and fair conduct of the re-examination. India's Meenakshi Hooda advanced to the quarterfinals of the World Boxing Cup 2026 in Guiyang, China today. Meenakshi secured a convincing 5-0 victory over Poland's Natalia Kuchevska in the women's 51kg round of 16 bout. Four Indian boxers will be in quarterfinal action tomorrow. And that is the end of this news bulletin.
2: Agashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
3: കാൽപന്ത് കളിയുടെ ആവേശമുണർത്തുന്നതിനായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മന്ത്രി ബിന്ദുകൃഷ്ണ നേതൃത്വം നൽകിയ ബ്രസീൽ ജേഴ്സി അണിഞ്ഞ ടീമും കൊല്ലം മേയർ എ കെ ഹഫീസ് നേതൃത്വം നൽകിയ അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ ടീമും ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടി. മേയറുടെ ടീം 2-1 മന്ത്രിയുടെ ടീമിനെ പരാജയപ്പെടുത്തി. മന്ത്രിയുടെ മകൻ ശ്രീകൃഷ്ണയാണ് മന്ത്രിയുടെ ടീമിനായി ആദ്യം സമനില ഗോൾ നേടിയത്. ഇരു രാജ്യങ്ങളുടെയും പതാകകൾ കൈമാറിയ ശേഷം മന്ത്രിയും മേയറും പന്ത് തട്ടി മത്സരം ഉദ്ഘാടനം ചെയ്തു. ടീമിന് പ്രോത്സാഹനങ്ങളുമായി ഇരുവരും മത്സരം ആസ്വദിച്ചു. കളിക്കാനും കളി കാണാനും കൗൺസിലർമാർ ഉണ്ടായിരുന്നതും പ്രത്യേകതയായി. ജനപ്രതിനിധികൾക്ക് പുറമെ മികച്ച ടീമുകളിൽ കളിച്ചിട്ടുള്ളവരും സൗഹൃദ മത്സരത്തിൽ പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെച്ചു. ചരിത്ര പ്രസിദ്ധമായ ഓച്ചിറക്കളി പടനിലത്ത് നടന്നു. കായംകുളം രാജാവും കൃഷ്ണപുരം രാജാവും തമ്മിൽ നടന്ന യുദ്ധവും അതിലെ സാമൂഹ്യ പങ്കാളിത്തവും ഓർമ്മപ്പെടുത്തിയാണ് നൂറ്റാണ്ടുകളായി മിഥുനം 1-2 തീയതികളിൽ ഓച്ചിറക്കളി നടക്കുന്നത്. പടനിലത്ത് വായ്ത്താരിയോടെ അംഗം വെട്ടിയ യോദ്ധാക്കളുടെ പോരാട്ട വീര്യം കാണികളിൽ രണസ്മരണകളുടെ ആവേശമുണർത്തി. ആദ്യ ദിവസം കരഘോഷയാത്രയോടെയാണ് ഓച്ചിറക്കളി ആരംഭിച്ചത്. യോദ്ധാക്കളുടെ വേഷവിധാനത്തോടെ നൂറുകണക്കിന് പോരാളികൾ കരഘോഷയാത്രയിൽ പങ്കെടുത്തു. 3 വയസ്സുള്ള കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടായിരുന്നു. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ വ്രതാനുഷ്ഠാനത്തോടെ 1 മാസം ആയോധനകല അഭ്യസിച്ചാണ് യോദ്ധാക്കൾ പടനിലത്ത് പടവെട്ടാനുള്ള അടവുകൾ സ്വായത്തമാക്കിയത്. കരഘോഷയാത്ര കിഴക്ക് പടിഞ്ഞാറ് കരകളിലായി പിരിഞ്ഞ് 8 ഖണ്ഡത്തിന്റെ ഇരുവശത്തായി നിന്ന് കരക്കളി നടത്തി. ഇരു കരകളിൽ നിന്ന് കരനാഥന്മാരും പടത്തലവന്മാരും 8 ഖണ്ഡത്തിന്റെ മധ്യഭാഗത്തെത്തി പരസ്പരം കരപറഞ്ഞ് ഹസ്തദാനം ചെയ്തതോടെ യോദ്ധാക്കൾ ആയുധങ്ങളുമായി 8 ഖണ്ഡത്തിലിറങ്ങി വായ്ത്താരിയോടെ പോരാടി. ഖണ്ഡത്തിൽ ചെളിതെറിപ്പിച്ച് അടിയും തടയുമായി അടവുകൾ പയറ്റി യോദ്ധാക്കൾ അംഗം വെട്ടി. തകടിക്കണ്ടത്തിലും പോരാട്ടം നടത്തി. ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് കളിസംഘങ്ങൾ പിരിഞ്ഞു. സെൻസസ് 2027 ഭാഗമായി വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി നിർവഹിച്ചു. വ്യക്തിവിവരങ്ങൾ എം പി സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിലൂടെ രേഖപ്പെടുത്തി. കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു.

0: ആദ്യഘട്ടത്തിൽ ജില്ലയിൽ 298 KSRTC ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി പ്രകാരം ഒരുക്കിയ പ്രത്യേക ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും മന്ത്രി നിർവഹിച്ചു. തുടർന്ന് കരിക്കോട് കുണ്ടറ കൊട്ടാരക്കര റൂട്ടിലെ ഓർഡിനറി ബസ്സിൽ മന്ത്രിയും KSRTC ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒന്നിച്ച് സഞ്ചരിച്ചു. പ്രിയദർശിനി പദ്ധതിയുടെ പത്തനാപുരം KSRTC യൂണിറ്റ് തല ഉദ്ഘാടനം ജ്യോതികുമാർ ചാമക്കാല MLA നിർവഹിച്ചു. കുണ്ടറ നിയോജകമണ്ഡല തല ഉദ്ഘാടനം PC വിഷ്ണുനാഥ് MLA നിർവഹിച്ചു. നിർമ്മാണം മന്ദഗതിയിലായിരുന്ന പെരുമൺ ഓലയിൽ കടവ് പാലങ്ങൾ മന്ത്രി ബിന്ദുകൃഷ്ണ സന്ദർശിച്ചു. പെരുമൺ പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കും. 44 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഓലയിൽ കടവ് പാലത്തിന്റെ 4-ാം ഘട്ട വികസനത്തിൽ പാലം തേവള്ളിപ്പാലം വരെ നീട്ടും. ഇതിന്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. 73.4 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഓലയിൽ കടവ് പാലത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സുരക്ഷാ വേലി ഒരുക്കാനും സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ BV ഉദ്ഘാടനം ചെയ്തു. കുളത്തൂപ്പുഴ ചിതറ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ ഉന്നതികളിൽ നിന്നായി 50 കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. വിവിധ കോഴ്സുകൾ, തൊഴിൽ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് കരിയർ ഗൈഡൻസ് സെൽ അധ്യാപകനായ മാത്യു പ്രകാശ് ക്ലാസ് എടുത്തു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കുട്ടിക്കുപ്പായം പദ്ധതിയിലൂടെ വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിച്ച് അർഹരായ കുട്ടികൾക്ക് എത്തിക്കും. വസ്ത്രങ്ങൾ നിക്ഷേപിക്കുന്നതിനായി സിവിൽ സ്റ്റേഷനിലെ വനിതാ ശിശു വികസന ഓഫീസിന് മുന്നിൽ പെട്ടിയുണ്ട്. പ്രധാന ആശുപത്രികളിലും ചിൽഡ്രൻസ് ഹോമുകളിലും പെട്ടികൾ സ്ഥാപിക്കും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ കാവ്യാഞ്ജലി കേൾക്കാം. ഇന്ന് കാവ്യാഞ്ജലിയിൽ ജി ശങ്കർ കുറുപ്പിൻ്റെ കവിത കൊച്ചമ്മ, ആലാപനം രവിശങ്കർ.

0: ഉന്നത മണിധ്വജം കുലുങ്ങിപ്പോയില്ലേ.
1: കാവ്യാഞ്ജലിയിൽ ഇതുവരെ കേട്ടത് ജി ശങ്കരക്കുറുപ്പിൻ്റെ കൊച്ചമ്മ എന്ന കവിത, ആലപിച്ചത് രവിശങ്കർ. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിറിലെ
2: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് നഗരെ പ്രമുഖൈഃ ഫ്രാൻസ് ദേശീയൈഃ വാണിജ്യ നേതൃഭിഃ സഹ അനേകാനി ഉച്ചസ്തരീയ മേലനാനി കൃത്വാ വിവാടേക് 2026 ഇത്യസ്മിൻ കാര്യക്രമേ ഭാഗം ഗൃഹണാതി. കേന്ദ്രം അസ്മിൻ ആർത്ഥിക വർഷെ 26,000 കിലോമീറ്റർ മിതാനാം ഗ്രാമീണ മാർഗാണാം നിർമ്മാണായ 18,900 കോടി രൂപ്യകാണി വിനിയോജയതി. കേന്ദ്രീയ ശിക്ഷാമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനഃ നീറ്റ് യു ജി ഇതി പുനഃ പരീക്ഷായൈ സർവാൻ സംബന്ധാൻ അധികാരിണഃ ജാഗരൂകാഃ ഭവേയുരിതി നിർദ്ദിഷ്ടവാൻ. അമേരിക്ക ഇറാൻ ദേശാഭ്യാം ആഗാമി 6 ദിനപര്യന്തം വ്യാപക ശാന്തി സന്ധി വാർത്തയാം സഹമതി പ്രകടിത. അപ്പി ച ന്യൂസിലാൻഡ് ദേശെ FIH മഹിളാ നേഷൻസ് കപ്പ് ഇതി ഹോക്കി സ്പർദ്ധയാം ഭാരതദലം ഉറുഗ്വേ ദേശം 3-2 ഇതി അന്തരാലേന വിജിത്യ ഉപാന്തി ചക്രം പ്രവിഷ്ടം. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണഃ ഭാരത ഫ്രാൻസയോഃ ആർത്ഥിക ഔദ്യോഗിക സഹകാരം പ്രഗാഢം കർത്തും പ്രയത്നസ്യ ഭാഗരൂപേണ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിന പാരീസ് നഗരെ പ്രമുഖൈഃ ഫ്രാൻസ് ദേശീയൈഃ വാണിജ്യ നേതൃഭിഃ സഹ അനേകാനി ഉച്ചസ്തരീയ മേലനാനി കൃതാനി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് ദേശസ്യ പാരീസ് നഗരെ ആൽസ് ടോം സംസ്ഥായാഃ മുഖ്യ കാര്യകാരി അധികാരിണ മാർട്ടിൻ സിയോൻ ഇത്യനേന സഹ മിലിതവാൻ. സാമാജിക പ്രസാരമാധ്യമേ വിദേശകാര്യമന്ത്രാലയഃ അവദത് യത് പ്രധാനമന്ത്രിണഃ ആൽസ്റ്റോം ഇത്യസ്യ മുഖ്യ കാര്യകാരി അധികാരിണഃ ച മധ്യേ ആയോജിതാ ചർച്ച മൊബിലിറ്റി ഇതി അഥ റിയൽ ആധുനികീകരണസ്യ അവസരേഷു കേന്ദ്രിതാ ആസീത്. പ്രധാനമന്ത്രി പാരീസ് നഗരെ മിസ്ട്രൽ AI സംസ്ഥായാഃ സഹ സംസ്ഥാപകേന മുഖ്യ കാര്യകാരി അധികാരിണാ ച ആർഥർ മെൻസ് ഇത്യനേന സഹ അപ്പി മിലിതവാൻ. സാമാജിക പ്രസാരമാധ്യമേ പ്രധാനമന്ത്രിണാ ഭാരതസ്യ വർദ്ധമാന AI ഇതി പാരിസ്ഥിതിക വ്യവസ്ഥായാഃ അവസരാണാം വിഷയേപി അവധാനം ദത്തം. പ്രധാനമന്ത്രി മോദി സായങ്കാലേ ഫ്രാൻസ് ദേശസ്യ രാഷ്ട്രപതിന ഇമാനുവൽ മാക്രോൺ ഇത്യനേന സഹ ബിബാടേക് 2026 ഇത്യസ്മിൻ കാര്യക്രമേ ഭാഗം ഗൃഹണാതി. സഹ ശിഖരസമ്മേളനേ ഉച്ചസ്തരീയ

0: ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബിബി ഗോപകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം സംസ്ഥാനത്ത് പ്രതിരോധ നടപടികളിൽ ഉണ്ടായ ജാഗ്രത കുറവാണ് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണാഭരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ട് എത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമല പ്രഭാമണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച വിവരം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്തും കോട്ടയത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. ഇടനിലക്കാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 31st ദേശീയ വായന മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വായനാദിനത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 വരെയാണ് പ്രദർശനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷകൾ വൈകുന്നു, പഠന സാമഗ്രികൾ യഥാസമയം ലഭിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാജമാണെന്ന് വൈസ് ചാൻസലർ ജഗദീരാജ്. യുജിസി നിർത്തലാക്കിയ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സമ്പ്രദായം നിയമവിരുദ്ധമായി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ ഏജൻസികളാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. നാളെ മുതൽ ജൂലൈ 10 വരെ കർഷകരുടെ വീടുകളിൽ എത്തി 4 മാസത്തിനു മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പനകളെ സംരക്ഷിച്ചു നിലനിർത്താനുള്ള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകുന്നു. ജില്ലയുടെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇത് സംബന്ധിച്ച് ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30 യോഗം ചേരും. ഈ യോഗത്തിൽ പദ്ധതിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കും. പാലക്കാടിന്റെ കാലാവസ്ഥ ജലസംരക്ഷണത്തിന് കരിമ്പനങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകളിൽ വിത്തുകൾ ശേഖരിച്ച് കരിമ്പന തൈകൾ തയ്യാറാക്കും. നദീതീരങ്ങളിലും കനാൽ ബണ്ടുകൾ ഉൾപ്പെടെ പുറംപോക്ക് സ്ഥലങ്ങളിലും പനവിത്തുകൾ വിതച്ചും മരങ്ങൾ വളർത്താൻ പദ്ധതിയുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിൽ എത്തി. അഗത്തി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പദയാത്ര തുടങ്ങിയ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 29 ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ചെറുതന, ചമ്പക്കുളം, അരോമ, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, നടുവിലപ്പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ചുണ്ടമ്പള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. വെപ്പ്, ഓടി എന്നീ ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിനായി 6 വള്ളങ്ങളും മത്സര രംഗത്തുണ്ടാവും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് നിശ്ചയിച്ചു ക്യാപ്റ്റൻ.

0: ക്ലിനിക്കും നടന്നു. വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനവും തുടങ്ങി. ഇക്കൊല്ലം മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്കുള്ള ബോണസിൽ 10% വർധനവുമുണ്ട്.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷനു കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ നിന്ന് ലഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന് രാത്രി 9:30 നടക്കും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE ഭരണകൂടം നിരോധിച്ചു. പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. PM വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി BD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റമെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം സന്താന ഗോപാലം. ഗാനരചന V. മധുസൂദനൻ നായർ. സംഗീതം ജോൺസൺ.

0: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
2: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കേ മാധ്യം സേ ദേശ് കേ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇനി യേശുദാസ് പാടിയ മറ്റൊരു ഗാനം, ചിത്രം അണിയറ. പി ഭാസ്കറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണമിട്ട ഗാനം.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:05 കേൾക്കാം. ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ഇന്ന് 10:30.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഏലം കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ഇടുക്കി സേനാപതിയിലെ കർഷകനായ ശ്രീ ജയകുമാർ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് അർജുൻ ദാസ്.
1: കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ സേനാപതി ഗ്രാമപഞ്ചായത്തിലെ മുക്കുടി പ്രദേശത്താണ്. ഈ പ്രദേശത്ത് സജീവമായി കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ജയകുമാറാണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം.
2: നമസ്കാരം.
1: അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്?
2: ഞാനൊരു 20 വർഷമായിട്ട്
1: സജീവമായിട്ട്
2: ഏലക്കൃഷിയിൽ ആണ് പ്രവർത്തിക്കുന്നത്.
1: ഇപ്പോൾ വളരെ ചെറുപ്പകാലത്ത് തന്നെ കാർഷിക മേഖലയിലേക്ക് തന്നെ കടന്നു വന്നിരുന്നു അല്ലേ?
2: അതെ അതെ, ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കൃഷിയിലേക്കാണ്.
1: അപ്പം അങ്ങനെ ഒരു കൃഷിയിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം അതൊക്കെ എങ്ങനെയായിരുന്നു?
2: കടന്നു വരാൻ കാരണം അന്നത്തെ ഞങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഏലക്കൃഷിയോ അല്ലെങ്കിൽ കൃഷിമാർഗ്ഗങ്ങളോ ഉണ്ടായിരുന്നത് ഹയർ റേഞ്ചിനെ സംബന്ധിച്ച് കാരണവന്മാരുടെ പിന്തുടർച്ചയായിട്ട് കൃഷിയിലേക്ക് തന്നെ കടന്നു
1: വരികയുണ്ട്. ചെറുപ്പത്തിൽ തന്നെ വന്നുകൊണ്ട് അവർ താല്പര്യം കൃഷിയോട്
2: ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഏലക്കൃഷി ഇപ്പം വിജയകരമായി നിൽക്കുന്നത് കൊണ്ട് നന്നായിട്ട് താല്പര്യം തന്നെയാണ്.
1: വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു?
2: വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി വരെ പോയി.
1: അത് കഴിഞ്ഞിട്ട് പിന്നെ സജീവമായിട്ട്
2: കൃഷിയിലേക്ക് തന്നെ കടന്നു.
1: ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണോ?
2: അതെ അതെ.
1: ആദ്യകാലത്ത് 20 വർഷം മുമ്പ് കൃഷി തുടങ്ങുന്ന സമയത്ത് ഏലക്കൃഷി തന്നെയാണോ സജീവമായിട്ട് ചെയ്തിരുന്നത്?
2: അല്ല, അന്ന് കുരുമുളക്, കാപ്പി അങ്ങനെയുള്ളതായിരുന്നു. ഏലം കൃഷി ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 15 വർഷമൊക്കെ ആയിട്ടു.
1: ഈ ഹൈറേഞ്ച് പ്രദേശത്ത് തന്നെ ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ തന്നെ, അതായത് കുടിയേറ്റ കാലഘട്ടം തൊട്ട് തന്നെ കൃഷി ചെയ്തിരുന്നത് കുരുമുളക്, കാപ്പിയൊക്കെ പോലുള്ള ഇനങ്ങൾ അങ്ങനെയുള്ള കൃഷികളായിരുന്നു. പിന്നീട് അത് മാറി ഏലക്കൃഷിയിലേക്ക് വരാനുള്ളൊരു കാരണം അതെന്തായിരുന്നു?
2: ഏലക്കൃഷിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വിളകളെപ്പോലെയല്ല, നന്നായിട്ട് പരിചരണം ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച് ലാഭകരമാണ്. യഥാർത്ഥത്തിൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം എന്നെ ഞാൻ പറയുകയാണെങ്കിൽ കുടുംബഞ്ചോളിലെ താലൂക്കിൽ ആദ്യ കാലഘട്ടത്തിൽ, പിന്നീട് ഇപ്പം പല സ്ഥലത്തേക്കും കൃഷി

0: വ്യാപിച്ചിട്ടുണ്ട്. ഏലകൃഷി ചെയ്തു കഴിഞ്ഞാൽ അത് കർഷകന് ലാഭകരം തന്നെയാണ്. കാരണം ഒരു കുരുമുളക് കൃഷി ചെയ്ത് 3 വർഷമാകുമ്പോഴത്തേക്കും അത് നശിച്ചു പോകാറുണ്ട്. ഏലം ഏത് തരത്തിൽ നശിച്ചു പോയി കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഒരു ചിമ്പിൽ നിന്ന് നമുക്ക് 1 വർഷം കഴിയുമ്പോഴത്തേക്കും പൂർണ്ണ ഒരു തോതിലുള്ള ഒരു ചെടിയിലേക്ക് മാറ്റാൻ സാധിക്കും. താരതമ്യേന വളരെ സാമ്പത്തികമായ ഞെരുക്കം അനുഭവപ്പെട്ട ഹൈറേഞ്ച് മേഖലയിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ തക്ക പര്യാപ്തമായ ഒരു കൃഷി ആയിരുന്നു ഏലം, ആണ് 100% എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം മറ്റു കൃഷിയെ സംബന്ധിച്ചല്ല, നമുക്ക് എങ്ങനെ വന്നാലും ഒരു ജനങ്ങളുടെ ജീവിത സാഹചര്യം 20 വർഷത്തിന് ഇപ്പുറം വളരെ ഹൈ ആയി തുടങ്ങി. അതാണ് ഏലത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കൃഷിയും നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പം അവസ്ഥ വെച്ച് ഏല കൃഷി കൂടുതൽ ലാഭകരമാണ്. ജനങ്ങൾക്ക് കൂടുതൽ എല്ലാവർക്കും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആയി. നമ്മളെ ലാഭം ഉള്ളതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ കൃഷി ചെയ്യാൻ എല്ലാവർക്കും താല്പര്യം കൂടും.
1: ഈ കർഷകന്റെയും ജീവിത നിലവാരം ഉയർത്താൻ ഏലകൃഷി ഒരുപാട് ഗുണം ചെയ്തു.
0: തീർച്ചയായിട്ടും 100%.
1: എനിക്കൊന്ന് ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ ഏലകൃഷി വ്യാപിക്കുന്ന ഒരു മേഖല നമ്മുടെ ഈ രാജാക്കാട് സേനാപതി മേഖലയായിരുന്നു.
0: അല്ലല്ല, ആദ്യം ഉണ്ട് നമ്മുടെ ഏലത്തോട്ടങ്ങളിൽ വ്യാപകമായിട്ട് പണ്ടുണ്ടായിരുന്നു. ഒന്ന് ബൾക്ക് മൈസൂർ എന്ന് പറഞ്ഞ കുത്ത മൈസൂർ അങ്ങനെയൊക്കെയുള്ള.
1: ശരി,
0: അതിനുശേഷം നല്ലാണി എന്ന് പറഞ്ഞ ഐറ്റം വന്നതോടുകൂടി കാര്യമായ വിളവ് ഏലത്തോട്ടങ്ങളിലും വന്നു. അതിനുശേഷം ആ തോട്ടങ്ങളിൽ ജോലിക്ക് പോയ കർഷകര് കുറെ ചിമ്പുകൾ കൊണ്ടുവന്ന് അത് സ്വന്തം പറമ്പുകളിൽ കൃഷി ചെയ്ത് വൻ നല്ല രീതിയിൽ ലാഭം ആയിക്കഴിഞ്ഞപ്പോൾ വ്യാപകമായിട്ട് ആ കൃഷി എല്ലാവരും അത് ഏറ്റെടുത്തു, ഹൃദയപൂർവ്വം ഏറ്റെടുത്ത ഒരു കൃഷി ആയി മാറി.
1: എനിക്കൊന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ ഏലക്കാടുകളായിരുന്നു, എസ്റ്റേറ്റ് പോലെയായിരുന്നു ഏലം. പിന്നെ സാധാരണ ചെറിയ തോതിലുള്ള ചെറുകിട കർഷകരും ഏലകൃഷി തന്നെ ചെയ്യാനായിട്ട്
0: തുടങ്ങി.
1: ഈ 15 വർഷം മുമ്പ് ഏലകൃഷിയിലേക്ക് വരുന്ന സമയത്ത് ഏതിനം ഏലാ ചെയ്തോണ്ടിരുന്നത്?
0: നല്ലതാണ്, അന്നത്തെ കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്തൊരു തോട്ടത്തിലൊക്കെ നല്ല വിളവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു അതൊക്കെ അവിടുന്ന് കുറച്ച് ചിമ്പ വാങ്ങി കൃഷി തുടങ്ങി. അങ്ങനെ നമ്മുടെ പറമ്പില് കാപ്പി ഉണ്ടായിരുന്നു, കൊടി ഉണ്ടായിരുന്നു. കൊടികളൊക്കെ കാലഘട്ടം അനുസരിച്ച് നശിച്ചു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആണ് ഏലമൊക്കെ പിന്നെ വ്യാപകമായി. പിന്നെ കൊടി കൃഷി കുരുമുളകിലേക്ക് ശ്രദ്ധിക്കാതായി, കാപ്പിയൊക്കെ വെട്ടിക്കളഞ്ഞ് ഇപ്പം മുഴുവൻ കംപ്ലീറ്റ് ഏലം ആക്കി ഏലത്തിലേക്ക് മാറി.
1: ഇപ്പോഴും ഞള്ളാനി തന്നെയാണോ മെയിനായിട്ട് ചെയ്യുന്നത്?
0: അതെ അതെ, നല്ലാണിയാണ് നമുക്ക് താല്പര്യം, നല്ലാണി തന്നെയാണ്. പല ഐറ്റങ്ങളും വരുന്നുണ്ടെങ്കിൽ പോലും ഗുണകരമാണെന്ന് തോന്നിയതും വിളവ് കൂടുതൽ കിട്ടുന്നതും കാര്യം പറഞ്ഞാൽ അതിന് കേട് കൂടുതലാണ്. ഗുണകരമായ നല്ലാണി
1: തന്നെയായിട്ടാണ്
0: എന്റെ അനുഭവത്തിൽ, എന്റെ തോന്നൽ എങ്ങനെയാണ്, എന്റെ അനുഭവം അങ്ങനെയാണ്.
1: നമ്മൾ ഏലച്ചെടി നടുമ്പോൾ അത് നടന്ന സമയം തൊട്ടുള്ള ഒരു പരിപാലന രീതി എങ്ങനെയാണെന്ന് വിശദമായിട്ട് പറയാമോ?
0: സാധാരണ ഒറ്റച്ചിമ്പാണ് വിൽക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ കൂട്ടി വിൽക്കുന്നുണ്ട്. അടിസ്ഥാന വളമായിട്ട് ഉണങ്ങി പൊടിച്ച ചാണകം ഇട്ട് കൃഷി ചെയ്ത് ഒരു 10 പേര് പിടിക്കുന്ന തൊട്ട് ചെറിയ തോതിൽ വളങ്ങൾ രാസവളങ്ങൾ കൊടുത്ത് ആണ് കൃഷി ചെയ്യുന്നത്. പിന്നെ എല്ലുപൊടി ഉപയോഗിക്കും, വേപ്പുമണ്ണാക്ക് ഒക്കെ ഉപയോഗിച്ച്
1: ജൈവ രീതിയിലുള്ള
0: വളങ്ങൾ ഉപയോഗിക്കണം. നന്നായിട്ട് ഒരു വിധം നന്നായിട്ട് ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. അപ്പം ഏലം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ദുർബല സസ്യം എന്നും കൂടെ വേണം പറയാം. ഓവറായിട്ട് ജൈവവളം രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് അഴുകല തട്ടമറിച്ചത് പോലെയുള്ള സംവിധാനം വരും. അപ്പം എല്ലുപൊടിയും വേപ്പുമണ്ണാക്കാണ് അതിന് മെയിനായിട്ട് കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്.
1: അതിപ്പോൾ ഒരു വർഷം എത്ര തവണ വളപ്രയോഗം നടത്താറുണ്ട്?
0: അത് ജൈവവളം ഉപയോഗിക്കുന്ന ഒരു 2-3 തവണ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. രാസവളം ഇടയ്ക്ക് ഉപയോഗിക്കും, പിന്നെ ഫോളിയാർ വളങ്ങൾ ഇലയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അങ്ങനെയാണ് എന്റെ രീതികൾ. അങ്ങനെ
1: ഇതിന് ആവശ്യമുള്ള വളപ്രയോഗം മരുന്നൊക്കെ പല രീതിയിൽ പ്രയോഗിക്കേണ്ടി വരുന്നുണ്ടല്ലേ?
0: ഉണ്ട്.
1: ഒറ്റ ചിമ്പ് നടന്ന കാര്യം പറഞ്ഞു, ഓരോ ഒന്നിലധികം ചിമ്പുകൾ നടന്ന കാര്യം പറഞ്ഞു, അതിനകത്ത് നമുക്ക് മാറ്റം അറിയാൻ പറ്റുന്നുണ്ടോ?
0: ഉണ്ടോ, ഒറ്റ ചിമ്പ് എന്ന് പറയുമ്പോൾ ആ ചെടി ഇത് ഒരു നമുക്കൊരു ആദായം എടുക്കണമെങ്കിൽ 3 വർഷം ആകുമ്പോഴത്തേക്കും ഒറ്റ ചിമ്പാണ്. അപ്പൊ അതിന്റെ ചിമ്പൊക്കെ വളർന്നൊരു 50 ചിമ്പ് 100 ചിമ്പൊക്കെ ആകുമ്പോഴത്തേക്കും 2-3 വർഷം ആവും ഒരു ആദായം എടുക്കണമെങ്കിൽ. പിന്നെ 1 വർഷം കൊണ്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, 2 വർഷം, അത് വളപ്രയോഗത്തിന്റെ അനുസരിച്ചാണ്.
1: മൂന്ന് വർഷമായിരുന്നു
0: ആദ്യകാലം ഒട്ടുമ്പോഴൊക്കെ. പിന്നെ ചുമ്പ് കൂട്ടി വയ്ക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു 12-15 വർഷം 15 മാസം കഴിയുമ്പോഴത്തേക്കൊക്കെ ഇതിന് വിളവാക്കിയെടുക്കാൻ സംവിധാനം കൂടെ ഉണ്ട്.
1: പിന്നെ ജലസേചനത്തിന്റെ കാര്യം പറഞ്ഞു, അത് ജലസേചനം ചെയ്യേണ്ട ഒരു സമയം ഏത് സമയത്താണ്, അതിന്റെ ആവശ്യകതയെ കുറിച്ച് ഒന്ന് വിശദമാക്കാം.
0: ജലസേചനം ചെയ്യുന്നത് ഒരു തുലാമാസം മഴയൊക്കെ തീർന്നതിന് ശേഷം ഒരു 15 ദിവസം കഴിയുമ്പോൾ തുടങ്ങി ചെറിയ തോതിലൊക്കെ നനച്ച് തുടങ്ങും ജലത്തിന്റെ ലഭ്യത അനുസരിച്ച്. പിന്നെ ഇപ്പം

0: കൂടുതലും വാം പോലെയുള്ള മൈക്രോ ജൈവ വളങ്ങളുണ്ട്. അതിന്റെ ഉപയോഗം കൊണ്ടൊക്കെ ഈ ജലത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ
1: പറ്റും. അതായത് ഇതിനെ മണ്ണിലെ ജലാംശം
0: പിടിച്ചുനിർത്താൻ പറ്റും. പിന്നെ പൊട്ടാസ്യം ഹ്യൂമേറ്റ് പോലെയുള്ള ഉപയോഗങ്ങൾ അതുകൊണ്ടൊക്കെ കുറയ്ക്കുന്നു. എന്നാലും പിന്നെ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് സൂര്യന്റെ ആഘാതം തടയുക, ജലലഭ്യതയ്ക്ക് അനുസരിച്ച് നല്ല വേനൽക്കാലത്ത് ചെറുതായിട്ടൊക്കെ നനച്ചു കൊടുക്കുന്നതാണ് സാധാരണ രീതിയിൽ പതിവ്.
1: പിന്നെ പൊതിയടിൽ പോലുള്ള കാര്യങ്ങളൊക്കെ
0: പൊതിയടി നടത്തും
1: ചെയ്യാറുണ്ട്. അതിനുവേണ്ടി
0: പിന്നെ മണ്ണ് ഇളക്കി കൊടുക്കല്, ജലലഭ്യത ജല നഷ്ടം
1: കുറയ്ക്കാനായിട്ടല്ലേ. അത് ഈ തുലാമാസം ആ സമയത്ത്
0: തുലാമാസത്തിന് ശേഷമാണ്
1: ചെയ്യുന്നത്. ഇതിന്റെ വിളവെടുപ്പായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തൊഴിലാളികളെ കിട്ടാനുണ്ടോ? അതെങ്ങനെയാണ്
0: തൊഴിലാളികളെ കിട്ടാൻ? 3 വർഷം മുമ്പ് വരെ തമിഴ്നാട്ടിൽ നിന്ന് വളരെയധികം തൊഴിലാളികൾ ഇവിടെ വിളവെടുപ്പിന് വരുമായിരുന്നു. ഇപ്പം അവിടെയും സാമ്പത്തിക സ്ഥിതിയൊക്കെ മാറിയ സ്ഥിതി അനുസരിച്ച് അവിടെയും പണി അവിടെ നിന്നും പണിക്കാർ വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കാര്യമായിട്ട് ആശ്രയിക്കുന്നത് ഹിന്ദിക്കാർ തന്നെയാണ്. നമ്മുടെ
1: അന്യസംസ്ഥാന
0: തൊഴിലാളികളെയാണ് നമ്മളെ
1: അവരെ, അതായത് ഏലത്തിനെ സംബന്ധിച്ച് നമുക്ക് വിളവെടുക്കാൻ ഭാഗമായി നിൽക്കുന്ന സമയത്ത് തന്നെ തൊഴിലാളികളെ കിട്ടേണ്ടതുണ്ട്. അങ്ങനെ ലഭിക്കാറുണ്ടോ?
0: അങ്ങനെ ലഭിക്കാൻ പാടാം.
1: അതെ അല്ലേ,
0: ബുദ്ധിമുട്ടാണ്. കാരണം അന്യസംസ്ഥാന തൊഴിലാളികളാണെങ്കിലും എല്ലാവർക്കും ഇവരെ താമസിപ്പിക്കാനും മറ്റും സമൂഹ സൗകര്യം ഇല്ല. പിന്നെ എല്ലാവർക്കും ഈ കൃഷി ഉള്ളത് കൊണ്ട് വിളവെടുക്കാൻ റൗണ്ട് എത്തി വരുമ്പോഴത്തേക്കും കുറെ താമസം വരാറുണ്ട്.
1: അങ്ങനെ കുറച്ച് നഷ്ടം,
0: കുറച്ചൊക്കെ നഷ്ടം വരാറുണ്ട്.
1: മരുന്നടി വളപ്രയോഗം അല്ലാണ്ട് മറ്റെന്തൊക്കെ പരിചരണങ്ങളാണ്, എന്തൊക്കെ പണികളാണ് സാധാരണ കൃഷിക്ക് വേണ്ടി?
0: കൃഷിക്ക് കവാത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇലകളെല്ലാം കുറച്ച് നിർജീവമായ തട്ടകളൊക്കെ വെട്ടിക്കളഞ്ഞ് ചൂടൊക്കെ ക്ലീൻ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്.
1: തൊഴിലാളികളെ ആശ്രയിച്ചാണോ നമ്മൾ സ്വയം ചെയ്യുക?
0: കുറെയൊക്കെ നമ്മൾ തന്നെ ചെയ്യും. കൂടുതലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെറിയ കുറച്ച് കൃഷിയേ ഉള്ളൂ, രണ്ടൊരു 2 ഏക്കറേ എടുത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാനും വൈഫും കുട്ടികളും കൂടെ കൂടി ഇറങ്ങി കുറെയൊക്കെ പറക്ക് ചെയ്യും. കൂടുതലും കാര്യമായിട്ട് ഞങ്ങൾ തന്നെയാണ് ചെയ്യാറുള്ളത്. വിളവെടുപ്പിന് ആളെ കൂട്ടും.
1: പരമാവധി പണികൾ നമ്മൾ സ്വയം ചെയ്യും,
0: സ്വന്തമായിട്ട് കുറെയൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ.
1: ഏലത്തിന്റെ ഏറ്റവും കൂടുതൽ കർഷകർ നേരിടുന്ന ഒരു പ്രശ്നം പലതരത്തിലുള്ള രോഗബാധകളാണ്.
0: അതെ അതെ.
1: സാധാരണ എന്തൊക്കെ രോഗബാധകളാണ് ഉണ്ടാകുന്നത്, അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അതിനെ പല കീടങ്ങളും അല്ല കീടബാധകളും വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെ മാറ്റിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് കീടങ്ങൾ വരുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് തന്നെ അതിനുവേണ്ടിയുള്ള പ്രയോഗങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പം അത് നമ്മൾ നേരത്തെ എങ്ങനെ അറിയും? അതിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്?
0: പ്രോസസ്സ് അങ്ങനെ ഇപ്പോൾ വ്യാപകമായിട്ട് കൃഷി ഉള്ളതുകൊണ്ട് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതുപോലെ കൃഷി വിദഗ്ധരുടെ ക്ലാസ്സുകൾ, ഓരോ കാലാവസ്ഥയിലും ഓരോ കാലഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത് ഒരു കലണ്ടർ പോലെ തന്നെ
1: കിട്ടാനുണ്ട്.
0: അതനുസരിച്ച് ജനങ്ങൾ ശരിക്കും നല്ല അറിവും ഉള്ള കൃഷിക്കാരാണ് കൂടുതൽ എല്ലാവരും തന്നെ. വിവര സാങ്കേതിക വിദ്യ വിപുലീകരിച്ച് അല്ലെങ്കിൽ അത് അതിൻ്റെ വിജയം കൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് പ്രയോജനപ്പെടുത്തി തന്നെയാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഇപ്പൊ ഈ വിവര സാങ്കേതിക വിദ്യ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്കൊരു ആശങ്കപ്പെടേണ്ട
0: ആവശ്യമില്ല.
1: എന്ത് പ്രശ്നമാണെങ്കിലും അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു,
0: അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ വേരുപുഴുവാണേലും നെമിറ്റോഡ് ആണെങ്കിലും അത് ചെയ്യേണ്ട ഒരു കാല സമയമുണ്ട്. അതുപോലെ തന്നെ അഴുകൽ വരുന്നതിന് മുമ്പ്, അതുപോലെ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ബോളോ മിശ്രിതമൊക്കെ അടിക്കുക, അതിന് വേണ്ടുന്ന മരുന്നുകൾ ഒക്കെ ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ അത് കലണ്ടർ സംവിധാനം പോലെ ചെയ്ത്.
1: നമുക്ക് ഇപ്പൊ നിമാവേരിയുടെ ആക്രമം ഇല്ലെങ്കിൽ പോലും നേരത്തെ തന്നെ നമ്മൾ അതിനുവേണ്ടി മുൻകരുതൽ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
0: അതെ അതെ, മുൻകരുതൽ ചെയ്യും. അത് വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും മിനിമം അത് ചെയ്യാറുണ്ട്.
1: ശരി, അപ്പൊ ഇങ്ങനെയുള്ള ചെലവുകൾ നമുക്ക് ഒത്തിരി കൂടുതലാണ്.
0: ചെലവ് കൂടുതലാണ്. അതെ അതെ, ചെലവ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര രീതിയിലുള്ള രോഗബാധ ഏലത്തിനെ സംബന്ധിച്ചിടത്തോളം.
1: അതെ, തീർച്ചയായിട്ടും.
0: പ്രധാനമായിട്ടും അതിനെ ബാധിക്കുന്നത് വേരിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ. വേരിനെ ബാധിക്കുന്ന രോഗത്തിന്റെ അനുബന്ധമായിട്ടാണ് അഴുകിലെ തട്ടമറിച്ചിട്ട് മുതൽ പിന്നെ ഫിസേറിയ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്.

0: जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
1: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
0: प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
2: നമുക്കിപ്പോ ഇപ്പോൾ വേനൽക്കാലം ആവുന്ന സമയത്ത് നമ്മൾ പൊതിയടിയിൽ അതുപോലെ ഈ പച്ചനെറ്റ് കിട്ടുന്ന പരിപാടികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേനലിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു മഴക്കാലമായി കഴിയുമ്പോൾ ഇപ്പോൾ ഒരു മൺസൂൺ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഇപ്പം അടമഴ വരുന്നു കഴിയുമ്പോൾ അത് ഏലത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്തൊക്കെ മുൻകരുതൽ എടുക്കണം? ഇപ്പോൾ മാറ്റങ്ങളൊക്കെ ഏത് സമയത്താണ് പൊതിയിട്ടതൊക്കെ?
3: പൊതിയിട്ടതൊക്കെ ഇപ്പൊ മാറ്റണം. അതായത് ഒരു പുതുമഴ കിട്ടി കഴിയുമ്പോഴത്തേക്കും പൊതിയിട്ടതൊക്കെ മാറ്റി കളഞ്ഞിട്ട് കവാത്തൊക്കെ എടുത്ത് ബോർഡ് ഓഫീസിലൊക്കെ അടിക്കാനുള്ള അടിച്ച് പിന്നെ മിറ്റോണിനും വേരുപുഴുവിനൊക്കെ ഉള്ള മരുന്നുകൾ ഒഴിച്ച് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുമ്മായം മണ്ണിൽ അപ്ലൈ ചെയ്യുന്നു. കുമ്മായോ ഡോളമൈറ്റോ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം
2: പി
3: എച്ച് നിയന്ത്രിച്ചതിന് ശേഷം
2: അത് മണ്ണ് പരിശോധന നടത്താറുണ്ടോ? പി എച്ചിന്റെ
3: മിക്ക ആൾക്കാരും നടത്താറില്ല, ചില ആൾക്കാരൊക്കെ നടത്താറുണ്ട്. കാരണം നടത്തിയാലും
2: എന്താണ് നമുക്ക് കുമ്മായ പ്രയോഗം
3: ആവശ്യമുണ്ട്. അതെ അതെ. അപ്പൊ ഈ സമയത്താണ്, അതായത് പുതുമഴ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഏലത്തിന്റെ പുതിയ ചിമ്പടിക്കുന്നത്. അപ്പൊ ആ ചിമ്പം ഒക്കെ നന്നായി വരാനും വേര് നന്നാകാനും നമുക്ക് കുമ്മായ പ്രയോഗവും അതിനനുബന്ധിച്ച ഒരു 15 ദിവസത്തിന് ശേഷം ചെറിയ തോതിലുള്ള രാസവള പ്രയോഗവും പിന്നെ ജൈവവളം എല്ലുപൊടി അങ്ങനെയുള്ള ജൈവവളങ്ങളും ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടമാണ്.
2: അഴുകൽ പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഈ മഴയോടനുബന്ധിച്ചാണ് ഉണ്ടാകുന്നത്.
3: ഈർപ്പം കണ്ട നന്നായിട്ട് നിൽക്കുന്ന മണ്ണില് അഴുകല് സാധാരണമായിട്ട് കണ്ടുവരുന്ന
2: കൂടുതൽ
3: കണ്ടുവരുന്നത്. പിന്നെ അത് പറയുന്നത് നൈട്രജന്റെ അമിത ഉപയോഗവും ഇതിനെ വ്യാപിപ്പിക്കാനായി വ്യാപ്തി കൂടുതലാക്കാനായിട്ട് സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നൈട്രജൻ അടങ്ങിയ വളങ്ങളും മഴക്കാലങ്ങളിൽ വളരെ കുറയ്ക്കാനാണ് നിർദ്ദേശം ഉള്ളത്. നിർദ്ദേശം അറിവുള്ള ആൾക്കാർ
2: പറയുന്നുണ്ട്. ഈ അറിവുകൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ടല്ലോ. ഓരോ വർഷം കൂടുന്നതോറും എന്തുകൊണ്ടൊക്കെ ഇത് ഉണ്ടാകുന്നുള്ള പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നുണ്ട്.
3: തീർച്ചയായിട്ടും ഒത്തിരി കൃഷിയെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന കർഷകരുണ്ട്. അതാണ് ഈ ഏലത്തിനെ സംബന്ധിച്ചിടത്തോളം കർഷകർ റെഗുലറായിട്ട് ഇതിൽ പുതിയ പുതിയ പരീക്ഷണങ്ങളും കൃഷി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം അവരുടെ എഫർട്ട് ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ള കർഷകർക്ക് പകർന്നു
2: കൊടുക്കുന്നുണ്ട്.
3: ഉപയോഗപ്രദമാണ്. നമുക്ക് പോരായ്മയുണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് കൃഷി ചെയ്ത് വിജയിച്ച ധാരാളം കർഷകരുണ്ട്. അവരുടെ അനുഭവ സമ്പത്തുകൾ മറ്റുള്ള കർഷകർക്ക് ഗുണകരമാണ്.
2: പിന്നെ ഏലകൃഷിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ആവശ്യത്തിന് നിഴല് വേണം, എരുമ്പിന്റെ അളവ് കൂടുതൽ വേണം. അപ്പൊ അത് എരുമ്പ് കൂടിപ്പോയാൽ ഈ പറഞ്ഞ പോലെ അഴുകര് പോലുള്ള ഈർപ്പം നിലനിൽക്കാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ ഇത് ഇല്ലെങ്കിൽ വേനൽക്കാലത്ത് അത് ചെടീനെ ബാധിക്കും. അപ്പൊ അതിന്റെ ഒരു നിയന്ത്രണമൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്?
3: ഇപ്പോഴത്തെ കാലഘട്ടം മാറി അനുസരിച്ച് ആൾക്കാർ ഇപ്പം നന്നായിട്ട് തീർത്തങ്ങോട്ട് നല്ല രീതി തന്നെ തെളിച്ച് ഷെയ്ഡ് ഇറക്കി അതിനുശേഷം ചിമ്പിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് മണ്ണിലേക്ക് ഡയറക്റ്റ് വെയിലടിപ്പിക്കാതെ ചൂടടിപ്പിക്കാതെ ഒക്കെ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ കുറെയൊക്കെ ഷെയ്ഡ് നിർത്തുന്നുമുണ്ട്. പക്ഷെ ഈ പ്രായസം കഴിഞ്ഞ പ്രായസം കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് മനസ്സിലായത് ഷെയ്ഡുള്ള സ്ഥലത്ത് ചെടിക്ക് വലിയ ദോഷം വന്നിട്ടില്ല. പക്ഷെ അതായത് ചിമ്പിന്റെ എണ്ണം കുറഞ്ഞു. ഷെയ്ഡുള്ള സ്ഥലത്ത് ഈ നല്ല വേനൽക്കാലത്തും കുറെ ആൾക്കാർക്കൊക്കെ അതിന്റെ വിളവ് കിട്ടിയിട്ടുണ്ട്. ചെറിയ തോതിലെങ്കിലും വിളവ് കിട്ടി. അപ്പൊ ഷെയ്ഡ് ഒരു എന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഒരു 10-40-50% എങ്കിലും ഷെയ്ഡ് ഉള്ളതാ നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. വ്യത്യാസമുള്ള ആൾക്കാരുണ്ടാവും.
2: ഈ മഴക്കാലം ആകുമ്പോ നമ്മളത് ഷെയ്ഡിന്റെ അളവ്
3: കുറയ്ക്കണം. കുറച്ചായിട്ടുള്ള കുറയ്ക്കുന്നതാണ് നല്ലത്.
2: ഷെയ്ഡായിട്ട് നമ്മൾ സാധാരണ എന്തൊക്കെ മരങ്ങളാണ് നിലവിൽ ഉപയോഗിക്കുന്നത്?
3: ഏറ്റവും കൂടുതൽ നമ്മുടെ വേറെ തോട്ടങ്ങളിലല്ല, സ്വാഭാവികമായ തോട്ടങ്ങളിലല്ലാതെ കൃഷി സ്ഥലങ്ങളിൽ കൂടുതലുള്ളത് പ്ലാവ. ഈ പ്ലാവിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് ഈ പ്ലാവ് നിന്നാൽ നമുക്ക് ഗുണകരമാണ്. ഏലത്തിനും മറ്റു കൃഷികൾക്കെല്ലാം ഗുണകരമാണ്. കാരണം ഇതിന്റെ ഒരു ഓരോ നിമിഷത്തിനും ഇതിന്റെ ഇല വിരിയുമ്പോൾ അതിനകത്തൊരു ചെറുതായിട്ടൊരു വെള്ളം ഈർപ്പം കിട്ടുന്നതുകൊണ്ട് ചെടിക്ക് നല്ലതാണ്. പക്ഷെ വേനൽ മഴക്കാലത്ത് ഇതിന് അത് ദോഷം ചെറുതായിട്ട് ദോഷം ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് ചക്ക വീഴല് അതൊക്കെ വെട്ടിപ്പറിച്ച് കളയാറുണ്ട്. പിന്നെ ഈർപ്പം അത് പ്ലാവിന്റെ ഒക്കെ കുറേയൊക്കെ ഷെയ്ഡ്
2: മഴക്കാലത്ത് പ്ലാവിന്റെ ഇല കൊഴിയുന്ന പ്രശ്നങ്ങളുണ്ട്.
3: ഈർപ്പം കൂടുതലായിട്ട് നിൽക്കാനും സാധ്യതയാണ്.
2: നമ്മുടെ ഏലക്ക വിളവെടുത്തതിന് ശേഷം പിന്നെ അതിന്റെ ഒരു പ്രോസസിംഗ് ഒക്കെ എങ്ങനെ ചെയ്യുന്നത്?
3: വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഏലക്കുമ്പോ ഏല ഡ്രയർ ഉണ്ട്. നമുക്കൊരു ഞങ്ങളുടെ 5 പേര് കൂടി ഒരു കൂട്ടുകാർ ചേർന്നിട്ടൊരു ഇലക്ട്രിക് ഡ്രയർ ഓൺ ചെയ്യുന്നുണ്ട്. കഴുകി ഉണങ്ങി പുറത്തുനിന്നുള്ള ആൾക്കാർക്കും
2: ചെയ്തു കൊടുക്കുന്നു.
3: ചെയ്തിട്ടുണ്ട്.
2: ഇങ്ങനെ ഒരു കർഷക കൂട്ടായ്മയിൽ ഇങ്ങനെയുള്ള ഗുണങ്ങളിലൂടെ നമുക്ക്
3: തീർച്ചയായിട്ടും

0: കർഷകരും എല്ലാ പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്.
1: നടത്തുന്നുണ്ട്.
0: ഈ കുരുമുളക് കൃഷിയൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ?
1: കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷേ ഏലത്തിന്റെ ഇടയ്ക്ക് അത്ര വിജയകരമല്ല.
0: ശരി, ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ ഈ ഏലത്തിനിടയ്ക്കുള്ള
1: മരങ്ങളിൽ കൂടെ ചെയ്യുന്നുണ്ട്, പക്ഷേ അത്ര വിജയകരമല്ല.
0: എനിക്കൊന്നും കുരുമുളകിന് കുറച്ചുകൂടെ വെയിൽ കിട്ടണം തോന്നുന്നു.
1: വെയിൽ കിട്ടണം, വെയിൽ കിട്ടണം. അതെ,
0: ഈ സ്ഥലത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള വിളവ് നമുക്കൊരു ലാഭകരമാകുന്നുണ്ടോ?
1: അത് ഉറപ്പാണ്.
0: അതായത് ഇപ്പൊ ഏലത്തിന്റെ ഇടയിലുള്ള കുരുമുളക് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം.
1: ഈ മണ്ണുപണിയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ വേര് പൊട്ടാൻ സാധ്യതയുണ്ട് കുരുമുളകിന്. അപ്പൊ അത് ആ സമയത്ത് ഉണങ്ങി പോവുകയും വാട്ടം വരികയൊക്കെ
0: ചെയ്യുന്നത്.
1: പിന്നെ പ്രത്യേകിച്ചും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരതിന്റെ ചൂട് എന്തായാലും
0: അവർക്ക് അതിനെ കുറിച്ച്
1: ഇത്ര കാര്യമായിട്ട് എടുക്കാറില്ല. ചില ആൾക്കാരുണ്ട്, ചില ആൾക്കാർ അങ്ങനെ കാര്യമല്ല, അവരതിന്റെ ചൂടൊക്കെ വെട്ടി മാധ്യമം ഇറങ്ങി നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നടക്കില്ല.
0: ഇപ്പൊ കുരുമുളകിന് വളപ്രയോഗം കേരളത്തിന്റെ കൂടെ തന്നെ ചെയ്യും.
1: കേരളത്തിന്റെ കൂടെ അങ്ങനെ ചെയ്തുപോകും. അതെ,
0: ആദായം ഈ ഷെയ്ഡ് കാരണം ആദായം കുറയുന്ന പ്രശ്നമാണ്.
1: ഏലത്തിന്റെ ഒരു 10-15 അടി എടുത്ത് പൊക്കം വരുന്നു, അതിന്റെ താഴേക്ക് ഉണ്ടാകത്തില്ല, മുകളിലേക്കുള്ള വിളവേ കിട്ടത്തുള്ളൂ.
0: നമുക്കിപ്പോ ഈ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹൈ റേഞ്ചില് ഭയങ്കരമായിട്ട് മാറ്റങ്ങളാണ് കാലാവസ്ഥയ്ക്ക് അടുത്ത സമയത്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2 വർഷം മുമ്പൊക്കെ ഭീകരമായ വരൾച്ച ഉണ്ടായി, വെള്ളം നനയ്ക്കാനുള്ള കർഷകർക്ക് പോലും കൃഷി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെപോലെ ഒരു കർഷകന് ഇത്രയും നാളത്തെ അനുഭവ സമ്പത്ത് വെച്ച് അന്നത്തെ ഒരു കാലാവസ്ഥയും ഇപ്പോഴൊരു കാലാവസ്ഥയുടെ മാറ്റവും കാർഷിക മേഖലയെ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയാം.
1: കാർഷിക മേഖലയിൽ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്, കാരണം അത് ചില ഏരിയകളിൽ കൃഷിനാശം ഉണ്ടാകുന്നുണ്ട്, വിളവിലും അത് ബാധിക്കുന്നുണ്ട്. ഭയങ്കര ഒരു ചൂടൊക്കെ വളരെയധികം വർദ്ധിച്ചത് നമുക്ക് ഏലക്കൃഷിയിൽ തണുത്തൊരു കാലാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അത് കൃഷിയെ ബാധിച്ചിട്ടുണ്ട്, പക്ഷേ കർഷകന്റെ അധ്വാനവും അവന്റെ പരിശ്രമവും മൂലം അതിനെയൊക്കെ തരണം ചെയ്യാൻ
0: പറ്റുന്നുണ്ട്.
1: തീർച്ചയായിട്ടും പറ്റും, കാരണം വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇപ്പോഴത്തെ കർഷകൻ
0: തയ്യാറായി. അനുഭവ സമ്പത്തിലൂടെ ഏത് വെല്ലുവിളി ഏറ്റെടുക്കണം തയ്യാറായിലേക്ക് മാറി.
1: പ്രശ്നമല്ല,
0: ഏലത്തിന് മണ്ണിടിയിൽ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്?
1: മണ്ണിടിയില് ഗ്രാമമാസം തോടുകൂടി മഴ തീരാറാകുമ്പോഴത്തേക്കും ഏലത്തിന്റെ ചുവട്ടില് ഞാൻ ചെയ്യാറുള്ളത് ചുവട്ടില് മണ്ണിട്ടിട്ട് അതിനുശേഷം മുള്ളിട്ട്
0: മൊത്തം
1: ഇളക്കി ഇടും. ഇളക്കിയിട്ട് പൊതയും കൂടെ ഇടുകയാണ് ചെയ്യാറുള്ള വളവൻ ചെയ്ത് അതിനുശേഷം നനച്ചു കൊടുത്തോണ്ടിരിക്കും.
0: നമ്മൾ ഈ പൊതയിടുന്ന സമയത്ത് പുതിയ വേരുകൾ ഈ മണ്ണിന് മുകളിലേക്ക് പൊങ്ങി
1: വരുന്നുണ്ടല്ലോ,
0: പുതിയ വേരിനെ സംരക്ഷിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ വേനൽക്കാലം കഴിയുമ്പോൾ പൊതയിട്ടത് അവിടെ നിന്ന് മാറ്റുകയും ചെയ്യും, അപ്പൊ ആ വേര് മുകളിലായിരിക്കും നിൽക്കുന്നത്, അതിനെ സംരക്ഷിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അതെങ്ങനെയാണ്?
1: ഏലത്തിന്റെ പുതുവേര് എപ്പോഴും അത് നമ്മൾ മണ്ണിട്ട് മൂടിയാലും അടുത്ത വേര് വരുന്ന പിന്നെ അതിന്റെ മുകളിൽ കൂടെ വരുള്ളൂ. അതിന് ഓക്സിജനായിട്ടുള്ള സമ്പർക്കത്തിന്റെ ആവശ്യം കൊണ്ടായിരിക്കാം. പരമാവധി വെയിലടിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അതിന് മുകളില് പൊതയിട്ട് നനയ്ക്കലാണ് സംരക്ഷിക്കാനുള്ള ഒരു മാർഗം എന്ന് തോന്നിയിട്ടുണ്ട്.
0: വാഴ കൃഷി ചെയ്യുന്നുണ്ടല്ലേ?
1: വാഴകൃഷി ചെയ്യുന്നത് അങ്ങനെ വ്യാപകമായിട്ടുള്ള കൃഷിയല്ല, ഞങ്ങളുടെ ഏലം പുതിയ ഏലം വെക്കുന്ന ആ കൂട്ടത്തില് ഒരു വർഷത്തേക്ക് ആദ്യത്തെ ഒരു കൊലവെട്ട നിലം വരെ വെക്കും, അതിനുശേഷം അത് നശിപ്പറിച്ച് കളയാറാവധി.
0: അത് ഏതിനോ സാധാരണ ചെയ്യുന്നത്?
1: സാധാരണ ടിഷ്യൂ കൾച്ചറാ ചെയ്തിട്ടുണ്ട്.
0: ഏത്തവാഴ
1: ഏത്തവാഴ നമുക്ക് പറ്റുള്ളൂ, ഒരു വർഷം കൊണ്ട് നമുക്ക് അത് കളയാൻ പറ്റും.
0: അപ്പൊ അത് ടിഷ്യൂ കൾച്ചർ വാഴ നടന്ന സമയത്ത് അത് നടന്ന രീതി തൊട്ട് പിന്നെ അത് പരിപാലിക്കുന്നത് എങ്ങനെയാണ് അതൊന്ന് പറയാമോ?
1: സാധാരണ കുഴികുത്തി അതിനകത്ത് ആദ്യം കേട് ഉണ്ടല്ലോ, നമ്മുടെ കെമിക്കൽ മുക്കി മരുന്ന് മുക്കി മരുന്ന് മുക്കി വെച്ച് വിത്ത് വെച്ചതിന് 15 ദിവസത്തിന് ശേഷമാണ് കുഴികുത്തി മണ്ണിൽ കുഴിച്ചു വെച്ച് നനച്ചു കൊടുക്കാറുള്ളത്. അതിന് ശേഷം ഒരു 20 ദിവസം 25 ദിവസം കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഇല വരുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ തോതിൽ വളം കൊടുത്ത് നനച്ചൊക്കെ നിർത്താറാവാതി.
0: അത് രാസവളമാണോ അതോ ജൈവവളം?
1: ചെറിയ രാസവളം കൊടുക്കും. വാഴയ്ക്ക് എങ്ങനെ ജൈവവളം കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല.
0: അതിപ്പോ ഏത് സമയത്തായിരിക്കും നടന്ന സമയം?
1: അത് നടന്ന സമയം ഈ സമയത്ത് നടന്നു. നമ്മൾ ജൂൺ മാസത്തിലൊക്കെ ഏലം വെക്കുമ്പോൾ ഏലം വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്കൂടെ ഒരു 4 ചെടിയുടെ ഇടയ്ക്കൂടെ ഓരോ
0: ഈ പുതുമഴ കിട്ടിയതിന് ശേഷമാണ് ഏലവും നടന്നത്.
1: ആ പുതുമഴ കിട്ടി നന്നായിട്ട് മണ്ണൊക്കെ നനഞ്ഞിട്ട് ഇപ്പൊ ഇപ്രാവശ്യം നമുക്ക് പുതുമഴ എന്ന് പറയാൻ പറ്റുന്നില്ല, കാരണം കാര്യമായിട്ട് പെയ്തില്ല. ചില സ്ഥലങ്ങളിൽ പെയ്തു, ചില സ്ഥലങ്ങളിൽ പെയ്തിട്ടുമില്ല. ഇപ്പോഴാണ് ഇനിയിപ്പം ഈ സമയത്താണ് ഇനി ചെടി വെക്കാൻ തുടങ്ങുന്നത്. മണ്ണ് നനഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ, ചെടി വെക്കാൻ തുടങ്ങുന്നത് ഇപ്പോഴാണ്. അപ്പൊ ആ സമയത്ത് ഏലം വെച്ചതിന് ശേഷം 4 ഏലത്തിന്റെ ഇടയ്ക്ക് ഓരോ വാഴ വെക്കും. ഒരു വർഷം കൊണ്ട് കൊലവെട്ടി അത് ആ കൃഷി അതോടുകൂടി അവിടെ അവസാനിക്കും.
0: പിന്നീട് ഏലം മാത്രമായിട്ട്
1: മാറും. അതെ, ഏലം വാഴയ്ക്ക് എന്ന് പറഞ്ഞാൽ വാഴയും ഏലം കൂടെ ശരിയാകില്ല. അതിന്റെ ഇല ഏലത്തിന് ഭയങ്കര ഷെയ്ഡായിട്ട് മാറും, കൃഷിയെ ബാധിക്കും.
0: അപ്പൊ ആദ്യത്തെ ഒരു വർഷം നമുക്ക് ഇങ്ങനെ ഒരു വരുമാനം കൂടി
1: ചെയ്യാനായിട്ട് ചെയ്യാറുണ്ട്. എല്ലാരും ചെയ്യാറില്ല, ചില ആൾക്കാർ ചെയ്യും, ചില ആൾക്കാർ ഏലത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകും.
0: ഒരു വർഷം കൊണ്ട് നമുക്ക് ഇതിന്റെ വിളവെടുക്കാനായിട്ട്
1: പറ്റും.
0: സാറിന് നമുക്ക് ഏകദേശം എത്ര കിലോ ഉള്ള കൊലയൊക്കെ കിട്ടും?
1: എനിക്കിപ്പം കിട്ടിയത് ഒരു 25 കിലോ 20-30

0: കഷ്ടിയായി.
1: നിലവിലുള്ള കുരുമുളക് ഇപ്പൊ ഏതൊക്കെ ഇനമാണ്?
0: ചെങ്ങന്നൂര്,
1: ആ ശരി,
0: ചെങ്ങന്നൂർ
1: ആ
0: നമ്മുടെ
1: ശരി,
0: ഉള്ളത്.
1: ശരി.
0: അതിപ്പോ വർഷങ്ങളായിട്ടുള്ളതേ ഉള്ളൂ. പുതുതായിട്ടൊക്കെ ഇട്ട് പിടിപ്പിക്കാൻ, ഉയരത്തിന്റെ ഇടയ്ക്ക് ഇട്ട് പിടിപ്പിക്കാൻ കയറി വരാൻ പാടാണ്. എന്നാലും ചെയ്യുന്നുണ്ട്. ചെങ്ങന്നൂരാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാറുള്ളത്.
1: ചെയ്യുന്നല്ലേ?
0: അതെ,
1: ആ ശരി, ആദ്യ കാലത്തൊട്ട് തന്നെ അത്
0: അത്
1: തന്നെയായിരുന്നു.
0: തന്നെയായിരുന്നു. അതിനാണ് അന്നത്തെ കാലത്ത് കൂടുതൽ വിളവ്. ഇപ്പം സർക്കാർ തന്നെയാണെങ്കിലും മേൽത്തരം ഒത്തിരി ഇറക്കുന്നുണ്ടെങ്കിലും
1: ആ ശരി,
0: നമ്മളെ കുരുമുളകിലേക്ക് കാര്യമായിട്ട് ശ്രദ്ധ പരിപ്പിക്കാത്തതുകൊണ്ട്
1: ഇത് തന്നെ തുടർന്ന്
0: ഇത് തന്നെ നമ്മൾ
1: പോവുകയാണ്.
0: ഇതിൽ നിന്ന് തല വെട്ടി ചെയ്യാറുണ്ട്.
1: നമുക്ക് ഈ ധൃതവാട്ടം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുരുമുളകിൽ ഉണ്ടാകുന്നുണ്ടോ?
0: ഉണ്ട്, ഒത്തിരി ഉണ്ട്,
1: ഉണ്ടാകുന്നുണ്ടല്ലേ.
0: ധാരാളം ഉണ്ടാകുന്നുണ്ട്. അതിനിപ്പോ നമ്മൾ COC ഏലത്തിനൊക്കെ അടിച്ചു ഒഴിച്ചും കൊടുക്കുന്ന സമയത്ത് അതിനെ കുറച്ചൊക്കെ ചെയ്യാറുണ്ട്. കുറെയൊക്കെ കൺട്രോൾ ആവും, കുറെയൊക്കെ
1: ആ ശരി
0: പോവും.
1: ആ ശരി. ഈ കുരുമുളക് ചെടി നടുന്ന രീതി തൊട്ട് അത് ഒന്ന്,
0: കുരുമുളക് ചെടി പുതുമഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും മരത്തിന്റെ ചുവട്ടില് ഒരു 4-5 തണ്ട് നന്നായിട്ട് കിളച്ചിളക്കി ഇട്ട് ചാണകപ്പൊടി ഒക്കെ ഇടാറുണ്ട്. ചാണകപ്പൊടി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ സാധാരണ ഏലത്തിനൊക്കെ ചെയ്യുന്ന കൂട്ടത്തിന് വളത്തിന് ഇച്ചിരി കുറച്ച് വളം ഇട്ട് കൊടുക്കും. ഒരു 2-3 വർഷം ആകുമ്പോഴത്തേക്കും ഒക്കെയാണ് വിളവെടുക്കാറാവുള്ളൂ.
1: ആ ശരി. അതുപോലെ ഇത് കുരുമുളക് ചെടി, കുരുമുളക് വള്ളികൾ മരത്തിൽ കൂടെ കയറിപ്പോകുന്നത് അത് ഏത് തരം മരത്തിനാണ് ഏറ്റവും അനുയോജ്യം? അതിൻ്റെ കാര്യങ്ങൾ പിടിച്ചിടിക്കാനൊക്കെ പ്ലാവ്, നമുക്ക് കൂടുതൽ പ്ലാവാണ് ഉള്ളതെന്ന് പറഞ്ഞു.
0: പ്ലാവിൽ, പ്ലാവില് നല്ല വളർച്ചയാണ്, കയറാനും
1: പറ്റുന്നുണ്ടല്ലേ.
0: പറ്റുന്നുണ്ട്. പിന്നെ കരണ, വട്ട അതുപോലത്തുള്ള മരങ്ങളിൽ നന്നായിട്ട്, പിന്നെ ചൗക്ക, ചൗക്കയിലാണ് എല്ലാം കുരുമുളക് ചെടി വള്ളി പെട്ടെന്ന് പിടിച്ച് കയറാനുള്ള.
1: പിന്നെ വള്ളി കെട്ടി കൊടുക്കണം, അങ്ങനെ കാര്യങ്ങൾ ചെയ്യണം.
0: അതൊക്കെ ചെയ്യണം. അതൊക്കെ മുളക് പറിച്ചതിന് ശേഷം, വിളവെടുപ്പിന് ശേഷം ഒക്കെ ആ വരുന്ന സമയത്തില്
1: വീട്ടിലാരൊക്കെ ഉണ്ട്?
0: വീട്ടില് അമ്മ, വൈഫ്, 2 കുട്ടികൾ.
1: വൈഫും കൃഷിയിൽ?
0: അതെ അതെ അതെ.
1: ഇത്രയും നേരം കിസാൻ മാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഏറെ വിലപ്പെട്ട കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
0: താങ്ക് യു. താങ്ക് യു.
2: ഇടുക്കി സേനാപതിയിലെ ഏലം കർഷകനായ ശ്രീ ജയകുമാറുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻദാസ്.
3: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
3: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. We'll be right back.

0: കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
3: കിസാൻ വാണി സമാപിക്കുന്നു.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനെ കാ ഹി നഹി ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യമറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
2: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
2: अब दिल के भी पास है, दिल्ली के भी पास है.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഹൈറേഞ്ച് വൃത്താന്തം.

0: June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ MLA മാരുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സന്നദ്ധ സംഘടനകൾ, ലൈബ്രറി, റെസിഡൻസ് അസോസിയേഷനുകൾ, NGO മാർ എന്നിവരെ ഉൾപ്പെടുത്തി പരമാവധി ജനപങ്കാളിത്തം ഉറപ്പുവരുത്തി പരിപാടികൾ സംഘടിപ്പിക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി SPC, NCC, വിവിധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവരെ പങ്കെടുപ്പിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ റാലികൾ നടത്തും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഉപന്യാസരചന, ചിത്രരചന, പോസ്റ്റർ രചന, കഥാരചന തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വിജയികൾക്ക് നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ നടത്തുന്ന പരിപാടിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പ്രോജക്റ്റിന്റെ ഭാഗമായി സ്കൂൾ കോളേജ് ബസ്സിലെ ജീവനക്കാരെയും പരിശോധിക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എന്നിവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം മൂലം സംഭവിക്കുന്ന സ്വഭാവ മാറ്റങ്ങളെക്കുറിച്ച് അധ്യാപകർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും. സ്കൂൾ പരിസരത്തെ കടകളിൽ ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്താൻ പാടില്ല എന്നുള്ള ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. സ്കൂൾ പരിസരത്തുള്ള കടകളിൽ ലഹരി വിൽപ്പന നടത്തുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പ്രോജക്റ്റിന്റെ ഭാഗമായി ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ലഹരി വിരുദ്ധ ദിനാചരണ പ്രവർത്തനങ്ങളുടെ പരിപാടികളുടെ ഏകോപനവുമായി ബന്ധപ്പെട്ടും മന്ത്രി അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നിരുന്നത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരുടെ പുനരധിവാസം, ചികിത്സ, കൗൺസിലിംഗ്, ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എന്നിവ സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ, ജില്ലാ ശിശുവികസന ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ആരോഗ്യം എന്നിവരെ ചുമതലപ്പെടുത്തി. ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ ഉന്നതികൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കുകയും സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനും ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ, ITDP ഇടുക്കി പ്രോജക്ട് ഓഫീസർ എന്നിവരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കി ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, വിവിധ പ്രീമെട്രിക് ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിലെ അന്തേവാസികളായ വിദ്യാർത്ഥികൾക്ക് വ്യക്തിത്വ വികസനം, സ്വഭാവ രൂപീകരണം, പഠനശേഷി വർദ്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ കൗൺസിലിംഗ് നടത്തുന്നതിനും കരിയർ ഗൈഡൻസ് നൽകുന്നതിനും 2026-27 അധ്യയന വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ കൗൺസിലർമാരെ നിയമിക്കുന്നതിന് തൊടുപുഴയിൽ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ITD പ്രോജക്ട് ഓഫീസിൽ June 30 വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു. MA സൈക്കോളജി, MSW സ്റ്റുഡൻറ് കൗൺസിലിംഗ് പരിശീലനം നേടിയവരായിരിക്കണം. യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ നിന്നും യോഗ്യത നേടിയവർ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. താല്പര്യമുള്ളവർ June 30 രാവിലെ 10 മണിക്ക് ഓഫീസിൽ നേരിട്ട് ഹാജരാകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04862223999. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് ഫൈനില്ലാതെ June 30 രജിസ്റ്റർ ചെയ്യാം. നേരത്തെ June 15 അവസരമുണ്ടായിരുന്നത്. ഓൺലൈനായി പഠിതാക്കൾക്ക് രജിസ്റ്റർ ചെയ്യാം. തദ്ദേശ സ്ഥാപനങ്ങളിലെ സാക്ഷരതാ പ്രേരക്മാർ മുഖേനയും രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ 10-ാം തരത്തിന് 1950 രൂപയും ഹയർ സെക്കൻഡറിക്ക് 2600 രൂപയുമാണ് ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04862223299. ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ഒഴിവുള്ള താൽക്കാലിക അധ്യാപക തസ്തികയിലേക്കും ടെക്നിക്കൽ ട്രേഡ് തസ്തികയിലേക്കും അഭിമുഖം നടത്തുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ വകുപ്പുകളിലെ ഒഴിവുകളുടെ അഭിമുഖം June 22 തിങ്കളാഴ്ച രാവിലെ 10 മണിക്കും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നീ വകുപ്പുകളിലെ ഒഴിവുകളുടെ അഭിമുഖം June 23 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം കോളേജ് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04862233250 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവ കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനെക്കുറിച്ച് ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് പഠിക്കാൻ സമൂഹത്തിന് കഴിയണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മധ്യപ്രദേശിലെ ബേതൂലിൽ ആദിവാസി സമൂഹങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സാമൂഹിക ഉത്തരവാദിത്ത ബോധത്തോടെ ഒരു വ്യക്തി തന്റെ പ്രവർത്തന മേഖലയിൽ സജീവമാകുമ്പോഴാണ് യഥാർത്ഥ ശാക്തീകരണം സംഭവിക്കുന്നത് എന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടക്കുന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ആണവോർജ്ജത്തിലും കൈവരിച്ച നേട്ടങ്ങളിലൂടെ മനുഷ്യന്റെ കഴിവുകളുടെ അതിരുകൾ ഇന്ത്യ വ്യാപിപ്പിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു.
2: In the last decade, India has been going through a rapid transformation that is powered by technology. From creating the world's largest digital identity system to the world's largest digital payment platforms, we are using technology at a massive scale for financial inclusion, education, telemedicine, agriculture.
1: പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. NTA ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ സംസ്ഥാനങ്ങളിലുടനീളം വിന്യസിക്കുമെന്ന് ശ്രീ പ്രധാൻ പറഞ്ഞു. നീറ്റ് UG പരീക്ഷയ്ക്ക് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾ ശാന്തരായിരിക്കണമെന്നും തങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ വിശ്വാസമർപ്പിക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിദ്യാർത്ഥികൾക്ക് മാനസികാരോഗ്യ പിന്തുണയ്ക്കായി 1446 എന്ന നമ്പറിൽ മാനസ് ഹെൽപ്പ് ലൈൻ ലഭ്യമാണ്. പരീക്ഷയിൽ ക്രമക്കേടുകൾ നടത്താനുള്ള ഏത് ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് NTA വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തെ ഇന്ത്യയുടെ മാറ്റത്തിന്റെ ചരിത്രം എന്നത് രാജ്യത്തെ യുവജനങ്ങളുടെ കൂടി ചരിത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എഴുതിയ ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ, നൈപുണ്യ വികസനം, നൂതനാശയങ്ങൾ, സംരംഭകത്വം എന്നിവയിലുണ്ടായ അഭൂതപൂർവമായ നിക്ഷേപങ്ങൾ അമൃത തലമുറയ്ക്ക് തങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരമൊരുക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധറിനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തും സയൻസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു ആദരിക്കൽ. ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ഡോക്ടർ ആർ ശ്രീധറിനെ ഇന്ത്യൻ പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബി ജെ പി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ശബരിമല സ്വർണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസിന്റെ അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ടെത്തി മുദ്രവെച്ച കവറിലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് സംഘം അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ഇഡി പരിശോധന നടത്തുന്നുണ്ട്. അവയവക്കടത്തുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, സംശയാസ്പദമായ ബാങ്ക് അക്കൌണ്ടുകൾ, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയയ്ക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരമല്ലാത്തതുമാണ് ഇഡി നീക്കത്തിന് പിന്നിൽ. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.

0: കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഇതുവരെ 63 ലക്ഷത്തിലധികം പേരെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയിലൂടെ ഔദ്യോഗിക തൊഴിൽ മേഖലയുടെ ഭാഗമാക്കാൻ സാധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ 30% പേർ സ്ത്രീകളാണ്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ച സ്ഥാപനങ്ങളിൽ 80% ഇരുപത്തിയഞ്ചിൽ താഴെ തൊഴിലാളികളുള്ള ചെറുകിട സംരംഭങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളത്തെ ചടങ്ങിൽ 15 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആനുകൂല്യങ്ങൾ നേരിട്ട് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ്, എംഎൽഎമാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സായി നിജപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണത്തിന് യുഎഇ മന്ത്രിസഭ അംഗീകാരം നൽകി. കുട്ടികൾക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ആരംഭിക്കാനോ പ്രവർത്തിപ്പിക്കാനോ അനുമതി ഉണ്ടായിരിക്കില്ല. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.
3: സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ ബാബു പാർത്തൻ അവതരിപ്പിച്ച കവിതകൾ, ദീപാമോൾ ഇയു അവതരിപ്പിച്ച കഥ എന്നിവ കേൾക്കാം. ആദ്യം ബാബു പാർത്തൻ അവതരിപ്പിച്ച കവിതകൾ. ആദ്യ കവിത ഗാന്ധി.
4: അല്ലയോ മഹാത്മാവേ, നിൻ ഹൃദയരക്തം കൊണ്ടെന്നെ ഭാരതം എന്നെഴുതുവാൻ പഠിപ്പിച്ചുവങ്ങ്.

0: ശരീരവും നൽകി ഭൂതകാലത്തിൻ്റെ ചോര വീണു നനഞ്ഞൊരി ഭാരതത്തിൻ്റെ മെയ്തുടച്ചങ്ങെഴുതി പഠിപ്പിച്ചു പിന്നെ അഹിംസയെന്നും കാലത്തിൻ്റെ നൂലിഴകളിൽ എൻ്റെ ഭാവി കാലത്തിൻ്റെ മുത്തുകൾ കോർക്കുവാൻ കലക്കങ്ങളില്ലാത്ത നിന്റെ കരളിൻ്റെ തെളിമയാർന്നൊരാഴങ്ങളിൽ നിന്നുമുയരുന്ന മൊഴിമുത്തുകൾ കൊരുത്തുവെച്ചു. അല്ലയോ മഹാത്മാവേ, നിൻ ഹൃദയ രക്തം കൊണ്ടെന്നെ ഭാരതം എന്നെഴുതുവാൻ പഠിപ്പിച്ചു അങ്ങ്. നിന്റെ സത്യാന്വേഷണങ്ങൾ പഠിച്ചിടാനായി എൻ്റെ സാർത്വമോഹങ്ങൾ ചിറകടിച്ചുയരുന്നൊരൻ അകക്കാമ്പടച്ചിട്ടു തിമിരമില്ലാത്ത കണ്ണിലൂടി ഭാരതത്തെ ഉറ്റുനോക്കാൻ പറഞ്ഞു. ക്ഷമയെന്ന രണ്ടക്ഷരത്തിൻ്റെ മഹത്വം പഠിച്ചിടാനെൻ്റെ ഗർവിൻ്റെ കവചം ത്യജിച്ചിട്ടു നീ എൻ്റെ മറുകർണത്തിലേക്കുറ്റുനോക്കുവാൻ പറഞ്ഞു. സഹനത്തിൻ്റെ പാഠം ഗ്രഹിക്കുവാൻ നീ എന്നഗ്നമേനിതൻ ഇടനഞ്ചിലേറ്റ പാതുകത്തിൻ്റെ മുറിപാടുകൾ നോക്കുവാൻ പറഞ്ഞു. നിനക്കഭയമായിരിക്കുവാൻ നീ പറഞ്ഞിരുന്നില്ല, നിന്നെ മഹാത്മാവെന്നു വിളിക്കുവാൻ നീ പഠിപ്പിച്ചിരുന്നില്ല. അഭയം തിരക്കുന്നൊരായിരം മാനവഹൃദയങ്ങൾ തേടി നീ നിൻ ഹൃദയത്തിൽ ജ്വലിപ്പിച്ചൊരഗ്നിയിൽ നീ അശ്വമേധയാഗം നടത്തി നീ തന്നെ അശ്വമായി നടന്നിട്ട വഴികൾ കൊണ്ട് ഭാരതത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചൊരങ്ങയെ മഹാത്മാവെന്നു വിളിച്ചു ഞാനും. സത്യം ചുരത്തുന്ന ഹൃദയത്തിൻറകളിൽ മുമ്പെപ്പോഴോ അങ്ങു കരുതി വെച്ചതാണ് എന്നെ പഠിപ്പിച്ച ഭാരതത്തെയും എന്നെ പഠിപ്പിച്ചൊരഹിംസതൻ മന്ത്രവും.
1: തുടർന്ന് പുഴ.
0: എൻ്റെ ഗ്രാമത്തിനഴകായിരുന്നൊരാ പുഴയൊന്നു കാണുവാൻ പോകാം. പുഴ തഴുകിയൊഴുകുന്ന പഞ്ചാരമണലിൽ ഒരിത്തിരി നേരം ഇരിക്കാം. അവിടെയൊരു കളിവീടു തീർക്കാം. കാലമെന്നേ എടുത്തൊരൻ ബാല്യത്തെ ഒരു മാത്രയോർക്കാം. അവിടെയൊരു കളിവീടു തീർക്കാം. എൻ്റെ ഗ്രാമത്തിനഴകായിരുന്നൊരാ പുഴയൊന്നു കാണുവാൻ പോകാം. പുഴ തഴുകിയൊഴുകുന്ന പഞ്ചാരമണലിൽ ഒരിത്തിരി നേരം ഇരിക്കാം. അവിടെയൊരു കളിവീടു തീർക്കാം. കാലമെന്നേ എടുത്തൊരൻ ബാല്യത്തെ ഒരു മാത്രയോർക്കാം. അവിടെയൊരു കളിവീടു തീർക്കാം. പ്രായത്തിനന്തരമുണ്ടായിരുന്നു എന്നിൽ നിന്നേറയാ പുഴയ്ക്കെങ്കിലും. പ്രായത്തിനന്തരമുണ്ടായിരുന്നു എന്നിൽ നിന്നേറയാ പുഴയ്ക്കെങ്കിലും. ഇടചേർന്നു പുഴയൻ കിടാത്തം പകുത്തു ഞാൻ ചാടിക്കളിക്കുമ്പോൾ ഇളകിച്ചിരിച്ചു ഒരു പിഞ്ചു പൈതലായി പുഴയെന്നുമെന്നും. അരികിലായി നിൽക്കുന്നൊരയാലിനറിയാം പുഴയുമായി എനിക്കുള്ളൊരാത്മബന്ധം. അരികിലായി നിൽക്കുന്നൊരയാലിനറിയാം പുഴയുമായി എനിക്കുള്ളൊരാത്മബന്ധം. ചില നേരമാധവളവദനം കലങ്ങി നാട്യകോപം നടിച്ചെത്തുന്നൊരമ്മയെപ്പോലെ വീണ്ടും തെളിഞ്ഞാ മടിത്തട്ടു നീട്ടുന്നു മണ്ണിൻ്റെ മാറിൽ നിന്നിളം ചുണ്ടു നീട്ടുന്ന തരുവാടികൾക്കമൃതൂട്ടുന്ന കാണാം. എൻ്റെ ഗ്രാമത്തിൻ അഴകായിരുന്നൊര പുഴയൊന്നു കാണുവാൻ പോകാം. ആ മാതൃസ്നേഹത്തിൻ തളിരിട്ട ചില്ലകൾ വസന്തം വിടർത്തുന്ന കാഴ്ച കാണാം. നീർക്കുമിള പോലൻ വിഷാദം ഉടയ്ക്കുവാൻ മിഴിനട്ടുപുഴയിൽ ഞാൻ നോക്കി നിൽക്കേ, ഹംസതൻ ചുംബിച്ച പവിഴാധരത്തിലെ പ്രണയത്തിൻ ചുടുനീർക്കണങ്ങളാൽ വാനിൽ മഴവില്ലു തീർക്കുന്ന കാഴ്ച കാണാം. ഇന്ദ്രജാലം കൊണ്ടു മഴ നീർക്കണങ്ങളെ പുഷ്പങ്ങളാക്കുന്ന കാണാം. പകൽ മുല്ല കൊഴിയുന്ന സന്ധ്യയിൽ ചെന്നാൽ അകതാരിനാഴത്തിൽ മുട്ടിട്ടു നിൽക്കുന്നൊരമ്പിളിപ്പൂവൊന്നു വിടരുന്ന കാണാം. മലർക്കാവിലേയില താളപ്പെരുക്കത്തിൽ പാടുന്ന കിളികളുടെ പാട്ടിനൊപ്പം നൂപുരശ്രുതിയിട്ടു കളകളം പാടുന്ന പുഴയുടെ പാട്ടിൽ അലിഞ്ഞിരിക്കാം. ഉള്ളിലെ സ്മൃതിയിൽ നിന്നൊരു താളുകീറാം. വിസ്മൃതിയിലുറങ്ങുമെൻ രചനയെ ഉണർത്തിയിട്ട താളുകൊണ്ടൊരു വഞ്ചിയുണ്ടാക്കാം. എൻ്റെ ഹൃദയാർപ്പണം കാറ്റിൻ്റെ കൈകളിൽ പുഴയുടെ ഹൃദയത്തിൽ ചേർത്തു വയ്ക്കാം. ഓർക്കാതിരിക്കില്ല പഴയ ചങ്ങാതിയാമെൻ്റെ എള്ളെണ്ണയൂറുന്ന മെയ്യാൽ പതയ്ക്കുമ്പോൾ, തഴുകാതിരിക്കില്ല ഓളങ്ങളാലെന്നെ ഓർമ്മകൾ നെഞ്ചേറ്റി ഒഴുകുന്നൊരാപ്പുഴ. എൻ്റെ ഗ്രാമത്തിൻ അഴകായിരുന്നൊര പുഴയൊന്നു കാണുവാൻ പോകാം. പുഴ തഴുകിയൊഴുകുന്ന പഞ്ചാരമണലിൽ ഒരിത്തിരി നേരം ഇരിക്കാം. അവിടെയൊരു കളിവീടു തീർക്കാം കാലമെന്നേ എടുത്തൊരൻ ബാല്യത്തിൻ വികൃതികൾ ഓർക്കാം.
1: ഇനി സ്വപ്നഭൂമി.
0: ഇവിടെയൊരു സ്വാതന്ത്ര്യമെവിടെ, ഇവിടെയൊരു സഹോദര സ്നേഹമെവിടെ, ഇവിടെയൊരു സ്വാതന്ത്ര്യമെവിടെ, ഇവിടെയൊരു സഹോദര സ്നേഹമെവിടെ.

ഹിന്ദുക്കളല്ലാത്ത ക്രിസ്ത്യാനിയല്ലാത്ത ഇസ്ലാമിയല്ലാത്ത മനുഷ്യരുണ്ടോ? മനുഷ്യരായി ജനിച്ചവരുണ്ടോ? നമ്മളിൽ മനുഷ്യരായി ജനിച്ചവരുണ്ടോ? ബൈബിളും ഗീതയും ഖുറാനും തിന്നുന്ന പുതിയ വാഗ്മീകങ്ങൾ പിറക്കുന്നു വീണ്ടും.

പാറിപ്പറത്തിയോരുണ്ടായിരുന്നു പണ്ടിവിടേയും. തൂക്കുമരങ്ങൾ തൻ കണ്ണുനീർത്തുള്ളികൾ മഴയായലിഞ്ഞൊരി മണ്ണിൻ മനസ്സിൽ സ്മൃതിയായി തളിർത്തു നിൽക്കുന്നു. അവരിവിടെ സ്മൃതിയായി തളിർത്തു നിൽക്കുന്നു. ഒരു മനുഷ്യൻ്റെ അന്തിമ സ്വപ്നം നിണമണിഞ്ഞൊരി ഭാരതത്തിൻ്റെ ഗർഭപാത്രത്തിൽ സമത്വം മുറിച്ച ചോരയാൾ കുറിക്കുന്നു പുതിയ കാലത്തിൻ്റെ സംസ്കാരശുദ്ധികൾ. ഇവിടെയൊരു സ്വാതന്ത്ര്യമെവിടേ?

0: ബാബു പാർത്ഥൻ അവതരിപ്പിച്ച കവിതകളെ തുടർന്ന് ദീപാമോൾ ഇയു അവതരിപ്പിച്ച ഓർമ്മകളുടെ ശിശിരകാലം എന്ന കഥ കേൾക്കാം. ഇനി ദീപാമോൾ ഇയു അവതരിപ്പിച്ച കഥ. കഥയുടെ പേര് ഓർമ്മകളുടെ ശിശിരകാലം.
1: തിളക്കമാർന്നതെങ്കിലും ഏതോ ശോകം തങ്ങി നിൽക്കുന്ന ആ മെഴികളാണ് ഗായത്രി ടീച്ചറിനെ ആകർഷിച്ചത്. പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന മെഴികൾ സുന്ദരമായ ആ മുഖത്തിന് ഒട്ടും ചേരുന്നില്ല എന്ന് മനസ്സിൽ അറിയാതെ പറഞ്ഞു. ആത്മഗതം കുറച്ച് ഉറക്കെയായോ? കേക്ക് മുറിക്കാനുള്ള സ്റ്റാൻഡ് തയ്യാറാക്കി നിന്നിരുന്ന മിനിയെടത്തി എന്താ ഗായത്രി എന്ന് ചോദിക്കുന്നത് കേട്ടു. ഏയ്, ഒന്നുമില്ല എടത്തി, ഞാൻ വെറുതെ. എടത്തി പൂമുഖത്ത് വരാന്തയുടെ തൂണിൻ്റെ മറവറ്റി ഒരു പെൺകുട്ടി നിൽക്കുന്ന ശ്രദ്ധിച്ചോ? എവിടെ നോക്കട്ടെ? എടത്തി പുറത്തേക്ക് എത്തി നോക്കി. ഹാളിൻ്റെ പുറത്ത് വരാന്തയിൽ നിൽക്കുന്ന യുവതിയെ കണ്ടപ്പോൾ നമ്മുടെ ഹരിക്കുട്ടന് ചേർന്ന പെൺകുട്ടി ആയിരുന്നല്ലോ എന്ന് മിനിയെടത്തി ഗായത്രിയോട് പറഞ്ഞു. തൻ്റെ മനസ്സിലുണ്ടായ ആഗ്രഹം ഏടത്തി പറഞ്ഞു കേട്ടപ്പോൾ ഗായത്രി ടീച്ചർ വിതുമ്പിപ്പോയി. ഇന്ന് അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊരു പെൺകുട്ടിയുടെ കൈപിടിച്ച് പിറന്നാൾ കേക്ക് മുറിക്കേണ്ട നിമിഷമായിരുന്നു. ഈശ്വരൻ അതിന് വിധിച്ചിട്ടില്ലല്ലോ. അതാണല്ലോ അവനിലൂടെ പുനർജനി കിട്ടിയ ആറു പേർ ഒരുമിച്ച് അവൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഇവിടെ വന്നത്. ഒരു വർഷം മുമ്പ് ഈ സമയത്ത് എൻ്റെ ഹരിക്കുട്ടൻ ഞങ്ങളോട് വിട പറഞ്ഞപ്പോൾ ഒരിക്കലും കരുതിയില്ല ഇങ്ങനെ ഒരു സന്ദർഭം. ഇന്നിതാ അവനിലൂടെ ജീവിതം തിരിച്ചു പിടിച്ച ആറു പേർ അവൻ്റെ പിറന്നാൾ ദിനത്തിൽ ഒന്നിച്ചു ചേർന്ന് സ്നേഹം പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്നു. സന്തോഷമാണോ അതോ സങ്കടമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഈ നിമിഷത്തിൽ പകച്ചു നിൽക്കുന്ന ഗായത്രി ടീച്ചറിൻ്റെ മുൻപിലേക്കാണ് അനു വന്നുപെട്ടത്. ടീച്ചറിൻ്റെ മനം കവർന്ന ആ പെൺകുട്ടി എത്രയോ കാലം മുമ്പേ ഹരിയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരുന്നു. അനാഥാലയത്തിൻ്റെ നിറംകെട്ട നാല് ചുവരുകളിൽ നിന്നും ഒരു മോചനമായിരുന്നു ഹരിയുമായുള്ള സ്നേഹബന്ധം. കോളേജിൻ്റെ കവാടത്തിൽ തനിക്കായി കാത്തു നിൽക്കുന്ന ആ യുവാവിനെ ഇടം കണ്ണാൽ നോക്കി കടന്നുപോയ പല നാളുകളൊന്നിൽ അറിയാതെ മനസ്സിൽ ഇടം പിടിച്ചു ആ മുഖം. പിന്നീടങ്ങോട്ട് പരസ്പരം മത്സരിക്കുകയായിരുന്നു തങ്ങൾ. സ്നേഹം കൊടുക്കുവാനും വാങ്ങുവാനും വേണ്ടി ആ തണലിൽ താൻ സനാഥയായി. നിറംകെട്ട ചുവരുകളിൽ മഴവില്ലഴക് തിളങ്ങി. ഒരു സാധാരണ പെൺകുട്ടിയായ തനിക്ക് എന്ത് പ്രത്യേകതയാണ് എന്ന് പലവട്ടം ചോദിച്ചിട്ടും ഹരിയൊന്നും പറഞ്ഞില്ല. സമയം വരുമ്പോൾ താൻ അമ്മയോട് പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന വാക്കുകളിൽ സ്വയം മറന്ന് ആഘോഷങ്ങളാക്കിയ ആ നല്ല നാളുകൾ. ജോലി കിട്ടിയതിന് ശേഷം ഒരിക്കൽ ഹരി ഒരു നേരം പോക്ക് പോലെ അമ്മയോട് ചോദിച്ചു, നമ്മൾ മാത്രമുള്ള ഈ വീട്ടിലേക്ക് ആരോരുമില്ലാത്ത ഒരാളെ ഞാൻ കൊണ്ടുവന്നാൽ അമ്മ സ്വീകരിക്കുമോ? എന്താ സംശയം? നീ തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടി ഒരിക്കലും മോശമാവാൻ വഴിയില്ല. അവൾ അനാഥയോ ആരുമായിക്കൊള്ളട്ടെ, ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ഒരു നോട്ടം കൊണ്ട് പോലും കളങ്കപ്പെടുത്താത്ത സ്നേഹനിധിയായ ഹരിയുടെ വിയോഗം അനുവിനെ ആകെ ഉലച്ചു കളഞ്ഞു. അവനിലൂടെ ജീവിതം കരുപ്പിടിപ്പിച്ച ആ ആറുപേരിൽ തൻ്റെ ഹരി ജീവിക്കുന്നത് കാണാൻ എത്തിയതായിരുന്നു അവൾ. ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ച കൈകൾ, കണ്ടിട്ടും മതിയാവാതെ നോക്കിയിരുന്നു പോകുന്ന കണ്ണുകൾ, തനിക്കായി തുടിച്ചിരുന്ന ഹൃദയം, അങ്ങനെ അങ്ങനെ. മിഴികളിലെ നനവ് പുറംകൈയാൽ തുടച്ച് ഹാളിൽ ഒത്തുകൂടിയവരുടെ ഇടയിലേക്ക് നോട്ടമയച്ച് വരാന്തയിൽ സ്വയം നഷ്ടപ്പെട്ടു നിൽക്കുന്ന അനുവിൻ്റെ തോളിൽ ഒരു ഉൾപ്രേരണയാൽ ടീച്ചർ തൊട്ടു. ഞെട്ടി തിരിഞ്ഞു നോക്കിയ അനു ഒന്ന് പകച്ചു. കുട്ടി ആരുടെ കൂടെ വന്നതാണ്? ടീച്ചർ മെല്ലെ ചോദിച്ചു. അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. നിറഞ്ഞു വന്ന കണ്ണുകൾ കണ്ടപ്പോൾ ടീച്ചർ പിന്നീടൊന്നും ചോദിച്ചുമില്ല. ആ കണ്ണുകളിൽ ഘനീഭവിച്ച ദുഃഖത്തിൻ്റെ നിഴൽപ്പാടുകൾക്കിടയിലും തൻ്റെ മകനെ ഓർത്ത് ചാരിതാർത്ഥ്യം കൊള്ളുന്ന ആ അമ്മയോട് അനുവിന് വല്ലാത്തൊരു ആരാധന തോന്നി. അച്ഛൻ്റെ അകാല മരണത്തിന് ശേഷം തന്നെ വളർത്താൻ അമ്മ സഹിച്ച കഷ്ടപ്പാടുകൾ ഹരി അവളോട് പറഞ്ഞിരുന്നു. ഒറ്റയാക്കപ്പെട്ടുപോയ ഒരു വിധവ അനുഭവിക്കേണ്ടി വന്ന എല്ലാ സാഹചര്യങ്ങളെയും നേരിട്ട് തന്നെ പഠിപ്പിച്ചു വലുതാക്കിയ അമ്മ ആ അമ്മയെ തനിച്ചാക്കി അവരുടെ മകൻ തൻ്റെ 27-ാം പിറന്നാൾ ദിനത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ പരുക്കേറ്റ് അബോധാവസ്ഥയിൽ ആവുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ആ സങ്കടകരമായ അവസ്ഥയിലും അവയവദാനത്തെക്കുറിച്ച് തൻ്റെ മകൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രകാരം അങ്ങനെ നടത്തുകയും ചെയ്തു. എല്ലാവരും ഹാളിലേക്ക് ആനയിക്കപ്പെട്ടു. പരസ്പരം പരിചയം പുതുക്കിയ ശേഷം കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അവരിൽ തുടിക്കുന്ന തൻ്റെ മകൻ തന്നെ വിളിക്കുന്നതായി ടീച്ചർക്ക് തോന്നി. ഇനിയും താൻ അവിടെ നിന്നാൽ സങ്കടത്തിൻ്റെ നൂലിഴകൾ പൊട്ടിപ്പോകുമെന്ന് ഭയന്ന അപരിചിതയായ ആ പെൺകുട്ടി പിന്തിരിഞ്ഞു നടന്നു. തിരക്കിനിടയിലും അവൾ പടിയിറങ്ങുന്നത് ടീച്ചർ കണ്ടു. അവർ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. കുറ്റം കണ്ടുപിടിച്ച കുട്ടിയെപ്പോലെ അവൾ ശിരസ് കുനിച്ചു നിന്നു. ഈറനായ മെഴികൾ തുടയ്ക്കാൻ മറന്നു നിന്ന അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് ടീച്ചർ വാത്സല്യത്തോടെ ചോദിച്ചു, കുട്ടി കുട്ടി ഏതാണ്? ആ വന്നിരിക്കുന്നവരുടെ കൂടെ വന്നതല്ലേ? അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. പിന്നെ ടീച്ചറുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അവൾ പറഞ്ഞു, ഞാൻ അനു. ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞു. വാത്സല്യത്തോടെ അവർ അവളെ ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് ആനയിച്ചു. കൂടുതലൊന്നും പറയാതെ തന്നെ അവർക്കെല്ലാം മനസ്സിലായി. തൻ്റെ മരുമകളായി കടന്നു വരേണ്ട കുട്ടി. ഒരിക്കൽ മകൻ സൂചന തന്നിരുന്നു തനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണെന്നും അവളുടെ പേര് അനു എന്നാണെന്നും. നിറഞ്ഞ മെഴുകൾക്കിടയിലൂടെ അവർ രണ്ടാളും ആ മുഹൂർത്തം പങ്കിട്ടു. വന്നവർക്ക് ഭക്ഷണം കൊടുത്ത് ഓരോരുത്തരെയായി യാത്രയാക്കി ഗായത്രി ടീച്ചർ. തിരക്ക് കുറഞ്ഞ നേരം അനു ടീച്ചറിൻ്റെ അടുക്കൽ ചെന്ന് യാത്ര ചോദിച്ചു. അവളുടെ കയ്യിൽ മുറക്കെ പിടിച്ച് ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി ടീച്ചർ ചോദിച്ചു, എന്നെ തനിച്ചാക്കി നീയും പോവുകയാണോ? സത്യത്തിൽ ഹരി പോയ ശേഷം ഒരിക്കൽ അവൻ സൂചിപ്പിച്ച നിന്റെ പേര് എനിക്ക് ഉറക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ആരും ഓർമ്മിപ്പിക്കാതെ തന്നെ നീ എൻ്റെ മുന്നിൽ വന്നു. അതൊരു ജന്മാന്തര ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രമേൽ ഹരിയെ സ്നേഹിച്ചിരുന്നത് കൊണ്ടാകുമല്ലോ കുട്ടി ഇന്നിവിടെ വന്നത്. എന്തു പറയണമെന്നറിയാതെ അവൾ മൗനം പൂണ്ടു. മോളുടെ അഡ്രസ്സ് തരൂ, നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിന്റെ രക്ഷാധികാരികളുമായി സംസാരിക്കാം. അവൾ ഒരു നിമിഷം നിർത്തി തലയാട്ടി. മനസ്സിനുറങ്ങുന്ന വേദനയ്ക്കിടയിലും സ്നേഹത്തിന്റെ ഒരു പച്ചപ്പ് കണ്ടെത്തിയ സന്തോഷത്തോടെ മേൽവിലാസം കൈമാറി അവൾ യാത്രയായി.
0: ഓർമ്മകളുടെ ശിശിരകാലം ദീപാമോൾ ഇയു അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ബാബു പാർത്ഥൻ അവതരിപ്പിച്ച ഒരു കവിത കൂടി കേൾക്കാം. കവിതയുടെ പേര് നോക്കുകുത്തി.

0: ചിതലരിക്കും കമ്പിലേ പരിണാമമില്ലാത്ത നോക്കുകുത്തി. ദുരാഗ്രഹം വേകുന്ന എൻ്റെ ഈ മൺകലം നിനക്കൊരു ശിരസ്സായി നൽകിടും ഞാൻ. ചിതലരിക്കും കമ്പിലേ പരിണാമമില്ലാത്ത നോക്കുകുത്തി. വിയർപ്പൊഴുക്കുന്നവൻ്റെ വയലുകൾ തേടി വിയർപ്പൊഴുക്കാതെ ഞാൻ പോയി വരട്ടെ. കയ്യുകൾ നനയാതൊരിത്തിരി കച്ചി നിൻ കായത്തിനായി കടം വാങ്ങുവാൻ. ചിതലരിക്കും കമ്പിലേ പരിണാമമില്ലാത്ത നോക്കുകുത്തി. വിശന്നിട്ടൊരുവൻ അന്നം കട്ടെന്നു കേട്ടു, വിശപ്പറിയാത്തവർ അവനെ കൊന്നെന്നു കേട്ടു. ഉറുമ്പരിക്കും മുമ്പങ്ങു ചെന്നാൽ അവനിട്ട കുപ്പായങ്ങൾ ഊരിമാറ്റാം. പണ്ടൊരു വൃദ്ധൻ ദണ്ഡിക്കു പോയ നാൾ ഊന്നിയ വടി ഞങ്ങൾ നോക്കി വച്ചു. ഹേറാം ചൊല്ലിപ്പിരിഞ്ഞൊരാനാളിൽ ആ വടി ഞങ്ങൾ പകുത്തെടുത്തു. പിതൃഘാതകർ ഞങ്ങൾ തങ്ങളിൽ തല്ലുവാൻ ആ മുളം തണ്ടും മുറിച്ചുവല്ലോ. അവസാന അത്താഴമുണ്ടിറങ്ങി കാടിൻ്റെ ഹൃദയം മുറിച്ചെടുത്തു. പാപികൾക്കായി പ്രാർത്ഥിച്ച പുത്രനു പകരമായി പണിതീർത്ത മരകുരിശിൽ നിർജീവജടമായ നിന്നെ തറച്ചിടാൻ ഞാൻ എൻ്റെ പകലുകൾ കോർത്തുവച്ചു. നീ തന്നെ ഞാനെന്നും തിരിച്ചറിഞ്ഞു.
1: അവസാനമായി എന്ന് സ്വന്തം അച്ഛൻ.
2: പ്രിയമകനെ, വർണ്ണങ്ങൾ മങ്ങി ചെളി പുരണ്ട ഇല്ലെങ്കിൽ വിറയ്ക്കും കരങ്ങളാൽ വൃദ്ധസദനത്തിൻ നീണ്ട വരാന്തയിലിരുന്നു കണ്ണുനീരിൻ മഷിയാൽ കുറിക്കുന്നു ഈ അച്ഛൻ. പ്രിയമകനെ, വർണ്ണങ്ങൾ മങ്ങി ചെളി പുരണ്ട ഇല്ലെങ്കിൽ വിറയ്ക്കും കരങ്ങളാൽ വൃദ്ധസദനത്തിൻ നീണ്ട വരാന്തയിലിരുന്നു കണ്ണുനീരിൻ മഷിയാൽ കുറിക്കുന്നു ഈ അച്ഛൻ. അവിടെ നിനക്കുമെൻ ചെറുമകൾക്കും മരുമകൾക്കും സുഖമെന്ന് വിശ്വസിച്ചിരട്ടെ. നിന്റെ നെഞ്ചിൽ തലചായ്ച്ചുറങ്ങുന്ന ചെറുമകൾക്ക് നീ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. അണ്ണാറക്കണ്ണനെയും പുൽച്ചാടിയെയും തുമ്പിയെയും കാട്ടിക്കൊടുത്ത് ചോറുരുട്ടി കൊടുക്കാറുണ്ടോ? തോളിലേറ്റി നടക്കാറുണ്ടോ? പുറത്തു കയറ്റി ആന കളിക്കാറുണ്ടോ? ഉണ്ടെന്ന് കരുതട്ടെ. ഇവിടെ നിന്നമ്മ മസ്തിഷ്കത്തിൽ ഉടഞ്ഞുപോയ ഓർമ്മകളിൽ ചികഞ്ഞ് താരാട്ടുപാട്ടിൻ്റെ ശീലുകൾ മൂളി തൊടിയിൽ നിന്നങ്ങോ മഷിത്തണ്ടുകൾ ഒടിച്ചുകൂട്ടി നിറമുള്ള നിന്റെ ബാല്യത്തെ ഓമനിക്കുന്നു. നിഴലിനോട് നിന്റെ കുസൃതികൾ പറഞ്ഞു ചിരിക്കുന്നു. വീണ്ടും വിഷാദത്തിൻ വിത്തുകൾ മുളയ്ക്കവേ നിറമിഴികളാൽ വിദൂരതയിൽ നോക്കി നിൽക്കും. പിന്നെ ഞാൻ കാത്തിരിപ്പുകൾ വൃതാമോഹത്തിൻ്റെ കയങ്ങളിൽ മൗനത്തിൻ ചുഴികൾ തീർക്കുമ്പോൾ വൃദ്ധസദനത്തിൻ്റെ ഹൃദയം തുളുമ്പി നിൽക്കുന്ന ജാലകത്തിലൂടെ വഴിക്കണ്ണു നട്ടു നിൽക്കും. വാത്സല്യത്തിൻ്റെ മഞ്ചാടിമണികൾ ചിതറി വീണ വൃദ്ധസദനത്തിൻ്റെ ഇടനാഴിയിലിരുന്ന് നിനക്കു കൈനീട്ടം തരാറുള്ള വിരലുകൾ വിറയ്ക്കവേ കത്തുചുരുക്കും എന്ന് നിന്റെ സ്വന്തം അച്ഛൻ.
1: ബാബു പാർത്ഥൻ അവതരിപ്പിച്ച കവിതകൾ, ദീപാമോൾ ഇയു അവതരിപ്പിച്ച കഥ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. സാഹിത്യവേള സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി ഇപ്പോൾ പറയാം. ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടിയവരുടെ പട്ടികയിൽ അർജൻറ്റീന താരം ലയണൽ മെസ്സിയും ഇടം നേടിയതാണ് ശ്രോതാക്കൾ ഇക്കഴിഞ്ഞ ലോകകപ്പ് മത്സരത്തിൽ കണ്ടിരിക്കുമല്ലോ. ഈ ലോകകപ്പിലെ കളികളിൽ ശ്രദ്ധേയമായൊരു നേട്ടം ലയണൽ മെസ്സി ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ ഇടം നേടിയതും അദ്ദേഹത്തിൻ്റെ ഹാട്രിക്കുമായിരുന്നു. ഇതിലൂടെ ആരുടെ നേട്ടത്തിനൊപ്പമാണ് മെസ്സി തൻ്റെ സ്ഥാനം ഉറപ്പിച്ചത്? ഈ ചോദ്യമാണ് ചോദിച്ചത്. ഉത്തരം: ജർമ്മൻ താരം മിറോസ്ലാവ് ക്ലോസയുടെ 2002 മുതൽ 2014 വരെയുള്ള 4 ലോകകപ്പ് മത്സരങ്ങളിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 24 കളികളിലായി അദ്ദേഹം ആകെ 16 ഗോളുകളാണ് നേടിയത്. ലയണൽ മെസ്സി ആകട്ടെ 2006 മുതൽ 4 വരെയുള്ള ലോകകപ്പുകളിൽ നിന്നായി 27 കളികളിൽ 16 ഗോളുകൾ നേടിയാണ് അദ്ദേഹം ക്ലോസയുടെ നേട്ടത്തിനൊപ്പം എത്തിയത്.

0: സമയം 8 മണി.
1: നേർമൊഴി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ നേർമൊഴിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ എൻ പ്രശാന്താണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം നിരവധി ജനക്ഷേമ പദ്ധതികളിലൂടെയും നവമാധ്യമങ്ങളിലെ സജീവമായ ഇടപെടലുകളിലൂടെയും ശ്രദ്ധ നേടി. കോഴിക്കോട് ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം തന്നെ ഏറെ ജനശ്രദ്ധ നേടിയവയാണ്. റോഡുകളിലെ കുഴിയടയ്ക്കാൻ സ്പോൺസർമാരെ തേടുന്ന നമുക്കു നിരത്താം നമ്മുടെ നിരത്ത് എന്ന പദ്ധതിയും, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനുള്ള ഓപ്പറേഷൻ സുലൈമാനിയും, വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള സവാരി ഗിരിഗിരിയും, യാത്രക്കാർക്ക് അവരുടെ ഏറ്റവും അടുത്തുള്ള ഓട്ടോറിക്ഷ കണ്ടുപിടിക്കുന്നതിനുള്ള ആൻഡ്രോയിഡ് അപ്ലിക്കേഷനായ എ ഓട്ടോയും, കോഴിക്കോടിനെ പറ്റി അറിയേണ്ടതെല്ലാം ഉൾപ്പെടുത്തി കോഴിപ്പീഡിയ എന്ന വിജ്ഞാനകോശ പദ്ധതിയും ഇവയിൽ എടുത്തു പറയേണ്ടവയാണ്. കളക്ടർ ബ്രോ, ഇനി ഞാൻ തള്ളട്ടെ. സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്, മലയാളി മെമ്മോറിയൽ, ലൈഫ് ബോയ്, ബ്രോസ്വാമി കഥകൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. എൻ പ്രശാന്തിനൊപ്പം സ്റ്റുഡിയോയിലുള്ളത് എം കെ ദിലീപ്.
2: നേർമൊഴിയിലേക്ക് സ്വാഗതം.
3: താങ്ക് യു.
2: പെട്ടെന്ന് താങ്കളുടെ പേര് പറയുമ്പോൾ ഇപ്പോഴും ആളുകൾ റിലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കോഴിക്കോടാണ്. താങ്കൾ അവിടെ കളക്ടറായിരുന്നു, അവിടെ നടത്തിയ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരം ആകാശവാണിയിൽ ഇരിക്കുമ്പോഴേക്കും തിരുവനന്തപുരം എന്ന നഗരം താങ്കളെ സംബന്ധിച്ച് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, താങ്കൾ പഠിച്ച് വളർന്ന ഒരു നഗരമാണ്. ഈ ഒരു സിറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
3: തിരുവനന്തപുരത്താണ് ഞാൻ പഠിച്ചത്. എന്ന് മാത്രമല്ല, എൻ്റെ ബാല്യകാലവും കൗമാരവും കോളേജ് എഡ്യൂക്കേഷൻ എല്ലാം ഇവിടെ തന്നെയായിരുന്നു. വളരെ ശാന്തമായിട്ടുള്ള, വൃത്തിയുള്ള, കുറച്ച് ലേറ്റ് ബാക്ക് ആണ്, എന്നാൽ അതേസമയം ഒരു പച്ചപ്പും ഹരിതാവയും ഒക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു എഡ്യൂക്കേഷൻ നോളജ് ഇതിനൊക്കെ മൂല്യം കൽപ്പിക്കുന്ന ഒരു നാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും ഒരു ഗൃഹാതുരത്വമാണ്. ഇവിടുത്തെ വഴികൾ, ചെറിയ ഊട് വഴികളൊക്കെ കുറേ കാലം ബൈക്കിലൊക്കെ കറങ്ങി നടന്നതിൻ്റെയൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളും കൂടെ പഠിച്ച എല്ലാവരും ഇവിടെയൊക്കെ തന്നെ കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം ഭയങ്കര ഒരു വാമത്തുള്ളൊരു സ്ഥലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം.
2: മാറി വെനീസ് സിവിൽ സർവൻസിലേക്ക് ഒരുപാട് ആളുകളെ സംഭവമായിട്ടുള്ളൊരു കോളേജാണ്, ഒരു മാറി വെനീസിലൂടെ പഠനം, തുടർന്ന് ലോ കോളേജ്. നിയമം താങ്കളുടെ ഒരു ഓബ്വിയസ് ചോയ്സ് ആയിരുന്നു?
3: അതെ അതെ, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഒന്ന് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിയമം വളരെ ഹെൽപ്ഫുൾ ആണ്, പ്രത്യേകിച്ച് 5-year കോഴ്സ്. കാരണം അതിനകത്ത് നമ്മൾ ബേസിക്സ് പലതും പഠിക്കും, എക്കണോമിക്സ് ആയാലും ഹിസ്റ്ററി ആയാലും പൊളിറ്റിക്സ് ആണെങ്കിലും എവറിഥിങ്. ഒരു സിവിൽ സർവന്റ് UPSC സിലബസിനകത്ത് വരുന്ന ബേസിക്സ് എല്ലാം, ജനറൽ സ്റ്റഡീസിനകത്ത് വരുന്നതെല്ലാം പഠിച്ചിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 3-4 വർഷങ്ങളിൽ ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഒരു UPSC ആസ്പിരന്റ് എന്നുള്ള നിലയ്ക്ക് അത് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത് എടുത്തതാണ്. കുറച്ച് ടാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഡിസിഷനുമായിരുന്നു. അതുകൂടാതെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിയമം തെറ്റില്ലാതെ വൃത്തിക്ക് ചെയ്യുന്നതാണ്. ഭരണത്തിനകത്തും വളരെയധികം ഹെൽപ്ഫുള്ളാണ് നിയമം പഠിച്ച

0: പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഒരു ശരി ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം, ഇത് പലപ്പോഴും നിയമം പഠിച്ചതുകൊണ്ട് സഹായകരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലീഗൽ നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ഒരളവ് വരെയെങ്കിലും നിയമം പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അതൊരു ലീഗൽ ലിറ്ററസി എന്നതിനെക്കാട്ടിലും നിയമത്തിൻ്റെ ഒരു ജൂറിസ്പ്രുഡൻസിൻ്റെ ഒരു ആത്മാവുണ്ടല്ലോ, അത് മനസ്സിലാക്കാനുള്ളൊരു അവസ്ഥയിലോട്ട് സാധാരണക്കാർക്ക് കൂടെ അവസരം ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
1: നമ്മൾ ഈ നിയമവ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് ഡിലേ എന്ന് പറയുന്നത്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ബ്യൂറോക്രസിയിലും വൈകുന്ന ഫയലുകൾ, വൈകുന്ന തീരുമാനങ്ങൾ, അതിനെ കുറിച്ച്.
0: ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ശരിക്കും ഇത് ഉടച്ചു പാർക്കേണ്ട സമയം അതിക്രമിച്ചു. മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ ന്യായം കിട്ടും എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യം വന്നാലും സത്യത്തിൽ കൂടുതൽ പേര് കേസ് കൊടുക്കും.
1: മടിക്കുന്നത് ഈ ഒരു താമസത്തിന്,
0: പിന്നെ എത്ര പേര് കേസ് കൊടുക്കാൻ മടിക്കുന്നു എന്നറിയോ? അപ്പൊ അത് കാരണം ഇവരെന്ത് ചെയ്യും? മറ്റു മാർഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. നിയമവിരുദ്ധമായിട്ടുള്ള മാർഗങ്ങൾ വരെ എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യുക, കയ്യൂക്ക് ഉപയോഗിക്കുക, അങ്ങനെ പലതും തുടങ്ങുന്നത് അവിടെ നിന്നാണ്. വെറും ഈ നിയമം, നീതി ഇതൊക്കെ കിട്ടുന്നത് കോടതിയിൽ മാത്രമാണെന്ന് വരുന്നതും തെറ്റാണ്. ഒരു സർക്കാർ ഓഫീസിലോ ഒരു താലൂക്ക് ഓഫീസിലോ ഒരു വില്ലേജ് ഓഫീസിലോ ഒരു കൃഷി ഓഫീസിലോ എവിടെ ചെന്നാലും നിങ്ങൾക്ക് നീതിയും ന്യായവും കിട്ടണം. യു ഷുഡ് ബി ട്രീറ്റഡ് ഫെയർലി. അല്ലാതെ അവിടെ നിങ്ങൾക്ക് തോന്നിയ പോലെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക, എന്നിട്ട് വേണമെങ്കിൽ എന്നാ താൻ പോയി കേസ് കൊടുത്തോ എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അത് വരാനുള്ള ഒരു കാരണവും ഇതാണ്. കാരണം കോടതികളിൽ കാലതാമസം ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. അപ്പം എത്ര പേർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും? ഇന്നത്തെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു നിയമം നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി കോടതിയിൽ പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ചിലവുണ്ട്. ഇപ്പോൾ ഒരു ചെറുകിട കച്ചവടക്കാരനുണ്ടെന്ന് വിചാരിച്ചോ, അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മറ്റൊരു വ്യക്തിയുമായിട്ട് ബിസിനസ്സിൽ തർക്കം വന്നു. ആ തർക്കത്തിൻ്റെ ആകെ തുക ഒരുപക്ഷെ 1 ലക്ഷമോ 2 ലക്ഷം രൂപയുടെ ആയിരിക്കാം. അയാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊരു വക്കീലിനെയൊക്കെ വെച്ച് കോടതിയിൽ സമയവും പണവും എല്ലാം മുടക്കിയതിന് ശേഷം അയാൾക്ക് നീതി കിട്ടുന്നത് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കും. അതിന് ചിലവാകുന്നത് 1 ലക്ഷമോ 2 ലക്ഷമോ ആയിരിക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾ കോടതി പോകണ്ടെന്ന് വെക്കില്ലേ? ഇതാണ് നടക്കുന്നത്. കോടതി വ്യവഹാരം കുറച്ചുകൂടെ സിമ്പിളാക്കുകയും കുറച്ചുകൂടെ, വിദേശ രാജ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നമ്മളിത് നടക്കാത്ത എന്തോ വലിയ സംഭവമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. സിസ്റ്റം കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. കോടതി നടപടിക്രമങ്ങൾ കുറച്ചുകൂടെ വേഗത്തിലാക്കാം. ഉദാഹരണത്തിന് 50കളിൽ പാസാക്കിയ ഒരു നിയമമുണ്ട്, ചെറിയ തർക്കങ്ങൾ, മോണിറ്ററി വാല്യൂ വളരെ കുറച്ചുള്ള തർക്കങ്ങൾക്ക് സമ്മറിയായിട്ട് കേസ് തീർക്കാനുള്ള ഒരു നിയമമാണ്. ആ നിയമം ഞാൻ വായിച്ചു നോക്കായിരുന്നു. അതിനകത്ത് മോണിറ്ററി ലിമിറ്റ് വെച്ചിരിക്കുന്നത് 5000 അങ്ങനെ എന്തോ ആണ്, അതോ 2000 ചെറിയൊരു തുകയാണ് വെച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അത് വലിയ തുകയാണ്. അത്രയും തുകയ്ക്ക് താഴെയുള്ള തർക്കങ്ങൾ വളരെ പെട്ടെന്ന് കോടതിക്ക് തീർപ്പാക്കാനുള്ള അധികാരം കൊടുത്തുകൊണ്ടുള്ള 1-2 സിറ്റിംഗ് തന്നെ തീരും. യഥാർത്ഥത്തിൽ ആ നിയമത്തിൽ മാത്രം ഒരു അമെന്മെന്റ് കൊണ്ടുവന്നാൽ ഒരു 10 ലക്ഷമോ 20 ലക്ഷമോ വരെയുള്ള കേസുകൾക്ക് സമ്മറിയായിട്ട് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള എത്രയോ ആൾക്കാരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ മിക്കതും ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നതായിരിക്കും. നമ്മൾ ആ ഒരു അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കുന്നില്ല.
1: താങ്കളുടെ പുതിയ പുസ്തകം സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ നിയമങ്ങളിൽ ഒരുപക്ഷെ സാധാരണക്കാരന് ഏറ്റവും കരുത്തു കൊടുത്തൊരു നിയമമാണ് വിവരാവകാശ നിയമം. പക്ഷെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും അതിന്റെ ചിറകരിയപ്പെടുന്നു എന്നൊരു വാദം ഒരു വശത്ത് വരുന്നുണ്ട്. അതിന് മറുപടി നൽകുന്ന രീതികളൊക്കെ തന്നെ ഈ നിയമവ്യവസ്ഥയിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇനി ഇതുമായിട്ട് പോകണ്ട എന്നുള്ള തരത്തിലേക്ക് അതിന്റെ ഒരു ഉള്ളുകളികൾ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ തുറന്നു കട്ടുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിലേക്ക് താങ്കളെ നയിച്ച ഘടകങ്ങൾ.
0: വിവരാവകാശ നിയമം ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ളൊരു നിയമമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ. കാരണം പൗരന്മാർക്ക് ഇൻഫർമേഷൻ കിട്ടാണ്. അതിനു മുമ്പ് വരെ എങ്ങനെയായിരുന്നു? ഒരു MLA MPO പാർലമെന്റിലോ അസംബ്ലിയിലോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമാണ് ഈ രഹസ്യത്തിന്റെ കലവറയ്ക്കകത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിവരം പുറത്തു വരുന്നത്. ഒരു MLA MPO ചോദിക്കുന്നത് പോലെ തന്നെ ഒരു സാധാരണ പൗരനും ചോദ്യം ചോദിക്കാൻ അവകാശം കൊടുക്കുന്നതാണ് ഈ നിയമം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർക്കാർ എന്ന് പറയുന്നത് ഒരു കൊള്ളസംഘമൊന്നുമല്ല. അതീവ രഹസ്യമായിട്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് ഉണ്ട്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, ആണവ രഹസ്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും സംരക്ഷിക്കേണ്ടതുണ്ട്. അതല്ലാതെ സംസ്ഥാന തലത്തിലുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ രഹസ്യങ്ങൾ വട്ടപൂജയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ജനങ്ങളുമായിട്ട് സംവേദിച്ച് അവരുടെ ഇൻപുട്ടോടെ എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഈ ഒരു കൾച്ചർ, രഹസ്യത്തിൻ്റെ കൾച്ചർ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടാക്കിയ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിന്നും തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള നിയമങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവിടെ പരമാവധി ട്രാൻസ്പെറൻസിയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, കൺസൾട്ട് ചെയ്ത് ചെയ്യുക, ആ ഒരു ലെവലിലേക്കാണ് ജനാധിപത്യത്തിൽ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ അന്ന് സ്ഥാപിച്ച സ്ട്രക്ചറുകളാണ് ബഹുഭൂരിപക്ഷവും സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടരുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഒരു പരിഷ്കരിച്ച

0: നമുക്കുള്ള ഭയം, ഭീതി അതിന്നും തുടരുകയാണ്. പോലീസിനെ കാണുമ്പോൾ ഭയക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. വിദേശത്താണെങ്കിൽ ഇത് നടക്കുമോ? അവിടെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്ന ആളല്ല, നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അവരവിടെ ബഹുമാനത്തോടെ വേണം സംസാരിക്കാനും. ഇത് ആരും ആരെയും നിയന്ത്രിക്കാൻ വേണ്ടി ഉള്ളൊരു സിസ്റ്റം അല്ല ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ ഭരണഘടനയുടെ ആ ഒരു വളരെ ലോഫ്റ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറയില്ല, അതിനനുസരിച്ച് ജീവിക്കാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭരണഘടന അനുസരിച്ച് താഴത്തെ സിസ്റ്റംസ് ആണ് നോക്കിയാൽ, അല്ലാതെ താഴത്തെ സിസ്റ്റം അനുസരിച്ച് ഭരണഘടനയിലെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പറ്റില്ല. ഇത് ഫണ്ടമെന്റലി പലരുടെയും തലയിലോട്ടങ്ങ് ഇപ്പോഴും കയറുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ വിവരാവകാശം എന്ന് പറഞ്ഞൊരു നിയമം വന്നപ്പോൾ പെട്ടെന്നൊരു വെളിച്ചം കിട്ടിയല്ലാർക്കും.
1: ഇപ്പൊ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊക്കെ തന്നെ ഒരു ഹ്യൂമൻ സെൻട്രിക്കാണ്. താങ്കൾ കോഴിക്കോട് നടപ്പിലാക്കിയ വളരെ ക്രിയേറ്റീവായ അതിന് പലതും ഒരു പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് എന്നൊക്കെ പറയാവുന്ന തരത്തില്, ഇപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലായി ഇതെല്ലാം ഒരു ഔട്ട് ഓഫ് ബോക്സ് തോട്ടാണ്, ഒരു ക്രിയേറ്റീവ് ആയ ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ടാണ് താങ്കൾ പൊതുവെ അറിയപ്പെടുന്നത്. താങ്കളുടെ ക്രിയേറ്റീവ് സൈഡ് ഇത്തരം തോട്ടുകൾ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്?
0: ഇതൊന്നും വലിയ ക്രിയേറ്റീവ് ആണെന്നും എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് നാച്ചുറൽ, ഇങ്ങനെയാണ് വേണ്ടത്. പ്രയോറിറ്റൈസേഷന്റെ കാര്യത്തിൽ വേണമെങ്കിൽ എനിക്ക് പ്രാധാന്യം തോന്നുന്നത് എപ്പോഴും സ്വാതന്ത്ര്യവും ജനങ്ങളുടെ അവകാശങ്ങളും, അല്ലെങ്കിൽ ആ ഫ്രീഡം, ബേസിക്കലി ഫ്രീഡം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഏറ്റവും പ്രധാനം എന്ന് പറയാം. ഫണ്ടമെന്റൽ റൈറ്റ്സിന് ശേഷമേ ബാക്കി എന്തും പറ്റുള്ളൂ. ഭരണഘടനയിൽ അങ്ങനെയാണ്. പക്ഷേ ഒന്ന് ചുറ്റും നോക്കൂ, നമ്മുടെ നാട്ടിൽ ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെയാണ് ഏറ്റവും എളുപ്പത്തിൽ ഒരു സർക്കുലർ ഇറക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ഉത്തരവൊക്കെ ഇറക്കിയിട്ട് കൺട്രോൾ ചെയ്യാമെന്ന് പലരും ധരിച്ചു വെച്ചിരിക്കുക. നിങ്ങളുടെ സംസാര സ്വാതന്ത്ര്യം നിയന്ത്രിക്കാമെന്ന് ചിലർ ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സഞ്ചരിക്കാനുള്ള അവകാശം. ഒരു പൗരൻ സത്യത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ പുറത്ത് എന്തെങ്കിലും നിങ്ങളുടെ അവകാശത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ ഒരു ഉത്തരവോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അണ്ടർ വാട്ട് ആക്ട്, അല്ലെങ്കിൽ ഏത് അതോറിറ്റിയിലാണ് നിങ്ങളത് ചെയ്യുന്നതെന്ന് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ധൈര്യം സാധാരണ പൗരനും വേണം. ഭരണഘടന അങ്ങനെയാണ്, അതിൻ്റെ കീഴിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എനാക്ട്മെന്റ് വേണം, എനാക്ട്മെന്റിന്റെ കീഴിൽ റൂൾസ് വേണം, റൂൾസിന്റെ കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് അധികാരിക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആണ് നമ്മളെ എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്ന ഒരു ഫണ്ടമെന്റൽ തിങ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപരമായിട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആവാം. ക്രിയേറ്റിവിറ്റിയുടെ ഡെഫിനേഷൻ തന്നെ എന്താണെന്ന് അറിയാം? നമ്മൾ ഒരു പെരിമീറ്ററിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് പരിമിതമായ ഒരു സാഹചര്യത്തിൽ അവിടെ ഏറ്റവും നല്ല സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ യു ഹാവ് ടു തിങ്ക് ക്രിയേറ്റീവ്ലി. നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത വേറെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് അത് കണ്ടുപിടിക്കുന്നതിൽ ഒരു രസം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് അതാണ്. ഇപ്പോൾ എല്ലാ സർക്കാർ ഫയലും സത്യത്തിൽ ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് രസകരമായിട്ടുള്ള നമ്മൾ വളഞ്ഞൊന്ന് മൂക്ക് പിടിക്കാതെ നേരെ ചൊവ്വയെ കാണാൻ, ഇത്രയും നേരം അവിടെ ഉണ്ടായിട്ടും ഒരുപക്ഷെ ആൾക്കാർ കാണാതെ ഇരുന്ന ഒരു പരിഹാരം അത് കണ്ടെത്തുമ്പോൾ നമുക്കൊരു ആഹാ ഫീലാണ്. ആ കൊള്ളാലോ. ദാറ്റ് ഗിവ്സ് യു ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷനും കിട്ടും, പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷനും കിട്ടും. പ്രശ്നം പരിഹരിച്ച് മുമ്പോട്ട് പോവാണല്ലോ വേണ്ടത്. അല്ലാതെ ഫയൽ ഉന്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ രസമൊന്നുമില്ല.
1: ഈ ഫയലുകളിലുള്ള കമന്റുകൾ പല കാര്യങ്ങളിലും അഭിപ്രായം രേഖപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന ഫയലുകളെ കുറിച്ച് ഒരു പരാതി പൊതുവെ വ്യവസ്ഥിതിക്കുള്ളിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് എഴുതുന്ന ഒരു അഭിപ്രായം നാളെ തനിക്ക് നേരെ വരുമോ വരില്ലയോ, അല്ലെങ്കിൽ ഇതിന് ഞാൻ അധികമായി കുറച്ച് പഠനം വേണ്ടി വരുമോ, ഇതിലേത് പ്രോസസ്സാണ് ശരിക്കും ഫയലുകൾ ഉന്തുക എന്നുള്ളതിനപ്പുറത്തോട്ട് സ്വാഭാവികമായി ഗ്ലൈഡ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതിനെ തടസ്സപ്പെടുത്തുന്നത്?
0: ഒരു ഫയൽ വായിച്ചത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു എഫേർട്ട് ഇടണമല്ലോ. ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാതൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. രണ്ട്, അത് എഴുതാനുള്ള രേഖപ്പെടുത്താനുള്ള ധൈര്യവും വേണം. മിക്കപ്പോഴും പല ഫയലുകൾക്കും ഒരു ലെഗസി ഉണ്ടാവും, അത് എഴുതി വന്നതിൻ്റെ ഒരു ചരിത്രവും. അതിനകത്ത് മുൻ ഉദ്യോഗസ്ഥരാവാം അല്ലെങ്കിൽ ഭരണാധികാരികളാവാം, വിവരമൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള പലതും ആ ഫയലിൽ കാണും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ ചിലപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടാവാം, നമ്മൾ എഴുതാൻ പോകുന്ന അഭിപ്രായം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. അത് എഴുതാൻ നേരം ഭയപ്പെട്ടിട്ട് കാര്യമില്ല. ആ ഗട്ട്സ് കാണിക്കാൻ ചിലപ്പോൾ പലരും ഭയപ്പെടുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 3-9 to 3-11 വരെയുള്ള ഭാഗങ്ങളിലും ഓൾ ഇന്ത്യ സർവീസിനെ പറ്റി പറയുന്നത്. ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം എഴുതാൻ വേണ്ടിയാണ് അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത്. പണ്ട് സർദാർ പട്ടേൽ പറഞ്ഞിട്ടുണ്ട്, ഏത് കാലത്താണോ ഒരു സിവിൽ സർവെന്റിന് ഫയലിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കാതെ വരുന്നത്, അന്ന് നിങ്ങൾ മനസ്സിലാക്കണം ജനാധിപത്യം അപകടത്തിലാണെന്ന്. സർദാർ പട്ടേലിനെ പോലുള്ള അത്രയും വിഷണറി ആയിട്ടുള്ള വ്യക്തികൾക്ക് അതിൻ്റെ ഗൗരവം അറിയാമായിരുന്നു. കാരണം ഫയലിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം എഴുതാൻ ഒരു സിവിൽ സർവെന്റിന് സാധിച്ചില്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയുന്ന സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും ഏത് വ്യക്തിക്ക് വേണമെങ്കിൽ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഭരണം നടക്കുന്നത് ഫയലിലാണ്. എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ്യങ്ങൾ കറക്റ്റായിട്ട് അതിൽ എഴുതണം. അത് മേലുദ്യോഗസ്ഥർക്കോ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനോ ആർക്ക് വേണമെങ്കിലും അത് തിരുത്താം. അല്ലാതെ ഞാൻ എന്ത് എഴുതണം?

0: എന്ന് പറയാൻ അവർക്ക് അവകാശമില്ല.
1: നമുക്ക് എന്തും എഴുതാവുന്ന ഒരു സ്പേസ് ആയിട്ട് മാറിയ മറ്റൊരിടമാണ് സോഷ്യൽ മീഡിയ. കൂടുതൽ ജനാധിപത്യപരമായ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നു, ഒരു സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള ജേർണലിസം ഉണ്ടാകുന്നു. ആ ഒരു സ്പേസ് ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുതല മുറിച്ചുള്ളൊരു വാള് പോലെയാണല്ലോ. ഒരു വശത്ത് നമുക്ക് ശരിയായ ഫീഡ്ബാക്ക് വരുന്നു, മറുവശത്ത് ഇതൊരു സമ്മർദ്ദ ശക്തിയാകാനുള്ള ഒരു സാധ്യത. ഇതിനെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് താങ്കൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
0: സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സത്യത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സ്പേസാണ്. പണ്ടുകാലത്ത് എന്ന് പറഞ്ഞാൽ മീഡിയ, ലെഗസി മീഡിയ ഉണ്ടല്ലോ, അതിന് നിയന്ത്രണമുണ്ട്, എഡിറ്റർമാരുണ്ട്, അതായത് ഗേറ്റ് കീപ്പേഴ്സ് ഉണ്ട്. അവർ നിന്നിട്ട് നിയന്ത്രിക്കും എന്ത് മാധ്യമത്തിൽ വരണം എന്ത് വരണ്ട എന്ന്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണക്കാരന് സ്പേസ് കിട്ടി. സാധാരണക്കാരൻ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ പത്രം സർക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ സർക്കുലേറ്റ് ചെയ്തെന്നിരിക്കും, ഒപ്പീനിയൻ ചിലപ്പോൾ മാറ്റിമറിച്ചെന്നിരിക്കും. സോഷ്യൽ മീഡിയ എല്ലാം തികഞ്ഞു വന്നു ലിറ്റ്സ് ലൈക്ക് എനി അതർ മീഡിയ. അപ്പോൾ അതിനകത്ത് തെറിവിളി ഉണ്ടാവും, അതിനകത്ത് ഇതുണ്ടാവും, കാരണം ഇതുവരെ ഒരു എഡിറ്റിംഗ് ഇല്ലാത്തൊരു സ്ഥലം ഇല്ലായിരുന്നല്ലോ. പക്ഷേ എഡിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തിരുന്ന പഴയ മാധ്യമങ്ങളെല്ലാം തികഞ്ഞാണോ? അല്ല. അന്നും ഈ പറഞ്ഞ പോലെ വ്യാജ വാർത്തകൾ ഉണ്ടായിരുന്നു, മഞ്ഞപ്പത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എല്ലാം തികഞ്ഞ ഒരു ക്ലീൻ ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് സോഷ്യൽ മീഡിയ നിൽക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണത്. അപ്പോൾ സമൂഹത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവിടെയും കാണും. വ്യക്തി എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അതൊരു ടൂളായിട്ടാണ് ഞാൻ കാണുന്നതും. പറയേണ്ട കാര്യങ്ങൾ ഒരാളെയും ആശ്രയിക്കാതെ നമുക്ക് നേരിട്ട് ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒരു വേദി, അതുപോലെ ജനങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരവും അവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഇസ് വെരി എംപവറിംഗ് ആക്ച്വലി, കാരണം ഭയപ്പാടില്ലാതെ ഇൻഫർമേഷൻ തരാൻ സാധിക്കും.
1: നമ്മൾ വീണ്ടും താങ്കളുടെ ഒരു പാഷൻ ആയിട്ടുള്ള സിനിമയിലേക്ക് വരികയാണെങ്കിൽ, സമൂഹത്തിന്റെ ഒരു പരിചയമാണ്, നമ്മുടെ സമൂഹത്തിലുള്ള പല മാറ്റങ്ങൾ നമ്മൾ ഇത് മാറിയിട്ടുണ്ടെന്നത് പോലും ഇപ്പൊ നമ്മൾ ചിലപ്പോൾ സിനിമ ശ്രേണി കാണുമ്പോൾ ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നു. സിനിമയോടുള്ള ഒരു ഇഷ്ടം എങ്ങനെയാണ് തുടങ്ങുന്നത്?
0: സിനിമ വളരെയധികം താല്പര്യമുള്ളൊരു മേഖലയാണ്. ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ സിനിമ മേഖലയിലുണ്ട്. സിനിമ സാധാരണക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു മാധ്യമമാണ്. മറ്റേത് മാധ്യമത്തെക്കാട്ടിലും ഇതിനൊരു പവറും ഉണ്ട്, കാരണം അതിനകത്ത് വിഷ്വൽ ആംഗിളുണ്ട്, അതിനകത്തൊരു ഓഡിയോ ആംഗിൾ വരുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഒരു ഇൻ്റലക്ച്വലി നമ്മൾ 2-3 മണിക്കൂർ പിടിച്ച് നിർത്തുകയാണ്. അപ്പം ഒരു വ്യക്തി അത്രയും സമയം അവൻ്റെ മനസ്സ്, അവൻ്റെ കണ്ണ്, അവൻ്റെ ചെവി എല്ലാം അവൻ അതിലേക്ക് അങ്ങ് അർപ്പിച്ചിട്ടിരിക്കുകയാണ്, വളരെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇതിൽ കൊണ്ടുവരുന്ന ആശയങ്ങൾ, അത് പറയുന്ന രീതി, ഒരു മാസ് സൈക്കോളജിയുടെ ഒരു ആപ്ലിക്കേഷനും ഒക്കെ ഉണ്ട്. എൻ്റെ UPSCയിലെ ഓപ്ഷണൽ സബ്ജക്റ്റ് സൈക്കോളജി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ ആ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കാറുണ്ട്. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയാണ്.
1: നിർമ്മിത ബുദ്ധി പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അടുത്തിടെ കൂടെ ചർച്ചാ വിഷയമായതാണ്. നീതിന്യായ വ്യവസ്ഥയിലും ഒപ്പം ഈ ഭരണ നിർവഹണ വ്യവസ്ഥയിലും AI ഇടപെടൽ പ്രൊഡക്റ്റീവായ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്നാണ് താങ്കളുടെ ഒരു?
0: AI എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയാണ്. അനവധി ടൂൾസ് പരീക്ഷിച്ച് നോക്കാറുണ്ട്. എഴുത്തും ഇത് മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും ChatGPT-യും ക്ലോഡും അത് ഇതൊക്കെ പറഞ്ഞാൽ മ്യൂസിക് ബേസ്ഡ് ആയിട്ടുള്ള, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, പാടാനും അറിയില്ല, ഇൻസ്ട്രുമെന്റ്സ് അറിയില്ല, പക്ഷേ ഞാൻ ഇന്ന് മ്യൂസിക് ഡയറക്റ്റ് ചെയ്യും, നല്ല വരികൾ എഴുതിയിട്ട് ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ഏത് പിച്ചിൽ ഏത് ശബ്ദത്തിൽ ഏത് ഇതൊക്കെ ചെയ്യാം ഇന്നതിന് ഇത് ഇറ്റ് ഈസ് പോസിബിൾ. അതുപോലെ വീഡിയോസ്, ഇപ്പം ചില ടൂൾസ് ഉണ്ട്, ഹൈജൻ പോലുള്ള അത്രയും ടൂൾസ് ഉപയോഗിച്ച് വീഡിയോ എങ്ങനെ നിർമ്മിക്കാം. ലക്ഷങ്ങൾ മുടക്കിയിട്ട് മാത്രം പണ്ട് ചെയ്യാൻ പറ്റുമായിരുന്ന പല കാര്യങ്ങളും ഇന്ന് മൊബൈൽ ഫോണിനകത്ത് തന്നെയിട്ട് ചെയ്യാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ എൻ്റർടൈൻമെൻറ്റ് സൈഡിൽ ഒരു വശത്ത് കാണുക, അതേസമയം ഭരണ നിർവഹണത്തിന് ഇന്നും വളരെ സ്ലോ ആയിട്ടാണത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. പക്ഷേ ലോകത്ത് ഇത് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സർക്കാർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എല്ലാം റിട്ടൺ ആണ് അല്ലേ. ഒന്നുകിൽ ഒരു ആക്ട് കാണും, റൂള് കാണും, അതിൻ്റെ കീഴിൽ ചട്ടങ്ങൾ മാത്രമല്ല സർക്കുലറുകൾ, പ്രീസിഡൻസ്, മുമ്പ് നടന്ന കാര്യങ്ങൾ ഇതെല്ലാം രേഖപ്പെടുത്തും. നമ്മൾ എഴുതിയിട്ട് രേഖപ്പെടുത്തുന്നതാണ്. ഒരു സാധനം എഴുതാൻ സാധിക്കുമെങ്കിൽ നമുക്കത് AI പഠിപ്പിക്കാനും പറ്റുമല്ലോ. ഇപ്പോൾ ഗവൺമെൻറ് ഡാറ്റ മുഴുവനും രഹസ്യമല്ലാത്തതാണ്. ഇത് മുഴുവനും ഒരു വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറിയെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ റൂൾസ് മുഴുവൻ പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറി ഫയൽ നോക്കിയിട്ട് വേണം നമുക്കൊക്കെ തരാൻ. ഇതിൽ ബയസ് ഉണ്ടാവില്ല, ഇതിൽ അഴിമതി ഉണ്ടാവില്ല, സാധ്യതകൾ അനവധിയാണ്. ഈ പറഞ്ഞുകൊണ്ട് ഒരു വെർച്വൽ ഏജന്റിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏജന്റിന്റെ അഡ്വൈസ് എടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ വ്യതിചലിക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ മൈൻഡ് ഓഫ് കോഴ്സ് അപ്ലൈ ആണ്. അപ്ലൈ ചെയ്യാൻ നേരം ഈ പറഞ്ഞ എല്ലാം കറക്റ്റാണ്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും നമുക്ക് ഒരു ഹ്യൂമൻ ആംഗിളിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, മാറ്റാനുണ്ടോ, വെരിഫൈ ചെയ്യുക, ഇതൊക്കെ ചെയ്യാം. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു അസിസ്റ്റന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വേണം AI ഉപയോഗിക്കാൻ. പോസിബിലിറ്റി AI ഉപയോഗിച്ചിട്ടുള്ളത് അനന്തമാണ്. അത് ഭയപ്പെട്ട് മാറി നിൽക്കുകയൊന്നുമല്ല ചെയ്യേണ്ടത്, വി ഹാവ് ടു യൂസ് ഇറ്റ്. AI പോലുള്ള ഇത്രയും പവർഫുൾ ടൂള് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? സീറ്റ് ബെൽറ്റ് ഇട്ടൊന്നും പിടിക്കാൻ വേണ്ടിയും ട്രാഫിക് വയലേഷൻ പിടിക്കാൻ വേണ്ടിയും, അതായത് ജനങ്ങളെ വീണ്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അതേസമയം AI ടൂൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ടൂൾ വന്നിട്ടുണ്ടോ ജനങ്ങൾക്കൊരു സഹായം ചെയ്തു തരാൻ വേണ്ടി? നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി. ഇതെല്ലാം പോസിബിളാണ്, പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ബ്യൂറോക്രസിയുടെ കാഴ്ചപ്പാടും അപ്രോച്ചും മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.
1: നമ്മൾ വീണ്ടും ഈ കോഴിക്കോടൻ കാലഘട്ടത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമാ പേരുകൾ പോലെയാണ് താങ്കളുടെ പദ്ധതികളുടെ പേരുകളൊക്കെ തന്നെ. ഈ സുന്ദരമായ പേരുകളിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്?
0: കോഴിക്കോട് ചെയ്തിരുന്ന എല്ലാ പ്രോജക്ട്സും കമ്മ്യൂണിറ്റി പ്രോജക്ട്സ് ആയിരുന്നു, അതായത് കൂട്ടായ്മയിൽ ചെയ്ത പ്രോജക്ട്സ് ആണ്. അപ്പോൾ കൂട്ടായ്മയ്ക്ക് ഒരു ഓളം വേണമല്ലോ, അതിന് ഈ ABCD ടൈപ്പ് പേരിട്ടിട്ട് കാര്യമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ടൂളാണ്, പെട്ടെന്ന് കണക്ട് ആകും. നമ്മളിപ്പോൾ ഒരു മീം അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറൊക്കെ വാട്സാപ്പിൽ ഇടുമ്പോഴും ഒരു ഒറ്റ ഒരു സീൻ, ആ സീനിലെ ഒരാളുടെ മുഖം കാണുമ്പോൾ നമ്മൾ അതോടൊപ്പം ആ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി മൊത്തം അങ്ങ് വരികയാണ് അല്ലേ. എത്ര സുന്ദരമായ ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഒരു സ്റ്റോറി മൊത്തം അതിനകത്ത് വരികയാണ്, ഇമേജറി അതിൻ്റെ ഒപ്പം വരും. ഇതൊരു കൈൻഡ് ഓഫ് ബ്രാൻഡിങ് ഓഫ് എ പ്രോജക്റ്റ് ആണ്. നമ്മളൊരു പ്രോജക്റ്റ് റോൾ ഔട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ജനങ്ങളുടെ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. ആൻഡ് ഇറ്റ് ഇസ് ഫൺ. എനിക്ക് ഇത്തരം ഡിസൈനിങ്ങും ബ്രാൻഡിങ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയയാണ്, അതൊരു ക്രിയേറ്റീവ് ആണല്ലോ. അങ്ങനെ അത് സംഭവിച്ചു വന്നേ ഉള്ളൂ.
1: ഇപ്പോൾ നമ്മൾ പൊതുവെ ഒരു സിസ്റ്റം ഉണ്ട്, അത് നമ്മളെ ചിലപ്പോൾ ഞെരുക്കാറുണ്ട് ഒരു ഉദ്യോഗസ്ഥനെ. അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുമ്പോൾ മൊത്തം സിസ്റ്റം ഇത് ചേഞ്ച് പറ്റത്തില്ല, നമുക്ക് ഇതിനെ റെസിസ്റ്റ് ചെയ്യാം, കൂട്ടായി മാറ്റത്തെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ഇയാളൊരു മനുഷ്യനാണല്ലോ, അയാളൊരു മെന്റൽ ഹെൽത്തിനെ കുറിച്ചുകൂടി.
0: തീർച്ചയായിട്ടും, ആക്ച്വലി മെന്റൽ ഹെൽത്ത് ഒരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പോൾ സിസ്റ്റത്തിനകത്ത് ഞെരുങ്ങുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവർ അങ്ങനെ കുറേ പേരുണ്ട്. ഒന്ന് നോക്കൂ, നമ്മൾ കേരള പോലീസിൽ എത്രമാത്രം ആത്മഹത്യകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ കണക്ക് ഞാൻ പരിശോധിക്കുകയായിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത്രയധികം പേര് ആത്മഹത്യ ചെയ്തിട്ടും നമ്മളതൊരു വിഷയമായിട്ടോ നമ്മൾ അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രോബ്ലമായിട്ടോ കാണുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ പീഡനങ്ങൾ, ഇതൊക്കെ ഏറ്റുവാങ്ങി അവസാനം ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഇവർ കടുത്ത തീരുമാനങ്ങൾ വരെ എടുത്തു പോകുന്നുണ്ട്. വർക്ക് പ്ലേസിലുള്ള ഹരാസ്മെൻറ്റും ഒരു വലിയ ഇഷ്യൂ ആണ്. മെൻ്റൽ ഹെൽത്ത് ഈ വിക്റ്റിമായിട്ടിരിക്കുന്നവർക്ക് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ പീഡിപ്പിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ,
1: അതൊരു
0: മാനസിക പ്രശ്നമാണ്. അത് അവരെ പലരും ഒരു മെഡിക്കൽ ബോർഡിന് മുമ്പ് ഹാജരാക്കിയാൽ ഇത് പുറത്തു വരുള്ളൂ. ഇതൊരു കുറ്റമായിട്ടോ ദോഷമായിട്ടോ അല്ല പറയുന്നത്, അവരും ചികിത്സ അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ പവറിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അധികാരം നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് സാർ എങ്ങനെയുണ്ട്, കാല് ശരിയായോ അല്ലെങ്കിൽ മുറിവ് ഭേദമായോ എന്നൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ ചോദിക്കും. പക്ഷേ അധികാരത്തിലിരിക്കുന്നവരും അവരുടെ അടുത്ത് ആരും അപ്രോച്ച് ചെയ്തിട്ട് താങ്കൾക്ക് ഒരു
1: പ്രശ്നമുണ്ട്,
0: ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, താങ്കൾ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പറയുന്നത് പോലും ഇഷ്ടപ്പെടില്ല. അധികാര ശ്രേണിയിലിരിക്കുന്നവരുടെ മെന്റൽ ഹെൽത്ത് കീഴുദ്യോഗസ്ഥർക്ക് മാത്രമല്ല, അവരുടെ വീട്ടിൽ മാത്രമല്ല, പൊതുജനങ്ങൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്തും. ഇത് ഒരു തെറ്റോ കുറ്റമോ ദോഷമോ ആയിട്ടല്ല, ഇത് ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് തന്നെ കാണണം. ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവനവനെയാണ് അവർ കൂടുതലും ശിക്ഷിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ചികിത്സിക്കാതിരിക്കും തോറും അവരവർക്കാണ്, അല്ലെങ്കിൽ അവരുടെ സ്നേഹിക്കുന്ന ചുറ്റുമുള്ളവർക്കൊക്കെയാണ്. വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു വർക്ക് പ്ലേസ് പലരിടത്തും സംജാതമാവുന്നത് ഇതുകൊണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് ലോകത്ത് കമ്പനികളിലൊക്കെ ഇതിപ്പോൾ വളരെ സീരിയസ് ആയിട്ട് കാണുകയും HR ഇടപെടലുകളൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് സിസ്റ്റത്തിനകത്ത് ഈ പവറിൻ്റെ ഒരു ഫാക്ടർ വരുന്നത് കാരണം ആ ഇൻ്റർവെൻഷൻ ഇപ്പോഴും സാധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള പീരിയോഡിക്കായിട്ടുള്ള ഒരു അസസ്മെൻ്റ്, എന്തുകൊണ്ട് മെഡിക്കൽ ബോർഡ് വെച്ച് അസസ് ചെയ്തുകൂടാം, അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കാനും ഗൈഡൻസ് കൊടുക്കാനും കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെയുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം.
1: ഇപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ പദ്ധതികളുടെ ഒരു ഔട്ട്കം പലപ്പോഴും ക്രിയേറ്റീവായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, പലരും റിസ്ക് എടുക്കുന്നു, ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്, പുതിയ പദ്ധതികൾ വരുന്നു. അപ്പോൾ സധൈര്യം ഇതുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് സിവിൽ സർവീസിലേക്ക് വരുന്ന ആളുകളും സർവീസിലുള്ളവരും ഒക്കെ എന്തുകൊണ്ടാണ് സ്വയം നവീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക്
0: പലപ്പോഴും ശ്രദ്ധിച്ചു കാണും, നമ്മൾ ഇത്ര കോടിയുടെ വികസനം നടപ്പിലാക്കി എന്നാണ് പറയുക, അതിൽ നിന്ന് എന്ത് ഔട്ട്കം ആണ് ഉണ്ടായതെന്ന് ആരും ചോദിക്കില്ല. പൈസ ചെലവാക്കുന്നത് വലിയ മിടുക്കൊന്നുമില്ല. ഞാനൊരു ഇത്ര കോടി ചെലവാക്കി എന്ന് പറഞ്ഞാൽ അത്ര കോടി ചെലവാക്കേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കും ചോദ്യം. അതേ റിസൾട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേറെയും 100 മാർഗങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ആശുപത്രികൾ പലപ്പോഴും കോടിക്കണക്കിന് രൂപ ചെലവാക്കി എന്ന് പറയും. നമ്മളൊന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഈ വലിയ ആശുപത്രികളുടെയൊക്കെ പുറത്തൊരു വലിയ ഗേറ്റ് ഉണ്ടാവും, വലിയ മതിലുകൾ, കുറേ കെട്ടിടങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കാണുക. ആൻഡ് വി തിങ്ക് ദാറ്റ് ഇത് വികസനമാണെന്ന്. ഔട്ട്കം അതല്ല. ഔട്ട്കം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ ചികിത്സ കിട്ടുന്നുണ്ടോ, പെട്ടെന്ന് കിട്ടുന്നുണ്ടോ, രോഗി രക്ഷപ്പെടുന്നുണ്ടോ, ഇതൊക്കെയാണ് ഔട്ട്കം എന്ന്. ഔട്ട്കമിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് നോക്കേണ്ടി വരും? അവിടെ ഡോക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. ആ ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അന്തരീക്ഷം, സജ്ജീകരണങ്ങൾ ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെയാണ് നോക്കുക. പൊതുവെ മലയാളികൾക്ക് ബിൽഡിംഗ് ആണ് വികസനം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ബിൽഡിംഗ് ആക്ച്വലി എത്രയോ ബിൽഡിങ്സ് സ്വകാര്യ ബിൽഡിങ്ങുകളുണ്ട്. ഏത് ബിൽഡിംഗ് വേണമെങ്കിൽ നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ട് അതിനകത്തും ഇതെല്ലാം ചെയ്യാൻ പറ്റും. കെട്ടിടങ്ങൾ മാത്രം പണിതുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പണം മുഴുവനും ഇതിനെ തികയുള്ളൂ. ടീച്ചിങ് ഉദാഹരണത്തിന്, കുറെ ബിൽഡിങ്സും അതൊക്കെ പണിത് കഴിഞ്ഞാലും ടീച്ചറുടെ ക്വാളിറ്റി അനുസരിച്ചല്ലേ കുട്ടികളുടെ വിദ്യാഭ്യാസം നന്നാവുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്വകാര്യ സ്കൂളുകൾ പലതും കാണാറുണ്ട്, ചിലപ്പോൾ വലിയ കെട്ടിടമൊന്നും ആയിരിക്കില്ല, അവരൊരു വാടക കെട്ടിടത്തിൽ തുടങ്ങിയിട്ടായിരിക്കും വളർന്ന് വലുതാവുന്നത്. അവർ വലുതാവുന്നത് എങ്ങനെയാണ്? അവിടെ കുട്ടികൾ പഠിച്ചാൽ രക്ഷപ്പെടും എന്നുള്ള ഒരു തിരിച്ചറിവാണ്. പാരൻസിന് ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ്. നമ്മുടെ കസ്റ്റമർ ആരാണ്? പൊതുജനമാണ്. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ ഒരു കുട്ടി ജനിക്കാൻ നേരമാണ് അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ കരുതലെടുക്കുന്നത്. കുട്ടിയുടെ ജനനം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ റിസ്ക് എടുക്കില്ല. അമ്മയ്ക്കും കുട്ടിക്കും സേഫായിട്ടൊരു ഡെലിവറി നടക്കും എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്തെ അവർ പോവുള്ളൂ. നമ്മൾ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിലെ 70% ഡെലിവറികളും നടക്കുന്ന സ്വകാര്യ മേഖലയിലാണ്. വേറെ വഴിയില്ലാത്ത ഒരു 30% പേരാണ് സർക്കാർ സംവിധാനത്തിൽ വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പബ്ലിക്കിന് കോൺഫിഡൻസ് ഇല്ല എന്നാണ്. ദാറ്റ് മീൻസ് ആ സിസ്റ്റത്തിനകത്തുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എന്ന് പറയുന്നില്ലേ, ഹാർഡ്വെയർ ആണ് ഈ കെട്ടിടങ്ങളെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് അതിനകത്തുള്ള യഥാർത്ഥത്തിലുള്ള പണി. ചിലപ്പോൾ ഒരു ഡോക്ടറെ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഡോക്ടർമാർ വരണം എന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരു സോഫ്റ്റ്വെയർ സൈഡാണ്. നല്ല ഡോക്ടർമാരെ എങ്ങനെ കിട്ടും? സാധാരണഗതിയിൽ കിട്ടുന്നില്ലെങ്കിൽ അവരെ എങ്ങനെ കോൺട്രാക്റ്റിൽ എങ്ങനെ കൊണ്ടുവരാം? ഇപ്പം നമ്മുടെ സംവിധാനത്തിനകത്ത് ഇന്ന ഒരു സ്പെഷ്യാലിറ്റിയുടെ ആളില്ലെങ്കിൽ പലയിടത്തും അനസ്തെറ്റിസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രം സർജറി ചെയ്യാൻ പറ്റില്ല. അനസ്തെറ്റിസ്റ്റ് ഇല്ലാതെ കാർഡിയോതൊറാസിക് സർജൻ അവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം? അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കൊടുക്കാം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ തൊട്ടടുത്ത പ്രൈവറ്റ് ആശുപത്രിയിലുള്ള ഒരു ഡോക്ടറെ വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് കോൺട്രാക്റ്റിൽ കൊണ്ടുവരാം. മാത്രമല്ല അസറ്റ് എങ്ങനെ മാപ്പ് ചെയ്യാം? ഇപ്പോൾ ഇവിടെ നമ്മുടെ കൺമുന്നിൽ നല്ല ഒന്നാം തരം ഒരു ലാബ് ഉണ്ടെന്ന് വിചാരിക്കാം. പ്രൈവറ്റ് ലാബ് ആയിരിക്കാം, സ്കാനിങ് സെൻറ്ററും ഇതൊക്കെ ആയിരിക്കാം. ഇപ്പം നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്വകാര്യ സംഭവം അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുറ്റത്ത് തന്നെ ആയിരക്കണക്കിനോ അല്ലെങ്കിൽ 100 കണക്കിനോ കോടി ചെലവാക്കിയിട്ട് സർക്കാർ വക ഒരു ഡയഗ്നോസ്റ്റിക് സെന്റർ തുടങ്ങുകയും 10-ാം നാൾ അത് പൂട്ടിപ്പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ദർ ഇസ് നോ ഇൻസെന്റീവ്. ഇത് നടത്താൻ ഇൻസെന്റീവ് ഇല്ല. ഇവനിത് കേടാക്കിയിട്ടാൽ അപ്പുറത്ത് ബിസിനസ് നടക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ പല രാജ്യങ്ങളും നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആദ്യം മാപ്പ് ചെയ്യും. എവിടെ എന്തുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ കുറയ്ക്കും. ഇല്ലാത്ത സ്ഥലത്താണ് ഇതൊക്കെ പണിയുക. അപ്പോൾ ഇവിടെ എനിക്ക് പ്രൈവറ്റ് മേഖലയിൽ ഒന്നാം തരം ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് അതിൻ്റെ സൗകര്യം കിട്ടിയാൽ പോരെ. അപ്പോൾ അവിടെ ആ പാവപ്പെട്ടവർക്ക് സൗജന്യം കിട്ടാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് അവരുമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാശലാഭം. അതാണ് നമ്മൾ ഔട്ട്കം എപ്പോഴും ജനങ്ങളെ സെൻട്രലിൽ കാണണം. ഇപ്പോൾ ഒരു സാധാരണക്കാരന് എന്ത് കിട്ടും എന്ത് കിട്ടും എന്ത് കിട്ടും എന്നുള്ളതാണ് നോക്കേണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഔട്ട്കം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിന്ത വരാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം പലപ്പോഴും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇടനിലക്കാരാണെന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്കാനിങ് മെഷീൻ കച്ചവടം ചെയ്താൽ തന്നെ വലിയ ലാഭമാണ്. അത് പ്രവർത്തിക്കുകയോ ഇല്ലയോ, അത് ജനത്തിന് ഒരു സാധാരണക്കാരന് ഉപകാരപ്പെടുവോ, അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അപ്പം ഞാൻ ഇടനില നിൽക്കുന്ന പലരും പല സിസ്റ്റംസും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ ഔട്ട്കമ്മിലേക്ക് വരാതിരിക്കാനുള്ളൊരു പ്രധാന കാരണം.
1: ഈ ഒരു സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് താങ്കൾ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ, പുസ്തകങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ഇതൊക്കെ തന്നെ തീർച്ചയായും മലയാളിയുടെ ഒരു പൊതുബോധത്തെ ഒന്ന് ഉടച്ചു വാർക്കുന്നതിന് പര്യാപ്തമാണ്. ഈ നേർമൊഴി പരിപാടിയിലൂടെ താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് എത്തി വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
0: താങ്ക് യു സോ മച്ച്.
2: കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന എൻ പ്രശാന്തുമായി എം കെ ദിലീപ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്. ശ്രേഷ്ഠ പദ്ധതി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ് അഥവാ ശ്രേഷ്ഠ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ പദ്ധതി അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 24,800 വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. 300 കോടിയുടെ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം നിർത്തേണ്ടതായി വരുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിലൂടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആസ്പിരേഷണൽ ജില്ലകളിൽ റെസിഡൻഷ്യൽ സൌകര്യങ്ങളുള്ള സർക്കാർ സ്കൂളുകൾ അല്ലാത്ത വിദ്യാലയങ്ങളെ ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നീതി ആയോഗാണ് അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് December 6, 2021 കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഒരു ഭാഗമാണ് ശ്രേഷ്ഠ പദ്ധതി. സമൂഹത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതുവഴി സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഷ്കരിക്കാനാകും എന്ന അംബേദ്കറിന്റെ ലക്ഷ്യമാണ് ശ്രേഷ്ഠ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നത്. പിന്നാക്ക അവസ്ഥയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രേഷ്ഠ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടിയും അതുവഴി വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി വികസനത്തിൽ പങ്കാളികളാകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം December 6 നമ്മൾ മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. നൂതനാശയങ്ങളുടെയും സാങ്കേതികവിദ്യയുടെയും ആഗോള ഹബായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ലോകത്തിലെ തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ പകുതിയോളവും ഇപ്പോൾ ഇന്ത്യയുടെ UPI വഴിയാണ് നടക്കുന്നതെന്നും ഈ സേവനം ഇപ്പോൾ ഫ്രാൻസിലും ലഭ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ്, MLA മാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 21-ന് നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21-ന് നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് 2027 സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ ലഭിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ED പരിശോധന നടത്തി. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ TV വീണയെ ED വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരം അല്ലാത്തതുമാണ് ED നീക്കത്തിന് പിന്നിൽ. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന ഒരാൾ കൂടി പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് ആശുപത്രി വിട്ടു. ഇതോടെ

0: സമ്പർക്ക പട്ടികയിൽ നിന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആകെ 9 പേരിൽ 6 പേർ ആശുപത്രി വിട്ടു. നിലവിൽ ആകെ 3 പേർ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 31st ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ഈ ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം കണ്ണെഴുതി പൊട്ടുന്നൊട്ട്. കാവാല നാരായണപ്പണിക്കരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ടതാണ് ഈ ഗാനം.

0: That's all in the news at 9. Good night.
1: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
1: കോഴ്സുകൾ, സാധ്യതകൾ, പ്രത്യേക പരിപാടി. പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞാൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെയും കച്ചവട വ്യവസായങ്ങളുടെയും നട്ടെല്ലാണ് കൊമേഴ്സ് വിദ്യാഭ്യാസം. പ്ലസ് ടു കൊമേഴ്സ് തിരഞ്ഞെടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കേവലം പരമ്പരാഗത അക്കൗണ്ടിങ്ങിനും ക്ലറിക്കൽ ജോലികൾക്കുമപ്പുറം ലോകത്തെ നിയന്ത്രിക്കുന്ന വൻകിട കോർപ്പറേറ്റ് കരിയറുകളാണ് കാത്തിരിക്കുന്നത്. ആഗോളവൽക്കരണത്തിന്റെ ഈ ആധുനിക യുഗത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോർപ്പറേറ്റ് ഗവേൺസ്, നിക്ഷേപ വിശകലനം തുടങ്ങിയ മേഖലകളിൽ ഉദ്യോഗാർത്ഥികളുടെ വലിയ ദൗർലഭ്യമാണ് ഇന്ന് നേരിടുന്നത്. പ്ലസ് ടു കൊമേഴ്സ് പഠിച്ച മിടുക്കരായ കുട്ടികൾക്ക് മുന്നിൽ ആദ്യമായി തുറക്കപ്പെടുന്ന പ്രധാന പാതയാണ് ബികോം അഥവാ ബാച്ചിലർ ഓഫ് കൊമേഴ്സ്. കേരളത്തിലെയും രാജ്യത്തെയും വിവിധ സർവകലാശാലകളിൽ ബികോം ജനറൽ കോഴ്സുകൾക്ക് പുറമെ വിപണിയിലെ ആവശ്യകത മുൻനിർത്തി വൈവിധ്യമാർന്ന സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ ലഭ്യമാണ്. ബികോം ടാക്സേഷൻ, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ബികോം ഫിനാൻസ്, കോർപ്പറേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസ് എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. 3 വർഷത്തെ ഈ ബിരുദ പഠനം അക്കൗണ്ടിംഗ് തത്വങ്ങളിലും സാമ്പത്തിക വ്യവസ്ഥകളിലും കൃത്യമായ അടിത്തറ നൽകുന്നു. രാജ്യത്തെ പ്രമുഖ ധനകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള കേന്ദ്ര സർവകലാശാലകളിലും ബികോം ഓണേഴ്സ് പഠിക്കാൻ അവസരം ലഭിക്കുന്നത് ആഗോള കമ്പനികളിലേക്ക് നേരിട്ട് പ്ലേസ്മെന്റ് ലഭിക്കാൻ സഹായകമാകും.
3: കൊമേഴ്സ് ബിരുദ പഠനത്തിനൊപ്പം അല്ലെങ്കിൽ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു പ്രൊഫഷണൽ യോഗ്യതയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി അഥവാ CA. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAI നടത്തുന്ന ഈ കോഴ്സിന് ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ സാധ്യതയുണ്ട്. കമ്പനികളുടെ ഓഡിറ്റിംഗ്, നികുതി ആസൂത്രണം, സാമ്പത്തിക ഉപദേശങ്ങൾ എന്നിവയെല്ലാം ഒരു CA പ്രൊഫഷണലിൻ്റെ ചുമതലകളാണ്. പ്ലസ് ടുവിന് ശേഷം CA ഫൗണ്ടേഷൻ പരീക്ഷ എഴുതി വിദ്യാർത്ഥികൾക്ക് ഈ കരിയറിലേക്ക് പ്രവേശിക്കാം. ഇതിന് പ്രത്യേക കോളേജ് പഠനമില്ല, മറിച്ച് കൃത്യമായ പരീക്ഷകളും നിർബന്ധിത ആർട്ടിക്കിൾഷിപ്പ് പരിശീലനവും വഴിയാണ് CA സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഇതിന് സമാനമായി കോർപ്പറേറ്റ് നിയമങ്ങളിലും ഭരണപരമായ കാര്യങ്ങളിലും താൽപ്പര്യമുള്ളവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ICSI നടത്തുന്ന കമ്പനി സെക്രട്ടറി അഥവാ CS കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും നിയമപരമായ കാര്യങ്ങൾക്കും ഇടയിലെ പ്രധാന കണ്ണിയാണ് കമ്പനി സെക്രട്ടറി. വലിയ കമ്പനികളിൽ ഉയർന്ന ശമ്പളവും പദവിയും ലഭിക്കുന്ന മറ്റൊരു കോഴ്സാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് അഥവാ CMA. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നിർമ്മാണ ചെലവ് കൃത്യമായി തിട്ടപ്പെടുത്താനും നിയന്ത്രിക്കാനും CMA പ്രൊഫഷണലുകൾക്ക് സാധിക്കുന്നു.
1: ഇന്നത്തെ ആഗോള തൊഴിൽ വിപണിയിൽ ഇന്ത്യയിലെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പുറമെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ അംഗീകാരമുള്ള ചില ഫിനാൻസ് കോഴ്സുകൾക്കും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ഡിമാൻഡുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് UK ആസ്ഥാനമായിട്ടുള്ള ACCA, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫിക്കറ്റ് അക്കൗണ്ടൻസ് കോഴ്സ്. ഗ്ലോബൽ CA എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ACCA കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് 150-ലധികം രാജ്യങ്ങളിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യാൻ സാധിക്കും. മൾട്ടിനാഷണൽ കമ്പനികളിൽ ഇവർക്ക് വലിയ മുൻഗണനയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ അക്കൗണ്ടിംഗ് രീതികളെ അടിസ്ഥാനമാക്കി നടത്തുന്ന CPA, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്, കോർപ്പറേറ്റ് കോസ്റ്റ് വിശകലനത്തിലുള്ള CMA, നിക്ഷേപ മേഖലകളിൽ ഏറ്റവും ഉയർന്ന പദവി നൽകുന്ന

0: CFA, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നിവയെല്ലാം പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര കരിയർ സമ്മാനിക്കുന്ന ആധുനിക പ്രോഗ്രാമുകളാണ്.
1: ബിസിനസ് മാനേജ്മെന്റിലും നേതൃത്വ പാഠവത്തിലും അതീവ താൽപ്പര്യമുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ച ഒരു പ്രൊഫഷണൽ ബിരുദമാണ് BBA അഥവാ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കൂടാതെ BBM അഥവാ ബാച്ചിലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് എന്നിവ. ഹ്യൂമൻ റിസോഴ്സ് മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഇന്റർനാഷണൽ ബിസിനസ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയ വിപണിയുടെ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രൊഫഷണൽ പരിശീലനമാണ് BBA നൽകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ബിസിനസ് സ്കൂളുകളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, IIM പോലുള്ള മുൻനിര സ്ഥാപനങ്ങളിൽ പ്ലസ് ടുവിന് ശേഷം നേരിട്ട് പ്രവേശനം നേടാൻ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അഥവാ IMPAT IPMAT പ്രവേശന പരീക്ഷ എഴുതാവുന്നതാണ്.
0: കൊമേഴ്സ് പശ്ചാത്തലമുള്ള കുട്ടികൾക്ക് നിയമരംഗത്തും തിളങ്ങാൻ വലിയ അവസരങ്ങളുണ്ട്. കോർപ്പറേറ്റ് കമ്പനികൾക്ക് വലിയ തോതിൽ ലീഗൽ അഡ്വൈസർമാരെയും ബിസിനസ് ലോയർമാരെയും ആവശ്യമുള്ള ഇന്നത്തെ കാലത്ത് 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സായ BCOM LLB അല്ലെങ്കിൽ BBA LLB എന്നിവ വളരെ ജനപ്രിയമാണ്. രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലെ പ്രവേശനത്തിനായി ദേശീയതലത്തിൽ നടത്തുന്ന CLAT കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് പരീക്ഷ എഴുതേണ്ടതുണ്ട്. കേരളത്തിലെ സർക്കാർ ലോ കോളേജുകളിലെ അഡ്മിഷനായി കേരള എൻട്രൻസ് കമ്മീഷണർ നടത്തുന്ന പരീക്ഷയും എഴുതാവുന്നതാണ്. ബിസിനസ് കാര്യങ്ങളും നിയമവശങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഇത്തരം പ്രൊഫഷണലുകൾക്ക് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, അന്താരാഷ്ട്ര ട്രേഡ് ഓർഗനൈസേഷനുകൾ എന്നിവിടങ്ങളിൽ ഉയർന്ന തസ്തികകളിൽ നിയമനം ലഭിക്കാറുണ്ട്. കേവലം കോടതി മുറികളിലെ വാദപ്രതിവാദങ്ങൾക്കുമപ്പുറം വലിയൊരു കോർപ്പറേറ്റ് നിയമലോകമാണ് ഈ കുട്ടികളെ കാത്തിരിക്കുന്നത്.
1: കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലും വിവര സാങ്കേതിക വിദ്യയിലും താല്പര്യമുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് BCA കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പല സർവകലാശാലകളും പ്ലസ് ടുവിന് കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച കുട്ടികൾക്ക് BCA പ്രവേശനത്തിന് അർഹത നൽകുന്നുണ്ട്. ഈ കൊമേഴ്സ് വിപണി ലോകമെമ്പാടും പടർന്നു പന്തലിക്കുമ്പോൾ ഡിജിറ്റൽ ബാങ്കിംഗ്, ഫിൻടെക് മേഖലകളിൽ വലിയ തൊഴിലവസരങ്ങളാണ് പുതിയതായി ഉണ്ടാകുന്നത്. കൊമേഴ്സും ടെക്നോളജിയും ഒത്തുചേരുന്ന ഇത്തരം മേഖലകളിൽ വലിയ കരിയർ സാധ്യതകളാണ് ഉള്ളത്. അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ആഴത്തിലുള്ള ഗവേഷണങ്ങൾക്കും വിശകലനങ്ങൾക്കും താൽപ്പര്യമുള്ളവർക്ക് BA എക്കണോമിക്സ് അല്ലെങ്കിൽ BSc എക്കണോമിക്സ് കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. രാജ്യത്തെ മുൻനിര കേന്ദ്ര സർവകലാശാലകളിൽ പ്രവേശനത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷ എഴുതാവുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വിവിധ ആഗോള ധനകാര്യ ഏജൻസികൾ, ആസൂത്രണ ബോർഡുകൾ എന്നിവിടങ്ങളിൽ എക്കണോമിക് അനലിസ്റ്റായി ജോലി നേടാൻ ഉന്നത സാമ്പത്തിക പഠനം സഹായിക്കും.
0: പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞവർക്ക് ബാങ്കിംഗ് രംഗത്തും ഇൻഷുറൻസ് മേഖലയിലും നേരിട്ട് ജോലി നേടാൻ നിരവധി ഹ്രസ്വകാല പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ ഇന്ന് ലഭ്യമാണ്. ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ഡിപ്ലോമ കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് പ്രമുഖ സ്വകാര്യ ബാങ്കുകളിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും കസ്റ്റമർ റിലേഷൻസ് ഓഫീസർ, ലോൺ കൌൺസിലർ, ഇൻഷുറൻസ് അണ്ടർ റൈറ്റർ എന്നീ തസ്തികകളിൽ ജോലി ലഭിക്കാറുണ്ട്. കൂടാതെ വിനോദസഞ്ചാര ഹോസ്പിറ്റാലിറ്റി മേഖലയോട് താല്പര്യമുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദ കോഴ്സുകൾ എന്നിവയും തിരഞ്ഞെടുക്കാം. ആഗോളതലത്തിൽ ടൂറിസം വ്യവസായം വലിയ രീതിയിൽ വളരുമ്പോൾ ബിസിനസ് മാനേജ്മെന്റ് കഴിവുകളുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ടൂറിസം കമ്പനികളിലും വലിയ ഏവിയേഷൻ ഗ്രൂപ്പുകളിലും ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷൻസ് മാനേജറായി തിളങ്ങാൻ സാധിക്കും. മാറുന്ന ലോകത്തെ ഉപഭോക്തൃ സംസ്കാരം മനസ്സിലാക്കി കരിയർ രൂപപ്പെടുത്തുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കും.
1: കൊമേഴ്സ് പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥി

0: പ്രോജക്റ്റുകൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും ഉന്നതമായ സർക്കാർ ജോലി സ്വന്തമാക്കാൻ ഒട്ടനവധി അവസരങ്ങളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ നടത്തുന്ന ബാങ്ക് ക്ലർക്ക് പ്രൊബേഷണറി ഓഫീസർ പരീക്ഷകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന SBI PO പരീക്ഷകൾ എന്നിവയെല്ലാം കൊമേഴ്സ് ബിരുദധാരികൾക്ക് എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ സാധിക്കുന്നവയാണ്. പരീക്ഷകളിലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അക്കൗണ്ടിംഗ് അറിവുകൾ എന്നിവ ഇവർക്ക് വലിയ മുൻഗണന നൽകും. കൂടാതെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകൾ വഴി ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, GST ഇൻസ്പെക്ടർ, ഓഡിറ്റ് ഓഫീസർ എന്നീ ഉന്നത കേന്ദ്ര സർക്കാർ പദവികളിൽ എത്താൻ സാധിക്കും. നമ്മുടെ കേരള PSC നടത്തുന്ന കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസർ, വിവിധ സഹകരണ ബാങ്കുകളിലെ അസിസ്റ്റന്റ് മാനേജർ പരീക്ഷകൾ എന്നിവയ്ക്കും കൊമേഴ്സ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം.
1: പുതിയ കാലഘട്ടത്തിൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾ നിർബന്ധമായും വളർത്തിയെടുക്കേണ്ട ചില ഡിജിറ്റൽ നൈപുണ്യങ്ങളെക്കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കേവലം മാനുവൽ അക്കൗണ്ടിംഗ് രീതികൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. കമ്പനികളെല്ലാം തന്നെ അത്യാധുനിക അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറായ ടാലി പ്രൈം, സാപ്പ്, ക്വിക്ക് ബുക്സ്, അഡ്വാൻസ് എക്സൽ എന്നിവയിലേക്കും ലേറ്റസ്റ്റ് AI ടൂളുകളിലേക്കും മാറിയിരിക്കുന്നു. അതിനാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾ തങ്ങളുടെ ബിരുദ പഠനത്തോടൊപ്പം തന്നെ ഇത്തരം കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകളിലും GST പ്രാക്ടിക്കൽ ഫയലിംഗിലും പ്രായോഗിക നൈപുണ്യം നേടേണ്ടത് നിർബന്ധമാണ്.
0: സ്വന്തമായി ഒരു ബിസിനസ് സംരംഭം ആരംഭിച്ച് മികച്ച ഒരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്നവർക്കും കൊമേഴ്സ് പഠനം മികച്ച അടിത്തറ നൽകുന്നു. CA കമ്പനി സെക്രട്ടറിയോ, ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റോ, ബാങ്കിങ്ങോ ഏതുമാകട്ടെ, കൃത്യമായ ലക്ഷ്യബോധത്തോടെയും വിപണിയുടെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടും മുന്നേറിയാൽ കൊമേഴ്സ് മേഖലയിൽ ശോഭിക്കാം.

0: കോഴ്സുകൾ, സാധ്യതകൾ, പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ഇണ നൽകിയത് മോഹൻ സിതാര.

ഒരറിയിപ്പ്. കേരള സർക്കാരിൻ്റെ 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് അവതരണത്തിൻ്റെ തത്സമയ പ്രക്ഷേപണത്തിനായി നാളത്തെ പ്രക്ഷേപണം നാളെ രാവിലെ 8:50 ആരംഭിക്കുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. മലയാള ചലച്ചിത്രകാരങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇഷ്ടം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. സച്ചിദാനന്ദൻ പുഴങ്കരയുടെ വരികൾക്ക് ഈണം നൽകിയത് മോഹൻ സിതാര.

ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയായ ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരിയും ചിത്രവും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും ഈ സന്ദേശങ്ങളിൽ ഉൾപ്പെടുത്തി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200715. മറക്കാതെ കേൾക്കുക ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി, വാട്സപ്പ് സന്ദേശഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ഇന്ന് 10:30.

ഹൈ റേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?

0: പ്രിയ ശ്രോതാക്കളെ സ്വാഗതം. ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് ഈ പരിപാടിയിൽ ശ്രോതാക്കൾക്ക് കേൾപ്പിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ നിങ്ങൾക്കൊപ്പം ഞാൻ എം ബി ബിജു. ഇന്നത്തെ പരിപാടിയിൽ ആദ്യത്തെ ഗാനം രാജു തുറവൂർ എന്ന ശ്രോതാവിൻ്റെ ഗാനമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പാട്ട് ചോദിച്ചു, പക്ഷേ ആ പാട്ട് നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിണക്കം തീർക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾപ്പിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ബെൽറ്റ് മത്തായി എന്ന ചിത്രത്തിലെ പോക്കറുക്കാൻ്റെ ചുക്ക് കാപ്പിക്ക് എന്ന ഗാനം കേൾപ്പിക്കുമെന്നാണ്. ഏതായാലും ചൂടുള്ള ചുക്ക് കാപ്പി കേട്ടുകൊണ്ട് തന്നെ നമുക്ക് പരിപാടി ആരംഭിക്കാം. കൃഷ്ണേന്ദ്രനാണ് ഈ ഗാനം പാടിയത്. പൂച്ചൽ ഖാദറിൻ്റെ വരികൾ രവീന്ദ്രൻ ഇണമിട്ടത്.
1: ആലുവ ചന്തയിൽ മണിമണിയായി വിറ്റഴിയും കടല ചുടുകടല.

ചക്കന് അമ്മായി നൽകും കൊതിക്കടല, കേരളം കെട്ടിയ മമ്മുനിക്കാടെ ആരോഗ്യ കടല. ഉയ്യപ്പച്ചക്കന് അമ്മായി നൽകും കൊതിക്കടല, കേരളം കെട്ടിയ മമ്മുനിക്കാടെ ആരോഗ്യ കടല. ഇല്ല കരം വാങ്ങി പള്ള നിറയ്ക്കണ വല്യ മോലാളിയും ചിങ്കിടിമാരും, ഇല്ല കരം വാങ്ങി പള്ള നിറയ്ക്കണ വല്യ മോലാളിയും ചിങ്കിടിമാരും, ചക്കാത്തിൽ വാങ്ങണ മണിക്കടല.

ഇരുവരും കൂട്ടും മാണിനെ വീരനായി മാറ്റും. പൊക്കരിക്കാന്റെ ഞമ്മന്റെ പൊക്കരിക്കാന്റെ ചുക്ക് കാപ്പിക്ക് നാട്ടിലെല്ലാം പേരാണ് ഈ കാതറ് കുട്ടിന്റെ കടലക്കായ്ക്ക് കൽപ്പി.

ഇനി ഹൃദയരാഗത്തിൽ പി വി മുഹമ്മദ് വടക്കേബാവുനൂർ എന്ന ശ്രോതാവിൻ്റെ ഇഷ്ടഗാനമാണ്. ഹായ് ഹൃദയരാഗമേ നമസ്കാരം. ഇന്നത്തെ ഹൃദയരാഗത്തിൽ മിനിമോൾ വത്തിക്കാനിൽ സിനിമയിൽ 1000 ജന്മങ്ങൾ വേണമേ ഭൂമിയിൽ എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഇഷ്ടഗാനത്തിനായി അദ്ദേഹം സന്ദേശം അയച്ചിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഗാനം കേൾപ്പിക്കാം. യേശുദാസാണ് ഈ ഗാനം പാടിയത്. പൂച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് MS വിശ്വനാഥൻ എന്നപ്പെട്ട ഗാനമാണ്. ഗാനം കേട്ടുള്ളൂ.

ഇനി ഹൃദയരാഗങ്ങളിലേക്ക് സന്ദേശം അയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര എറണാകുളം എന്ന ശ്രോതാവാണ്. അദ്ദേഹം എല്ലാ ശ്രോതാക്കൾക്കും പ്രക്ഷേപകർക്കും വായനാ ദിനാശംസകൾ നേർന്നുകൊണ്ടാണ് ഗാനം ചോദിച്ചിട്ടുള്ളത്. ചിത്രം നോട്ട് ബുക്ക്, ഗാനം ഇനിയും മൗനമോ, രചന വയലാർ ശരചന്ദ്ര വർമ്മ, സംഗീതം മേജോ ജോസഫ്, ആലാപനം യേശുദാസും മഞ്ജരിയും. അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ ഒരു സവിശേഷത, അദ്ദേഹം മുൻപ് എന്നാണ് ഗാനം ആവശ്യപ്പെട്ടതെന്ന് കൂടി ഒരു ഡേറ്റ് കൂടി കുറിച്ചാണ് സന്ദേശം അയക്കുന്നത്. തീർച്ചയായും ഇടയ്ക്കിടയ്ക്ക് നിരന്തരമായ സന്ദേശങ്ങൾ ഗാനങ്ങൾ ആവശ്യപ്പെട്ട് സന്ദേശം അയക്കാതെ അദ്ദേഹം അക്കാര്യത്തിലൊരു അച്ചടക്കം കൂടി പാലിക്കുന്നയാളാണ്. തീർച്ചയായിട്ടും മൊയ്തീൻ കുഞ്ഞിൻ്റെ ഇഷ്ടഗാനം കേട്ടോളൂ.

ഇനി തെന്നിലാപുരത്തു നിന്നും സ്നേഹത്തോടെ മനോജ് അയച്ച സന്ദേശം വായിക്കട്ടെ. നമസ്കാരം ഹൃദയരാഗമേ, നായർ സാബ് എന്ന ചിത്രത്തിൽ നിന്നും പഴയൊരു പാട്ടിലെ തോണിക്കാരിയായി എന്ന ഗാനം കേൾപ്പിക്കാമോ? ഇതാണ് മനോജ് തെന്നിലാപുരത്തിൻ്റെ സന്ദേശം. ഇഷ്ടഗാനം കേട്ടോളൂ. എം ജി ശ്രീകുമാറും സുജാതയും പാടിയതാണ് ഈ ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്.

ഇനി പെരുമ്പാവൂരിൽ നിന്നും ഷൈജൻ സി ജിയുടെ ഇഷ്ടഗാനമാണ്. ഹൃദയരാഗത്തിന് ആധാരം ചിത്രത്തിലെ മഞ്ചാടി മണികൊണ്ട് മാണിക്കക്കുടം നിറഞ്ഞു എന്ന ഗാനം കേൾപ്പിക്കാമോ? തീർച്ചയായിട്ടും ഷൈജൻ്റെ ഇഷ്ടഗാനം കേട്ടുള്ളൂ. യേശുദാസ് പാടിയ ഗാനം, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി, ജോൺസൺ ഇണക്കുന്നത്.

ഇനി മലപ്പുറം മഞ്ചേരിയിലെ റജില പൊട്ടർക്കുളം എന്ന ശ്രോതാവിൻ്റെ ഇഷ്ടഗാനമാണ്. നിറക്കൂട്ട നേതൃത്വത്തിലെ പൂമാനമേ എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാനാണ് കാത്തിരിക്കുന്നത്. കെ എസ് ചിത്രയാണ് ഗാനം പാടിയത്. പൂച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് ശ്യാം. പാട്ട് കേട്ടോളൂ.

ഏതായാലും ഇന്നത്തെ ഹൃദയരാഗങ്ങളുടെ അവസാനത്തെ ഗാനം തൃപ്പൂണിത്തറ നിന്നുള്ള വൈഷ്ണവിയുടെ ഇഷ്ടഗാനത്തോടെ ആവട്ടെ. നമസ്തേ ഹൃദയരാഗമേ, ഇന്ന് എൻ്റെ കസിൻ ദേവൂട്ടിയുടെ ദേവിക സുധീറിൻ്റെ പിറന്നാളാണ്. ആശംസകളോടെ ഒരു ഗാനം വെച്ച് തരുമോ? ആശംസകളുടെ ഗാനം മാത്രമല്ല, ആശംസകൾ കൂടി തരുന്നു ദേവൂട്ടിക്കും ദേവിക സുധീറിനും ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ. ഓക്കുമരക്കൊമ്പത്തെ കാക്കാലപ്പൂങ്കുയിലെ ചിത്രം ഉദയം പടിഞ്ഞാറ്, യേശുദാസൻ ചിത്രയുമാണ് ഈ ഗാനം പാടിയത്. കാവാലം നാരായണപ്പണിക്കർ എഴുതി, ജെറി അമൽദേവ്.